ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും

മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ഒക്ടോബർ 10ന്റെ ചോര ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുന്നു. ഇന്ന് മാനസിക ആരോഗ്യ ദിനം, ഒപ്പം ദേശീയ തപാൽ ദിനം. 1868 ഒക്ടോബർ 10 ക്യൂബയുടെ ചരിത്രത്തിലെ മഹായുദ്ധം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദശവത്സര യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. 1895 ഒക്ടോബർ 10 കേരള തമിഴ്നാട് അതിർത്തിയിൽ ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. 1899 ഒക്ടോബർ 10 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല സ്ഥാപകരിൽ പ്രമുഖനായ എസ് എ ഡാംഗെ ജന്മം കൊണ്ടിരിക്കുന്നു. 1911 ഒക്ടോബർ 10 മലയാള കവിതയിൽ റൊമാന്റിക് ഭാവനയുടെ വസന്തോത്സവം സൃഷ്ടിച്ച ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ജന്മം കൊണ്ടിരിക്കുന്നു.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. പണ്ട് പണ്ടെന്ന് വെച്ചാൽ വളരെ പണ്ട്, ഒരിക്കലൊരു മഹർഷിക്ക് ഒരാഗ്രഹം തോന്നി നരസിംഹത്തെ അതേ രൂപത്തിലൊന്ന് കാണണം. ആഗ്രഹം തോന്നിയിട്ട് അടിച്ചമർത്തിയാൽ ശരിയാവില്ല, നരസിംഹമൂർത്തിയെ അതേ രൂപത്തിലൊന്ന് കാണണം. സ്വാമി നേരെ കാട്ടിലേക്ക് ചെന്ന് കൊടും തപസ് ആരംഭിച്ചു. വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെയുള്ള കൊടും തപസ്. രണ്ടു മൂന്ന് പകലും രാത്രിയും അങ്ങനെ കഴിഞ്ഞു. കണ്ണടച്ച് അഗാധമായി തപസ്സനുഷ്ഠിക്കവേ ഒരു വേടൻ അതുവഴി കടന്നുപോയി. ഏതോ ഇരയുടെ പിന്നാലെയുള്ള ഓട്ടമായിരുന്നു. പെട്ടെന്നാണ് അവൻ ആ കാഴ്ച കണ്ടത്. ഒരാൾ കൊടുംകാട്ടിൽ ചലനമറ്റിരിക്കുന്നു. ഇരയെ വിട്ട് അവൻ അയാളുടെ മുന്നിലെത്തി. അവശനാണെന്ന് തോന്നിയതുകൊണ്ട് വേഗം പോയി കാട്ടാറിൽ നിന്ന് വെള്ളവുമെടുത്ത് പൊത്തിൽ സൂക്ഷിച്ചു വച്ചിരുന്ന ഉണക്ക മാംസവും എടുത്ത് മഹർഷിയുടെ മുന്നിൽ കൊണ്ടുവച്ചു. വിശന്നു തളർന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ അവൻ സ്വാമിയെ തട്ടി വിളിച്ചു. ക്രുദ്ധനായി സ്വാമി കണ്ണു തുറന്നപ്പോഴുണ്ട് ഉണക്ക ഇറച്ചിയും കുടിക്കാനുള്ള വെള്ളവും നീട്ടി ഒരു കാട്ടാളൻ ഇരിക്കുകയാണ്. ദേഷ്യപ്പെട്ടിട്ടോ ശപിച്ചിട്ടോ ഒരു കാര്യവുമില്ലെന്ന് തോന്നിയതുകൊണ്ടാവും. സൗമ്യനായി സ്വാമി പറഞ്ഞു, ഞാനൊരു ഋഷിയാണ്, എനിക്കിതൊന്നും വേണ്ട. ഞാൻ ഈ കാട്ടിൽ സ്വസ്ഥമായി ഇരിക്കാൻ വന്നതാണ്. കൗതുകപൂർവം കാട്ടാളൻ ചോദിച്ചു, വെള്ളം പോലും കുടിക്കാതെ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് കിട്ടാനാണ്? സ്വാമി പറഞ്ഞു, എനിക്ക് നരസിംഹത്തെ ഒന്ന് കാണണം, അതിനുവേണ്ടിയാണ് ഈ തപസ്. കാട്ടാളൻ സ്വാമിയുടെ മുന്നിൽ നിന്ന് എണീച്ചു. കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നിട്ട് ദൃഢനിശ്ചയത്തോടെ സ്വാമിയോട് പറഞ്ഞു, അതെ, ഈ കാട് എനിക്കറിയാം. ഇവിടെയുള്ള ഒരുവിധ എല്ലാ മൃഗങ്ങളെയും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങ് പറഞ്ഞ ആ മൃഗം ഈ കാട്ടിലില്ല. അങ്ങ് വെറുതെ സമയം കളയുകയാണ്. എന്നെ വിശ്വസിക്കണം, അങ്ങനെയൊരു മൃഗം ഇവിടെ ഇല്ല. സ്വാമി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്കറിയാഞ്ഞിട്ടാണ്, അങ്ങനെയൊന്നുണ്ട്, എനിക്ക് കാണണം. ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത്, നീ പൊയ്ക്കോ. ദാ ഇതൊക്കെ എടുത്തുകൊണ്ട് പൊയ്ക്കോ. അവൻ അതെല്ലാം എടുത്തുകൊണ്ട് നടന്നു. പക്ഷേ ആ ചിന്ത അവനെ വിട്ടുമാറിയില്ല. അങ്ങനെയൊരു മൃഗം ഈ കാട്ടിലില്ല, പക്ഷെ അയാൾ പറയുന്നു ഉണ്ടെന്ന്. ഇനി കാണുമോ? അത്രയും ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ? എങ്കിൽ പിന്നെ അന്വേഷിച്ചിട്ട് തന്നെ കാര്യം. അവൻ കാടരിച്ചു പെറുക്കി. പാറമടകളിൽ, മരപ്പൊത്തുകളിൽ, ചില്ലകളിൽ, പുഴയോരങ്ങളിൽ, മലകളിൽ, താഴ്വാരങ്ങളിൽ അവൻ അന്വേഷിച്ചു നടന്നു. ആദ്യ ദിനം കഴിഞ്ഞതോടെ അവൻ വിശപ്പ് മറന്നു. അടുത്ത ദിനമൊക്കെ ആയപ്പോൾ ദാഹവും മറന്നു. സർവം മറന്ന് അവൻ അന്വേഷണം തുടർന്നു. മൂന്ന് നാല് ദിവസമായി കാണും. അങ്ങനെ അന്വേഷിച്ച് നടക്കവേ പിന്നിലൊരു ശബ്ദം. തിരിഞ്ഞു നോക്കിയപ്പോഴുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ജീവി. ഒന്ന് ഭയന്ന് പിന്നാക്കം മലച്ച് ഓടാൻ തുടങ്ങിയപ്പോൾ ആ ജീവി അവനെ തടഞ്ഞു. നീ മൂന്ന് നാല് ദിവസങ്ങളായി അന്വേഷിച്ച് നടക്കുന്ന നരസിംഹമില്ലേ? അതാണ് ഞാൻ. അവൻ അത്ഭുതപൂർവം സ്വയം ചോദിച്ചു, അപ്പോൾ അങ്ങനെയൊന്നുണ്ടല്ലേ? ആ ജീവി അവനോട് ചോദിച്ചു, എന്നെ കണ്ടല്ലോ, ഇനി ഞാൻ പൊയ്ക്കോട്ടെ? ഓ എന്ന് പറയുന്നതിനു മുൻപ് അവൻ പെട്ടെന്നോർത്തു, അയ്യോ എനിക്ക് വേണ്ടിയല്ലോ. അതെ, നിക്ക് നിക്ക്. ഇനി ആ ജീവി ഓടിപ്പോയിക്കളഞ്ഞാലോ എന്ന് പേടിച്ച് ഒരു കാട്ടുവള്ളി കൊണ്ട് അവൻ അതിനെ ബന്ധിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ അന്വേഷിച്ച് നടന്നത് എനിക്ക് കാണാനല്ല, നിന്നെ കാണാൻ വേണ്ടി ഒരുവൻ വെള്ളം പോലും കുടിക്കാതെ ഒരിടത്തിരിപ്പുണ്ട്. അവന് കാണാൻ വേണ്ടിയാണ്. അതുകൂടെ കഴിഞ്ഞാൽ നിനക്ക് പോവാം. അനുവാദത്തിന് കാത്തു നിൽക്കാതെ വള്ളിയിൽ പിടിച്ചു വലിച്ച് അവൻ അതിനെയും കൊണ്ട് സന്യാസി ഇരിക്കുന്ന സ്ഥലത്തെത്തി. സന്യാസിയാണെങ്കിലോ കൊടും തപസ്സും. വിളിച്ചുണർത്തിയാൽ കോപിക്കുമോ? ഇതിനെ കാണാനാണല്ലോ ഈ ഇരിപ്പ്. അവൻ ധൈര്യസമേതം സന്യാസിയെ വിളിച്ചുണർത്തി. ദേഷ്യം കൊണ്ട് ചുവന്ന് സ്വാമി കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച വിശ്വസിക്കാനായില്ല. തൊട്ടുമുമ്പിൽ നരസിംഹമൂർത്തി. അതേക്കാൾ സ്വാമി അതിശയിച്ചു പോയത് അതിനെ ഒരു കാട്ടുവള്ളി കൊണ്ട് പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് നിൽക്കുന്ന കാട്ടാളനെ കണ്ടിട്ടാണ്. ആരെയാണ് ആദ്യം കൈകൂപ്പേണ്ടതെന്ന് സന്ദേഹിച്ചു നിൽക്കെ അശരീരി പോലെ നരസിംഹം പറഞ്ഞു, സംശയിക്കേണ്ട മഹർഷി, അവനെയാണ്, അവനെ തന്നെയാണ് ആദ്യം നമിക്കേണ്ടത്. എന്നെ കാണാൻ വിശപ്പുണ്ടായിരുന്നിട്ടും നീ ഭക്ഷണം കഴിച്ചില്ല, ദാഹമുണ്ടായിരുന്നിട്ടും വെള്ളം കുടിച്ചില്ല. അവനോ യഥാർത്ഥത്തിൽ വിശപ്പും ദാഹവും മറന്നു. അന്വേഷണം മാത്രം, ശ്രദ്ധ മാത്രം, ഏകാഗ്രതയിൽ ജാഗ്രതയായവർക്ക്
കണ്ടെത്താൻ കഴിയാത്തതായി ഒന്നുമില്ലെന്ന് ഓർക്കുക. സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുന്നേരം എന്ന വരികൾ പരിചയമില്ലാത്ത മലയാളികൾ കുറവായിരിക്കും. അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ എന്ന വരികളും മാമ്പഴം എന്ന കവിതയും അറിയാത്തവരുണ്ടാവില്ല. അതെന്തുകൊണ്ടെന്നറിയുമോ? അത്രമേൽ അവ ഉത്കൃഷ്ടങ്ങളായതുകൊണ്ടാണ്. ഉദാത്തം എന്ന ഒരു വാക്കുണ്ട് മലയാളത്തിൽ, സബ്ലൈം എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്. ലോഞ്ചിനസ് എന്നയാളാണ് ഈ വാക്ക് ആദ്യമായി പ്രയോഗിക്കുന്നത്. ലോകാവസാനം വരെ നിലനിൽക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. താജ്മഹൽ ഉദാത്തമാണ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉദാത്തമാണ്, മൊണാലിസ ഉദാത്തമാണ്, കാളിദാസ കൃതികൾ, മഹാഭാരതം, ഒഡീസി, ഇലിയറ്റ്, രാമായണമൊക്കെ ഉദാത്തങ്ങളാണ്. ക്ലാസിക്കുകൾ എന്നാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത്. എഴുതുന്നതും വരയ്ക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമെല്ലാം ക്ലാസിക്കുകളാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ മനസ്സിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം സൃഷ്ടിക്കപ്പെടുന്ന ചിലതുണ്ട്, ഉത്കൃഷ്ടങ്ങളായവ. വന്യസന്തപ്ത ലോഹസ്താംഭു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. ചുട്ടുപഴുത്ത ലോഹത്തിനുമേൽ വീണ ഒരു തുള്ളി വെള്ളം തൽക്ഷണം ആവിയായി പോകുന്നു. അതുപോലെ നൈമിഷകമാണ് മനുഷ്യജീവിതം. എത്ര മനോഹരവും ഗംഭീരവും ശ്രേഷ്ഠവുമായ ഉപമയെന്ന് നോക്കൂ, എങ്ങനെ മറക്കുമല്ലേ? ഞാനെന്ന ഭാവമിത് തോന്നായിക വേണമിഹ, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമെന്നു ഹരി നാരായണായ നമ. ഇതിൽ പരം ആധ്യാത്മികതയെപ്പറ്റി എന്തു പറയാനാണ്? ലളിതം, സുന്ദരം, ഗഹനം അല്ലെ ഉദാത്തം അഥവാ സബ്ലൈൻ എന്നതിന് ലോഞ്ചിനസ് ഉദാഹരണമായി എടുക്കുന്നത് വെളിച്ചമുണ്ടായതാണ്. അതേക്കാൾ വലിയ ഉദാഹരണം വേറെയില്ല തന്നെ. വെളിച്ചത്തേക്കാൾ ഉദാത്തമായത് മറ്റെന്താണ്? ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കുകയാണ് ആത്മാവിൽ ആയിരം സൗരമണ്ഡലം എന്ന വരികൾ ഉദാത്തമാണ്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന വരികൾ ഉദാത്തമാണ്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൊങ്കുയിലെ എന്നോമിൽ ഉറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവെ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ എന്ന വരികളിലെ ഓരോ അക്ഷരത്തിനും എന്തൊരു സൗന്ദര്യമാണെന്ന് നോക്കൂ. കവിത ചിന്തിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആനന്ദിപ്പിക്കാൻ കഴിഞ്ഞാലും മതി. കുഞ്ഞെ ചെറുപ്പത്തിൽ ഇതിനപ്പുറം തോന്നും എന്നോളമായാൽ അടങ്ങും അർത്ഥം തിരഞ്ഞെങ്ങും പോണ്ട. കവിതയിലൂടെ കാര്യം പറയുകയാണ് കവി. വളരുമ്പോൾ മക്കൾ ചിലപ്പോൾ മാതാവിൻ മഹിമ മറക്കും. തളരുമ്പോൾ താനെ വീണ്ടും തായ്വേരിൻ താങ്ങിനു കേഴും. കവി സത്യം പറയുന്നു. വേണമെനിക്ക് കറുത്തൊരു താജ്മഹൽ, വേദനകൾ കസ്തിമാടമാവാൻ എന്ന് പറയുമ്പോൾ ദുഃഖം തോന്നിപ്പോകും. മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി മരതകക്കാന്തിയിൽ മുങ്ങിമുങ്ങി കരളും മിഴിയും കവർന്ന മിന്നി കറയറ്റൊരാലസൽ ഗ്രാമഭംഗി. ഓരോ വാക്കും കവിതയാകുന്ന ഹൃദ്യമായ അനുഭവം. കൗസല്യ സുപ്രജാരാമ പൂർവസന്ധ്യാ പ്രവർത്തതെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്യതം എന്ന വരികൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ആത്മാവും ഉണർന്നുപോകുന്നത്? ഉദാത്തമായതുകൊണ്ട് തന്നെയാണ്. അത്യുദാത്തമായിരിക്കട്ടെ ഓരോ ജീവിതവും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

സുഖസാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. യുവാക്കൾ കഴിവുകൾ മെച്ചപ്പെടുത്തി നൂതന സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് രാഷ്ട്രപതിയോട് പ്രതിപക്ഷ നേതാക്കൾ. ഫയലുകൾ തീർപ്പാക്കാൻ ഈ മാസം 15 മുതൽ ഡിസംബർ 30 വരെ ജനസ്പർശം അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മാസപ്പടി കേസിൽ ഗവൺമെന്റ് അനാവശ്യ ധൃതി കാണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. റാഞ്ചിയിൽ ഇന്ത്യക്കെതിരായ രണ്ടാം 2020 ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസിന് ജയം. മൂന്നാം മത്സരം നാളെ ഇൻഡോറിൽ. വാർത്തകൾ വിശദമായി. യുവാക്കൾ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തണമെന്നും ഉയർന്നുവരുന്ന നൂതന സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷാങ്ഹായിൽ വേൾഡ് സ്കിൽസ് മത്സരം 2026 പങ്കെടുത്ത ടീം ഇന്ത്യ അംഗങ്ങളുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര വിപണിയുടെ ആവശ്യകതകൾക്ക് അനുസൃതമായി കഴിവുകൾ വികസിപ്പിക്കാൻ യുവാക്കളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ എം പിമാരുടെ സംഘം രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിച്ചു. SIR നടപടിക്രമങ്ങളിലെ അപാകതകളെക്കുറിച്ച് രാഷ്ട്രപതിയെ അറിയിച്ചതായി സന്ദർശനത്തിന് ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമങ്ങളോട് പറഞ്ഞു. വോട്ടിംഗ് യന്ത്രങ്ങൾ പിൻവലിച്ച് ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പ്രതിപക്ഷ നേതാക്കൾ രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ രാഷ്ട്രപതി തെളിവുകൾ തേടിയിട്ടുണ്ടെന്നും അത് സമർപ്പിക്കുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി, സമാജ്വാദി പാർട്ടി നേതാക്കളായ രാജീവ് റായ്, സുപ്രിയ സുലെ, CPI നേതാവ് ഡി രാജ, നാഷണൽ കോൺഗ്രസ് നേതാവ് ഒമർ അബ്ദുള്ള എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. പൊതു സുരക്ഷ മാനിച്ച് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇന്ന് CJP നടത്താനിരുന്ന പ്രതിഷേധ പരിപാടികൾക്ക് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങളോ മറ്റു പരിപാടികളോ സംഘടിപ്പിക്കാൻ അനുമതിക്കായി 10 ദിവസം മുമ്പെങ്കിലും അപേക്ഷ സമർപ്പിക്കണമെന്ന് ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ നൂപുർ പ്രസാദ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആവശ്യമായ അനുമതി ഇല്ലാതെയാണ് ഡൽഹിയിൽ ഒത്തുചേരൽ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും പൊതുപ്രകടനങ്ങൾ സംബന്ധിച്ച നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം ഡൽഹിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. 45 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് വൈകിട്ട് 6 വരെ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. സരായ് കാലേഖാൻ, ന്യൂ അശോക് നഗർ സ്റ്റേഷനുകൾക്കിടയിൽ നമോഭാരത് ട്രെയിൻ സർവീസുകൾ രാത്രി 10 വരെ ഉണ്ടാകില്ല. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിലും ആക്ഷേപമുന്നയിക്കാനും പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാനും ഫോം 7 പൂരിപ്പിച്ച് നൽകിയാൽ മതിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ആക്ഷേപങ്ങൾ സമർപ്പിക്കുമ്പോൾ പരമാവധി 10 അപേക്ഷകളും വോട്ടർ പട്ടിക തുടർച്ചയായി പുതുക്കുന്ന സമയത്ത് പ്രതിമാസം 5 അപേക്ഷകളും മാത്രമേ അനുവദിക്കൂ. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് ഈ മാസം 15 മുതൽ ഡിസംബർ 30 വരെ ജനസ്പർശം ഫയൽ അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. 276,000 ഫയലുകൾ തീർപ്പാക്കാനാണ് ലക്ഷ്യമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഓരോ ഫയലിലും ഓരോ ജീവിത പ്രശ്നങ്ങളുണ്ടെന്നും ഫയൽ നീക്കത്തിന് പുതിയ രീതി കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയോജന വകുപ്പിന് പുതിയ നിയമം കൊണ്ടുവരുമെന്നും ബില്ലിന്റെ കരട് മന്ത്രിസഭ അംഗീകരിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിയമം പാസാക്കാനാണ് ശ്രമം. മാസപ്പടി കേസിൽ ഗവൺമെന്റ് അനാവശ്യ ധൃതി കാണിച്ചിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. പിണറായി വിജയനെതിരെ വ്യക്തിവിരോധം തീർക്കാനില്ലെന്നും ED നൽകിയ കത്തിനെ നിയമപരമായാണ് കൈകാര്യം ചെയ്തതെന്നും അറിയിച്ച മുഖ്യമന്ത്രി FIR രജിസ്റ്റർ ചെയ്യണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകില്ലെന്നും വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജൻസേവ സേ ദേശ് സേവ എന്ന ദർശനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കാൻ പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ട് ജാർഖണ്ഡിലെ ആദിവാസി സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചാണ്.
1: സ്വാതന്ത്ര്യസമരത്തിന്റെ അനശ്വരയേടെ എഴുതിച്ചേർത്ത മണ്ണാണ് ജാർഖണ്ഡിന്റേത്. എല്ലാ വർഷവും നവംബർ 15 ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷിക്കുമ്പോൾ ജാർഖണ്ഡിന് പോരാട്ടത്തിന്റെ പുതിയ മുഖം സമ്മാനിച്ച അനശ്വര രക്തസാക്ഷി ബിർസാമുണ്ടയുടെ ജന്മദിനം കൂടിയാണിത്. ആദിവാസി സമൂഹത്തിന് ആ മഹാൻ നൽകിയ സംഭാവന രാജ്യമെക്കാലവും ഓർമ്മിക്കും. ബിർസാമുണ്ടയുടെ ദർശനത്തിനു കീഴിൽ 142 കോടി രൂപ ചെലവഴിച്ച് റാഞ്ചിയിൽ നിർമ്മിച്ച ഗ്രാൻഡ് ട്രൈബൽ ഫ്രീഡം ഫൈറ്റേഴ്സ് മ്യൂസിയം രാജ്യത്ത് പുതിയ അവബോധമുണർത്താൻ സഹായകമായി. 30 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മ്യൂസിയം സിദ്ധു കൻഹു, വീർബുദ്ധ് ഭഗത്, ഗയാമുണ്ട, ബിർസാമുണ്ട തുടങ്ങിയ ആദിവാസി വീരന്മാരുടെ പോരാട്ടങ്ങൾക്ക് ജീവൻ പകരുന്നു. ആദിവാസി സമൂഹത്തിന്റെ സംഭാവനയില്ലാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം അപൂർണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
0: ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസിക രോഗത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്താനാണ് എല്ലാ വർഷവും ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. കേട്ട അനുഭവങ്ങൾ യഥാർത്ഥ ശബ്ദങ്ങൾ, യഥാർത്ഥ മാറ്റം എന്ന സന്ദേശമാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് വൈകിട്ട് ലൈഫ് ബ്രിഡ്ജ് സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ, ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, IMA, കാലിക്കറ്റ് ബൈക്കേഴ്സ് ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. KJ ഉദ്ഘാടനം ചെയ്യും. ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ആരോഗ്യവകുപ്പും ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ജില്ലാതല പരിപാടി ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് കളക്ടർ മാളവികാജി നായർ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 12 സൈക്കോളജി സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളുമായി സംസ്ഥാനതല മാനസികാരോഗ്യ ക്വിസ് മത്സരം സംഘടിപ്പിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ വാർഷിക സാങ്കേതിക മാനേജ്മെന്റ് ഫെസ്റ്റിവൽ തത്വ 26 സിൽവർ ജൂബിലി പതിപ്പിന് തുടക്കമായി. വിശദാംശങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
2: ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ടെക്നോ മാനേജ്മെന്റ് ഫെസ്റ്റിവലായ തത്വയുടെ 25 വാർഷികാഘോഷങ്ങൾ 3 ദിവസങ്ങളിലായാണ് സംഘടിപ്പിക്കുന്നത്. സോഹോ HR ലീഡർ ചാൾസ് ഗോഡ്വിൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അസ്ഥിരിയ എന്ന പേരിട്ടിരിക്കുന്ന ബഹിരാകാശ അധിഷ്ഠിത ആധുനിക പ്രമേയത്തിലാണ് ഇത്തവണ ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. കോസ്മോപോളോ എന്ന മസ്കറ്റാണ് തത്വ 26 ദൃശ്യാവിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 3 ദിവസങ്ങളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 80,000-ത്തിലധികം വിദ്യാർത്ഥികളും സന്ദർശകരും ഫെസ്റ്റിവലിൽ പങ്കാളികളാകും. ഉദ്ഘാടന ദിനത്തിൽ റോബോട്ടിക്സ് പ്രേമികൾക്കായി സംഘടിപ്പിച്ച റോബോ വാർ ശ്രദ്ധേയമായി. കൂടാതെ പ്രമുഖ പ്രാസംഗികൻ ജോസഫ് അന്നക്കുട്ടി ജോസിന്റെ പ്രത്യേക ടോക്ക് ഷോയും ആദ്യ ദിനത്തിലെ പ്രധാന ആകർഷണമായിരുന്നു. സാങ്കേതിക മാനേജ്മെന്റ് മത്സരങ്ങൾ, സംരംഭ ശില്പശാലകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയും വരും ദിവസങ്ങളിൽ നടക്കും.
0: സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. റാഞ്ചിയിൽ 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ 6 തോൽപ്പിച്ചു. ഇതോടെ 5 പരമ്പരയിൽ ഇരു ടീമുകളും 1-1 എന്ന നിലയിൽ ഒപ്പമെത്തി. 3rd 2020 മത്സരം നാളെ ഇൻഡോറിൽ വൈകിട്ട് 7 ആരംഭിക്കും. കണ്ണൂരിൽ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ വാരിയേഴ്സ് ഫോഴ്സ കൊച്ചിയെ 1-2 തോൽപ്പിച്ചു. വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ജവഹർ സ്റ്റേഡിയത്തിൽ നിറഞ്ഞ ഫുട്ബോൾ ആരാധകരെ സാക്ഷിയാക്കിക്കൊണ്ടാണ് വാരിയേഴ്സ് വിജയം നേടിയത്. വാരിയേഴ്സിന് വേണ്ടി സെർബിയൻ താരം ബോഗ്ദാൻ സ്റ്റമൻകോവിച്ചും ഫസ്ലു റഹ്മാനും ഗോൾ നേടി. ഫോഴ്സ കൊച്ചിക്ക് വേണ്ടി രാഹുൽ രാജുവാണ് ഗോളടിച്ചത്. 3 പൂർത്തിയായപ്പോൾ 2 ഒരു സമനിലയുമായി കണ്ണൂർ വാരിയേഴ്സ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതായി. കാലിക്കറ്റ് FC 2 ഫോഴ്സ കൊച്ചി 3. ഫസ്ലു റഹ്മാനാണ് ഇന്നത്തെ മത്സരത്തിലെ താരം. തിരുവനന്തപുരം കൊമ്പൻസിനെതിരെ പരാജയപ്പെട്ട കണ്ണൂർ വാരിയേഴ്സ് FC ടീം നേരിയ മാറ്റം വരുത്തിയായിരുന്നു കളത്തിലിറങ്ങിയത്. ഫോഴ്സ കൊച്ചി ടീമിൽ 2
0: തലശ്ശേരിയിൽ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പയ്യന്നൂർ ഉപജില്ല 73 മുന്നിൽ. തലശ്ശേരി നോർത്ത് ഉപജില്ല 2 മട്ടന്നൂർ ഉപജില്ല 3 ഉണ്ട്. കായികമേള ഇന്ന് സമാപിക്കും. CBSE സ്കൂളുകളുടെ സഹോദയ ജില്ലാ കലോത്സവം കണ്ണൂരിൽ ഇന്ന് സമാപിക്കും. 636 കണ്ണൂർ ചിന്മയ വിദ്യാലയമാണ് മുന്നിൽ. 24th കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലാ കിരീടത്തിലേക്ക്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ പാലായെ പിന്നിലാക്കിയാണ് കാഞ്ഞിരപ്പള്ളിയുടെ കുതിപ്പ്. 194 ആണ് കാഞ്ഞിരപ്പള്ളിക്ക് ലഭിച്ചത്. പാലായ്ക്ക് 150 ആണ്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യൂത്ത് ഫോറത്തിന്റെ 12th സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് എറണാകുളത്ത് തുടക്കമാകും. മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. യുവാക്കൾ കഴിവുകൾ മെച്ചപ്പെടുത്തി നൂതന സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് രാഷ്ട്രപതിയോട് പ്രതിപക്ഷ നേതാക്കൾ. ഫയലുകൾ തീർപ്പാക്കാൻ ഈ മാസം 15 ഡിസംബർ 30 ജനസ്പർശം അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മാസപ്പടി കേസിൽ ഗവൺമെന്റ് അനാവശ്യ ധൃതി കാണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. റാഞ്ചിയിൽ ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസിന് ജയം. 3rd മത്സരം നാളെ ഇൻഡോറിൽ. പ്രാദേശിക

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തുവേണം. കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ നിന്ന് കുമാരി എൻ കൊട്ടാരം എഴുതിയ അമ്മയെ കളയുമ്പോൾ എന്ന കഥ കേൾക്കാം. മകനെ, അമ്മയെ കളയുമ്പോൾ മകനാൽ കളയപ്പെടുകയാണെന്ന് അമ്മയ്ക്കൊരിക്കലും തോന്നരുത്. ഒരു ദിവസമെങ്കിലും തെക്കേപ്പുറത്തെ ചായപ്പിലെ ആക്രികൾക്കിടയിലെ കയറ്റുകെട്ടിൽ നിന്നും അമ്മയെ ഞങ്ങൾ ഒരുമിച്ചുറങ്ങിയ ആ മുറിയിലെ നിന്നെ നടുക്ക് കിടത്തി ഞങ്ങൾ ഇരുവശവുമായി കിടന്ന് നിന്നെക്കുറിച്ച് സ്വപ്നങ്ങൾ നെയ്ത് ആ കട്ടിലിൽ കിടന്നുറങ്ങാൻ അനുവദിക്കണം. നിന്റെ മക്കളെ അമ്മയുടെ മടിയിലിരിക്കാനും അവരെ കൊണ്ട് അച്ഛമ്മേ എന്ന് വിളിപ്പിക്കാനും അവരോടൊപ്പം ഒരേ ഒരു ദിവസമെങ്കിലും ചിലവഴിക്കാനും അനുവദിക്കണം. മനസ്സ് നിറഞ്ഞ് ആഹ്ലാദിക്കട്ടെ ആ പാവം. കുഞ്ഞുങ്ങൾക്ക് കഥകൾ പറഞ്ഞുകൊടുത്ത് ഒരു രാത്രി അവരെ കെട്ടിപ്പിടിച്ചുറങ്ങാനും അനുവദിക്കണം നീ. കുട്ടിക്കാലത്ത് നിനക്ക് കഥ കേൾക്കാൻ എന്തിഷ്ടമായിരുന്നു. കഥ കേട്ടുറങ്ങുന്ന നീ രാത്രിയിൽ ഉറക്കമുണർന്നാൽ ഉറങ്ങുന്ന അമ്മയെ വിളിച്ചുണർത്തി വീണ്ടും കഥ പറയിപ്പിക്കുമായിരുന്നു. എപ്പോഴും നമ്മൾ പറഞ്ഞു ചിരിക്കുമായിരുന്ന ഒരു കഥ പറച്ചിൽ നീ ഓർക്കുന്നുണ്ടോ? അമ്മ ഉറക്കം തൂങ്ങി കൗരവരുടെ കഥ പറഞ്ഞത്. ഗാന്ധാരി പ്രസവിച്ച മാംസപിണ്ഡത്തെ കഷ്ണങ്ങളാക്കി 101 ഭരണികളിലാക്കി എന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ ഭരണിയിലാണ് അച്ചാറിടുന്നത് എന്ന് പറഞ്ഞ് അതിന്റെ വിവരണമായി മാറി. പിന്നെയുമുണ്ട്, ദൂത് പറയാൻ ചെന്ന ശ്രീകൃഷ്ണനെ മുറിയിലിട്ട് പൂട്ടിയിട്ട് താക്കോൽ വിരലിലിട്ട് കറക്കി നടന്നുപോയത്രേ ദുര്യോധനൻ. പിന്നെ ആരൊക്കെയോ ചേർന്ന് വാതിൽ പൊളിച്ച് ശ്രീകൃഷ്ണനെ രക്ഷപ്പെടുത്തിയത്രേ. അമ്മയുടെ ഉറക്കം തൂങ്ങി കഥകളെ എത്ര കളിയാക്കിയിട്ടുണ്ട് നീ. അമ്മ കുളിക്കുമ്പോൾ കുളിമുറിക്ക് മുന്നിൽ കാവിലിരിക്കുമായിരുന്നു നീ. എന്നിട്ട് ഇടയ്ക്കിടെ അമ്മയെ ഒന്ന് കാണിച്ചേ, അമ്മേ കാലൊന്ന് കാണിച്ചേ എന്ന് പറയുമായിരുന്നു. അങ്ങനെ തീർത്തും അമ്മക്കുട്ടിയായിട്ടാ നീ വളർന്നത്. വലുതായിട്ടും നിനക്കൊരു പനി വന്നാൽ ഉറക്കമിളിച്ച് കാവലിരിക്കുമായിരുന്നു അമ്മ. ചെറുപ്പത്തിൽ കൂടെ കൂടെ നിനക്ക് പനി വരുമായിരുന്നു. ജന്മനാ ആരോഗ്യം കുറഞ്ഞ കുഞ്ഞായിരുന്നു നീ. ഒരു എലിക്കുഞ്ഞിന്റെ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നീ. അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നത് കൊണ്ട് ഒരു കുഞ്ഞു പനി വന്നാലും വെപ്രാളമായിരുന്നു അമ്മയ്ക്ക്. നെറ്റിയിൽ തുണി നനച്ചിട്ടും കുഞ്ഞു തൂവാല നനച്ച് നിന്റെ ഉള്ളം കൈയിൽ ചുരുട്ടിപ്പിടിപ്പിച്ചും ഉറങ്ങാതിരിക്കും. നീ ഉറങ്ങിക്കോളൂ, ഞാൻ ഉണർന്നിരിക്കാമെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. ഞാൻ ഉറങ്ങിപ്പോകും അത്രേ. ആഗ്രഹമുണ്ടായിരുന്നിട്ടും രണ്ടാമതൊരു കുഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞതും അമ്മയാണ്. നിന്നോടുള്ള കരുതലും സ്നേഹവും പകത്തു പോകാതിരിക്കാൻ. അച്ഛൻ ഓരോന്ന് പറഞ്ഞ് നിന്നെ വെറുപ്പിച്ചോ, സാരമില്ല, ക്ഷമിച്ചേക്ക്. അതുവരെ കാണിക്കാത്ത സ്നേഹത്തോടെ അമ്മയ്ക്കിഷ്ടപ്പെട്ട ആഹാരം നിറചിരിയോടെ വിളമ്പിക്കൊടുക്കണം. നിന്റെ സ്നേഹം കാണുമ്പോൾ ഗദ്ഗദം കൊണ്ട് അമ്മയുടെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി വിക്കിപ്പോയാൽ ഗ്ലാസ്സിലെ വെള്ളം ചുണ്ടുകൂടി ചേർത്ത് കൊടുത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് കവളിൽ തട്ടണം. അപ്പോൾ അമ്മ നിന്റെ കൈത്തലം നനഞ്ഞ മിഴികളോടെ മുകർന്ന് നിന്നെ നോക്കി ഒരു നിറ ചിരിച്ചിരിക്കും. എന്നിട്ട് ചിലപ്പോൾ ആ മെലിഞ്ഞു നീണ്ട വിരലുകളാൽ ഒരു ഉരുള ഉരുട്ടി നിനക്ക് നീട്ടിയെന്നിരിക്കും. അമ്മ തരുന്ന അവസാനത്തെ ഉരുള എന്ന് കരുതി അറപ്പില്ലാതെ നീ അത് വായ തുറന്ന് വാങ്ങിക്കണം. കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അമ്മ കാണാതെ നീ കുഞ്ഞുനാളിൽ ചെയ്തിരുന്നത് പോലെ ഇടം കൈയിലേക്ക് ഊന്നിട്ടോളൂ. ഒത്തിരി സ്നേഹം ഭാവിച്ച് ആത്മാവിനെ നേദിക്കുന്ന പോലെ ഒരുരുള അമ്മയുടെ വായിലേക്ക് നീയും കൊടുക്കണം. അമ്മ അത് അമൃതുപോലെ കഴിക്കുമ്പോൾ ആഹ്ലാദവും സംതൃപ്തിയും നീ അനുഭവിക്കുന്നതായി അമ്മയ്ക്ക് തോന്നണം. ആ നിമിഷം ഇതുവരെ നീ കൊടുത്ത എല്ലാ വേദനയും അമ്മ മറക്കും. നിന്റെ ആദ്യത്തെ ശമ്പളം കൊണ്ട് അമ്മയുടെ പിറന്നാളിന് ആദ്യമായി നീ വാങ്ങിക്കൊടുത്ത സെറ്റും മുണ്ടും ഞങ്ങളുടേതായിരുന്ന അലമാരിയിൽ പൊന്നുപോലെ സൂക്ഷിച്ചിട്ടുണ്ടമ്മ. അത് ഉടുപ്പിക്കണം. മകൻ കാറ് വാങ്ങിക്കുമ്പോൾ നമുക്ക് പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കരുതി വെച്ച കൂട്ടു സ്വപ്ന സ്ഥലങ്ങളുണ്ട്. അതിൽ അമ്മ ഏറ്റവും ആഗ്രഹിച്ചത് അമ്മയുടെ തറവാടാണ്. നീയുമായി അഭിമാനത്തോടെ ഒരിക്കൽ മാത്രം എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിയിടത്തേക്ക് ശപിച്ചു വിട്ടവരോട് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് പറയാതെ പറയാൻ വേണ്ടി മാത്രം ആ ഒരു ആഗ്രഹമെങ്കിലും നീ സാധിച്ചു കൊടുക്കണം. അമ്മ കിടക്കുന്ന കയറ്റുകെട്ടിലിനടിയിൽ ഒരു ചെറിയ കാൽപ്പെട്ടിയുണ്ട്. അതിൽ നിറയെ നിന്റെ കുഞ്ഞുടുപ്പുകളാണ്. ഏറ്റവും അടിയിൽ പ്ലാസ്റ്റിക് കൂടിൽ ഭദ്രമായി പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രെയിം ചെയ്ത ഒരു പടമുണ്ട്. സ്കൂൾ യൂണിഫോമിൽ നീ, നിന്റെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നത്തിന്റെ വിത്ത് പാകിയ നിമിഷം, ഒരുപാട് സങ്കടം കൊണ്ട് ഉറക്കം വരാതെ ഇരുട്ടിലേക്ക് കൺമിഴിച്ചു കിടക്കുന്ന രാത്രികളിൽ അമ്മ നെഞ്ചോട് ചേർത്ത് വെക്കും അത്. അത് നീ എടുത്ത് അമ്മയുടെ ബാഗിൽ വെക്കണം. കളയപ്പെടുമ്പോൾ ഒരു കൂട്ടിന് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ കളയരുത്. ആ ചുക്കിച്ചുളിഞ്ഞ ദേഹത്തും കാമത്തിന്റെ വേവ് നോക്കി ചവച്ചു തുപ്പി ചവറ്റുകൂനയിൽ വലിച്ചെറിയും നിശാചരന്മാർ. സിനിമ കാണിച്ച് തിയേറ്ററിൽ ഉപേക്ഷിക്കാമെന്ന് കരുതരുത്. സിനിമ കാണാനുള്ള അകലെ കാഴ്ച അമ്മയ്ക്കില്ല. തെരുവിൽ വിട്ടു പോരരുത്. മകനെ വിളിച്ച് കരഞ്ഞു നടക്കുമ്പോൾ പിന്നിൽ ഹോണടിക്കുന്ന വണ്ടികളുടെ ശബ്ദം കേൾക്കാൻ കഴിയില്ല അമ്മയ്ക്ക്. ക്ഷേത്രത്തിൽ നടതള്ളാനും ശ്രമിക്കരുത്. ചാനലുകളിലും പത്രങ്ങളിലും നിന്റെ പേര് വരുന്നതും ജനങ്ങൾ നിന്നെ പഴിക്കുന്നതും അമ്മയ്ക്ക് സഹിക്കില്ല. അപ്പോൾ പിന്നെ കൊണ്ടുകളയുന്നതിനേക്കാൾ ഭേദം കൊന്നുകളയുന്നതായിരിക്കും. അതാവുമ്പോൾ ആരുമറിയാതെ ചെയ്ത് നിനക്ക് പരിചയമുണ്ടല്ലോ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധു.

അനാദിയായ കാലത്തിന്റെ ഏത് അവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചു കൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻപരാഗങ്ങൾ വീണു സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്. മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വേൽച്ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ. പക്ഷെ ചിലപ്പോഴത് ചുവന്നു പൂക്കും, കാട്ടുതീയായി പടരും. ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞു ചേരും. മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും. വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും. പഴഞ്ചനാശയങ്ങളെ എരിച്ചു കളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്. പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും. ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. മാറുന്ന സാങ്കേതിക വിദ്യയ്ക്കനുസരിച്ച് യുവാക്കൾ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്താൻ ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 57 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് അടച്ചിടും. കേരളത്തിൽ നിയമസഭാ സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. വയോജനക്ഷേമ വകുപ്പിനായുള്ള ബിൽ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യൻ സൂപ്പർ ലീഗ് 2026-27 സീസണ് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു എഫ് സി ഡൽഹിയെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ജാർഖണ്ഡിലെ ദിയോഗർ സന്ദർശിക്കും. ദിയോഗറിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ബി ബി എം ടി ആശുപത്രിയിൽ നടക്കുന്ന സൈന്യ സമ്പർക്ക് മേളയും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. അതിവേഗം മാറുന്ന സാങ്കേതിക വിദ്യയ്ക്കനുസരിച്ച് യുവാക്കൾ തങ്ങളുടെ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തണമെന്നും പുതിയ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷാങ്ഹായ് വേൾഡ് സ്കിൽസ് മത്സരത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീം അംഗങ്ങളുമായി ഇന്നലെ ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ നടന്ന ആശയവിനിമയത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഗോളതലത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മത്സരാർത്ഥികളെ അഭിനന്ദിച്ച അദ്ദേഹം അന്താരാഷ്ട്ര വിപണിയുടെ ആവശ്യങ്ങൾക്കനുസൃതമായി കഴിവുകൾ വികസിപ്പിക്കാൻ ആഹ്വാനം ചെയ്തു. ഇന്ത്യയെ മാനവ വിഭവശേഷിയുടെ ആഗോള കേന്ദ്രമാക്കി മാറ്റുന്നതിന് യുവാക്കളും സർക്കാരും പരിശീലന സ്ഥാപനങ്ങളും ഏകോപിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു.
1: टेक्नोलॉजी की दृष्टि से विश्व में जो नए नए बदलाव आ रहे हैं, बदलाव की दृष्टि से अपने आप को ढालना पड़ता है. आपके पास क्या है, कितनी डिग्रियां हैं, उसका अपना महत्व है ही, लेकिन आपको आता क्या है, उसका जवाब है स्किल. जीवन में कोई न कोई स्किल होना चाहिए, तब जाकर के आप काफी कॉन्ट्रीब्यूट कर सकते हैं.
0: ദേശീയ സുരക്ഷ സായുധ സേനയുടെ കരുത്തിൽ മാത്രം അധിഷ്ഠിതമല്ലെന്നും പ്രതിരോധ മേഖലയിലെ സ്വാശ്രയത്വവും നിർണായകമാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചേഴ്സ് ചാമ്പ്യൻസ് അവാർഡ്ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള സൈനിക ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന വിശ്വസ്ത രാജ്യമായി ഇന്ത്യ ഉയർന്നുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൌമാരക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യം, പോഷകാഹാരം, സമഗ്ര വികസനം എന്നിവയ്ക്ക് കൂടുതൽ മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ദേശീയ സമ്മേളനത്തിന്റെ സമാപന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അംഗനവാടികളെ ജനപങ്കാളിത്തത്തിന്റെ കേന്ദ്രങ്ങളാക്കി വികസിപ്പിക്കണമെന്നും വനിതാ സുരക്ഷയ്ക്കായി കുട്ടികൾക്ക് പ്രായത്തിനനുയോജ്യമായ ബോധവൽക്കരണം നൽകണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ശുചിത്വ ഭാരത ദൌത്യത്തിൽ വനിതാ ശിശുവികസന വകുപ്പുകൾ സജീവമായി പങ്കാളികളാകണമെന്നും വോക്കൽ ഫോർ ലോക്കൽ, ഒരു ജില്ല ഒരു ഉൽപ്പന്നം തുടങ്ങിയ പദ്ധതികൾ വനിതാ ശാക്തീകരണത്തിനായി പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇന്ന് നടത്താനിരുന്ന സി ജെ പിയുടെ പ്രതിഷേധ പരിപാടിക്ക് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. മുൻകാലങ്ങളിലെ മാർഗനിർദ്ദേശ ലംഘനങ്ങളും പൊതുസുരക്ഷാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. മേഖലയിൽ നിരോധനാജ്ഞ നിലവിലുണ്ട്. പ്രതിഷേധങ്ങൾക്കും മറ്റു പരിപാടികൾക്കും കുറഞ്ഞത് 10 ദിവസം മുമ്പ് അപേക്ഷ സമർപ്പിക്കണമെന്ന് ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ നൂപുർ പ്രസാദ് അറിയിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ജൻപത്, രാജീവ് ചൌക്ക്, ന്യൂഡൽഹി എന്നിവയുൾപ്പെടെ 45 മെട്രോ സ്റ്റേഷനുകളുടെ കവാടങ്ങൾ ഇന്ന് വൈകിട്ട് 6 വരെ അടച്ചിടും. സരായ്ക്കാലെ ഖാൻന്യൂ അശോക് നഗർ റൂട്ടിലെ നമോ ഭാരത് ട്രെയിൻ സർവീസുകൾ രാത്രി 10 വരെ നിർത്തിവച്ചു. ഡൽഹിയിലെ 7 പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലായി 334 ജി ആർ പി ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. പ്രധാന മേഖലകളിൽ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തും. പശ്ചിമബംഗാളിലും അസമിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ജയം. തമിഴ്നാട്ടിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിലും ഭരണകക്ഷിയായ തമിഴക വെട്രി കഴകം വിജയിച്ചു. പുതുച്ചേരിയിലെ തട്ടാഞ്ചാവടി മണ്ഡലത്തിൽ ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസ് വിജയം നിലനിർത്തി. പശ്ചിമബംഗാളിലെ നന്ദിഗ്രാം, റെജിനഗർ നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അതേസമയം ഉപതെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ ജയം എൻ ഡി എ മുന്നണിയുടെ സദ്ഭരണത്തോടുള്ള പിന്തുണയാണ് വ്യക്തമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള നിയമസഭയുടെ അടുത്ത സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 9 ദിവസമായിരിക്കും സഭ സമ്മേളിക്കുകയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബിൽ എന്നിവ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. കേരള സർക്കാരിന്റെ ആദ്യ 100-ദിന കർമ്മ പദ്ധതിയിൽ ലക്ഷ്യമിട്ട 588 പദ്ധതികളിൽ 568 എണ്ണവും പൂർത്തിയാക്കിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബാക്കിയുള്ള 20 പദ്ധതികൾ 90% പൂർത്തീകരിച്ചതായും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ ഈ മാസം 15 മുതൽ December 31 ജനസ്പർശം ഫയൽ അദാലത്ത് സംഘടിപ്പിക്കും. വയോജന ക്ഷേമ വകുപ്പ് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. മുതിർന്ന പൌരന്മാരുടെ വിവരശേഖരണത്തിനായി സർവേ ആരംഭിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ് ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. സർക്കാർ ഓഫീസുകളിലെ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിനും തീർപ്പാകാതെ കിടക്കുന്ന ഫയലുകൾ കുറയ്ക്കുന്നതിനുമായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രത്യേക ക്യാമ്പയിൻ 6.0 ആരംഭിച്ചു. October 2 ആരംഭിച്ച ക്യാമ്പയിനിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള 610 ഓഫീസുകൾ പങ്കെടുക്കുന്നുണ്ട്. ഈ മാലിന്യങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണത്തിനും ക്യാമ്പയിൻ ഊന്നൽ നൽകുന്നു. തയ്യാറെടുപ്പ് ഘട്ടത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മന്ത്രാലയത്തിലെയും മീഡിയ യൂണിറ്റുകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയിലെ രാജ്യത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: സെമി കണ്ടക്ടർ നിർമ്മാണ രംഗത്ത് വൻ കുതിപ്പാണ് രാജ്യം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപ് പൂർണ്ണമായും ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന ഈ മേഖലയിൽ ഇന്ത്യ ഇന്ന് ചിപ്പുകളുടെ ഉൽപ്പാദനത്തിലും രൂപകൽപ്പനയിലും ആഗോളതലത്തിൽ ശ്രദ്ധേയമായ ചുവടുവയ്പ്പുകൾ നടത്തിക്കഴിഞ്ഞു. ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാനും ആഗോളതലത്തിൽ പ്രധാന ഹബ്ബാക്കി മാറ്റാനുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സുപ്രധാന പദ്ധതിയാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ. ലോക സെമി കണ്ടക്ടർ വ്യവസായത്തിലെ വിശ്വസനീയമായ ഉൽപ്പാദന കേന്ദ്രമായി രാജ്യം മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു. ഒന്നാം ഘട്ടത്തിന്റെ വൻ വിജയത്തെ തുടർന്ന് സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ സെമികോൺ 2.0 പ്രഖ്യാപിക്കുകയും ഇതിനായി 1.27 ലക്ഷം കോടി രൂപ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യത്തെക്കുറിച്ച് ആഗോളതലത്തിൽ ബോധവൽക്കരണം നടത്തുന്നതിനും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് പിന്തുണ ഉറപ്പാക്കുന്നതിനുമായി വേൾഡ് ഫെഡറേഷൻ ഫോർ മെന്റൽ ഹെൽത്തിന്റെ നേതൃത്വത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ പിന്തുണയോടെയാണ് എല്ലാ വർഷവും October 10 മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റി നിർത്തി വിഷമതകൾ തുറന്നു പറയാൻ അന്തരീക്ഷം ഒരുക്കുകയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2026-27 സീസണ് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC SSC ഡൽഹിയെ നേരിടും. വൈകുന്നേരം 5 മണിക്ക് ബംഗളൂരുവിലാണ് മത്സരം. റാഞ്ചി 2020 ഇന്ത്യക്കെതിരെ വെസ്റ്റിൻഡീസിന് 6 വിക്കറ്റ് ജയം. ഇന്ത്യ ഉയർത്തിയ 250 റൺ വിജയലക്ഷ്യം 9 പന്ത് ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ വിൻഡീസ് മറികടന്നു. ക്യാപ്റ്റൻ ഷായ് ഹോപ്പിന്റെ സെഞ്ചുറി മികവിലാണ് വിൻഡീസ് വിജയിച്ചത്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. പരമ്പരയിലെ 3-ാം മത്സരം നാളെ ഇൻഡോറിൽ നടക്കും. ഫ്ളൈ ദുബായ് വിമാനത്തിൽ ഭീകരാക്രമണ ശ്രമം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് UAE പ്രോസിക്യൂഷൻ. വിമാനം പിടിച്ചെടുത്ത് ടെൽ അവീവ് വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ ടെർമിനലിലേക്ക് ഇടിച്ചിറക്കി വൻ നാശനഷ്ടം വരുത്താനാണ് ഒമാനി സഹ പൈലറ്റ് പദ്ധതി ഇട്ടിരുന്നതെന്ന് UAE അറ്റോർണി ജനറൽ അറിയിച്ചു. മാറുന്ന സാങ്കേതിക വിദ്യയ്ക്കനുസരിച്ച് യുവാക്കൾ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജെൻഡർ മന്ദറിൽ പ്രതിഷേധം നടത്താൻ ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 57 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് അടച്ചിടും. കേരളത്തിൽ നിയമസഭാ സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. വയോജനക്ഷേമ വകുപ്പിനായുള്ള ബിൽ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യൻ സൂപ്പർ ലീഗ് 2026-27 സീസണ് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC SSC ഡൽഹിയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. കേരളത്തിലെ വനിതാ മാധ്യമരംഗം ഏറെ ശ്രദ്ധേയമാണ്. അതിന്റെ ആദ്യകാല ചരിത്രമെടുത്താൽ മനസ്സിലാവുന്നത് 20-ാം നൂറ്റാണ്ടുകളുടെ തുടക്കത്തിൽ ധാരാളം വനിതകൾ സ്വന്തമായി മാസികകൾ പ്രസിദ്ധീകരിച്ചു എന്നതാണ്. 1885 പ്രസിദ്ധീകരിച്ച കേരളീയ സുഗുണബോധിനിയാണ് മഹിളകൾക്കായി പ്രസിദ്ധീകരിച്ച ആദ്യത്തെ മാസിക. ശാരദ, ഭാഷാശാരദ, മഹിള, മഹിളാരത്നം, വനിത, ശ്രീമതി തുടങ്ങിയ നിരവധി മാസികകൾ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന വനിതാ മാസികകളായിരുന്നു. സ്വാതന്ത്ര്യസമരകാലം പത്രങ്ങളിൽ വനിതാ സാന്നിധ്യം സജീവമായിരുന്നു. യശോദ ടീച്ചർ, കുട്ടിമാളു അമ്മ, തങ്കം കെ മേനോൻ, വി പാറുക്കുട്ടിയമ്മ, ആനി തയ്യിൽ തുടങ്ങിയവരുടെ ലേഖനങ്ങൾ കൊണ്ട് അക്കാലത്തെ പത്രങ്ങൾ സജീവമായിരുന്നു. ആനി തയ്യിൽ അക്കാലത്ത് പ്രജാമിത്രം എന്നൊരു ദിനപത്രം തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. യശോദ ടീച്ചറാണ് മലയാള മാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ സ്വന്തം ലേഖിക. പല പ്രധാന സംഭവങ്ങളും ദേശാഭിമാനിക്ക് വേണ്ടി അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാധ്യമ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്നത് ആദ്യത്തെ മലയാള ന്യൂസ് എഡിറ്റർ തങ്കം മേനോനാണ് എന്നാണ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇവരുടെ പത്രപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം തന്നെയായിരുന്നു എന്നതാണ്. 1980 തുളസി ഭാസ്കരൻ, ലീല മേനോൻ, പി ബി ലാൽക്കർ എന്നിവർ സജീവമായിരുന്നു. ഈ മൂന്നുപേരും എന്നും പത്രപ്രവർത്തന രംഗത്തെ ശ്രദ്ധേയമായ നാമധേയങ്ങളാണ്. മലയാള ദിനപത്രത്തിന്റെ ചരിത്രത്തിൽ ഒരു സ്ത്രീ പതിപ്പ് പ്രസിദ്ധീകരിച്ചത് ദേശാഭിമാനിയായിരുന്നു. അതിന്റെ ആദ്യ ചുമതല തുളസി ഭാസ്കരനായിരുന്നു. ഡൽഹിയിൽ പത്രപ്രവർത്തനം ആരംഭിച്ച് കേരളത്തിലെത്തിയ ലീല മേനോൻ പ്രധാനപ്പെട്ട പല സംഭവ വികാസങ്ങളും പത്രത്തിനായി റിപ്പോർട്ട് ചെയ്തു. ലീല മേനോന്റെ റിപ്പോർട്ടിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളത് തങ്കമണി സംഭവമാണ്. അതവർ നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. നാദാപുരം സംഭവം, ക്രിസ്ത്യൻ സ്ത്രീകൾ തുല്യാവകാശം വേണമെന്ന് പറഞ്ഞ് സുപ്രീംകോടതിയിൽ കേസുകൊടുത്തത്, ഒളിച്ചോടുന്ന കന്യാസ്ത്രീകൾ, 1988 നാല് സഹോദരിമാർ പാലക്കാട് സ്ത്രീധനം നൽകാനില്ലാതെ ആത്മഹത്യ ചെയ്തത് എന്നു തുടങ്ങി വാർത്താ പ്രാധാന്യമുള്ള റിപ്പോർട്ടുകൾ ലീലാ മേനോന്റേതായി രംഗത്തുവന്നു. വൈപ്പിൻ മദ്യദുരന്തം റിപ്പോർട്ട് ചെയ്ത ഏക വനിതയും ലീലാ മേനോനായിരുന്നു.

രാഷ്ട്രീയം, നയതന്ത്രം, ധനകാര്യം, കോടതി തുടങ്ങിയ ഗൌരവകരമായ റിപ്പോർട്ടിംഗിൽ നിന്ന് സ്ത്രീകളെ മനഃപൂർവ്വമായി മാറ്റി നിർത്തിയിരുന്ന പ്രവണത ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം അതിജീവിച്ച് അതിശക്തമായ റിപ്പോർട്ടിംഗ് തലത്തിലേക്ക് സ്ത്രീകൾ ഉയർന്നുവരുന്ന കാഴ്ചകൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. എന്നാൽ പൊതുധാരണ വനിതകളുടെ മാധ്യമരംഗത്തോട് യോജിക്കുന്നതല്ല. മാധ്യമരംഗം ഏറ്റെടുത്താൽ വനിതകൾക്ക് കുടുംബത്തിലെ ഉത്തരവാദിത്വം പൂർണ്ണമായും നിറവേറ്റാൻ ആകില്ലെന്ന് സമൂഹത്തിലെ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നു. വിധേയാധിഷ്ഠിതമായ സ്വാതന്ത്ര്യമേ സ്ത്രീക്ക് പാടുള്ളൂ എന്ന പുരുഷ കേന്ദ്രീകൃത സാമൂഹിക വ്യവസ്ഥിതിയിൽ നിന്നാണ് ഇത്തരം അഭിപ്രായങ്ങൾ ഉയർന്നുവരുന്നത്. ദേശീയ വനിതാ കമ്മീഷനുവേണ്ടി പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നടത്തിയ പഠനത്തിൽ വെളിപ്പെട്ടത് വനിതാ മാധ്യമ പ്രവർത്തകരുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടായെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും അവഗണിക്കപ്പെടുന്നു എന്നാണ്. തങ്ങളുടെ സഹപ്രവർത്തകരായ പുരുഷന്മാരെക്കാൾ കഠിനാധ്വാനം ചെയ്ത് തങ്ങളുടെ കഴിവ് മേലുദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥയുണ്ട് എന്നാണ് ഭൂരിഭാഗം വനിതാ മാധ്യമ പ്രവർത്തകരുടെയും അഭിപ്രായം. ഇതേ അഭിപ്രായം തന്നെയാവും ഒരുപക്ഷെ ഐടി മേഖലകളിലും നിലനിൽക്കുന്നത്. ജോലിയിൽ ഏതെങ്കിലും തരത്തിൽ പ്രോത്സാഹനമോ സ്ഥാനക്കയറ്റമോ അധികാരികൾ നൽകിയാൽ അത് ലൈംഗിക ആകർഷണത്തിലൂടെ സ്വാധീനിച്ചെടുത്തതാണ് എന്ന അപവാദത്തെയും വനിതാ പ്രവർത്തകർ ഭയപ്പെടുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. വിവേചനത്തിന് വലിയ കുറവൊന്നും വന്നിട്ടില്ല എന്ന് സാരം. ഇതേക്കുറിച്ചൊക്കെ ശക്തമായി റിപ്പോർട്ട് ചെയ്യാൻ ഇന്ന് മികച്ച വനിതാ മാസികകളില്ല എന്നതാണ് സത്യം. നിലവിലുള്ള വനിതാ മാസികകളുടെ ഉൾപേജുകൾ നിറയെ സൌന്ദര്യവർദ്ധന എങ്ങനെ സാധ്യമാക്കാം? നടീനടന്മാരുടെ ദാമ്പത്യ ജീവിതം, പാചകം, ലൈംഗിക ശേഷി ചർച്ചകൾ, പിന്നെ ഏതെങ്കിലും ഫേസ് പാക്കിന്റെ സ്പോൺസർ ഫേസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കേരള പങ്ക്തി, ഈ വനിതാ മാസികകളെല്ലാം വെളുത്തവർക്കുള്ളതാണ്. സോകോൾഡ് സൌന്ദര്യമുള്ളവർക്കാണ്. കറുത്തവർക്കോ കരുവാളിച്ചവർക്കോ ചന്തമില്ലാത്തവർക്കോ ഇത്തരം വനിതാ മാസികകളിൽ പ്രവേശനമില്ല തന്നെ. വിവേചനത്തിനപ്പുറം വിലക്കാണ് എന്ന് പറയാം.

ബോധപൂർവമായ നിഷേധങ്ങളാണ് സ്ത്രീകളുടെ കാര്യത്തിൽ വനിതാ മാസികകൾ പോലും വച്ചു പുലർത്തുന്നത് എന്ന് കാണാം. എന്തുകൊണ്ടാണ് ഗൌരവപരമായ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വനിതാ മാസികകൾ തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് അവർ എങ്ങനെ ഉത്തമ ഭാര്യയാകാം, എങ്ങനെ നല്ല അമ്മയാകാം, വന്ധ്യതയ്ക്ക് പരിഹാരമെന്ത്, യൗവനവും സൗന്ദര്യവും എങ്ങനെ നിലനിർത്താം, ലൈംഗികത ഡോക്ടറോട് ചോദിക്കാം എന്നീ പംക്തികൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഉപരിപ്ലവമായ ഇത്തരം കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കാൻ എളുപ്പമാണ്. ഇത്തരം ലോലിതാവസ്ഥകളിൽ നിന്ന് കഥകളുടെയോ നല്ല നോവലുകളുടെയോ ലേഖനങ്ങളുടെയോ ലോകത്തേക്ക് സ്ത്രീകൾ പോയി സാംസ്കാരിക ഔന്നത്യം നേടരുത് എന്ന നിർബന്ധവും ഇവർക്കുണ്ട്. മാധ്യമങ്ങൾക്ക് സാംസ്കാരിക നവോത്ഥാനമുണ്ടാക്കാൻ കഴിയുന്നത് പോലെ മറ്റൊന്നിനും കഴിഞ്ഞെന്ന് വരില്ല. സിനിമയ്ക്കല്ലാതെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള കരുത്ത് മറ്റൊന്നിനുമില്ല. കൊല്ലും കൊലയും കൊണ്ട് നിറയുന്ന സൈക്കോപതിക് കഥാപാത്രങ്ങളെ കൈയടിച്ച് സ്വീകരിക്കാൻ മലയാളിയും ശീലിച്ചു കഴിഞ്ഞു എന്നതാണ് സത്യം. ഈടുറ്റ കഥാപാത്രങ്ങളും സ്ത്രീ സംവാദങ്ങൾ ആവശ്യവുമായ ചലച്ചിത്രങ്ങൾ എടുക്കാൻ കഴിവുള്ളവരുണ്ട്. പക്ഷേ ഭയം അവരെ അതിന് സമ്മതിക്കുന്നില്ല. മികച്ച ചലച്ചിത്രങ്ങളും മികച്ച മാധ്യമ പ്രവർത്തനങ്ങളും ഒക്കെയുള്ളൊരു കാലം ഇനിയും വരുമായിരിക്കും. ഒരു നവോത്ഥാന കാലം പ്രതീക്ഷിച്ചുകൊള്ളുക.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുവോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യൻ ഉദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ഡോക്ടർ സ്റ്റാൻലി ജോൺസന്റെ പുസ്തകമാണ് ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് എന്നത്. അതിലൊരു വാചകമുണ്ട്, ശ്രദ്ധേയമായ വാചകം എന്ന് തന്നെ പറയാം. അതിങ്ങനെയാണ്: തന്റെ പ്രാണന്റെ പ്രാണനായ ഭാര്യയിൽ നിന്ന് മാറി വളരെ വിദൂരമായ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന് അയാളുടെ സുഹൃത്ത് ഒരു പുസ്തകം കൊടുത്തു എന്ന് വിചാരിക്കൂ. പുസ്തകമാണെങ്കിൽ സ്നേഹത്തെക്കുറിച്ചാണ്, സ്നേഹത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ്. എന്തായിരിക്കും അയാൾ സുഹൃത്തിനോട് പറയുക? എനിക്കെന്തിനാണ് ഈ പുസ്തകം? എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഭാര്യയുടെ അരികിൽ എത്തുകയാണ് വേണ്ടത്. ജോൺസ് ആ പുസ്തകത്തിൽ മറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാട്ടുന്നു. ഹിസ് മാസ്റ്റേഴ്സ് വോയ്സ് എന്ന കമ്പനിക്കാരുടെ ഗ്രാമഫോൺ റെക്കോർഡിൽ തന്റെ യജമാനന്റെ പാട്ട് ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പട്ടിയുടെ ചിത്രമുണ്ട്. അർത്ഥവത്തായ ചിത്രമാണത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പട്ടിയും ഒരു സ്വനഗ്രാഹി യന്ത്രത്തിൽ നിന്ന് വരുന്ന പാട്ടിൽ തൃപ്തിപ്പെടുകയില്ല. അതിന് അതിന്റെ യജമാനനെ തന്നെയാണ് വേണ്ടത്. മനുഷ്യന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ അവരുടെ നേരെ വച്ചു നീട്ടുന്ന ജാതിയും മതവുമൊക്കെ ആഴത്തിൽ ഉൾക്കൊള്ളുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത്? മനുഷ്യർക്ക് ആത്യന്തികമായി വേണ്ടത് ജീവിതമാണ്, ജീവിതം മാത്രമാണ്. മതങ്ങൾ, ജാതികൾ ഹിസ് മാസ്റ്റേഴ്സ് വോയ്സ് മാത്രമാണ്. അവയിൽ ജാഗ്രതയാണെന്ന് നിങ്ങൾ കരുതുന്നു, പക്ഷെ അല്ല. ജീവിതത്തിന്റെ നിർണായകമായ ഘട്ടങ്ങളിൽ മനുഷ്യൻ ജാതിയും മതവുമെല്ലാം തള്ളിക്കളയും, ജീവിതത്തെ മാത്രം നോക്കിക്കാണും. കാരണം ജീവിതത്തേക്കാൾ വലിയ യാഥാർത്ഥ്യം വേറെയില്ല. അതുകൊണ്ടാണ് വാക്കിനേക്കാൾ വലുതാണ് ജീവിതം എന്ന് പറയുന്നത്. ഗാന്ധിജി പറയുന്നു, നമ്മുടെ വാക്കുകളേക്കാൾ നമ്മുടെ ജീവിതം നമ്മെപ്പറ്റി സംസാരിക്കട്ടെ, അതായിരിക്കും കുറെ കൂടി നല്ലത്. നമ്മുടെ ജീവിതം പ്രകാശപൂർണമാണെങ്കിൽ വാക്കുകൾ കുറച്ചു മതി. വാക്കുകളുടെ പ്രകാശത്തേക്കാൾ വലുതാണ് ജീവിതത്തിന്റെ പ്രകാശം. വാക്കുകൾ തള്ളിമറിച്ചുകൊണ്ട് നമ്മൾ എത്ര ബിൽഡപ്പ് ചെയ്താലും അതിന് പരിമിതിയുണ്ട്, അത് നിലനിൽക്കില്ല. എന്നാൽ ജീവിതത്തെയാണ് ബിൽഡപ്പ് ചെയ്യുന്നതെങ്കിൽ അത് നിലനിൽക്കും. കേട്ടിട്ടില്ലേ, ചന്ദന തൈയാണെങ്കിൽ ഉരഞ്ഞാൽ മണം പൊങ്ങും, കണ്ടന്റ് ഉള്ളതേ നിലനിൽക്കൂ. മണ്ണിൽ ഉറച്ചു നിൽക്കാൻ അടിവേരുണ്ടെങ്കിലേ തീരൂ, മറന്നുപോകരുത്.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവറലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം അവിടെ

0: കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ. ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ. എം ഡിയുടെ അക്ഷര താമരകൾ. കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം. മലയാള സാഹിത്യ നഭോമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: ഭീരു എന്ന കഥയുടെ തുടക്കം കേൾക്കാം. പോർട്ടിക്കോവിലും വരാന്തയിലും സിമന്റ് പാകിയ മുറ്റത്തും വേദനകൾ പങ്കിടാനെത്തിയ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും തിരക്കായിരുന്നു. അയാളുടെ കാലടികൾ നഗ്നമാണ്. വെയിലേറ്റ് കിടന്ന മുറ്റം പകൽ കുടിച്ച മീനൽ ചൂട് തേട്ടിക്കൊണ്ടിരുന്നു. സന്ദർശകർക്ക് അകത്തു കടക്കുവാൻ സമയമായില്ല. നരച്ച കൊമ്പൻ മീശ തടവിക്കൊണ്ട് വാതിൽക്കൽ കാവലിരിക്കുകയാണ് കെർബറസ്. നരകത്തിന്റെ വാതിലുകൾ 4 മണിക്ക് അയാൾ തുറന്നിടുന്നു. വികാരങ്ങൾ ആ മുഖത്ത് മാറുന്നത് ഒരിക്കലും അയാൾ കണ്ടിട്ടില്ല. കഴിഞ്ഞ 6 ദിവസങ്ങളായല്ലോ നിത്യവും ആ മുഖം കാണാൻ തുടങ്ങിയിട്ട്. അലുമിനിയ ചായം തിളങ്ങുന്ന ഇരുമ്പഴികൾക്ക് മുകളിൽ കുന്തമുനകളായി ഉയർന്നു നിൽക്കുന്ന പടിവാതിലിനപ്പുറം കടൽക്കരയെ ചുറ്റിപ്പോകുന്ന നിരത്താണ്. അപ്പുറത്ത് കാറ്റാടി മരങ്ങൾ ഉലയുന്ന തണൽ വീണ നടപ്പാതയിലൂടെ നഗരത്തിൽ യുവത്വം ആഹ്ലാദത്തോടെ ഉരുമ്മിയുരുമ്മി കടന്നുപോകുന്നു. ഇവിടെ മതിൽക്കെട്ടിനപ്പുറം സ്നേഹത്തിന്റെ ബാധ്യതകളോടെ ഭാരം ചുമക്കുന്ന മനുഷ്യർ കുറെ പേർ പതുങ്ങി നിൽക്കുന്നു. അയാൾ വെറുതെ സാധാരണമായ ആ വൈരുദ്ധ്യത്തെക്കുറിച്ച് ഓർത്തുപോയി. പിന്നിലെവിടെയോ നിന്ന് ടവർ ക്ലോക്ക് ശബ്ദിച്ചു. ആശുപത്രി വളപ്പിൽ കൂടി നിൽക്കുന്ന മനുഷ്യർ മുഴുവൻ ജാഗ്രത പൂണ്ടു. നീളൻ കൈകളുള്ള കുപ്പായമിട്ട് വെള്ളത്തുണികൊണ്ട് ശിരസ് മൂടിയ മുസ്ലിം സ്ത്രീകളുടെ ഒരു സംഘമാണ് ആദ്യം വാതിൽക്കിലേക്ക് നീങ്ങിയത്. കാവൽക്കാരൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. അയാൾ തലയാട്ടുക മാത്രം ചെയ്തു. ആ കറുത്ത ചുണ്ടുകളിൽ അസ്വാസ്ഥ്യമുളവാക്കുന്ന ഒരു ചിരിയുടെ രേഖ നിൽപ്പുണ്ട്. അതിന്റെ അർത്ഥം കഴിഞ്ഞ ചില ദിവസങ്ങളായി അയാൾ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പോവിൻ, മരിച്ചവരെ ജീവിച്ചിരിക്കുമ്പോൾ കണ്ട് അഭിവാദ്യം അർപ്പിക്കുവൻ എന്നാവാം. നിമിഷങ്ങൾ കൊണ്ട് ആസ്പത്രി മുറ്റം ശൂന്യമായി. ചൂടാറാത്ത സിമന്റ് മുറ്റത്ത് അയാൾ മാത്രം അവശേഷിച്ചു.

0: വേറൊന്നുമല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ.
3: ആളാരാണെന്ന് പറഞ്ഞാൽ പിടിക്കാം, എന്നിട്ടേ അകത്ത് പോകാൻ പറ്റും.
4: ഓ, ഇതെല്ലാം കൂടി ഇന്ത്യൻ പാർലമെന്റിനെക്കാളും വലിയ കാവലാണല്ലോ പഠിച്ചവനെ. ഞാൻ തിരിച്ചു വരുമ്പോ നമുക്ക് കാണാ ചങ്ങാതി.
3: അതൊന്നും നടപ്പില്ല, നിങ്ങൾക്ക് കാണേണ്ട ആളിന് പേരില്ലേ?
4: ആ പേരുണ്ട്, അബ്ദുള്ള.
3: അബ്ദുള്ളയോ? അതാര്?
4: അതല്ലേ, ഏതാണ്ട് അതുപോലെ ഒരു പേരാണ്. എന്താണ് ജലാണ്?
3: ഇദ്ദേഹമാണോ? അതിന് അബ്ദുള്ള എന്ന് പറഞ്ഞാൽ എങ്ങനെയാ?
4: ഇരിക്കന വലിയ മറവ്യ.
5: എന്താ ശങ്കുണ്ണിയാരെ, ഈ ശങ്കുണ്ണിയാർ എപ്പോഴും ഇങ്ങനെ എന്റെ പേരങ്ങോട്ട് മറക്ക.
4: ശങ്കുണ്ണിയാരെ, അതാ
5: പറയാൻ വന്നേ. എന്റെ പൊന്ന് ജമാലിക്ക, ഒരു ഇത്തിരി ബുദ്ധിയൊക്കെ വേണ്ടേ? നിങ്ങളോട് 100 പ്രാവശ്യം പറഞ്ഞേ ഞാനെന്താ നമ്പൂതിരി എന്ന്.
4: നമ്പൂരി ആളാകെ മിനുങ്ങിക്കണല്ലോ.
5: ആ ഇത് ഒടുക്കത്തെ മിനുക്കാണ്.
4: എന്ത് പറ്റി കുഴഞ്ഞോ?
5: കുഴഞ്ഞ് കൂഴ ചക്ക പോലായി. നമുക്ക് സംസാരിക്കാം. ആദ്യം നിങ്ങൾ പുറത്തൊരു മുറിയെടുക്കി.
4: എന്താ അപ്പൊ എനിക്ക് കൊട്ടാരത്ത് താമസിച്ചൂടെ?
5: അങ്ങോട്ട് വന്നാ മതി, നിങ്ങളുടെ ഈ ഹലാക്കിലെ ഭാഷയും കൊണ്ട്
4: നിങ്ങൾ സബൂറാക്കി ഒക്കെ സലാമത്താവും.
5: ഇങ്ങനെ പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. അങ്ങോട്ടല്ല, അങ്ങോട്ട് പോയി. ആ നടന്നേ.
4: ഇതിപ്പം വലിയ പുലിവാലായാലും എന്റെ അബ്ദു.
5: നമ്മൾ വിചാരിച്ച പോലെ പാവങ്ങളൊന്നുമല്ല ഇവിടുത്തെ തമ്പ്രാക്കന്മാര്. ഒരു തന്തയുണ്ട്, ശകുനി. കണ്ണില്ലെങ്കിലും 1000 കണ്ണ. ചരടുവലി മുഴുവനും ആ കടൽ കിഴവന്. ഇന്നാളൊരു ദിവസം ആ കിഴവൻ എന്നോട് രൂപമ പറഞ്ഞു. എനിക്കപ്പ അതിന്റെ അർത്ഥം പിടികിട്ടില്ല. ആലോചിച്ചു നോക്കിയപ്പോഴാ സംഗതി മനസ്സിലായത്.
4: അതെന്താണ്?
5: ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് അർജുനൻ ഭീഷ്മ പിതാമഹനെ വധിച്ചത്. അതുകൊണ്ട് ശിഖണ്ഡിയാകരുത്, ഇത് കലിയുഗമാണെന്ന്.
4: ഓഹോ, അങ്ങനെ ഒരു സംഭവം.
5: അതൊരു പുരാണ കഥയാണ്.
4: ഓ, അത് ശരി, പഴംപുരാണല്ലേ. കിട്ടണ പൈസക്ക് മുഴുവൻ കിതാബ് വാങ്ങി വായിക്കുന്നതിന്റെ ഗുണം ഇവിടാണല്ലേ. അല്ല, ഈ പുരാണത്തിൽ എന്താണ് ഇപ്പൊ ഇത്ര വലിയ അർത്ഥം?
5: അർത്ഥോ?
4: ആ
5: തമ്പുരാനെ ആരെക്കൊണ്ടെങ്കിലും കൊല്ലിച്ചിട്ട് ശിഖണ്ഡിയെ പോലെ എന്നെ മുന്നിൽ നിർത്തിയ പോരെ. ഞാനാണ് കൊന്നതെന്ന് എല്ലാരും കൂടെ ചേർന്ന് മൊഴി കൊടുത്താൽ ഞാൻ പെട്ടോ? ചോദ്യം ചെയ്യുമ്പോ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അത് കള്ളപ്പേരിലാണ് വന്നിരിക്കുന്ന അറിയുമ്പഴാ?
4: സംശയമല്ല, അകത്താണ്. ഇപ്പൊ പഴയ പോലെ ഒന്നല്ല ജയില്. നല്ല ഷാപ്പാണെന്നാ പറയണേ. കഴിഞ്ഞ ആഴ്ച നമ്മളെ കബീർ ദാദ റിമാൻഡിൽ ഇറങ്ങിയപ്പോ എന്നോട് പറയാ, മൂപ്പർക്ക് 2 നല്ല ബിരിയാണിയാണ് ജയിലിൽ കിട്ടിയത്.
5: നിങ്ങൾ ചുമ്മാ ഇരിക്കേ, എന്നെ കൊണ്ട് ഈ കുഴി ചാടിച്ചതും പോരാ.
4: നിനക്കൊരു നല്ല കാലം വരട്ടെ എന്ന് വിചാരിച്ചല്ലേ മോനെ ജമാലിക്ക് അങ്ങനെ ചെയ്തത്. ഇനി ഒന്നും നോക്കണ്ട, അങ്ങനെ വല്ലതും സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് തടിയൊപ്പ.
5: അത് ഞാൻ ആലോചിച്ച്, നമ്മൾ തടി തപ്പി എന്നറിഞ്ഞ ആ നിമിഷം അവർ തമ്പുരാനെ കാച്ചു. എന്നിട്ട് നമ്മൾ കൊന്നിട്ട് പോയി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പറഞ്ഞാൽ എല്ലാരും വിശ്വസിക്കുകയും ചെയ്യും.
4: ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ആയാലല്ലോ നമ്പൂരി. പറഞ്ഞിട്ടില്ല ഈ ബാപ്പ പറ്റിയർച്ച ഒന്നും. പറഞ്ഞാലും മനെ തല്ലു.
5: ഞാൻ എന്ത് ചെയ്യുന്ന പറ?
4: പൊന്നുമോനെ അബ്ദുള്ളേ, ഏതായാലും വന്ന് പെട്ടുപോയി. വന്ന് പെട്ട സ്ഥിതിക്ക് നമുക്കൊന്ന് കളം മാറ്റി ചവിട്ടിയാലോ? തമ്പുരാനെ കൊല്ലാനല്ല എനിക്ക് ചങ്കുറപ്പില്ലാത്തത്. വേണ്ട, നമ്മൾ തമ്പുരാനെ കൊല്ലണില്ല.
5: അപ്പൊ അവര് കൊല്ലും, എന്നിട്ട് നമ്മുടെ പേര് കുറ്റം വരും.
4: അത് നമ്മൾ സമ്മതിക്കാൻ പോണില്ല.
5: എന്ന് വെച്ചാ
4: നമ്മൾ തടയും. എന്താ അതിനുള്ള ആണത്ത് അനക്കുണ്ടോ?
6: ഓ, നമ്മുടെ അനന്തൻ നമ്പൂരിയെ പറ്റി എന്താ അതിന്റെ അഭിപ്രായം?
3: നല്ല ശാരീരാണ്.
6: അതല്ലടോ, നമ്മളൊരു ഉദ്യോഗം കൊടുത്താൽ അയാള് സ്വീകരിക്കോ?
3: വിഷമാണ്. ഈ കലാകാരന്മാരെ കൊണ്ട് ഉത്തരവാദിത്തത്തോടെ ഒരിടത്തിരുന്ന് എന്തെങ്കിലും ഒരു ജോലി കൃത്യമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാ. എങ്കിലും ഒന്ന് പരീക്ഷിക്കണേ തെറ്റില്ല.
6: വിശ്വസിക്കാവുന്നവനാണ്. പിന്നെ മറ്റു ചില കണക്കുകൂട്ടലുകളും ഉണ്ടെന്ന് വെച്ചോളൂ.
3: അറിയാം അറിയാം.
6: തനിക്കങ്ങനെ അറിയാം?
3: രാധികയുടെ കാര്യല്ലേ.
6: എടോ ഭയങ്കര, താനൊരു ബുദ്ധിരാക്ഷസൻ തന്നെ.
7: ഇവിടെ തിരുമേനി മുഖം കാണിക്കാൻ കാത്തു നിൽക്കണു.
6: മുഖം കാണിക്കാൻ കാത്തു നിൽക്കേ. അയാൾക്ക് അകത്തേക്ക് വരാൻ അനുവാദം വേണോ? വരാൻ പറയൂ.
7: അടിയൻ വേറൊരാളൂടെ ഉണ്ട്.
6: ഓ ഇതാ വരണം എന്നെ.
5: ഓ വരണ്ട് വരണ്ട്.
6: ആരാ പുതിയ ആള്?
5: ഇല്ലത്തെ കാര്യസ്ഥന്മാരിൽ ഒരാളാണ് ചങ്കുണ്ണിയാര്.
6: ഓ എവിടെയാ വീട്?
5: ഇല്ലത്തിനടുത്ത് തന്നെയാണ്.
6: കൂട്ടിക്കൊണ്ടു പോകാനാണോ എത്തിയിട്ടുള്ളത്? ഇയാളെ ഇനി ഇല്ലത്തേക്ക് വിടണില്ല.
5: വേണ്ട, ഇല്ലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കാനുണ്ടായിരുന്നു. അപ്പോ എന്റെ കൂടെ ഇവിടെ കുറച്ചു ദിവസം താമസിക്കുന്നതിൽ അങ്ങേക്ക് വിരോധമൊന്നുമില്ലല്ലോ.
6: വിരോധോ? നല്ല കാര്യായി. താൻ വേണച്ച ഇല്ലത്തുള്ളവരെ മുഴുവൻ ഇവിടെ കൊണ്ടു താമസിപ്പിച്ചോളൂ, സന്തോഷമേ ഉള്ളൂ.
5: എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ.
6: ഞാന് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. തന്നെയും വിളിപ്പിക്കണമെന്ന് വിചാരിച്ചതാ. ഇനിയിപ്പോ വേണ്ട, രാത്രി
5: കാണണം.
4: എന്റെ നമ്പൂരിച്ച, നിങ്ങൾ ആള് പറഞ്ഞ വിത്ത് തന്നെ. ഒരു മഹാരാജാവ് നിങ്ങളെ കളിക്കൂട്ടിനെ പോലല്ലേ പെരുമാറിന്?
5: ഇത്രയും നല്ലൊരു മനുഷ്യൻ, മുഖത്തെ ആ തേജസ് കണ്ട.
4: ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിങ്ങൾ പറഞ്ഞാണ് ശരി. ഏത് കൊലക്കൊമ്പം വന്നാലും പൊന്നൊരുക്കിത്തരാന്ന് പറഞ്ഞാലും ഈ മനുഷ്യനൊന്ന് നുള്ളി നോവിക്കാൻ ഒരുത്തനും തോന്നൂല. അല്ല, നമുക്ക് മറ്റേ ചേത്താന്റെ അടുത്ത് പോണ്ടേ?
5: അത് രാത്രി
4: പറ്റൂലേ? എന്നാ പോവാ.
8: പുതിയൊരാളുകൂടി ഉണ്ട് അല്ലേ?
5: എന്റെ സ്നേഹിതനും സഹായിയുമാണ്.
8: എന്താണ്? എന്തോ പുതിയ പദ്ധതി പറയാനുണ്ടെന്ന് അറിയിച്ചത്. കൂട്ടായി ആലോചിക്കാം.
4: അങ്ങനെ ആലോചിക്കാനുള്ള കാര്യമൊന്നുമില്ല. മൂപ്പർക്ക് കൊല്ലാൻ കഴിയില്ല എന്നാ പറയണേ.
5: എന്ത്? അതെ, സത്യമാണ്. എനിക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല. ഞാനൊരു കൊലയാളി ഒന്നുമല്ല.
9: പിന്നെ എന്തിനാണോ താൻ അഡ്വാൻസ് വാങ്ങി ഇങ്ങോട്ട് പുറപ്പെട്ടത്?
8: അയാൾക്ക് പറയാനുള്ളതെല്ലാം പറയട്ടെ.
4: അത്ര വിസ്തരിച്ചു വരാനൊന്നുമില്ല. ഞങ്ങൾ കൂറുമാറി. അതന്നെ,
8: നിങ്ങളല്ല, അയാൾ സംസാരിക്കട്ടെ.
5: എനിക്ക് ആരെയും കൊന്നു പരിചയമൊന്നുമില്ല. പറ്റാവുന്നിടത്തോളം ഒക്കെ ഞാൻ നോക്കി, പക്ഷെ എന്റെ കൈയും കാലും മറക്കുന്നു.

ജീവിത വിജയം കൈവരിക്കുന്നതിനും ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നതിനും ലക്ഷ്യബോധം കൂടിയേ തീരൂ. പലരും ജീവിക്കുന്നത് അവരറിയാതെയാണ്. ബോധപൂർവമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ധ്യാനമെന്ന് പറയാം. അങ്ങനെയെങ്കിൽ ധ്യാനപൂർവമായി ജീവിതം നയിക്കുകയാണ് ഉത്തമം. മറ്റുള്ളവരുടെ താളത്തിനൊത്ത് തുള്ളുന്നവർക്ക് സ്വന്തം ജീവിത താളം തിരിച്ചറിയുവാൻ സാധിക്കില്ല. മറ്റുള്ളവരെ പിണക്കുന്നത് എങ്ങനെയാണ്? അവരെന്ത് വിചാരിക്കും? അവർക്ക് വിഷമമുണ്ടാകുമോ? അവർക്കിഷ്ടപ്പെട്ടില്ലെങ്കിലോ? അവർ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ ബന്ധങ്ങളില്ലാതെയാകുമോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ വ്യക്തമായ ലക്ഷ്യബോധമില്ലാത്ത പൊങ്ങുതടി പോലെയായിരിക്കും. ഏതു പ്രായത്തിലാണ് ലക്ഷ്യബോധം ഉണ്ടാകേണ്ടത് എന്ന് നിശ്ചിതമായി പറയാനാവില്ല. ഏതു പ്രായത്തിലും ലക്ഷ്യബോധം ആർജിക്കുവാൻ സാധിക്കും. അഥവാ പുതിയ പുതിയ ലക്ഷ്യങ്ങൾ തേടിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തേണ്ടതും ജീവിതയാത്ര പുരോഗമിക്കേണ്ടതും. എവിടെ നാം ലക്ഷ്യം കൈവരിച്ചു എന്ന് ചിന്തിക്കുന്നുവോ അവിടെ നാം റിലാക്സ് ചെയ്യും. പിന്നീടൊന്നും നേടാനില്ലാത്തതിനാൽ അലസരായിത്തീരും. അതുകൊണ്ട് ലക്ഷ്യമെന്നതിന് പരിമിതമായ ഒരു തലവും അനന്തമായ ഒരു തലവും ഉണ്ടായിരിക്കണം. അനന്തമായ തലത്തിൽ നല്ല മനുഷ്യനാവുക എന്നതാണ് ജീവിത ലക്ഷ്യം. നല്ലത് എന്നതിന്റെ സമകാലിക നിർവചനങ്ങളിൽ താൽക്കാലിക ലക്ഷ്യങ്ങൾ നേടിയെടുത്ത് ഞാൻ മുന്നോട്ട് ഗമിക്കുന്നു. ഇതാവണം ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. വ്യക്തമായ ലക്ഷ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് താൽക്കാലിക ലക്ഷ്യം എന്നതിന്റെ വ്യക്തതയാണ്. ഒരു ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും പിന്നോട്ട് മാറേണ്ടതില്ല. എന്നാൽ അവിടേക്ക് എത്തിച്ചേരാൻ പടിപടിയായി മാത്രമേ കഴിയൂ. അതിനാണ് താൽക്കാലിക ലക്ഷ്യം എന്ന് പറയുന്നത്. ആത്യന്തിക ലക്ഷ്യങ്ങൾ നിരന്തരമായി രൂപപ്പെട്ടുകൊണ്ടും പുതുക്കപ്പെട്ടുകൊണ്ടും ഇരിക്കണം. ഓരോ പടികൾ കയറുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ലക്ഷ്യമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ അസ്തിത്വത്തിന് ഒഴിവാക്കാനാവാത്ത ഒന്നാണ് ലക്ഷ്യബോധം. ഒന്നും ചെയ്യാനില്ലെങ്കിൽ ജീവിക്കുന്നതിന് തന്നെ അർത്ഥമില്ലെന്ന് തോന്നും. അസ്തിത്വം തന്നെ തകർന്നുപോയി എന്ന് തോന്നും. വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിനൊള്ളിയാകുമ്പോൾ അതിലെ അംഗങ്ങൾക്കുണ്ടാകുന്ന അസ്വസ്ഥത ഇതിന്റെ ചെറിയൊരു വകഭേദമാണ്. തങ്ങൾക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഗ്രൂപ്പിൽ നിൽക്കുന്നത് എന്ന് ചിന്തിച്ച് പലരും ലെഫ്റ്റ് ആകുന്നത് കാണാം. പ്രവർത്തനക്ഷമതയുടെ അടിസ്ഥാനം ലക്ഷ്യബോധമാണ്. രോഗാതുരമായ അനുഭവങ്ങളിൽ ലോക്ഡൌൺ ആയപ്പോൾ അനേകരും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പ്രവർത്തന നിരതരായി. ഭവനങ്ങൾക്കുള്ളിൽ വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഇവരുടെ എല്ലാം ലക്ഷ്യം ഒന്നു തന്നെയാണ്, തന്റെ കഴിവുകൾ ശ്രദ്ധിക്കപ്പെടുക അഥവാ വൈറലാവുക എന്നത്. യാഥാർത്ഥ്യബോധമുള്ള ലക്ഷ്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കണം. 20 വർഷത്തിന് ശേഷം ആർജിക്കേണ്ട ലക്ഷ്യം സ്വപ്നം കാണുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ വർഷം നേടിയെടുക്കേണ്ട കാര്യത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യബോധമാണ് ഇപ്പോൾ ആവശ്യം. യാഥാർത്ഥ്യബോധത്തിന് നിരക്കാത്ത ലക്ഷ്യങ്ങൾ പലപ്പോഴും ജീവിത നൈരാശ്യത്തിന് കാരണമാകും. തുടർച്ചയായ പരാജയങ്ങൾ ചിലപ്പോൾ ആത്മവിശ്വാസം കെടുത്തിക്കളയുകയും ചെയ്യും. സ്വന്തം കഴിവുകളും പരിമിതികളും വിലയിരുത്തിക്കൊണ്ടുള്ള ലക്ഷ്യരൂപീകരണമാണ് ആവശ്യം. മനസ്സിന് പക്വത കൈവരുമ്പോഴാണ് ലക്ഷ്യത്തിന് യാഥാർത്ഥ്യബോധമുണ്ടാകുന്നത്. മായക്കാഴ്ചകൾ ഒരിക്കലും ലക്ഷ്യമായി ഭവിക്കരുത്. അത് യാഥാർത്ഥ്യമാക്കുവാൻ കഴിയുകയില്ല. പെട്ടെന്ന് പണക്കാരനാകുവാനുള്ള മോഹവും പെട്ടെന്ന് രാഷ്ട്രീയ പദവികൾ നേടിയെടുക്കാനുള്ള മോഹവും എല്ലാം ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. ദിവാസ്വപ്നങ്ങൾ അയഥാർത്ഥ ചിന്തകളിലേക്കും സഫലമാകാത്ത ആഗ്രഹങ്ങളിലേക്കും നയിക്കും. കുറുക്കുവഴികൾ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുകയും തെറ്റായ ഇടങ്ങളിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഒരു വീടിന്റെ സ്വീകരണ മുറിയിലെത്താൻ കുറുക്കുവഴി അവലംബിക്കുന്നവർ ചിലപ്പോൾ അടിത്തിട്ട് വീഴുകയും ചെയ്യും, ലക്ഷ്യത്തിലെത്തുകയുമില്ല. കുറുക്കുവഴികൾ തേടുന്ന ചിലർ വിജയിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കോപ്പിയടിച്ചു പരീക്ഷയ്ക്ക് ജയിച്ച ഒരുവനെ കാണുമ്പോൾ പഠനത്തിൽ അത്ര നിലവാരമില്ലാത്ത ചിലർക്ക് തോന്നും, എനിക്കും എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ. അത് പരാജയത്തിലേക്ക് മാത്രമല്ല, പരീക്ഷകളിൽ നിന്ന് വിലക്കപ്പെടുന്ന അനുഭവത്തിലേക്കും നയിക്കും. കുറുക്കുവഴികളിൽ ലഭിക്കുന്ന ചെറിയ വിജയങ്ങൾ കൂടുതൽ കുറുക്കുവഴികൾ തേടുവാൻ പ്രേരിപ്പിക്കും. ഒടുവിൽ ലക്ഷ്യബോധം തന്നെ ഇല്ലാതാവുകയും ഇടയ്ക്ക് വച്ച് പിടിക്കപ്പെട്ട് എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. സ്ഥിരോത്സാഹമാണ് ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള എളുപ്പമാർഗം. അത് എളുപ്പമാർഗമായി തോന്നാമെങ്കിലും അത് കഠിനമാർഗം തന്നെയാണ്. ചില പരിശ്രമങ്ങൾ നടത്തിയിട്ട് പരാജയപ്പെടുമ്പോൾ ഇനി ഇത് തനിക്ക് പറ്റിയ പണിയല്ല എന്ന് ചിന്തിച്ച് ലക്ഷ്യം നഷ്ടപ്പെടുന്നവരുണ്ട്. എന്ത് കഷ്ടം സഹിച്ചും ഇത് നേടിയെടുക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ കഠിനമായി അധ്വാനിക്കുന്നവർ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും.
വ്യക്തമായ ലക്ഷ്യബോധമില്ലാത്ത തന്റെ പ്രാരംഭകാല ജീവിതത്തെക്കുറിച്ച് എബ്രഹാം ലിങ്കൺ വിശേഷിപ്പിച്ചത് ഒഴുകി നടക്കുന്ന ഒരു കഷ്ണം പൊങ്ങുതടി എന്നാണ്. സ്റ്റീം ബോട്ട് വ്യവസായത്തിൽ ഒരു നാഴികക്കല്ലായി കണ്ടുപിടുത്തം നടത്തിയതിലൂടെ സ്വന്തം പേറ്റൻസി സമ്പാദിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റാണ് അദ്ദേഹം. 5 തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടതിനു ശേഷമാണ് അമേരിക്കയുടെ 16-ാമത്തെ പ്രസിഡന്റായി എബ്രഹാം ലിങ്കൺ തിരഞ്ഞെടുക്കപ്പെട്ടത്. അമേരിക്കൻ സൈന്യത്തിന്റെ പരമോന്നത പദവിയായ കമാൻഡർ ഇൻ ചീഫായി അദ്ദേഹം ത്യാഗപൂർവമായ നേതൃത്വം നൽകി. തളർന്നു പോകാത്ത ആത്മവീര്യത്തോടെ നിരന്തരമായ പരിശ്രമത്തിലൂടെ ലക്ഷ്യബോധത്തോടെ മുന്നേറിയതാണ് അദ്ദേഹത്തിന്റെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാന തത്വം. സഹന വഴികളിൽ പതറിപ്പോകാതെ, പ്രതികൂലങ്ങളിൽ മനം തളരാതെ, പരിഹാസങ്ങളിൽ ലജ്ജിക്കാതെ, നിസ്തൂലമായ ആത്മധൈര്യത്തോടെ, വ്യക്തമായ ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോവുകയാണ് ആവശ്യം. തളർത്തുന്ന ജീവിത സാഹചര്യങ്ങളിൽ സ്ഥിരോത്സാഹത്തോടെ മുന്നേറുവാൻ കഴിയണം. പ്രോത്സാഹിപ്പിക്കുവാൻ വളരെ കുറച്ചാളുകൾ മാത്രമേ കാണുകയുള്ളൂ. അവയിൽ പലരും വെറുതെ പറയുന്നതുമാവാം. സത്യസന്ധമായി പ്രോത്സാഹിപ്പിക്കുന്നവരെ തിരിച്ചറിയണം, മറ്റുള്ളവരെ അവഗണിക്കണം. നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാൻ ഒരു കാര്യത്തിനും കഴിയുകയില്ല എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ വിമർശകർ നിശബ്ദരാകും. പതുക്കെ പതുക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കും. ഇത് നമ്മെ നിഗളത്തിലേക്കും ലക്ഷ്യബോധം നഷ്ടപ്പെടുവാനുള്ള പ്രേരണയിലേക്കും കൊണ്ടെത്തിക്കാം. രാജാവ് ഏർപ്പെടുത്തിയ മത്സരം നിശ്ചിത ദൂരം ഒരു പാത്രം നിറയെ വെള്ളം ഒരു തുള്ളി പോലും തുളുമ്പിപ്പോകാതെ ഓടിക്കൊണ്ടുവരിക എന്നതാണ്. രണ്ടു വശത്തും നിന്ന കാഴ്ചക്കാർ വിവിധ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങി. ചിലർ പ്രോത്സാഹിപ്പിച്ചു, ചിലർ നിരാശപ്പെടുത്തി, ചിലർ വിമർശിച്ചു, ചിലർ മുൻവിധിയോടെ സംസാരിച്ചു. പ്രോത്സാഹനത്തിൽ ഭ്രമിച്ചുപോയവരുടെയും വിമർശനങ്ങളിൽ പതറിപ്പോയവരുടെയും പാത്രങ്ങളിലെ വെള്ളം തുളുമ്പിപ്പോയി. ലക്ഷ്യബോധത്തോടെ പാത്രത്തിലെ വെള്ളത്തിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നേറിയവർ ജയിച്ചു. വ്യക്തമായ ലക്ഷ്യബോധത്തോടെ സ്ഥിരോത്സാഹത്തോടെ മുന്നേറാം, വിജയങ്ങൾ നേടാം, ജീവിതം സഫലമാക്കാം. ലക്ഷ്യബോധത്തിൽ മുന്നേറുവാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലക്ഷ്യം അബദ്ധത്തിൽ വന്നു ചേരുന്നതല്ല, അത് ബോധപൂർവമായി നിശ്ചയിക്കേണ്ടതാണ്. താൽക്കാലിക ലക്ഷ്യങ്ങളും ആത്യന്തിക ലക്ഷ്യങ്ങളും തിരിച്ചറിയണം. മുൻഗണനാക്രമത്തിൽ അവ ക്രമീകരിക്കുകയും ദൂരവ്യാപകമായ ലക്ഷ്യങ്ങളിലേക്കുള്ള ചവിട്ടുപടികളായി താൽക്കാലിക ലക്ഷ്യങ്ങളെ രൂപപ്പെടുത്തുകയും വേണം.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റു. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി സാംസ്കാരിക ഇടങ്ങൾ.
1: സാംസ്കാരിക ഇടങ്ങൾ.
0: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് ബ്രാഹ്മണനായ അരയാലിനെ കുറിച്ച് കേൾക്കാം. മനുഷ്യന് ജാതിയുണ്ട്, ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിന്റെ പേരിൽ വേർതിരിവുകൾ ഉണ്ടാക്കുന്നു, വിവരക്കേടോടെ ജീവിക്കുന്നു. എന്നാൽ താൻ വിശ്വസിക്കുന്ന ജാതി വളർത്തുമൃഗങ്ങൾക്കും മരങ്ങൾക്കുമൊക്കെ ചാർത്തിക്കൊടുത്താൽ എങ്ങനെയിരിക്കും? മനുഷ്യൻ വിശ്വസിക്കുന്ന ജാതി ആനയ്ക്ക് കൊടുത്ത് ബ്രാഹ്മണൻ ആന എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരാൽമരത്തിന് ജാതി നിർണയിച്ച് സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെയൊരു കാര്യമുണ്ട്. ബ്രാഹ്മണ അരയാൽ കേരളത്തിൽ തൃത്താല യജ്ഞേശ്വരം ക്ഷേത്രത്തിനടുത്താണ് ബ്രാഹ്മണ അരയാൽ ഉള്ളത്. യജ്ഞ സംസ്കാരത്തിന്റെ ഭാഗമായാണ് അരയാലിനെ ബ്രാഹ്മണനാക്കിയിരിക്കുന്നതെന്നാണ് വാദം. തൃത്താല വെള്ളിയാങ്കല്ല് യജ്ഞേശ്വരം മഹാദേവ ക്ഷേത്രത്തിലാണ് ഈ അരയാൽ വിശുദ്ധ വൃക്ഷമായി പ്രഖ്യാപിച്ച് നിലനിർത്തിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ തൃത്താലയിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് യജ്ഞേശ്വരം ക്ഷേത്രം. രണ്ട് പ്രധാന ദേവതകളാണ് ക്ഷേത്രത്തിലുള്ളത്, ശിവനും വിഷ്ണുവും. ക്ഷേത്രത്തിനടുത്തെ ആൽമരത്തെ ബ്രാഹ്മണനെന്ന് ജാതിപ്പേര് വിളിച്ച് പ്രഖ്യാപിച്ചതല്ല, പകരം ഷോഡശക്രിയകൾ അതായത് ഉപനയനാദി കർമ്മങ്ങൾ എല്ലാം ചെയ്ത് ബ്രാഹ്മണനാക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി എപ്പോഴെങ്കിലും ഈ ആൽമരം മരിച്ചു എന്നിരിക്കട്ടെ, ബ്രാഹ്മണാചാര പ്രകാരമാണ് സംസ്കരിക്കേണ്ടത്. ദക്ഷിണാമൂർത്തിയായ ശിവൻ ആൽമരച്ചുവട്ടിലിരിക്കുന്നതായ സങ്കല്പത്തെയാണ് യജ്ഞേശ്വരം ക്ഷേത്രത്തിലെ ആൽമരവുമായി ബന്ധിച്ചിരിക്കുന്നത്. ആദി കേരള സ്മൃതികളുമായി ബന്ധപ്പെട്ട ദേവാലയമാണ് യജ്ഞേശ്വരം. കേരളത്തിലെ ഏറ്റവും പ്രാചീന ക്ഷേത്രങ്ങളിലൊന്നാണ് യജ്ഞേശ്വരം. 1000 വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. അത്യപൂർവവും മനോഹരവുമായ ചുവർ ചിത്രങ്ങൾ ഇവിടുത്തെ ക്ഷേത്രഭിത്തികളെ അലങ്കരിച്ചിരിക്കുന്നു. പക്ഷേ അതെല്ലാം നശിച്ചു. കരിങ്കല്ലിൽ കൊത്തിയ ചില സൃഷ്ടികൾ മാത്രമാണ് ബാക്കി. ക്ഷേത്രശില്പകലയുടെ അപൂർവമായ മാതൃകയാണ് യജ്ഞേശ്വരം ക്ഷേത്രം. നിരവധിയായ പ്രത്യേകതകളോടുകൂടിയ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ പോലും പ്രത്യേകതയുള്ളതാണ്. മണൽ കൂടി സ്വയംഭൂവായ പ്രതിഷ്ഠ എന്ന് വിശ്വാസം. ക്ഷേത്രത്തിനു പുറത്ത് ആൽമരം, ഉപനയനങ്ങൾ ചെയ്ത് ബ്രാഹ്മണനാക്കിയ മരം. ലോകത്തിൽ പലയിടത്തും അരയാലുണ്ടാകും. പ്രത്യേകിച്ച് ഇന്ത്യയിലെമ്പാടും സുലഭമായി വളർന്നു നിൽക്കുന്ന മരമാണ് അരയാൽ മരം. എന്നാൽ ബ്രാഹ്മണനായ അരയാൽ മരം ഒരിടത്തേ കാണൂ, നമ്മുടെ കൊച്ചു കേരളത്തിൽ തൃത്താലയിൽ.
2: സാംസ്കാരിക ഇടങ്ങൾ അവതരണം സ്മിത സുരേഷ്, സാങ്കേതിക നിർവഹണം അഭി ശീഫൻ.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ, എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ജെമിനി ഗണേശന്റെ ആദ്യ മലയാള ചിത്രമായിരുന്നു ആശാദീപം. 1953 സെപ്റ്റംബർ 18 പ്രദർശനത്തിനെത്തിയ ആശാദീപം എന്ന ചിത്രം സംവിധാനം ചെയ്തത് ജി ആർ റാവു ആയിരുന്നു. പൊൻകുന്നം വർക്കി കഥയും സംഭാഷണവും രചിച്ച ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചത് ആദി എം ഇറാനിയും രാജഗോപാലും വെങ്കട്ടറാവുവും ചേർന്നായിരുന്നു. ചിത്രസന്നിവേശം എം എസ് മണി. പി ഭാസ്കരന്റെ 11 പാട്ടുകൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം നൽകി. ഖണ്ഡശാല, എ എം രാജ, പി ലീല, ജിക്കി, എൽ പി ആർ വർമ്മ, എം എൽ വസന്തകുമാരി എന്നിവരായിരുന്നു ഗായകർ. ടി ജെ വാസുദേവൻ നിർമ്മിച്ച ആശാദീപം എന്ന ചിത്രത്തിൽ ജെമിനി ഗണേശനെ കൂടാതെ സത്യൻ, ടി എൻ ഗോപിനാഥൻ നായർ, മാസ്റ്റർ സേതു, പത്മിനി, ബി എസ് സരോജ, പങ്കജവല്ലി, ആറന്മുള പൊന്നമ്മ, ഗിരിജ, വാസന്തി, എസ് ബാലയ്യ, നാണുക്കുട്ടൻ, കെ രാമസ്വാമി, ടി വി പൊന്നുസ്വാമിപ്പിള്ള, ഷെറീഫ്, മാസ്റ്റർ സേതു, ദക്ഷിണാമൂർത്തി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ആശാദീപം എന്ന ചിത്രത്തിലെ ഒരു ഗാനം.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമർത്ത അനുഭവങ്ങൾ എത്ര. പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകകാരൻ.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിനു മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏത് ജില്ലയിലാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏത് ജില്ലയിലാണ്? ശരി ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി രക്ഷിതാക്കൾ അറിയാൻ.
1: രക്ഷിതാക്കൾ അറിയാൻ
2: വീടും വിദ്യാലയവും നമ്മളെ സംബന്ധിച്ച് രണ്ടാണ്. വീട് വേറെ, വിദ്യാലയം വേറെ. വീട്ടിലെ ഭാഷാരീതിയല്ല വിദ്യാലയത്തിൽ, വേഷവും രീതികളുമെല്ലാം വേറെയാണ്. അങ്ങനെയല്ലേ വേണ്ടത് എന്ന് ചോദിച്ചാൽ അങ്ങനെയെ കഴിയൂ എന്നാണ് ഉത്തരം. അങ്ങനെ മതി. എന്നാൽ സ്കൂൾ എന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരിടമാണെന്ന തിരിച്ചറിവ് കുട്ടികൾക്കുണ്ടായേ തീരൂ. മൂന്ന് ഘടകങ്ങളുടെ ഒത്തുചേരലാണ് സ്കൂൾ എന്നത്: കുട്ടികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ. ഇതിൽ ആരാണ് ഏറ്റവും പ്രധാനം എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയല്ലേ സ്കൂൾ? അപ്പോൾ കുട്ടികൾ തന്നെയാണ് പ്രധാനമെന്നായിരിക്കും ഉത്തരം. അതിൽ തർക്കമൊന്നുമില്ല. എന്നാൽ ഒരു സ്കൂളിന്റെ പ്രവർത്തനത്തിലൂടെ കുട്ടികളുടെ ബൗദ്ധികമായ വികാസവും നിയന്ത്രണവുമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അവിടെ കുട്ടി ഉപഭോക്താവ് മാത്രമാണ്. ഉപഭോക്താവിന് ആവശ്യമായ ഉൽപ്പന്നം ഏറ്റവും ഗുണപ്രദമായി നൽകുക എന്നത് രക്ഷകർത്താവും അധ്യാപകരും ചേർന്ന വിഭാഗത്തിന്റെ ബാധ്യതയാണ്. അപ്പോൾ ഗുണപ്രദമായ ഉൽപ്പന്നം എന്താണ്? സംശയം വേണ്ട, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും കോഗ്നിറ്റീവ് കൺട്രോളും തന്നെയാണ്. ഒരു ക്ലാസ്സിലെ 30 മുതൽ 35 കുട്ടികൾക്ക് ഇപ്രകാരം കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന ഉൽപ്പന്നം പൂർണമായും പ്രദാനം ചെയ്യാൻ കഴിയാതെ വന്നാൽ അതൊരു പരാജയമാണ്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സംയുക്ത പരാജയമാണത്. അധ്യാപക രക്ഷാകർത്തൃത്വ സമിതികൾ അഥവാ PTA പല സ്കൂളുകളിലും സംഘടനകളായി മാറുന്ന കാഴ്ചകളാണ് കാണുന്നത്. ചിലപ്പോഴെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പോക്കറ്റ് സംഘടനകളായി മാറുന്നു. സാമ്പത്തികം ചില PTAകളുടെയെങ്കിലും അടിസ്ഥാന ഘടകമായി മാറുന്നു. അത്തരം PTAകൾ സ്കൂളുകളുടെ ഭൗതിക വികാസങ്ങൾക്ക് സഹായിച്ചു എന്നിരിക്കും. പക്ഷേ കുട്ടികളുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് അത്തരം അധ്യാപക രക്ഷാകർത്തൃത്വ സംഘടനകൾക്ക് സാധിച്ചു എന്ന് വരില്ല. ഒരു ക്ലാസ് മുറിയിൽ ഉൾക്കൊള്ളാനാവുന്ന കുട്ടികൾ, അത് 20 ധാരാളം. അവിടെയെല്ലാം രക്ഷിതാക്കൾ ഈ കർത്തവ്യത്തിനു കൂടെ ഉണ്ടായാലേ തീരൂ. അപ്രകാരം രക്ഷിതാക്കൾ അടക്കമുള്ള ഒരു സമൂഹം മാസത്തിലൊരിക്കൽ സായാഹ്നത്തിൽ ഒത്തുചേരുകയും നിരവധി കാര്യങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യുന്നു. ചില രക്ഷിതാക്കൾ കവിതകൾ ചൊല്ലുന്നു, ചിലർ ഗിത്താർ വായിച്ച് പാട്ടുപാടി. ഒരിക്കൽ സ്റ്റേജിൽ അച്ഛനും അമ്മയും മകളും ഒരുമിച്ച് ഡാൻസ് ചെയ്തു. ഒരു ഭാഗത്ത് ആ സ്കൂളിലെ പഴയ കാലങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ചിത്രങ്ങളുടെയും ഫോട്ടോകളുടെയും പ്രദർശനം നടക്കുന്നു. തൊട്ടടുത്ത് കാപ്പിപ്പാത്രത്തിൽ നിന്ന് പകർന്നു കുടിക്കാനാവുന്ന ചൂട് കാപ്പി. കുറെ പേർ എന്തോ വരയ്ക്കുന്നുണ്ട്. കുറച്ചു കുട്ടികൾ അവരുടെ മാതാപിതാക്കളോടൊപ്പം ഇരുന്ന് ബിസ്ക്കറ്റ് തിന്നുന്നു. അധ്യാപകരിൽ ചിലർ എന്തോ പാചകം ചെയ്യുന്നു. പ്രസംഗങ്ങളില്ല, ഉദ്ഘാടനങ്ങളില്ല, കുട്ടികളുടെ കുറ്റം പറച്ചിലുകളില്ല. ആ സായാഹ്നം പഠനത്തെക്കുറിച്ച് സംസാരിക്കുന്നേയില്ല. ആരും ഫോൺ നോക്കുന്നില്ല. ആകെ ഉത്സവഭരിതമായ സായാഹ്നം. ഇങ്ങനെയൊരു സായാഹ്നത്തിലാണ് പ്രവേശനോത്സവം നടന്നത്. അല്ലാതെ പ്രസംഗങ്ങളുടെ നട്ടവെയിലല്ല പ്രവേശനോത്സവം നടക്കേണ്ടത്. മാസം തോറും നടക്കുന്ന പഠനോത്സവങ്ങൾക്കായി കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും കാത്തിരിക്കും. അവർക്ക് സ്കൂൾ ഒരനുഭവമായി മാറും. അവർ സ്കൂളിന്റെ ഭാഗമായി മാറും. പ്രസംഗങ്ങൾക്കും ക്ലാസുകൾക്കും തെരഞ്ഞെടുപ്പുകൾക്കും മാത്രമായി മാറുന്ന PTAകൾ ഇത്തരം പഠനോത്സവങ്ങൾ കൂടി കാണണം. ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും രക്ഷിതാക്കൾ അധ്യാപകരോടൊപ്പം വിദ്യാർത്ഥികളോടൊപ്പം ചെലവഴിക്കുന്ന സായാഹ്ന പഠനോത്സവങ്ങളാണ് യഥാർത്ഥ ക്ലാസ് PTA എങ്കിൽ ഇപ്പോൾ നമുക്ക് ചുറ്റും കൂടിക്കൊണ്ടിരിക്കുന്നത് ഏതു തരം PTA ആണെന്നും എന്തിനാണെന്നും ചിന്തിക്കേണ്ടതായി വരും. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനോ കൺട്രോളിനോ ഉതകാത്ത ഒരു PTAയും ഗുണപ്രദമല്ല എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്.
1: രക്ഷിതാക്കൾ അറിയാൻ അവതരണം ഗായത്രി ദേവി, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ, ഹൃദയത്തുടിപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിൽ എപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം, പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര മുമ്പരം. പ്രിയതേ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് ഹൃദയം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തേക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

മാനസികാരോഗ്യ ദിനമാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ സന്ദേശം. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചവരുടെ യഥാർത്ഥ ജീവിതം കേൾക്കുക, അതിലൂടെ മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അവയുടെ കാരണങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ ഒട്ടേറെ തെറ്റിദ്ധാരണകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ തലച്ചോറിന്റെ പ്രവർത്തന വ്യതിയാനങ്ങളാണ് എന്നതും മറ്റേത് രോഗാവസ്ഥകൾ പോലെ അവയെയും ചികിത്സിച്ച് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും എന്ന സന്ദേശം പൊതുസമൂഹത്തിലേക്ക് വിനിമയം ചെയ്യേണ്ട ഒരു ദിനമാണ് ഇന്ന്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ആവശ്യമായ ഒരു സാമൂഹിക പിന്തുണ ഉറപ്പുവരുത്തേണ്ടതും പ്രധാനമാണ്. മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സയും സാമൂഹികമായ ഇടപെടലുകളും കുടുംബാംഗങ്ങളുടെ കൃത്യമായ പരിചരണവും ലഭിച്ചാൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾക്ക് സ്വാഭാവികമായ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താം. ജോലി ചെയ്ത് മുന്നോട്ട് പോകാനോ കുടുംബജീവിതം നയിക്കാനോ ഒന്നും അവർക്ക് വലിയ തകരാറുണ്ടാകില്ല. മറ്റേത് ആരോഗ്യ പ്രശ്നം ചികിത്സിക്കുന്നത് പോലെയും മാനസികാരോഗ്യ പ്രശ്നങ്ങളെ ചികിത്സിക്കാൻ ആധുനിക കാലത്ത് സാധിക്കും. അവർക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്താൻ വേണ്ട എല്ലാ പിന്തുണയും നൽകേണ്ട ഉത്തരവാദിത്വം സമൂഹത്തിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് നേർക്കുള്ള വിവേചനങ്ങൾ ഒഴിവാക്കാം. ചികിത്സയിലൂടെ എത്രയും വേഗം അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാം. ഇന്ന് വികലാംഗ അവകാശ നിയമം പ്രകാരം 40% അംഗവൈകല്യമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് തൊഴിൽ സംവരണത്തിന് അടക്കമുള്ള അവകാശങ്ങൾ നമ്മുടെ നിയമങ്ങൾ വിഭാവനം ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെയും അവരുടെ ബന്ധുക്കളെയും അറിയിക്കുക വഴി അവരുടെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ സാധിക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: October 10 ലോക മാനസികാരോഗ്യ ദിനം. ഈ ദിവസത്തെ സന്ദേശം: ലിവ്ഡ് എക്സ്പീരിയൻസസ് ഹേർഡ്, റിയൽ വോയിസസ്, റിയൽ ചേഞ്ച്. മാനസിക രോഗവുമായി ജീവിക്കുന്നവരുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം, അതിൽ നിന്നും ശരിയായ ഒരു മാറ്റമുണ്ടാക്കാം. ഇവരെ വിളിക്കുന്ന പേര് പേഴ്സൺസ് വിത്ത് ലിവ്ഡ് എക്സ്പീരിയൻസസ് എന്നാണ്. മാനസിക രോഗികളെ പോലെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന മറ്റൊരു ജനസമൂഹം ഇല്ലെന്ന് തന്നെ പറയാം. അവർ കടന്നുപോയ കനൽ വഴികൾ, അവരുടെ കണ്ണുനീർ, അവരുടെ പരാതികൾ, ഇവയൊന്നും തന്നെ കേൾക്കാൻ നമുക്ക് സമയമില്ല. അവർക്കിതൊക്കെ പറയാൻ വേദികളുമില്ല. അതുകൊണ്ട് തന്നെയാവും ഈ വർഷം ഇത്രയേറെ പ്രസക്തമായ ഒരു സന്ദേശം തന്നെ തിരഞ്ഞെടുത്തത്. അവരെ കേട്ടാൽ മാത്രം പോരല്ലോ, അവർക്കായുള്ള സേവന വ്യവസ്ഥകളിൽ അവരെയും കൂടി ഭാഗഭാക്കാക്കുകയും വേണം. കാരണം അവരുടെ ആവശ്യങ്ങൾ, അവകാശങ്ങൾ, ഇതെല്ലാം അവരെക്കാൾ മറ്റാർക്കാണ് പറഞ്ഞു തരാൻ കഴിയുക? ഇത്തരത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ ഇപ്പോഴേ നിലവിലുണ്ട്. മെന്റൽ ഹെൽത്ത് അതോറിറ്റി, മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ് പോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ ഇവരുടെ അംഗത്വം നാം ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അത്രയുമൊന്നും പോരല്ലോ, പാർശ്വവൽക്കരിക്കപ്പെട്ട, ഏറെക്കാലമായി അവഗണിക്കപ്പെട്ട ഈ സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ. മെന്റൽ ഹോസ്പിറ്റലിലും മറ്റുമായി കാലങ്ങളായി കഴിയുന്നവരെ, പല റീഹാബിലിറ്റേഷൻ സെന്ററുകളിൽ പാർപ്പിച്ചിരിക്കുന്നവരെ, ഇവരെയൊക്കെ എന്നാണോ ഇവരുടെ വീട്ടുകാർ, നാട്ടുകാർ ഉൾക്കൊള്ളുന്നത്, ഉൾപ്പെടുത്തുന്നത്, അന്നായിരിക്കും ആ നല്ല നാളെ. അതിനായി നമുക്ക് പ്രയത്നിക്കാം, പ്രത്യാശിക്കാം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം പക്ഷേ. സംവിധാനം മോഹൻ. തിരക്കഥ ചെറിയാൻ കൽപ്പകവാടി. നിർമ്മാണം മോഹൻകുമാർ. ഛായാഗ്രഹണം സരോജ് പാടി. സംഗീതം ജോൺസൺ. അഭിനേതാക്കൾ മോഹൻലാൽ, ശോഭന, ശാന്തികൃഷ്ണ, ഇന്നസെന്റ്, തിലകൻ, എം ജി സോമൻ, ജഗതി ശ്രീകുമാർ, കരമന ജനാർദ്ദനൻ നായർ, സുകുമാരി, മാമുക്കോയ, ഗണേഷ് കുമാർ, വേണു നാഗവള്ളി, കോഴിക്കോട് നാരായണൻ നായർ, കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ.

0: ഇന്നലെ വന്നല്ലേ?
1: അതെ.
0: ആ എല്ലാരും ഉണ്ടല്ലോ, സന്തോഷം.
2: ഹലോ ഹലോ ഹലോ, താങ്ക്സ്.

0: എന്റെ ഒരു ബന്ധു അവിടെ
1: ഉണ്ട്. സംസാരിക്കണ്ടേ?
0: സൈലൻസ് പ്ലീസ്. ഇണക്കുരുവികളെ പോലെ ചിരിച്ചും കളിച്ചും രസിച്ചും രണ്ട് പൂമുട്ടികളെ ഈ ഭൂമിക്ക് സമ്മാനിച്ചും അസൂയാവഹമായ ഒരു ദശാബ്ദക്കാലം ദാമ്പത്യ ജീവിതം തികച്ച ഈ സുദനത്തിൽ നവദമ്പതികൾക്ക് യുവദമ്പതികൾക്ക് ആശംസകൾ അർപ്പിക്കാൻ റിട്ടയേർഡ് ഫൈനാൻസ് സെക്രട്ടറി ശിവദാസ് മേനോൻ അവരെ സഭയം ക്ഷണിച്ചുകൊള്ളുന്നു.
2: കാര്യേഷു മന്ത്രി കരുണേഷു ദാസി ക്ഷമയാ ധരിത്രി.
0: അതെ, എന്തൊക്കെ
2: കാര്യക്ഷമതയിൽ മന്ത്രിയെ
1: പോലെയും
2: പ്രവൃത്തിയിൽ ഒരു ദാസിയെ പോലെയും ക്ഷമ കൊണ്ട് ഭൂമിയെ പോലെയും ഉത്തമയായ സ്ത്രീയുടെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ രാജേശ്വരിയുടെയും ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രതിഭാധനനായ IAS ഓഫീസറായ ബാലചന്ദ്രന്റെയും അസൂയാവഹമായ ദാമ്പത്യ ജീവിതം ഇനിയും ഇതുപോലെ പതിറ്റാണ്ടുകൾ പിന്നിടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നമസ്കാരം.
3: Wish you long years of happy married life.
4: സ്വർണത്തിലെ ഞാൻ എന്റെ ഓർണമെന്റ്സ് പണിയിക്കൂ. ഡാഡിക്ക് നിർബന്ധാ. ഹായ്. ആ കല്യാണം ഞാൻ വിളിച്ചു കാണിക്കുന്നു. എനിക്കെതിരെ ക്ലബിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന എവളാ. ഞാൻ ഇന്ന് പോയി സ്വയപ്പെട്ടു വരാം. വരുന്നേ. അവിടെ ചെന്ന് സോപ്പിടാൻ പോകുന്നു നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കും. തന്റെ മോളെ സമ്മതിച്ചിരിക്കുന്നു. വാ തുറന്ന പൊങ്ങച്ചും പരദൂഷണമേ പറയൂ.
5: പക്ഷെ ബാലേന്ദ്രൻ എക്സ്ട്രാ ഡീസന്റാ. ഇതിങ്ങടെ കൈ വന്ന് പെട്ടുന്ന് പറഞ്ഞാ മതിയല്ലോ.
6: മന്ത്രിക്ക് വരാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു.
0: സിഎമ്മിന് വരാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇതൊക്കെ സമ്മതിക്കട്ടെ.
6: കോൺട്രാക്ടർ ആള് ഭാഗ്യവാനാ. ഇതുപോലെ മിടുമിടുക്കരായ ഒരു IAS കാരന്റെ മരുമകനായി കിട്ടുക എന്ന് പറഞ്ഞ അത് ഇത്രയും ചെറുപ്പത്തിലെ റവന്യൂ സെക്രട്ടറി ആയില്ലേ.
7: ആകടോ, ഉന്താനും തള്ളാനും കഴിവുള്ള അമ്മായിപ്പന്മാരുണ്ടെങ്കിൽ മരുമോൻ റവന്യൂ സെക്രട്ടറി അല്ല, അവന്റെ തന്റെ ചീഫ് സെക്രട്ടറി വരെ ആവും.
2: ഇന്നിനി ഉറങ്ങണമെങ്കിൽ ഒന്നുകൂടെ പൂശണം. ഏറ്റുന്നില്ല.
8: മനസാക്ഷിക്ക് നിരക്കാത്തത് പ്രസംഗിച്ചുകൊണ്ടായിരിക്കും. വെഡിങ് ആനിവേഴ്സറി എന്നും പറഞ്ഞ് അതിന്റെ പേരിലൊരു ചാക്കിടിയില് ഒരു IAS മരുമകനെ വിലയ്ക്ക് വാങ്ങി ഷോക്കേസ് വെച്ചിട്ടുണ്ടല്ലോ.
2: തനിക്ക് ഇത്രേ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാകുമെന്ന് കരുതിയില്ല. സാധാരണ നമ്മളെ പോലെ കഷ്ടപ്പെട്ട് പഠിച്ച് സിവിൽ സർവീസ് വരുന്നവരെ കുറെ കഴിയുമ്പോ ഭരണകൂടത്തിന്റെയും പിണിയാളുകളുടെയും ചവിട്ടും കുത്തുമേറ്റ് കുതിര കോവറുകളാകുന്ന അവസ്ഥയിൽ എത്താറാ പതിവ്. ടേക്ക് ഇറ്റ് ഈസി മൈ ബോയ്.
7: ഇവിടെ വന്നിരിക്കുക. ബാലി വന്ന് ഇത് മിസ്റ്റർ യൂസഫ്, കൊച്ചിയിലെ നമ്പർ വൺ ബിസിനസ് മാഗ്നറ്റ്.
9: ഹലോ.
7: വേറൊന്നുമല്ല, ഇയാടെ മോഹം ഒന്ന് ഓർമ്മ വെച്ചോണം. ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, സമയാവുമ്പോ പറയാം.
9: ഓർത്തോടാ.
7: ആ എന്നാ പിന്നെ പോയിരുന്നു. അപ്പഴേ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ആ പാലക്കാരൻ അഗസ്റ്റിൻ ഉണ്ടല്ലോ, അയാളെ കാര്യം വിട്ടില്ലായിരുന്നു.
9: താങ്ക് യു സർ.
7: അപ്പൊ ആപ്ലിക്കേഷൻ ആയിട്ട് ഇങ്ങനെ വന്നാ മതി, ഞാൻ ഏറ്റെന്ന്.
9: ശരി, കാണാം.
7: ആ കാണണം.
9: വിലയ്ക്ക് വാങ്ങിച്ച അധികാരം കാണിച്ച ഇപ്പൊ ഇതാ പതിവ്.
2: ഗുഡ് നൈറ്റ് ബാലൻ.
9: എനിക്കങ്ങനെ ഒരു നൈറ്റ് ഒന്നുമില്ല സാർ.

മിസ്റ്റർ ബാലചന്ദ്രൻ ഐ എ എസിന്റെ 10-ാം ചരമ വാർഷിക ചടങ്ങുകളുടെ തിരശീല വീണു.

ബാലേന്ദ്രനായേസ്, എന്തിനാ ഇപ്പൊ ഒരു സ്വയം നിന്ദ? എന്താ ഇന്നത്തെ ചടങ്ങ് മോശമായോ? ഇവിടെ താൻ വെറും ഒരു IAS മാത്രമായിരുന്നെങ്കില് ഇതൊക്കെ തനിക്ക് സ്വപ്നം കാണാൻ പറ്റുമായിരുന്നോ? ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ബ്യൂറോക്രസി മുഴുവൻ, ഒരുപാട് VIP കളും, കൊഴുപ്പ് കൂട്ടാൻ അത്യാവശ്യം ഒരു സിനിമാ താരത്തിന്റെ അകമ്പടിയോടുകൂടി ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി കലക്കിയില്ലേ? ഇല്ലിക്കൽ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ബാലേന്ദ്രന് കൊച്ചു കൊച്ചു മോഹങ്ങളെ എന്നും ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? കൃഷ്ണന്റെ അമ്പലത്തിൽ നിർമാല്യം തൊഴുക, ഇടയ്ക്കേ കൊട്ടിയുള്ള സോപാനം കേൾക്കുക, വെള്ളാരം കുഞ്ഞിലെ അസ്തമയം കാണുക, പഠിച്ച കോളേജിൽ തന്നെ ലെക്ചറാകുക, നന്ദിനിക്കുട്ടിയെ മുന്നിലിരുത്തി സൈക്കിളിൽ ഗ്രാമം മുഴുവൻ ചുറ്റിയടിക്കുക, അങ്ങനെ കൊച്ചു വരുമാനവും കൊച്ചു സ്വപ്നങ്ങളുമായി നന്ദിനിക്കുട്ടിയോടൊപ്പം ഒരു കൊച്ചു ജീവിതം അല്ലേ? നഷ്ടമായതെല്ലാം മറക്കാമെങ്കിലും നന്ദിനിക്കുട്ടി മനസ്സിന്റെ ഒരു തീരാവേദനയായി ഇന്നും അവശേഷിക്കുന്നു അല്ലേ?

0: ബാലേട്ട, അപ്പൊ ഇത്രയൊക്കെയുള്ളു ബാലേട്ടന് മോഹങ്ങള്?
1: ഇപ്പൊ ഇത്രയൊക്കെയുള്ളു.
0: പിന്നെന്തിനാ ഐ എസ് എഴുതിയത്?
1: അത് തനിക്ക് വേണ്ടിട്ടല്ലേ.
0: പിന്നെ നാളത്തെ ഒരു വിശ്വസാഹിത്യകാരിക്ക് ഭർത്താവായി വരേണ്ടത് മിനിമം ഒരു ഐ എസ് കാരനെങ്കിലും ആയിരിക്കണം.
1: എടോ, എനിക്ക് ഐ എസ് കിട്ടിയില്ലെങ്കിൽ താൻ എന്നെ തഴയോ?
0: റിസൾട്ട് വരട്ടെ, എന്നിട്ട് ആലോചിക്കാം.
1: ഉണ്ണിയേട്ടന്റെ വീട് വരെ പോണം, കുറെ ബുക്സ് എടുക്കാൻ.
0: പക്ഷെ വൈകുന്നേരം ഞാൻ കാത്തിരിക്കും, ഇന്ന് ട്യൂഷൻ എടുക്കേണ്ട ദിവസാ.
1: എന്താ?
0: അല്ല, ട്യൂഷൻ എടുക്കേണ്ട ദിവസാ.
2: എന്നാ തന്റെ റിസൾട്ട് വരിക?
1: ഈ മാസം അവസാനം വരും.
2: ഇടോ, ഐ എ എസിന് റിട്ടനേക്കാട്ടിൽ ഇമ്പോർട്ടൻസ് ഇന്റർവ്യൂവിനാണ്. പ്രണയജ്വരങ്കര് തലക്കടിച്ച് പഠിത്തം കളഞ്ഞ് വിളിക്കല്ലേ. ലൈബ്രറിയിൽ നിന്ന് തനിക്ക് വേണ്ടി കളക്ട് ചെയ്ത ബുക്സാ, എല്ലാം ഒന്ന് കവർ ചെയ്യ. രാവിലെ ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, വൈകുന്നേരം കാണാം.

0: തലേട്ടൻ വന്നു. നിർമ്മാല്യം തൊഴാൻ പോയ ആള് വീട്ടിലെത്തിയപ്പോ ഉച്ചപൂജയുടെ സമയമായല്ലോ. നന്ദിനിക്കുട്ടിയോട് ഒന്ന് ചോദിക്കുന്നുണ്ട്.
1: ഇന്ന് കല്ലമ്പള്ളിക്കാരുമായിട്ടുള്ള കേസിന്റെ ഹിയറിങ്ങാ. വിധി നമുക്ക് അനുകൂലമായിട്ടേ വരൂ. നീ ആ കൊപ്രാക്കാരൻ കേശവനെ കണ്ട് അടുത്ത തവണത്തെ തേങ്ങാ ഇടിക്കലിന്റെ കാശ് ഇത്തിരി മുൻകൂറായിട്ട് തരാൻ പറ. വക്കീലിന് എന്തെങ്കിലും കൊടുക്കാണ്ട് എത്ര തവണയാ കേറി ഇറങ്ങുക.
2: കോടതി കേസൊക്കെ എന്നാ ഒന്ന് തീരിയ. ഇനി വയമ്പിൽ ഉരയ്ക്കാൻ പോലും ഒരു കുട്ടി സ്വർണ്ണമല്ല ഈ വീട്ടില്. വിൽക്കാവുന്നതെല്ലാം വിറ്റു തൊലച്ചു. കിട്ടാവുന്നവരിൽ മുഴുവനും കടവും വാങ്ങിക്കഴിഞ്ഞു. പലിശയും പലിശയ്ക്ക് പലിശയും കേറുന്നത് മാത്രം വെച്ചു. ഈ കേസെങ്കിലും ജയിച്ചില്ലെങ്കിൽ എന്റെ ഗുരുവായൂരപ്പ കേറി കിടക്കാനുള്ള ഈ സ്ഥലം പോലും ഇല്ലാണ്ടാവും.

0: എന്താണോ അയ്യേസുകാരാ, താൻ ഇവിടുത്തെ കലക്ടർ ആകാൻ പോകുന്നത്, എന്നിട്ട് വേണം എനിക്ക് അവിടെയൊക്കെ ഒന്ന് വന്ന് ഇത്തിരി പത്രാസ കാണിക്കാൻ. ഞാൻ ഇന്നലെ വന്നപ്പോ കൂടെ വിളിച്ചോണ്ട് പോന്നു. അവിടെ നിർത്തിയാല് ഇനി കരക്കാരുടെ വസ്തുക്കളും കൂടി എഴുതി വിൽക്കും.
1: ഓഹോ, കാര്യങ്ങൾ ഇവിടം വരെയൊക്കെ ആയോ?
0: ഒരു എസ് എസ് എൽ സി കാരാ എന്ന് പോലും വിളി കേൾക്കാൻ യോഗ്യതയില്ലാത്ത നീ എന്തിനാ അസൂയപ്പെടണേ? സ്കൂളിൽ പോകാതെ തെക്കേലെ മൂപ്പന്റെ മുറ്റത്ത് കോട്ടി കളിച്ച് നടക്കുമ്പോ ആലോചിക്കണായിരുന്നു നിനക്ക് ഗതി വരുന്നേ. ആ നീ പോയി ആ കൊച്ചയ്യപ്പനോട് വരാൻ പറ. തേങ്ങ ഇടാനുള്ള രീതി നിശ്ചയിക്കണം.
2: ഈ ബാലേട്ടന് എന്ത് പറ്റി?
3: ഒന്നുമില്ല.
2: അല്ല, എന്തോ ഉണ്ട്.
3: ഒന്നുമില്ല.
2: അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബാലേട്ടന് എന്താവശ്യമുണ്ടെങ്കിലും പറയണമെന്ന്. അവസാനം സ്ത്രീധനം തരുമ്പോ കുറച്ചോളം സാറേ. ഇപ്പഴ ഒരു കാര്യം ഓർത്തത്, ഞാനൊരു സമ്മാനം തരാൻ പോവാ. ഇഷ്ടയോ?
4: ഈയിടെ അമ്മ ഈ വഴിക്ക് കാണാറേ ഇല്ലല്ലോ ബാല. എനിക്കാണെങ്കി ഇവിടെ നിന്ന് തിരിയാൻ പോലും സമയം കിട്ടാറില്ല. ബാല, ഇവൾ ഈയിടെ ഒരു അക്ഷരം വായിക്കാറില്ല. പരീക്ഷ എടുത്തു വരുന്ന കുട്ടിയാ. കഥ എഴുത്തും മൂളിപ്പാട്ടും. ബാലൻ ഐ എ എസ് പാസ്സായി വരുമ്പോ നീ എം എ തോറ്റിട്ട് നിന്ന. കുട്ടി, കല്യാണം കഴിഞ്ഞ പിന്നെ പഠിപ്പൊന്നും നടക്കില്ല കേട്ടോ.
3: അമ്മ പറഞ്ഞ കേട്ടല്ലോ, അവിടെ പോയിരിക്കേ, അവിടെ പോയിരിക്കേ. ഉണ്ണേട്ടാ, റിസൾട്ട് വന്നു, റിട്ടേൺ എക്സാം പാസ്സായി.
5: ഉണ്ണികൃഷ്ണൻ നായർ ഐ എ എസ് എന്നൊരു ബോർഡ് പണ്ടൊരു സ്വപ്നമായിരുന്നു, നടന്നില്ല. പകരമാണ് ബാലേന്ദ്രൻ ഐ എ എസ് എന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഉത്സാഹിച്ച് പ്രിപ്പയർ ചെയ്ത് ഇന്റർവ്യൂ കൂടി കടന്നു കിട്ടിയാൽ ജയിച്ചു. അച്ഛനും അമ്മയ്ക്കൊക്കെ ആശ്വാസമായി കാണില്ലേ?
3: വീട്ടിലറിഞ്ഞിട്ടില്ല. കവല വെച്ച് പോസ്റ്റ് വന്നെ നേരത്തെ കിട്ടിയപ്പോഴറിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോന്നു.
5: എന്നാൽ വേഗം ചെന്ന് വീട്ടിലറിയിക്കെ, എന്നിട്ട് മതി റൂമിലെ ജൂലിയറ്റിനൊക്കെ അറിയിക്കുന്നത്.
6: ഇതൊരു സ്ഥിരം പരിപാടിയായിട്ടുണ്ട്. ദിവസം മൂക്കറ്റം കുടിക്കുക, വെള്ളം തുറന്നുവിട്ട് ബാത്ടബിൽ കടന്നുറങ്ങുക, കിടക്കാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ലേ? തൊഴുത്തി കിടന്ന് പഠിച്ചവർക്ക് ഇതല്ലേ പറ്റൂ.
7: നിന്റെ അവിടെ അകത്ത് കിടക്കുന്നതിനേക്കാൾ നല്ലത് വെള്ളം അടിച്ചോണ്ട് ഈ വെള്ളത്തിൽ കിടക്കുന്ന.
8: ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സ്ഥലം മാറ്റം എന്നൊക്കെ പറഞ്ഞാലേ നാലഞ്ച് രൂപയുടെ കളിയാ. നല്ല വർക്കുള്ള സ്ഥലത്തേക്കല്ലേ ഈ തുക തിരിച്ചു പിടിക്കാൻ ഒരു കൊല്ലം തയ്ച്ചു വേണ്ട.
9: അതെ, ഉടുമ്പഞ്ചോല സബ് ഡിവിഷൻ അല്ലേ, കോൺട്രാക്ട് മാരെ പിടിച്ചാ മതി, ഉടുമ്പ് പിടിക്കുന്ന മാതിരി. ഓൺലി 6 മന്ത്സ് ഇനഫ്.
8: എങ്കിൽ പിന്നെ കാര്യങ്ങൾ വേഗത്തിൽ നീക്കാം. ആ വേണ്ട പോലെ കാര്യങ്ങൾ വേഗത്തിൽ ഇങ്ങോട്ട് നീങ്ങിയ അതുപോലെ കാര്യങ്ങൾ അങ്ങോട്ട് നീങ്ങും.
3: ശരി, അപ്പൊ പിന്നെ ഈ വരുന്ന 10-ാം തീയതി തന്നെ കാണാം, ഞങ്ങൾ രാവിലെ ഇവിടെ എത്തും.
8: ആയിക്കോട്ടെ, ദിവസം തെറ്റിക്കണ്ട, ദിനം പ്രതി എന്തിനും വിലക്കേറ്റമുള്ള കാലമാ അല്ലേ കൈമളെ?
9: അതെ അതെ, മുട്ടുസൂചിക്കും മൂക്കുപൊടിക്കും വരെ വില കൂടി, മനുഷ്യന് മാത്രമേ വിലയില്ലാത്തതുള്ളൂ. മനുഷ്യരുടെ കാര്യമാ പറഞ്ഞ.
8: അപ്പൊ കാണാം,
3: വരട്ടെ. ശരി വരട്ടെ.
8: എടോ കൈമളെ, കോഴിക്കോട്ടും ഇതുപോലൊരു കേസുമായിട്ട് ചീങ്കണ്ണി വരുമെന്ന് പറഞ്ഞിരുന്നു, ഇന്നല്ലേ വന്നില്ലല്ലോ.
9: വരാനുള്ളത് വഴി തങ്ങില്ല മുലാണി, വരേണ്ടത് വരേണ്ട സമയത്ത് വലതുകാലം വെച്ചിങ്ങി വരും. ഇത്രയും വലിയൊരു ചീങ്കണ്ണിയാണ് ഇവിടെ ഉള്ളതെന്ന് അറിഞ്ഞ് വന്ന ചീങ്കണ്ണി വാലേ കുത്തി ഒന്ന് രണ്ട് കൈ കൊണ്ട് സലാം വെച്ച് ജീവനും കൊണ്ട് ഇപ്പൊ ഊളിയിട്ട് കാണും.
8: താനെന്താ ഒറ്റയ്ക്ക് ആലോചിച്ചിരിക്കുന്നത്?
9: ചീങ്കണ്ണി കോഴിക്കോട്ട് നിന്ന് ചീങ്കണ്ണി.
2: കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് താമസിച്ചു വരൂ.
3: അത് പിന്നെ പറയാനുണ്ടോ?
2: ഡാഡിയുടെ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ സൈറ്റ് ഒന്ന് കാണണം.
3: നീ വന്നേ, നീ അടുത്ത് വന്നേ. ഒരു കാര്യം പറയട്ടെ, നിന്നെ ഇപ്പൊ കണ്ടാവുണ്ടല്ലോ, ചില പ്രായം ചെന്ന നാടക നടികള് പ്രായം കുറച്ച് കാണിക്കാൻ വേഷം കിട്ടിയ പോലെ ഉണ്ട്.
2: ആ
6: വേഷം കെട്ടാത്ത ഒരുത്തി മനസ്സിൽ ഇരിപ്പുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ആരെ കണ്ടാലും വേഷം കെട്ടിയല്ലോ തോന്നും. നോൺസെൻസ്.
3: വെറുതെ ചൂടാകേണ്ട കണ്ണെ, പോയിട്ട് വാ.
8: വെഡിങ് അന്വേഷണം ഞാനൊരു പാലക്കാരൻ അഗസ്റ്റിനെ പരിചയപ്പെടുത്തിയില്ലേ, അയാളുടെ ഒരു ഫയലിന് മുന്നിൽ വരും. നമുക്ക് വേണ്ടപ്പെട്ട ആളാ.
3: വരട്ടെ, ഞാൻ നോക്കിട്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യാം.
8: അല്ല, ചാടിക്കേറി കുറിയിട്ട് താഴോട്ടൊന്നും അയക്കണ്ട. മിനിസ്റ്റർക്കും താല്പര്യമുള്ള കേസാ.
10: അതെ, രാവിലെ ഒരു കച്ചവടം ഉറപ്പിച്ചതേ ഉള്ളൂ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ട്രാൻസ്ഫർ ഓൺലി 5 മണീസ്. കോഴിക്കോട് മുരണ ഇപ്പൊ വരും പ്രമോഷൻ, അനദർ 5 മണീസ്. അതിന്റെ ടെൻഷനിലായിപ്പോ. ഇതിപ്പോ റവന്യൂ റിക്കവറി ഓൺലി 10 മണീസ്. അതിപ്പോ ടെൻഷനിലാവും.
3: സഹിക്കുക അല്ല എന്ത്.
10: ശരിയാണ് സാർ. പാവം മനുഷ്യൻ. ഇയാള് വിക്രമം കോൺട്രാക്ടർ അല്ല, അക്രമം കോൺട്രാക്ടറാണ്. അടുത്ത അക്രമം കാണിക്കാൻ വിളിക്കാം. ദയവ് വരണോ?
11: ഗുഡ് മോർണിംഗ് സർ. നമസ്തേ സർ. നമസ്കാരം സർ.
3: നമസ്കാരം സർ.
11: ഗുഡ് മോർണിംഗ്.
3: സർ സർ, അഗസ്റ്റ് ചന്ദ്രാൽ സാറിനെ കാണാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. വരാൻ പറയാം സർ. ഹലോ സൂപ്രണ്ട് അല്ലേ, പെൻഡിങ് ഫയൽസ് ഇങ്ങോട്ട് അയച്ചോളൂ. ആ കെ എഫ് സിയുടെ ഫയല് മാറ്റി വെച്ചേക്കൂ. മിനിസ്റ്റർ ഒപ്പീനിയൻ അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ.
8: ഞാൻ അഗസ്റ്റ് ഫാദറിലാ പറഞ്ഞു കാണും.
3: ഇത് കൊറിയിട്ട് താഴേക്ക് അയക്കേണ്ട ഫയൽ തന്നെയാണ്. ഞാനായിട്ട് അത് ചെയ്യുന്നില്ല, പക്ഷേ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കൺകറൻസ് വേണം.
8: അയ്യോ, അത് ഒരുപാട് ഡിലേ ആകും.
3: ദാറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം.
8: ഇത് ഇവിടം വരെ എത്തിക്കാൻ ചെയ്ത ചടങ്ങുകൾ തന്നെ.
3: മിസ്റ്റർ ഹാസിൻ, ഈ ചടങ്ങുകളുമായിട്ടൊന്നും എനിക്ക് അതൊരു ബന്ധമില്ല. ഹിമേഗോ.
8: ഇനി ഫിനാൻസ് സെക്രട്ടറിയുടെ ബെറ്റിംഗ് ആനിവേഴ്സറി എന്നാണാവോ?

0: അയല് കുറിയിട്ട് താഴേക്ക് വിട്ടില്ല, പകരം കുറിയിട്ട് സൈഡിലേക്ക് ഒതുക്കി.
1: അവിടെ നിന്നൊക്കെ ഞാൻ പൊക്കി എടുത്തോളാം.
2: അത് കൊരങ്ങന്റെ കയ്യിലെ പൂമാലയാ, അതിന്റെ മണമോ ഗുണമോ ഈ കൊരങ്ങൻ അറിയില്ല.
0: ഇതിപ്പോ ഒരു 16008 കേസാ. പലതും ഞാൻ കണ്ണട ചെയ്തിട്ടുണ്ട്, അതിന്റെ പേരിൽ പല ലക്ഷങ്ങളാൽ സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ മനസാക്ഷിക്ക് ഒരു കുത്തലുമില്ല. ഒരുത്തന്റെ കൈയിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ വാങ്ങി കുടിച്ചിട്ടില്ല. പണ്ടൊരു റിക്വസ്റ്റിന്റെ ഭാഷയെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പൊ വന്ന് വന്ന് ആജ്ഞാപിക്കാൻ തുടങ്ങിയിരിക്കുക. ഇനിയും വയ്യ സാറേ.
3: വിക്രമം കോൺട്രാക്ട് ഇങ്ങനെയൊക്കെ ആയില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ. ആദ്യത്തെ പടി തൊട്ട് ഇപ്പൊ നിൽക്കുന്ന പടി വരെ കണ്ടിട്ടുള്ളവനാ ഞാൻ. ആദ്യം അയാള് കൈ കെട്ടി നിന്നു, പിന്നെ കൈ അഴിച്ചിട്ട് നിന്നു, പിന്നെ കൈ തോളത്തിടാൻ തുടങ്ങി, ഇപ്പോ ആ കൈ പൊക്കി ആജ്ഞാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കഷ്ടിച്ച് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പോലും ശമ്പളം തികയാത്ത ബ്യൂറോക്രസിക്ക് ഇവന്റെ ഒക്കെ മദ്യം മൂണ്ടാനും കോഴിക്കാല് കടിച്ചു പറിക്കാനുമേ ശീലമുള്ളടോ. ഞാനും ഇത് കുറെ സഹിച്ചവനാ.
0: സാർ, ഈ കല്യാണാലോചനയുമായി വന്ന അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്കൊരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ല. അറിഞ്ഞുകൊണ്ട് വാരിക്കുഴി വീണ് കിടക്കുമ്പോ അലറാൻ പാടില്ലല്ലോ, അല്ലേ സാർ? പിന്നെ പോട്ടെ സാർ, പോകാതിരിക്കാൻ പറ്റും. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ, ഈ നരകത്തിൽ നിന്നെ കരകയറ്റീരനെ, തിരുവയ്ക്കം വാഴും ശിവശംഭോ. ഗുഡ് നൈറ്റ് സാർ.

0: അയ്യോ എന്ത് പറ്റി? ഇന്ന് രാജേശ്വരി തമ്പുരാട്ടി പതിവില്ലാതെ കുളിച്ച് കുറിയിട്ട് ഉറങ്ങാതിരുന്ന് കളഞ്ഞത്?
1: എന്നെ വിമൻസ് ക്ലബിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു.
0: വഴി പോസ്റ്റർ ഒന്നും കണ്ടില്ലല്ലോ.
1: പോസ്റ്റർ ഒന്നും കണ്ടില്ലെങ്കിലും നാളെ ഫോട്ടോ അടക്കം എല്ലാ പത്രങ്ങളിലും അടിച്ചു വരും.
0: അത് പിന്നെ വേണമല്ലോ. വിക്രമൻ കോൺട്രാക്ടിന്റെ മോളല്ലേ?
1: അതെ, ഞാൻ വിക്രമൻ കോൺട്രാക്ടറുടെ മോള് തന്നെയാ. എന്താ കുഴപ്പം?
0: ഒരു കുഴപ്പമില്ല. വെരി റെസ്പെക്ടബിൾ വുമൺ.
1: പിന്നെ ഞാൻ വിജയൻ വിളിച്ചിരുന്നു.
0: വിജയനാ?
1: കണ്ണൂരിലെ ആ സാവിത്രി.

0: ഫോട്ടോ ഫ്രണ്ട് പേജിലോ അതോ ബാക്ക് പേജിലോ?
1: ഫ്രണ്ട് പേജിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ എന്റെ എല്ലാന്ന് മാത്രം പഴയ കാമുകിയുടെ പൊതി തീരുന്നവരെ എടുത്തു വെച്ച് നോക്ക്.
0: നന്ദിനി ദേവിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ഈ വർഷത്തെ ഏറ്റവും മികച്ച നോവലിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാളിയായ നന്ദിനി ദേവിയുടെ മമതയ്ക്ക് ലഭിച്ചു. 25 നോവലുകൾ എഴുതിയിട്ടുള്ള പ്രശസ്തയായ ഈ മലയാളി എഴുത്തുകാരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് വിഭാഗം റീഡറാണ് നന്ദിനി ദേവി.
1: വിശ്വസാഹിത്യകാരിയാകുമെന്നുള്ള കാര്യം ഉറപ്പായല്ലോ.
0: വിശ്വസാഹിത്യകാരി ഒന്നുമല്ല, ഒരു പൈങ്കിളി സാഹിത്യകാരി. എടോ, തന്റെ എം ഫില്ലിന്റെ അഡ്മിഷൻ എന്തായി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ?
1: എം എക്ക് ക്ലാസും റാങ്കുള്ള എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കാ കിട്ടുക? അതൊക്കെ ഇരിക്കട്ടെ, സാറിന്റെ ഇന്റർവ്യൂവിന്റെ റിസൾട്ട്
0: എപ്പോഴാ വരിക?
1: എനിക്ക് തീർത്തിയായി എനിക്ക് ഇപ്പൊ തന്നെ കെട്ടണം. ഇപ്പൊ കെട്ടണം. കാപ്പുടിക്കെ നന്ദിനിക്കുട്ടി ഡൽഹിയിലെ മറ്റേ പഠിക്കാൻ പോണെന്ന് കേട്ടു. അത് ശേഖരൻകുട്ടി അമ്മാവന്റെ നിർബന്ധാ. അവിടെ യൂണിവേഴ്സിറ്റിയിലെ ഡീനാ. പിന്നെ ഏതായാലും ബാലേട്ടന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടാ തീരുമാനിക്കും. ഇനി പഠിക്കാനൊന്നും പോവണ്ട, വല്ല നോവലും ഒക്കെ എഴുതി ഇവിടെ കൂടാം. പിന്നെ നേരം കൊറേയായി നന്ദിനി വീട്ടിൽ പോകുമ്പോ കൂടെ പോണേ ബല. അതിന് അമ്മയുടെ സമ്മതമൊന്നും വേണ്ട, ബാലേട്ടൻ എപ്പോഴും റെഡിയാ.
2: നാളെയാണ് വിധി, ജയിക്കൂ എന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് ജഡ്ജ്മെന്റിന്റെ പകർപ്പ് എടുക്കാനുള്ള ഏർപ്പാടും കൂടെ ചെയ്തിട്ടേ ഞാൻ മടങ്ങൂ. ഏ, നിന്റെ റിസൾട്ടും കൂടി വന്നാ എല്ലാം കൊണ്ടും നമ്മൾ രക്ഷപ്പെട്ടു എന്ന് കരുതാം. വിധി വന്നു കഴിഞ്ഞാ ഒന്നോ രണ്ടോ ഏക്കർ വിറ്റാലും തിരക്കേടില്ല, വീട് നന്നാക്കാം, കുട്ടികളുടെ കാര്യത്തിന് ഒരു തീരുമാനവും ഉണ്ടാക്കാം. പണയത്തിലിരിക്കുന്ന വണ്ടങ്ങളൊക്കെ എത്രയും വേഗം തിരിച്ചെടുത്തു തരാം, അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടേ അച്ഛൻ വരൂ. ഏ, എന്നാ അച്ഛൻ ഇറങ്ങട്ടെ.
1: വളരെ കാലത്തിന് ശേഷം അച്ഛന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കാണുന്നത് എന്നാ? എന്റെ ഗുരുവായൂരപ്പ.

0: എന്താ ഉണ്ടേട്ടാ?
1: ബാല ഒന്ന് വരും. ഏ ഒരു കാര്യമുണ്ട് ഉണ്ണേട്ടാ. എന്താ കാര്യം? എന്താ കാര്യം
0: ഉണ്ണേട്ടാ? എന്താ കാര്യം?
1: ബാല തന്നോടൊരു കാര്യം പറയാൻ പോവാണ്. ബാഡ് ന്യൂസാണ്. ബഹളം വയ്ക്കരുത്, ആത്മസമയം പാലിക്കണം.
0: പറയൂ ഉണ്ണേട്ടാ, എന്താ കാര്യം?
1: കേസ് തോറ്റു. കേസ് തോറ്റാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് അച്ഛൻ പറയാറില്ലേ?

0: കുപ്പിയെടുത്ത് തൂങ്ങി മരിച്ചു എന്നാണ് പോയി കേട്ടത്.
1: ആയിട്ടുള്ളൂ വീട്ടിൽ കയറി വരുന്ന കടക്കാരുമായിട്ട് അടിപിടി ഉണ്ടാക്കാന്നൊക്കെ വെച്ചാലേ ഇതിൽ കൂടുതൽ അപമാനം എന്താ ഉണ്ടാവാനുള്ളത്? IAS അല്ല, അതിന്റെ അപ്പുറത്തൊക്കെ ഒപ്പ് കിട്ടിയാലും ഇനി എന്താ കാര്യം?
2: ഇപ്പൊ കടക്കാരി പെങ്ങന്മാരെ ചോദിച്ചുള്ളൂ, ഇനി എവിടെ അങ്ങോട്ട് അയച്ചാ അവസാനം അവന്മാരെ എവിടെ ആയിരിക്കും ചോദിക്കുന്നത്?
3: ഇനി കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. ആ വീടുമായൊരു ബന്ധം എന്തായാലും നമുക്കിനി വേണ്ട.
4: ബാലേട്ടൻ എന്ത് തെറ്റാ ചെയ്തേ?
3: ബാലേട്ടൻ നിന്റെ ആരടിയവൻ? ഭർത്താവോ? പൊയ്ക്കാന്റെ മുമ്പിൽ നിന്ന് ഇനി മേലാലവനോട് വരികയോ നീ അവനെ കാണുകയോ ചെയ്താലുണ്ടല്ലോ, പിന്നെ നിനക്ക് അമ്മയെ കാണേണ്ടി വരില്ല.

0: ഇത് എഴുന്നേക്കടൂ. ആ എഴുന്നേക്ക്. ഇനി ഇതങ്ങോട്ട് വായി. തനിക്ക് സെലക്ഷൻ കിട്ടി.
1: ആറ് മലയാളിയൊക്കെ കിട്ടിയിട്ടുള്ളൂ.
0: ഇരുപത്തഞ്ച് കൊല്ലത്തെ അധ്യാപനത്തിന് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരം.
2: അമ്മേ, അമ്മേ, അമ്മേ, ഞാൻ ജയിച്ചത്.

0: ഇനി എല്ലാ കാര്യങ്ങളും ബാലൻ നോക്കും. അല്ലെ ബാല?
1: ബാലനോ പത്തത്തിൽ വായിച്ചു, പരീക്ഷയൊക്കെ പാസ്സായി എന്നറിഞ്ഞാലേ സന്തോഷമുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നത്തിന് പരിഹാരമാവില്ലല്ലോ. ഇനിയും പറമ്പം നടത്തിയെടുക്കാൻ ഏത് നിമിഷവും ജപ്തിക്കാർ വരാം. തൽക്കാലം താമസിക്കാനുള്ള ആളെവിടെയെങ്കിലും ചെരുപ്പെടുത്തി വെക്കണ്ടേ? അമ്മയും പെങ്ങന്മാരെയും നടുവിലൊന്ന് ഇറക്കി നിർത്താൻ പറ്റുമോ?
2: എത്രയും വേഗം തരപ്പെടുത്താം.
1: ബാലനോട് നിൽക്കുക, ഇനിയിപ്പോ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമൊക്കെ ആയിട്ട് മതി. ഇങ്ങോട്ടുള്ള വരവും പോക്കും ഒക്കെ അനൂഹ്യം തോന്നരുത്. ഈ ബന്ധത്തിന് ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എത്തിയും കടവ് മാത്രമാണോ? കേറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു സ്ഥലമുണ്ട്. രണ്ട് പെങ്ങന്മാരെ പറഞ്ഞു കഴിക്കണ്ടേ? ബാലന് നല്ലൊരു പോസിംഗ് ഒക്കെ കിട്ടി കൊള്ളാവുന്നൊരു വരുമാനമൊക്കെ ആകാൻ കാലത്ര കഴിയും. തന്നെയുമല്ല, ഇത്തരം ദുർമുഖങ്ങൾ നടന്നൊരു കുടുംബമായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് ചിന്തിക്കാനേ പറ്റില്ല.
3: ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇനി ബാലൻ ഇവിടെ വരരുത്. ഒരു ചീത്തപ്പേർ ഉണ്ടാക്കി വെച്ചാൽ അവളുടെ ജീവിതം കൂടി കഷ്ടത്തിലാവും.
1: പിന്നെ ബാലനെ കടന്ന് നടക്കുക.

0: അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടോ. അവരവരുടെ കുട്ടിയുടെ ഭാവിയല്ലേ നോക്കൂ. അവസ്ഥകൾ മാറുമ്പോ മനുഷ്യരുടെ നിറങ്ങൾ മാറും.
1: തന്തിരിക്കുട്ടി മാറില്ലെന്നുള്ളത് ഉറപ്പാ. അവള് മാറാത്തിടത്തോളം കാലം ഞാനും മാറില്ല.
0: പ്രണയബന്ധത്തിന്റെ മാറ്റൊരു നോക്കേണ്ട സമയമല്ലിത്. ഇനി അങ്ങോട്ട് ജീവിക്കുന്ന എങ്ങനെയാണെന്ന് ചിന്തിക്കെ. വീടും പറമ്പും പോകുന്നോ പോട്ടെ, മറ്റു കടക്കാരുമായിട്ടും പ്രശ്നങ്ങളായില്ലേ? അവരോടൊക്കെ എന്ത് സമാധാനം പറയും? എല്ലാത്തിനും ഉത്തരം പറയാൻ താൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് മറക്കണ്ട. അതുകൊണ്ട് ഞാൻ തന്നോടൊരു കാര്യം പറയാൻ പോവാണ്. തന്നെ ഒരു വിൽപ്പന ചരക്കാക്കി എന്ന് വിചാരിക്കരുത്. തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് വൺവശ ശിവദാസ് മേനോൻ എല്ലാത്തിനും പരിഹാരം കാണാൻ അവർ തയ്യാറുമാണ്. ബാല, സ്നേഹിച്ച പെൺകുട്ടിയെ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന തന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം. പക്ഷേ നിവൃത്തിയിലിടും. ഒരു ദുരന്തം ഉറപ്പാ. ഒന്നുകിൽ അമ്മയും പെങ്ങന്മാരും റോഡിലിറങ്ങുന്നത് എനിക്കാണ്.

0: നന്ദിയേട്ടൻ പറയുന്ന പോലെ ഞാൻ കേൾക്കാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നന്ദിനെ കുട്ടി ഒന്ന് കാണണം. ഒരു നിമിഷമെങ്കിലും അവളോടൊന്ന് സംസാരിക്കണം.
1: അതിനെ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? താൻ നന്ദിനെ കുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുപോകുമെന്ന് ഭയന്ന് വീട്ടുതടങ്കില്ല അവള്. അമ്മാവൻ രവിയെയും കൂട്ടി അവിടെ താമസിപ്പിച്ചിരിക്കുക.
0: ഇല്ല ഉണ്ണിയേട്ടാ, എനിക്ക് കാണണം. കണ്ടേ പറ്റൂ, ഞാൻ കാണും.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം പക്ഷേ.
2: ഞാനാ ബാലനാ.

0: മാലയുടെ അച്ഛൻ മരിച്ചിട്ട് അവിടെ വരെ ഒന്നും വരാൻ പോലും സമ്മതിച്ചില്ല. ഞാൻ പുറത്തിറങ്ങാതിരിക്കാനും മാലയുടെ മുന്നിൽ തടയാനും ആൾക്കാരെ
1: ഏർപ്പെടുത്തിയിരിക്കുന്നറിയാനാ ഞാൻ വന്നത്. നന്ദിനിക്കുട്ടി തയ്യാറാണെങ്കിൽ ഇപ്പോ ഈ നിമിഷം എന്റെ കൂടെ ഇവിടെ ഇറങ്ങി വരാം. നമ്മളെ ആരും തടയില്ല.
0: മാലേട്ടൻ ഒന്ന് വിളിച്ചാൽ ഈ ലോകത്തിന്റെ ഏത് കോണിലേക്ക് ഇറങ്ങി വരാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം മാത്രം ഓർത്താ പോരാ. മാലേട്ടന്റെ അമ്മയും പെങ്ങന്മാരെയും മറന്നിട്ടുള്ളൊരു ജീവിതം എനിക്ക് വേണ്ട. ഇപ്പൊ വന്നിരിക്കുന്ന കല്യാണാലോചനയെ കുറിച്ച് എല്ലാം ഞാൻ അറിഞ്ഞു. അത് നടന്ന ബാലേട്ടന് ബാലേട്ടന്റെ കുടുംബം രക്ഷപ്പെടുത്താൻ കഴിയും.
1: ശരിയാണ് ശരിയാണ്, പക്ഷെ നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മളെയാണ്, നമ്മുടെ സ്വപ്നങ്ങളാണ്.
0: ഈ ത്യാഗം നമുക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ, നമുക്ക് മാത്രം. എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ബാലേട്ടൻ എന്നെ മറന്നേ പറ്റൂ. ബാലേട്ടന്റെ നന്മയ്ക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കും.
2: അതിരാത്രി ഒളിച്ച് കള്ളനെ പോലെ നന്ദിനിക്കുട്ടിയുടെ മുറി കയറാൻ.
1: എന്റെ നന്ദിനിക്കുട്ടിയെ കാണാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട. കാണണമെന്ന് തോന്നി കണ്ടു.
2: നിന്റെ നന്ദിനിക്കുട്ടിയോ? അതൊക്കെ പണ്ട്. ഇനി ഇതുപോലെ നന്ദിനിക്കുട്ടിയെ കാണാമെന്നുള്ള അനുഭവം കാണിച്ചു കൊടുക്കാം.

ഇതുപോലെ രംഗം ഉണ്ടാകാതിരിക്കാന് ഞാൻ ഇത്രയും ദിവസം ശ്രമിച്ച്. എനിക്ക് എന്റെ നന്ദിനി കുട്ടിയെ വിളിച്ചുകൊണ്ട് പോണെങ്കിൽ ഇപ്പൊ ഈ നിമിഷം വിളിച്ചുകൊണ്ട് പോകാൻ അറിയാം. ഞാൻ വിളിച്ചവൾ വരികയും ചെയ്യും. എന്താ

ഞങ്ങൾ ഓർത്തത് ഞങ്ങളുടെ മാത്രം കാര്യങ്ങളല്ല, ഞങ്ങളുടെ കടപ്പാടുകള്. ഇങ്ങനെ ചിന്തിക്കാൻ ഈ ലോകത്ത് ഞങ്ങൾക്ക് മാത്രമേ കഴിയൂ.

0: ഉടനെ നടത്തിയെടുക്കണമെന്ന് പറഞ്ഞ അവര് നടക്കണേ.
1: ഞാൻ എന്താ ചെയ്യാ വാസുട്ട, എനിക്കൊരത്തും പിടിയും കിട്ടുന്നില്ല.
0: ഞാനൊരു കാര്യം പറയട്ടെ, മറ്റൊന്നും തോന്നരുത്. വീടും പറമ്പും എന്തായാലും പോവും. നമ്മളായിട്ട് വിറ്റാൽ എന്തെങ്കിലും ബാക്കി കിട്ടും. നടത്തിയെടുത്താ പിന്നെ ഒന്നും പ്രതീക്ഷിക്കണ്ട.
1: അതിനൊരു സമയവും സാവകാശവും ഒക്കെ വേണ്ടേ?
0: കൂടിപ്പോയാൽ ഒരു 10-15 ദിവസം. അതുവരെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ പിടിച്ചു നിർത്താം.
2: പിള്ളേരെ, കാറ് ഇവരെ കണ്ടിട്ടില്ലേ? ആളെ വണ്ടി മാത്രമേ കണ്ടുവാണ്, കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല.
3: ഏതായാലും കോൺട്രാക്ടർ മോക്ക് സംബന്ധത്തിന് കണ്ടുവച്ച സ്ഥലം ഫസ്റ്റ് സ്ഥലം തന്നെ. അരമണിക്കൂർ കഴിഞ്ഞു, കോൺട്രാക്ടർ കച്ചവടം ഉറപ്പിച്ചാണ്. ഇനി കാശുമായിട്ട് അങ്ങോട്ട് നീങ്ങുക തന്നെ.
2: മാറിക്കട പിള്ളേരെ, മാറിക്ക.
3: മക്കളെ, തിരിച്ചു വരുമ്പോഴേക്ക് ഇതിവിടെ വെച്ചേക്കണേ.
4: കൂടുതലൊന്നും പറയാനില്ല. ബാലചന്ദ്രനെ എനിക്ക് വേണം. എന്നാന്ന് വെച്ചാൽ അങ്ങോട്ട് വന്ന് പെൺകുട്ടിയെ കാണാം.
3: ഇതാ,
4: ഇത് കൈമള, എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഇദ്ദേഹം.
3: അതെ, ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വരെ ഞാൻ കൂടത്തിനുണ്ടാവണം.
4: ഇതാ 7 ലക്ഷം രൂപയുണ്ട്. ഇത് സ്ത്രീധനത്തിന്റെ ഭാഗമായിട്ട് കാണരുത്, ഒരാപത്ത് സമയത്തുള്ള സഹായമായിട്ട് കണ്ടാ മതി. ആദ്യം ജപ്തി അങ്ങോട്ട് ഒഴിവാക്കുക, അതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നോക്കോളാം.
0: ബാലേന്ദ്രന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം.
4: ബാലേന്ദ്രൻ ഒന്നും പറയണ്ട. വീടും പറമ്പും കടക്കാരും കൊണ്ടുവന്നതിന് പകരം ഞാൻ അതിങ്ങോട്ട് വാങ്ങിയെന്ന് വിചാരിച്ചാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ കല്യാണ തീയതി ജ്യോത്സനെ കൊണ്ട് നോക്കിച്ചിട്ട് ഇങ്ങോട്ട് അറിയിക്കാം. മറ്റെന്തെങ്കിലും എന്നെ അറിയിക്കാനുണ്ടെങ്കിൽ കമ്മീഷണറെ ശിവദാസമേനോം വഴി എന്നെ ബന്ധപ്പെട്ടാൽ മതി.
0: ആയിക്കോട്ടെ,
4: എന്നാ പിന്നെ ഞങ്ങൾ വൈകിക്കുന്നില്ല, ഇറങ്ങാം.

അതെ ഇറങ്ങാൻ നേരമായി, രാജകാലത്തിന് മുമ്പ് ഇറങ്ങണം. ബാലോണി കൊണ്ട് ഇറങ്ങി വരാൻ പറയൂ ബാല.

0: Monica. नमस्कार.
1: സാർ.
2: ആ
1: ഞാൻ സാറിനെ കാണാൻ വീട്ടിലോട്ട് വരാനിരിക്കുന്നു.
2: എന്താ വല്ല കറക്ഷൻ കേസിലും കുടുങ്ങിയോ?
1: അതല്ല, എന്നെ ലോക്കലിയും തട്ടി ട്രാഫിക്കിലോട്ട് തട്ടി.
2: എങ്ങനെ തട്ടായിരിക്കും? താനാള് മൊത്തത്തിൽ ഒരു ഇമ്മോറൽ ട്രാഫിക് ആണല്ലോ.
1: അങ്ങ് വിചാരിച്ചാൽ
2: ഒരു കാര്യം ചെയ്യ്, ഹോം മിനിസ്റ്റർ പി എപ്പ് കണ്ടിട്ട് ഞാൻ പറഞ്ഞു തരാം. മിനിസ്റ്റർ ഞാൻ പിന്നെ വിളിച്ച് പറഞ്ഞോളാം.
1: ശരി സാർ.
2: ആ
1: കൈമളെ, കൈമളെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ.
3: കൈമളെ, കൈമണി അടിച്ചാൽ മാത്രം പോരാ, കൈമടക്കം തരണം. എല്ലാവരും ഹെഡ് ക്വാർട്ടേഴ്സിലെ കൊടുക്കൂ, സബ്ഡി പോയിക്ക് ഒന്നും തരില്ല.
1: വേണ്ടത് ചെയ്തോളാം.
3: അന്ന് ഒന്ന് കൈമണും കറക്റ്റായി. സംസർഗ ഗുണദോഷ തലയാടുമ്പോ ഇടയ്ക്ക് വാലിന് ഒന്ന് ആടാം.
1: നമസ്കാരം സാർ.
2: ബാലനല്ലേ അത്?
1: ഉണ്ട് സാർ, ഒരു മീറ്റിംഗില്ല.
2: എന്ത് മീറ്റിംഗ്?
1: ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗ്.
2: കീ ഉദ്യോഗസ്ഥന്മാരുമായിട്ട്?
1: അതെ സർ. സാർ
2: ഒന്ന് പോടോ. താമാറും.
3: മീറ്റിംഗ് നടക്കുകയാണ് സാർ. ഇടിച്ചങ്ങകത്ത് കയറിയില്ലേ? ഹീസ് മിനിസ്റ്റർ, മിനിസ്റ്റർ ഫോർ ഫാദർ ഇൻ ലോസ്.
4: മൂന്നാമത്തെ നോട്ടീസിന് റെസ്പോണ്ട് ചെയ്യാത്ത സ്ഥിതിക്ക് വി വിൽ പ്രൊസീഡ് വിത്ത് റവന്യൂ റെക്കോർഡിംഗ്.
1: സാർ സാർ
2: അങ്ങോട്ട് കയറിയിരിക്കണോ?
1: എനി മോർ ഡൗട്ട്സ്?
4: ആ കെ എഫ് സിയുടെ ഫയൽ പുട്ടപ്പ് ചെയ്യുന്ന കാര്യം ഉണ്ടായിരുന്നു. സാരമില്ല, സാർ ഫ്രീ ആകുമ്പോൾ വിളിച്ചാൽ മതി, ഞങ്ങൾ വരാം.
1: ഓക്കെ.
2: പാപ്പച്ചൻ വണ്ടിപ്പെരിയാറ്റിലും മറ്റു പല സ്ഥലത്തും എസ്റ്റേറ്റിംഗ് ആയിരുന്നൊക്കെ ഉള്ള ആളാണ്. ഇയാളുടെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ അപ്ലിക്കേഷൻ

0: മിസ്റ്റർ പാപ്പസൻ, നിങ്ങളെങ്കിലും കുറച്ച് വിവരവും വിദ്യാഭ്യാസമുള്ള ആളല്ലേ? ദിസ് ഈസ് അഗൈൻസ്റ്റ് റൂൾസ്. ഇതിനൊക്കെ ക്യാബിനറ്റ് ഡിസിഷൻ ഇല്ലാതെ എനിക്ക് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല.
1: അഗൈൻസ്റ്റ് റൂൾസ് ആയതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. ക്യാബിനറ്റ് ഡിസിഷൻ ഒക്കെ ഞാൻ എടുപ്പിച്ചോളാം. ഇയാൾ അതൊന്ന് ഒപ്പിട്ട് കൊടുത്തേ.
0: സാധ്യമല്ല.
2: ഉള്ളത് പറഞ്ഞപ്പോ കള്ളന്റെ തുള്ളൽ കൊണ്ട് സാറ് വിഷമിക്കാതെ ഇഷ്ടമുള്ളത് ചെയ്താൽ മതി.

0: മീറ്റിംഗ് നടക്കും ഭാഗത്തെ കാര്യം കടത്തിവിടരുന്നറിയില്ലേ?
1: ഓവ് സർ, ഞാൻ പറഞ്ഞിട്ടും അനുഭവിക്കാതെ സാറിന്റെ ഫാദറിലെ ആയതുകൊണ്ട് എനിക്കും രണ്ട് വിസിറ്റേഴ്സ് ഉണ്ട് സാർ.
0: വരാൻ പറയാം
1: സാർ. ചെല്ലാൻ പറഞ്ഞു.

0: എന്താ വിശേഷിച്ച്?
1: സർക്കാരിൽ നിന്ന് ലോൺ എടുത്ത് ഒരു ഫാം നടത്തിക്കൊണ്ടിരുന്നത് അറിയാലോ. നോക്കാൻ ആളില്ലാണ്ട് ഒക്കെ നശിച്ചു. സമയാസമയത്ത് ലോൺ തിരിച്ചടച്ചതും ഇല്ല.
2: ഇപ്പോ പലിശയും പലിശയുടെ പലിശയും കൂടി വാങ്ങിച്ചതിന്റെ നാലിരട്ടിയായി.
1: തിരിച്ചടയ്ക്കാൻ കുറച്ച് അവകാശം വേണം.
0: ഒരു ആപ്ലിക്കേഷൻ എഴുതി സൂപ്രണ്ടെ കൊടുത്തേക്കോ. മൂന്നോ നാലോ ഗഡുക്കളായിട്ട് അടച്ചാൽ മതി. ഇനി നാളെ വന്നോളൂ, ഓർഡർ ഒപ്പിട്ട് തരാം.
1: ആശ്വാസമായി. വളരെ ശങ്കയോടുകൂടിയാ വന്നത്. അല്പം തെറ്റിപ്പോയെന്ന് ഇപ്പൊ ബോധ്യായി. നന്ദിനിക്കുട്ടി പഠിക്കാനൊന്നും പറഞ്ഞ് അന്ന് പോയതാ ഡൽഹിക്ക്. പിന്നെ അമ്മയുടെ മരണത്തിനൊന്നും വന്നു. അതിനുശേഷം വന്നിട്ടേ ഇല്ല. ആ വീടും പറമ്പോ അഞ്ഞാടിയായിപ്പെട്ട് പോകണ്ടാന്ന് കരുതി അതും കിട്ടും. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ടുണ്ടാ കാര്യം.

0: എം എൽ എ എന്ന് പറഞ്ഞാൽ കുറ്റിലെത്തിയ ഓടാമ്പൽ പോരാ. ഉറക്കാം അടക്കാം. നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാൻ എന്താ മാർഗം?
1: പ്രൊവിഷൻ ഒന്നും കാണുന്നില്ല സാർ. എഗൻസ്റ്റ് റോളായി ചെയ്യണമെങ്കിൽ ക്യാബിനറ്റ് ഡിസിഷൻ വേണം.
0: ക്യാബിനറ്റ് ഡിസിഷൻ ഒക്കെ ഞാൻ സി എം എൽ കൊണ്ട് എടുപ്പിച്ചോളാം. താൻ അഡ്വൈസ് നോട്ട്സ് എഴുതി കരുതാ മതി. എത്രയോ അൺഡിസർവിംഗ് ഫയൽസ് താൻ പാസ്സാക്കി വിട്ടിരിക്കുന്നു. ഇത്തവണ മാത്രം എന്താ എത്ര ബുദ്ധിമുട്ട്? ഒരു ക്ലീൻ ഇമേജ് ഉണ്ടാക്കാനുള്ള തുടക്കമായിരിക്കും. അതുകൊണ്ടൊന്നും ഇനി ഒരു കാര്യമില്ല. കറപ്റ്റ് ഓഫീസേഴ്സിന്റെ ലിസ്റ്റിലാണ് തന്റെ പേരും.
2: അല്ല, ഇനി ഇത് നടത്തിത്തരാതിരിക്കാൻ ഐ എ എസ് ബുദ്ധിയിൽ പുതിയ വല്ല പഴുതുകളും ഉണ്ടാവോ? ഞാനിത് സഹിക്കണം ചാക്കോച്ച. 10-15 മുടക്കി ഇയാളെ എന്റെ കൈ കിട്ടുമ്പോഴേ വെറും 3 അക്ഷരമുള്ള കൊച്ച ഐ എ എസ് കാരനായിരുന്നു. ഇപ്പൊ അങ്ങനല്ലോ, പ്രഗത്ഭനായ റവന്യൂ സെക്രട്ടറി അല്ലേ. വേറെ കഴിവും സീനിയറിറ്റി ഉള്ള ഐ എ എസ് കാരോട് ഇല്ലാഞ്ഞിട്ടുമല്ലോ ഇയാളെ ഇവിടം വരെ എത്തിക്കാൻ ഞാൻ പെട്ട പാടെ. എനിക്കല്ലേ അറിയൂ, കോൺട്രാക്ടർ ഒരുപാട് കോച്ചും കാശും ഒഴിക്കാ ഇയാളെ ഇവിടം വരെ എത്തിച്ചതെന്ന് ഇവിടെ ആർക്കും അറിയാൻ വയ്യാത്തത്. ഫയൽ ഒന്നുകൂടി സ്റ്റഡി ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തേക്ക്, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. യു മേ ഗോ.
3: പയ്യനല്ലേ.
0: രാജി, രാജി, ഇപ്പൊ ഇറങ്ങണ ഈ വീട്ടിൽ നിന്ന്. കുട്ടികളെ വിളിക്കേ.
4: എന്തിന്?
0: കാരണം അതിന്റെ ബോധ്യപ്പെട്ടെങ്കിൽ നീ വരൂ.
4: അത്രേ ഉള്ളൂ, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി വരണമെങ്കിൽ അതിന്റെ കാരണവും അറിഞ്ഞേ പറ്റൂ.
0: ചെയ്യാൻ പാടില്ലാത്തല്ല എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു കറപ്റ്റ് ഓഫീസർ എന്ന പേര് സമ്പാദിച്ചെന്ന് പോട്ടെ. എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ മുറി വിളിച്ച് എന്നെ അവമാനിക്കാ. യുവർ അൺകൾച്ചേർഡ് ഫാദർ. അയാളെ കൊലച്ചോറിൽ നിന്ന് ഇവിടെ ജീവിക്കുന്നതിനേക്കാളും ഭേദം ആത്മഹത്യ ചെയ്യുന്ന എന്നോട് ആത്മാർത്ഥയുടെ ഒരു കണിയെങ്കിലും നിനക്കുണ്ടെങ്കിൽ നീ ഇപ്പൊ എന്നോടൊപ്പം വരണം.
4: ഓ, ആത്മാർത്ഥതയുള്ള ഒരാള്. കല്യാണം കഴിക്കാമെന്നും പറഞ്ഞ് ഭാര്യയെ പോലെ ഒരുത്തി ലോകം മുഴുവൻ കൊണ്ടു നടന്നിട്ട് എന്റെ അച്ഛന്റെ കയ്യിലെ കാശ് കണ്ടപ്പോ എല്ലാം മറന്നവളെ ചതിച്ചില്ലേ? അല്ലെങ്കിൽ അമ്മയും തെങ്ങുമാരും എല്ലാം തെരുവിലിറങ്ങേണ്ടി വന്നേനെ അല്ലേ? നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു.
0: നിന്റെ അച്ഛനടി ചതിയൻ. വഴിമുട്ടി നിൽക്കുന്ന നേരത്തെ ഒരു രക്ഷകനെ പോലെ വന്ന് എന്നെ ഒരു അടിമയാക്കി തളക്കിയായിരുന്നു അയാൾ.
4: എന്റെ അച്ഛൻ ചതിച്ചില്ലായിരുന്നെങ്കിലേ പണ്ട് തണ്ട തൂങ്ങിച്ചത്ത പോലെ തള്ളൻ തെങ്ങന്മാരും എല്ലാം തൂങ്ങിച്ചാടേണ്ടി വന്നേനെ.

0: കൊറേ നേരമായിട്ട് ഞാൻ ഇതെല്ലാം കേട്ടോണ്ട് താഴെ നിൽക്കുക. ഐ എ എസ് കാരനല്ലേ സംസ്കാര സംബന്ധമായിരിക്കും വിചാരിച്ചു. 10-15 ലക്ഷം മുടക്കി തന്റെ കുടുംബത്തെ കടവും നിർത്ത് പെങ്ങമാരം കെട്ടിച്ചയച്ച് തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തുവേ. എന്റെ മോളെ തല്ലാനല്ല, സന്തോഷത്തിലവളോട് ജീവിക്കാനാ. തനിക്കോൻ പറ്റില്ല, ഇറങ്ങി പോണം. പെട്രോൾ അടിക്കിയ ശമ്പളം നേരത്തെ തന്റെ കൂടെ എന്റെ മകളെ ഞാൻ അയക്കില്ല, അവളോട്ട് വരികയില്ല. രണ്ട് കുട്ടികളായിന്ന് വെച്ച് അവൾക്ക് ഇനി ഒരു ഭർത്താവിനെ കിട്ടില്ല എന്നില്ല. 10-15 ലക്ഷം മുടക്കാൻ എനിക്ക് ഇനിയുണ്ട്, ഇറങ്ങി പോണു.
1: കാശും പ്രതാവും കൊണ്ട് മനുഷ്യബന്ധങ്ങളെ വിലക്ക് വാങ്ങിക്കാന്ന് വിശ്വസിക്കുന്ന തന്നെ പോലുള്ള ഒരു തേർഡ് റേറ്റ് അപ്പ് സ്റ്റാർട്ടിനോട് എനിക്ക് ദേഷ്യമല്ല തോന്നുന്നത്. ഒരു തരം വില കുറഞ്ഞ സഹതാവോ? എങ്ങനെ പോകാണ്ടിരിക്കും കൈമളെ?
2: സാർ പോരുത്. സാമം, താനം, ഖേദം, പിന്നെ ദണ്ണം, അത് ചെയ്യേണ്ടി വന്നു. പാവം, എത്ര നാൾ ഇങ്ങനെ സഹിക്കും?
3: ഒരു വിധത്തിൽ പിരിഞ്ഞ് നന്നായി സാർ. അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്തേത് എന്റെ ജീവിതം ആ തടവറയിൽ ഹോമിക്കേണ്ടി വന്നേനെ. അവളെക്കുറിച്ച് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരൊറ്റ നല്ല മുഹൂർത്തം പോലും ഇല്ല സാർ. പിന്നെ കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോഴാ ഒരമ്മയുടെ സ്നേഹം എന്താണെന്ന് അവരറിഞ്ഞിട്ടില്ല. എന്റെ സ്വന്തം കാശ് കൊടുത്തൊരു ചോക്ലേറ്റ് പോലും അവർക്ക് വാങ്ങിക്കൊടുക്കാൻ ഒരവസരം അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് കാശ് എന്റെ കയ്യിലുണ്ട്. അതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അയാളുടെ കാൽക്കൽ പോയി വീഴേണ്ടി വന്നേനെ. ഇതെല്ലാം ഞാൻ അനുഭവിക്കണം. വീട്ടുകാർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ പോയതാ. എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് എന്റെ നന്ദിനി കുട്ടിയുമായിട്ടുള്ള ജീവിതം മതിയായിരുന്നു.
4: പ്രേമിച്ച പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ദാമ്പത്യം സുഖകരമാകണമെന്ന് നിയമമൊന്നുമില്ലടോ. 10 കൊല്ലത്തെ പ്രണയബന്ധത്തിന് ശേഷം വിപ്ലവം സൃഷ്ടിച്ചൊരു വിവാഹമായിരുന്നു എന്റേത്. എന്നിട്ട് എന്ത് പ്രയോജനം? വീട്ടുവേലക്കാരിയുടെ കയ്യിൽ നിന്നല്ലാതെ ഒരു കപ്പ് ചായ എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് കുടിച്ച ഓർമ്മ എനിക്കില്ല. അവൾ എന്നെക്കാളും സ്നേഹിച്ചത് മെഡിക്കൽ പ്രൊഫഷനെയാ. MBBS, MCH, FRCS അങ്ങനെ കുറേ ഡിഗ്രികൾ അവൾ വാരി കൂട്ടി. അതിനിടയിൽ എങ്ങനോ ഒരു കുട്ടിയും ഉണ്ടായി. ഇപ്പൊ വല്ലപ്പോഴും തള്ളേം മോളും കൂടെ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടൊരു വിസിറ്റ്, ഇവിടെ നിന്ന് ഇങ്ങനെ തുരുമ്പിക്കുമ്പോ അങ്ങോട്ടൊരു വിസിറ്റ്. എനിക്കാണ് ഇവിടം വിട്ടു പോകാനൊരു താല്പര്യവുമില്ല. എന്ത് ജീവിതമാണോ എന്റേത്? ദാമ്പത്യ സുഖം എന്നൊക്കെ പറയുന്നത് ഒരു യോഗമാണ്.
3: ഒരു ദുസ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന ആശ്വാസമാണ് തോന്നുന്നത്. എല്ലാം മറന്ന് ഇനി എനിക്ക് വേണ്ടി മാത്രം എനിക്കൊന്ന് ജീവിക്കണം. നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് ടു എനി ബഡി.
4: എങ്ങോട്ടാ പ്രയാണം?
3: ആദ്യ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു ലോങ് ലീവ് എടുക്കണം. പിന്നെ ബാങ്കിൽ നിന്ന് കാശും എടുത്ത് കുറെ പുസ്തകങ്ങളും വാങ്ങി ഈ ലോകത്തിൽ മനസമാധാനം കിട്ടുന്ന ഏതെങ്കിലും ഒരു കോണിലേക്ക്.
4: പക്ഷേ ഒരു കാര്യം, എനിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഈ വീടും ഇത് ഉപേക്ഷിച്ച് പോകാൻ കഴിയാത്ത ഞാനും ഇവിടെ തനിക്ക് വേണ്ടി ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. വല്ലപ്പോഴും തന്റെ കൂടെ വീണ് കിട്ടുന്ന നല്ല സായാഹ്നങ്ങൾ മാത്രമായിരുന്നു എന്റെ ഏക ആശ്വാസം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് താൻ എവിടെ ഉണ്ടെന്നുള്ള കാര്യം എന്നെ വിളിച്ചറിയിക്കണം. ഓൾ ദി ബെസ്റ്റ്.

Thank you, sir. Room service. This is cottage 14. One tea, please.

0: Sir?
1: Yes.
0: Tea, sir. Shall I mix it?
1: Yeah.
0: Any other entertainment?
1: What?
0: Alla, adu pinne
1: enda avante pere?
0: Peri Naapal. Taane kandappol enikkum thoni malayali aanenne. പിന്നെ ചോദിച്ചിട്ടല്ലെങ്കിൽ ആകെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവും, പിന്നെ അത് അഡ്ജസ്റ്റിംഗ് ആവാൻ ടൈം എടുക്കും.
1: നോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് മിസ്റ്റർ നാണപ്പൻ.
0: താങ്ക് യു സർ. ഈ കോട്ടേജുകളുടെ ടോട്ടൽ ഇൻചാർജ് എനിക്കാണ്. ഇവിടെ എന്ത് നടക്കണമെങ്കിലും ഞാൻ വേണം. സ്കോച്ച്, ട്രിപ്പിൾ ഫൈവ് സിഗരറ്റ്, പെർഫ്യൂംസ് പ്ലസ് അതർ ഐറ്റംസ് അവൈലബിൾ സർ.
1: ഈ അതർ ഐറ്റംസ് ഒഴിച്ചിട്ടുള്ള ബാക്കി എന്തോ ആവാം.
0: അതല്ല, ഇവിടെ മൂന്ന് തരം ആൾക്കാരാണ് വരുന്നത്. ഒന്ന് ഡീസന്റ് പാർട്ടീസ് സാറിനെ പോലെ, പിന്നൊന്ന് ഇൻഡീസന്റ് പാർട്ടീസ് മൊത്തം അലമ്പാക്കിട്ടേ പോവുള്ളൂ, പിന്നെ ഡീസന്റ് ഇൻഡീസന്റ് പാർട്ടീസ് അത്യാവശ്യം ചുറ്റിക്കളിയൊക്കെ ഉള്ള ആൾക്കാർ. പിന്നെ സാറിന് ഇനി എന്തെങ്കിലും ആവശ്യം തോന്നുകയാണെങ്കിൽ ആ കോളിംഗ് ബെല്ലിലേക്ക് നോക്കിയാൽ മതി. നാണപ്പൻ റെഡി. പറ്റ സാർ.

0: സാറ് റെഡ് വേണോ ബ്ലാക്ക് വേണോ ബ്ലൂ വേണോ?
1: ബ്ലാക്ക്.
0: ഇതാ സാർ, ഞാൻ ഈ വേഗം ഒന്ന് വിളിച്ചോട്ടെ. നാളെ മൊത്തമായിട്ട് ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഈ നാശം സാറിന്. റെഡ് കുടിക്കുമ്പോ തോന്നും ബ്ലാക്ക് വേണമെന്ന്, ബ്ലാക്ക് കുടിക്കുമ്പോ തോന്നും ബ്ലൂ വേണമെന്ന്. വന്നു കഴിഞ്ഞാൽ ആകെ ഒരു മേള, പാട്ടും ഡാൻസും കൂത്തും എല്ലാം നാളെ തൊട്ട് കാണാം.

0: Good morning.
1: Good morning.
2: Staying here?
1: Staying here.
2: Cottage?
1: Cottage.
2: Number?
1: 14.
2: Oh, I am in 15. We are lovers. Sorry, we are neighbors. Alone?
1: Alone.
2: But married?
1: Married.
0: അമ്പട കള്ള ഇവൻ എന്റെ മാതിരി തന്നെയാ ഭാര്യയും പിള്ളേരും നാട്ടിലാക്കിട്ട് സൂക്ഷിക്കാൻ വന്നിരിക്കുക.
2: ഇനാഷു ഫ്രം കുന്നംകുളം കേരള.
1: ബാലേന്ദ്രൻ ഫ്രം ട്രിവാൻഡ്രം.
2: അയ്യോ മലയാളിയാണോ? ഐ തോട്ട് യു ആർ ബംഗാളി.
1: എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി മിസ്റ്റർ ഇനാഷു ആണെന്ന്. ഇനാഷുവിന്റെ വരവിനെ പറ്റി നാണപ്പനെ എല്ലാം പറഞ്ഞിരുന്നു.
2: എല്ലാം പറഞ്ഞു?
1: എല്ലാം പറഞ്ഞു.
2: എല്ലാം മനസ്സിലായോ?
1: എല്ലാം മനസ്സിലായി.
2: അയ്യേ എനിക്ക് നാണാവണം. രണ്ടെണ്ണം വീശി നാണം തീർത്തിട്ട് റൂമിലേക്ക് വരാം. ഓക്കെ. അവൻ എല്ലാം പറഞ്ഞോ? കാലത്ത് എങ്ങനെയാ വീശാറുണ്ട?
1: ഏ പകല് താല്പര്യമില്ല.
2: അയ്യേ ഇതിനങ്ങനെ രാത്രിന്നും പകലെന്നൊന്നുമില്ല. സൗകര്യം കിട്ടുമ്പോഴൊക്കെ അങ്ങോട്ട് വീശ. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഫ്ലൈ ചെയ്ത് ഇടയ്ക്കൊന്ന് ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് സുഖാവുക. എടാ നാണപ്പാ, നിനക്ക് നാണണ്ട. എന്നെ പോലുള്ള വെരി ഡീസന്റ് പാർട്ടീസിന്റെ ദി അതർ സൈഡ് ഓഫ് മിഡ് നൈറ്റിനെ പറ്റി മറ്റുള്ളവരോട് പറയാൻ. ഇവിടെ ആർക്കാ സാറിനെ കുറിച്ച് അറിയാത്തത്? ഈ കടൽ തീരത്ത് ഓരോ മണൽത്തരികൾക്ക് പോലും അറിയാം ഈരാശു സാറിന്റെ വീര സാഹസിക കഥകൾ. പോട കള്ള, എനിക്ക് നാണാവണം. പിന്നെ നമുക്ക് സിറ്റിയിൽ പോയൊന്ന് ചുറ്റിയാലോ? ഒരു ചെറിയ ഡൈ, ഫേഷ്യൽ, പെഡിക്യൂർ, മാനിക്യൂർ. ഒരു 10 ഇയേഴ്സ് അങ്ങോട്ട് കുറഞ്ഞു കിട്ടും. ഹൗ ഓൾഡ് ആർ യു?
1: I am in early 40s.
2: Oh, men are naughty at 40. Enna kandal etra thonu?
1: 45, 46.
2: Aiyye, athra thonu? I am 54. Enda cherpathinte rahasyam njan parayam. Always be jolly, don't be sorry. Making money and spending money. No tension. And this activities and nanappan jingija.

0: ശ്രീകൃഷ്ണനെ പോലെ വെണ്ണയും തിന്ന് ഇവിടെ ഇരിക്കുക, എന്നിട്ട് ശ്രീരാമന്റെ സ്വഭാവവും കാണിക്കുക. ഞാൻ പിണങ്ങി നന്നായി വീശില്ല, സ്ത്രീവിഷയില്ല, വലിയില്ല, ഇയാളെ ആള് ശരിയല്ല.
1: പിണങ്ങാതീനാശു, എല്ലാം നമുക്ക് ശരിയാക്കാന്നേ.
0: അതെ, ഈ വെണ്ണ തിന്നണോണ്ട് പ്രത്യേകിച്ച് വല്ല ഗുണമുണ്ടോ? അല്ല, അറിയണല്ലോ. പിന്നെ രണ്ടു മൂന്ന് ദിവസത്തെ ചുറ്റിക്കളി കൂടി ഉള്ളൂ. പിള്ളേരെ കാണാൻ ബാംഗ്ലൂർക്ക് പോകണമെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. മൂത്ത മകൻ ഡയമണ്ട്, അവൻ എഞ്ചിനീയറിംഗ് കോളേജിലാ. രണ്ടാമത്തത് മകളാ റൂബി, അവളും മെഡിക്കൽ കോളേജിലും. അവരെ കണ്ടിട്ട് നാട്ടിലേക്ക് മടങ്ങി പോകുന്ന വഴിക്ക് ഞാൻ ഒന്നുകൂടെ ഇവിടെ ഇറങ്ങും. എന്തിനാ തന്നെ കാണാൻ? ഇതുപോലെ വിശേഷപ്പെട്ട വസ്തുക്കളെ അപൂർവമായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. അതാ പരിപാടി. കൂടുതൽ ദിവസം എടുത്താലേ കുഴപ്പ. എന്റെ വൈഫില്ലേ വെറോനിക്ക, ഭയങ്കര സംശയകാരിയാ. തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ആകെ ഒരു പരിശോധനയാ. കാറ്, ബാഗ്, തുണികള്, എന്തിന്? എന്നെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അഴിച്ചിട്ട് തപ്പി നോക്കും. വല്ല ഉരച്ചിലോ തട്ടലോ മുട്ടലോ ഉണ്ടെങ്കിൽ തീർന്നു. അപ്പോഴേ ഇന്ന് രാത്രി ഒരു കലക്കാ കലക്കണം. ഇന്ന് രാത്രി കലക്കണം.
1: രണ്ട് കോളേജ് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. കോട്ടേജ് നമ്പർ 12 കയറിയിട്ടുണ്ട്.
2: അയ്യോ, കോളേജ് സ്റ്റുഡൻസാ?
1: ഒന്ന് ചെക്കനാ.
0: ചെക്കനാ, മറ്റത് പെണ്ണ് തന്നെയാണല്ലോ.
1: ഓ,
0: ചെക്കനെ ഒക്കെ നമുക്ക് ഒതുക്കാടോ. നീ പോയി മൊത്തത്തിലുള്ള കാലാവസ്ഥയും നിലവാരം ഒക്കെ ഒന്ന് അറിഞ്ഞിട്ടുണ്ട് വാ.
3: നിങ്ങൾക്ക് രണ്ടുപേർക്കും 24 മണിക്കൂറും ഇതേ പറയാനുള്ളൂ.
0: എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചു നേരം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ ഓർമ്മ നിനക്ക് സൃഷ്ടി കർത്താവൂ. എന്റെ ബാല, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതും പിന്നെ നാണപ്പനും.
4: എന്റെ സാറേ, ചിലര് വിത്ത് ലഗേജ് ആയിട്ട് വരുന്നു, വേറെ ചിലർ വിത്തൗട്ട് ലഗേജ് ആയിട്ട് വന്നു. സാറ് മാത്രം ഒരു ലഗേജ് ഇല്ല, ഒരു പുസ്തകമായിട്ട് ഇങ്ങനെ.
1: കോളേജ് പോണം, കോളേജ്
5: എവിടെ?
0: ഞാൻ ഇന്ന് പോണെന്ന് വിചാരിച്ചതാ, ഇനി രണ്ടാലൊന്ന് അറിഞ്ഞിട്ടേ പോണുള്ളൂ. ആണപ്പാ, നീ നിന്റെ സകല കഴിവുകളും പ്രയോഗിച്ചോ.

0: Ei, ഇങ്ങോട്ട് തിരി. ഇത് വിചാരിച്ച മാതിരി അടൽ സോണിലെ അല്ല, വെറും യൂണിവേഴ്സൽ ലവ് സ്റ്റോറിയാ.
1: What a drink?
2: No, thanks.
1: What about you?
3: No.
2: Come on, Nina, let's go.
0: ബാല, ഇവന്മാര് നമുക്ക് പണിയുണ്ടാക്കുന്ന തോന്നണേ. സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ലവ് സ്റ്റോറി സ്റ്റണ്ട് പടാവും ബാല.

0: എന്താണിത്?
1: ഞങ്ങൾ ഏത് സമയത്ത് ഇത് പ്രതീക്ഷിച്ചിരുന്ന രാവിലെ തൊട്ട് ഞങ്ങൾ നിങ്ങളെ വാച്ച് ചെയ്യായിരുന്നു.
2: നിങ്ങൾ എന്താ വല്ല കോളേജിന് ചാടിപ്പോ? എന്താ
3: അല്ല, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടുള്ള ബന്ധോ. നീനയുടെ വീട്ടിലേ തെറഞ്ഞപ്പോ പ്രോബ്ലം ആയി, പിന്നെ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഫ്രണ്ട്സിന്റെ സഹായത്തോടെ ഞങ്ങൾ എറണാകുളത്ത് വെച്ച് ട്രേസ്റ്റുമാരെ കഴിച്ചു. ഇപ്പോ ബോംബെക്ക് പോകുന്ന വഴിയാ.
1: അതുകൊണ്ടൊന്നും പ്രോബ്ലംസ് തീരുന്നില്ലല്ലോ. ഇനി ഇങ്ങനെയുള്ള ഡേഞ്ചറസ് സിറ്റുവേഷൻ ചെന്നപ്പെടാം. എങ്ങനെയെങ്കിലും പേരന്റ്സുമായിട്ട് രമ്യതയിലാകുക. എവിടെ നിങ്ങളുടെ വീട്?
3: ട്രിവാൻഡ്രത്ത. ഞാൻ അഡ്വക്കേറ്റ് തോമസ് മാത്യുവിന്റെ മകനാണ്.
1: ഐ നോ യുവർ ഫാദർ. ഇനി ആര് വിളിച്ചാലും കഥ തുറക്കണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കോട്ടയം നമ്പർ 14 ഉണ്ട്.
3: ശരി സർ.
1: ലെറ്റ് മീ സീ ഇഫ് ഐ ക്യാൻ ഡു സംതിങ് ഫോർ യു. ഓക്കെ, കിടന്നോളൂ.
3: താങ്ക് യു. താങ്ക് യു സോ മച്ച്.
2: ലേശം പണി കൂടി
4: ഉണ്ട്.
2: നമുക്ക് കുറച്ചു നേരം ഓടി കളിക്കാം.
4: ഹലോ,
2: താനോ? ഇത് എവിടുന്ന ഈ പാതിരായിക്ക്? ഇപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ. അഡ്വക്കേറ്റ് തോമസ് മാത്യു, വഞ്ചിയൂർ, ട്രിവാൻഡ്രം. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം.
4: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
2: ഒരു വിശേഷം ഉണ്ട് പറയാൻ. തന്റെ ഒരു വിവരവും കിട്ടാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. വിക്രമം കോൺട്രാക്ട് ഡൈവേഴ്സ് നോട്ടീസിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. പിന്നെ കാര്യമായി കല്യാണാലോചനകളും നടത്തുന്നുണ്ട്. എന്നെ മൂന്നും നാലും തവണ വിളിക്കും. താൻ എവിടെയാ ഉള്ളതെന്ന് ഒരു പിടിയും കിട്ടിയിട്ടില്ല. എന്നോട് തിരക്കിയാൽ തന്റെ അഭിപ്രായത്തെ പറ്റി എന്ത് പറയണം?
1: നിവൃത്തിയില്ലാഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നതല്ലേ? പിന്നെ അവരുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ശരി, അപ്പോ നാളെ തിരിച്ചു വിളിക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം പക്ഷേ

0: Excuse me, sir.
1: Yes. I am Advocate Thomas Matthew.
2: Hello. I am Dr. Sandy Abla.
1: Sure.
2: Sir.
1: Enda mol?
2: Don't be tensed. Everything is fine. രണ്ടു പേരും ഇമോഷണൽ ആകരുത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇന്റലിജന്റ് ആവുകയാണ് വേണ്ടത്. ഇനി പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി ആലോചിക്കുക. നീനയും രാജനും രജിസ്റ്റർ വിവാഹം കഴിച്ചു. അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ
3: ഡോക്ടർ
2: പ്ലീസ്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അവരെ സന്തോഷമായിട്ട് അംഗീകരിക്കുക. ഇപ്പൊ തന്നെ വളരെ ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് അവരെ രക്ഷിക്കേണ്ടി വന്നു. ഇനി എതിർത്താൽ ഇനി അവർ കൈവിട്ടുപോകും. ഇതിനേക്കാൾ കുഴപ്പങ്ങൾ ചെന്ന് അവർ പെടുകയും ചെയ്യും. അവർ തമ്മിൽ സ്നേഹിച്ചു, കല്യാണവും കഴിച്ചു. അക്സെപ്റ്റ് ഇറ്റ് ഗ്രേസ്ഫുള്ളി.
4: എനിക്കിനി ആലോചിക്കാനൊന്നുമില്ല. ഐ അക്സെപ്റ്റ് ഇറ്റ്.
5: സുഹൃത്തുക്കളെ, വളരെ ചെറുപ്പത്തിൽ തന്നെ ലവിന്റെ ലൈൻ വലിച്ചതിന്റെ പേരിൽ പിതാക്കന്മാരുടെ രോഷത്തിനിരയാവുകയും തദ്വാര വീട്ടുതടങ്ങളിൽ പാർക്കേണ്ടി വരെ വന്നിട്ടും അവിടെ നിന്നൊക്കെ ചാടി ഓടി ഇവിടെ വരികയും വീണ്ടും ചില അപകട മേഖലകൾ തരണം ചെയ്യുകയും അവസാനം പ്രണയം മാത്രമേ വിജയിക്കൂ എന്ന് തെളിയിക്കുകയും ചെയ്ത ഈ ലൈല മജ്നുമാർക്ക് എന്റെ വിവാഹ മംഗളാശംസകൾ. ലോങ് ലീവ് ലവ്. ലവ് നെവർ ഡൈ. കൈയടിക്ക്, കൈയടിക്ക്.
2: യെസ്. സാറോ, എന്തായാലും മുന്നറിയിപ്പ് ഇല്ലാതെ
6: തന്നെ ഒന്ന് കാണണമെന്ന് തോന്നി പോന്നു.
2: എന്താ വിശേഷിച്ച്?
6: ചില വിശേഷങ്ങളൊക്കെ ഉണ്ട് പറയാം. ആദ്യം ഒന്ന് കുളിച്ച് ഫ്രഷ് ആവ
2: പ്ലീസ്.
6: അല്ല, താനിപ്പൊ മുടിയൊക്കെ ഡൈ ചെയ്ത് അങ്ങ് മിടുക്കനായല്ലോ. എനിക്ക് നാളെ രാവിലത്തെ ട്രിവാൻഡ്രം ഫ്ലൈറ്റിന് തന്നെ മടങ്ങിപ്പോണം. മിസസ് ഡോക്ടർ മാലതി മേനോനും മകൾ ജ്യോതി മേനോനും സ്റ്റേറ്റ്സിൽ നിന്ന് ഒരു വിസിറ്റിന് വരുന്നു മറ്റന്നാ.
2: പിന്നെന്തിനാ സാർ ഇതിനിടയിൽ ഇങ്ങോട്ട്?
6: നിവൃത്തിയില്ല അഞ്ഞിട്ട്. തനിക്കിതൊരു ഷോക്കാവില്ല എന്നറിയാം. ജോയിന്റ് ഡൈവോഴ്സ് പെറ്റീഷൻ തന്നെ കൊണ്ട് ഒപ്പിടിക്കാനുള്ള ദൗത്യവുമായിട്ടാണ് കോൺട്രാക്ടർ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇത്ര ധൃതി പിടിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അങ്ങേര് വാശിയില്ല?
2: ഞാൻ ഒപ്പിടില്ല എന്ന് വാശി പിടിച്ചിട്ട് എന്താ കാര്യം സാർ? ഉള്ള മനസ്സമാധാനം കൂടെ നഷ്ടപ്പെടും. ഞാൻ ഒപ്പിടുന്നില്ല സാർ.
6: ഞാനായിട്ട് കൂട്ടിച്ചേർത്തത് ഞാനായിട്ട് തന്നെ പിരിക്കുന്നു.

0: 10 കൊല്ലത്തെ ദാമ്പത്യ യാതന ഇങ്ങനെ അവസാനിച്ചു എന്ന് ആശ്വസിക്കാമല്ലേ സാർ? വല്ലപ്പോഴും കുട്ടികളെ ഒന്ന് കാണണം തോന്നിയാൽ അവരെ കാണാനുള്ള സൗകര്യം എന്റെ അവകാശമായി തന്നെ സാർ അവരോട് പറഞ്ഞുറപ്പിക്കണം.
1: തീർച്ചയായും.

0: താങ്ങി എന്നാ അങ്ങോട്ട്.
1: ധൃതി വെച്ചങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വരാം, വന്നെന്ന് തോന്നുമ്പോ വരാം.
0: കീപ് ഇൻ ടച്ച്. ടേക്ക് കെയർ.

0: തന്നെ എവിടെയൊക്കെ തിരക്കി, താൻ ഒറ്റയ്ക്ക് ഇവിടെ ഒന്ന് കിടക്ക. ഇന്നലെ സിറ്റിയിൽ ഒരു ഡേഞ്ചർ ഡൈബോളിക്കിനെ കാണാൻ പോയത് ഡേഞ്ചറിൽ അവസാനിച്ചനെ രക്ഷപ്പെട്ടു. പക്ഷെ തിരിച്ചെത്തിയപ്പോ വെളുപ്പിന് 4 മണി, ഉണർന്നപ്പോ ഉച്ചയായി. 2 എണ്ണം അടിച്ചു, ഉണ്ടു, വീണ്ടും കിടന്നു. പിന്നെ എപ്പോഴാ ഉണർന്നത്? അല്ല, തനിക്കാരെ ഗസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് നാണപ്പം പറഞ്ഞു.
1: ഉണ്ടായിരുന്നു, രാവിലെ മടങ്ങിപ്പോയി.
0: ആകെ മൂഡ് ഔട്ട് ആണല്ലോ. ബാലേന്ദ്രന് എന്തൊക്കെയോ സഹിക്കാനാവാത്ത ദുഃഖങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അതിനേക്കാൾ പുകച്ചിലുകളും കൊണ്ട് നടക്കുന്ന ആളാ ഞാൻ. നമ്മൾ പരസ്പരം വേദനകൾ കൈമാറിയ പിന്നെ എനിക്ക് തന്നെ ചിരിപ്പിക്കാനും കഴിയില്ല, തനിക്ക് ചിരിക്കാനും തോന്നില്ല. അതുകൊണ്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട, ഒന്ന് എഴുന്നേറ്റ്. ഇവിടെ ഇരുന്ന് മൂഡൌട്ട് ആവാതെ നമുക്ക് കാറിൽ ഒന്ന് ചുറ്റി 4 കളറുകൾ കണ്ട് 70 mm സ്റ്റീരിയോഫോണിക് ആയിട്ട് തിരിച്ചു വരാം. ആ എഴുന്നേൽക്ക്.
1: പിന്നെ എനിക്ക്
0: മൂഡില്ല, മൂഡുണ്ടാക്കാനേ വരാൻ പറഞ്ഞ. എഴുന്നേൽക്ക്, എഴുന്നേൽക്കുന്നേ. ആ ആ ആയി കൈ ഒന്ന് പിടിച്ചേ.

0: ചേട്ടാ, എന്താ കോള്? ഒരു കളറ് ഞാനും കണ്ടു. പരിചയമുള്ളവരെ
1: പരിചയമുള്ള ഒരാള് പോലെ തോന്നി.
0: ഇതെന്തൊരു ചുറ്റിക്കളി കേസാണല്ലോ, തിരിച്ചുവിട്ട് തപ്പണോ? എങ്ങനെ തപ്പാനാ, ഇവിടെ തന്നെ 110 ഹോട്ടലുണ്ട്. ചേട്ടാ വണ്ടി വിട്ടേ, വണ്ടി വിട് ചേട്ടോ.

0: സാറൊന്നും പതിവില്ലാതെ നല്ല കണ്ടീഷൻ ആയിരുന്നു അല്ലേ? ഈനാർ സാറും ഞാനും ഒരുപാട് വിളിച്ചു, സാർ അറിഞ്ഞില്ല,
1: വല്ലാതെ ഇറങ്ങിപ്പോയി.
0: ഈനാർ സാറ് അത്യാവശ്യമായിട്ട് ബാംഗ്ലൂർക്ക് പോകേണ്ടി വന്നു. ബാംഗ്ലൂരിൽ ഫോണിൽ വിളിച്ചപ്പോ അദ്ദേഹത്തിന് വൈഫ് അവിടെ വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഏതായാലും തിരിച്ചിവിടെ വന്നേ പോവുള്ളൂ, പ്രത്യേകം പറയാൻ പറഞ്ഞു.
1: ശരി,
0: സാറിന് ഔട്ട് ഓഫ് മൂഡാണല്ലോ.

ഒഫീഷ്യൽ ടൂറില്ല എല്ലാ കൊല്ലം കുറച്ചു ദിവസം ഞാൻ ഇവിടെ വന്ന് താമസിക്കാറുണ്ട്.

0: കുട്ടിക്ക് ഒരു വിവാഹം കഴിക്കാമായിരുന്നു.
1: ആരോടും വൈരാഗ്യം തീർത്തതല്ല, സ്വയം ശിക്ഷിച്ചതുമില്ല. ബാലേട്ടന്റെ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാനേ കഴിഞ്ഞില്ല.
0: ശരിയായിരിക്കാം, പക്ഷെ നന്ദിനി കുട്ടിയുടെ ഒറ്റപ്പെട്ട ജീവിതം എന്നിൽ വല്ലാത്ത കുറ്റബോധമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വിവാഹം കഴിച്ചതും നന്ദിനി കുട്ടിയെ കഴിക്കായിരുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാനും ഒറ്റയ്ക്കാണ്.
1: ഞാൻ ബാലേട്ടനെ കുറ്റം പറയും. ഏതായാലും മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്ത സ്ഥിതിക്ക് എല്ലാം മറന്ന് എല്ലാ വിട്ടുവീഴ്ചകൾക്കും തയ്യാറായി രാജേശ്വരിയോടും കുട്ടികളോടും ഒപ്പം സന്തോഷമായിട്ട് ജീവിക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇനി ആ കുട്ടിയുടെ ശാപം ഞാനായിരിക്കും അനുഭവിക്കേണ്ടി വരിക.
0: നന്ദിനി കുട്ടിയെ മറക്കാനാവാത്തതായിരുന്നില്ല പ്രശ്നം, അച്ഛനും മകൾക്കും എന്നെ ആയിരുന്നില്ല ആവശ്യം, എന്റെ ഐ എ എസ് മാത്രമായിരുന്നു. എങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുക? എന്റെ കുട്ടികളെ പോലെ ലാളിക്കാനുള്ള സാഹചര്യം ആ വീട്ടിലുണ്ടായിരുന്നില്ല. ഒരു നിലയ്ക്കും ജീവിക്കാൻ പറ്റില്ല എന്നായപ്പോ ഞാൻ ഇറങ്ങിപ്പോന്നു. അവർക്കതൊരാശ്വാസമായി മാത്രമേ കാണാൻ കഴിയൂ. ഇനി ഒരുമിച്ചൊരു ജീവിതമില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഞാനും അവരും. അതിനുള്ള ജോയിന്റ് ഡൈവേഴ്സ് പെറ്റീഷൻ എന്നെ കൊണ്ട് ഒപ്പിടിച്ചും കഴിഞ്ഞു. നന്ദിനെ കുട്ടിക്ക് ഊഹിക്കാമല്ലോ ഞാൻ ഇത്രയും പറയണമെങ്കിൽ ഇത്ര മാത്രം അനുഭവിച്ചു കാണുമെന്ന്. ചിലപ്പോ തോന്നും ആർക്കൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി

0: കുറച്ച് വിവരമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. രാധയും മാളുമൊക്കെ.
1: രാധ ബോംബെയിൽ, മാളു കൽക്കട്ടയിൽ. രാധയ്ക്ക് വീടും മാളുവിന് പറമ്പും ഞാൻ കൊടുത്തു. എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ രണ്ടുപേരും കൂടെ വീടും പറമ്പും വിറ്റു. ഞാൻ വാങ്ങിയാൽ കാശധികം ചോദിക്കാനൊക്കില്ലല്ലോ. ഉണ്ണിയേട്ടനും റിട്ടയർ ചെയ്ത് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയ പിന്നെ ഇല്ലിക്കൽ ഗ്രാമവുമായിട്ടുള്ള എൻ്റെ എല്ലാ ബന്ധങ്ങളും എന്നേക്കും.

0: え？なんで？സാറ് വിത്ത് ഹെവി ലഗേജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ലഗേജ് ഇല്ലാതെ ആൾക്കാർ താമസിക്കാൻ പറഞ്ഞത്. പഴയ മോഡലാണെങ്കിലും നല്ല ബമ്പറും ടിക്കുക. അതെ
1: എടാ
2: കഴിവേരുടെ മോനെ, അതെന്റെ ഭാര്യ, നിന്നെ പേടിച്ചിവിടെ കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചതാ. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാ മതി, അവൾ ആരാ മോളെന്നറിയോ. നീ പോ പോ, നിന്നെ ഈ ഏരിയയിൽ കാണരുത്. പോ നീ പോ.
0: ഈലാൽ സാറിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടിൽ ചെന്നാൽ ഈ മാതിരി ഒരു പിശാചല്ലേ കൂടിയുള്ള.
3: ഓ സോറി, ഞാൻ പിന്നെ വരാം.
4: ഏയ് ഇറ്റ്സ് ഓൾറൈറ്റ്. കം ഓൺ. ഇത് മിസ്റ്റർ ഇനാഷു, ഇത് നന്ദിനി മേനോൻ, അടുത്ത കോട്ടയത്ത് താമസിക്കുന്നു.
3: പേര് എവിടെയോ കേട്ടിട്ടുണ്ട്.
4: ഇക്കൊല്ലത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇവർക്കായിരുന്നു.
3: ഓ അങ്ങനെ വരട്ടെ. ഒരു നോവല് പോയിട്ട് ചെറുകഥ പോലും വായിക്കാത്ത ആളാണ് ഞാൻ. കൊച്ചുനാളിൽ തന്നെ ഈനാശു എന്നൊരു പേര് വിട്ട് തടിക്കടയിലേക്ക് പറഞ്ഞു വിട്ടു ബിസിനസ് പഠിക്കാൻ. പിന്നെ എങ്ങനെയാ ഇതൊക്കെ വായിക്കണേ? അപ്പൊ ശരി, ഞാൻ പിന്നെ വരാം.
5: നിങ്ങൾ സംസാരിച്ചിരിക്കോ, ഞാൻ കോട്ടയിൽ.
3: ഞാൻ പിന്നെ വരാം.
4: ശരി.
3: അപ്പൊ ഞാൻ വിചാരിച്ച പോലെ അല്ല ആള്. ഞാനൊന്ന് പോയി വന്നപ്പോഴേക്കും എന്റെ ചുറ്റുകളിയൊക്കെ പഠിച്ചല്ലേ. ഗുരുദക്ഷിണ ഗുരുദക്ഷിണ.
4: അങ്ങനൊന്നും അല്ല, ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നവരെ. വിവാഹം വരെ നിശ്ചയിച്ചിരുന്ന അതൊന്നും നടന്നില്ല. അതൊക്കെ ഒരു കഥ. ഇപ്പൊ ഇവിടെ വെച്ച് അവിചാരിതമായി കണ്ടുമുട്ടി.
3: ഓ ബാല്യകാല സഖി, അതൊക്കെ ഇരിക്കട്ടെ. എന്റെ കാര്യം അറിയണോ ബാല? ഞാൻ ബാംഗ്ലൂർ ചെന്നപ്പോ എന്റെ ഭാര്യ ഇല്ലേ വെറോനിക്ക, അവള് കയറും പൊട്ടിച്ച് അവിടെ എത്തിരിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊറേ ദിവസായില്ലേ, തപ്പി ഇറങ്ങിയതാ. മടക്കത്തിൽ ഇയാളെ കാണാന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഈ വഴിക്ക് വന്നത്. ആ നാണപ്പൻ അവനിപ്പൊ കുടുംബം കളിക്കാനെ പൊട്ടിച്ചു പൊട്ടിച്ചു രണ്ടെണ്ണ അപ്പ പൊട്ടിച്ചു. അവൻ വിചാരിച്ചു കൂടെ ഉള്ളത് കേസ് കിട്ടാണെന്ന്. വെറോനിക്കേനി ഒരു തരത്തിൽ രക്ഷപ്പെട്ടു. ഇനി ഞാനൊരു സത്യം പറയട്ടെ, നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പോ ഈ നാണപ്പൻ നമുക്ക് കാണപ്പെട്ട ദൈവ, പക്ഷെ ഫാമിലി ആയിട്ട് വരുമ്പോ ഈ ശവത്തിനെ കാണുന്നതേ എനിക്കിഷ്ടല്ല. ഇനി ഞാൻ ഇവിടെ അധികം നേരം നിന്ന് വാചകടിച്ചാലേ അവൾ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, അവൾക്ക് അവൻ വേറെ ആളുണ്ടാക്കും. അതെ വൈകിട്ട് കാണാം, ഇവിടെ വന്നിട്ട് ഒരു മനസമാധാനം ഇല്ല.
4: ഓക്കെ ഓക്കെ.

0: ബാലനോ? ഇത് ബാലചന്ദ്രൻ, ഇത് നന്ദിനി കുട്ടി, ഇത് എന്റെ ഭാര്യ വെറോനിക്ക.
1: കുട്ടികളൊക്കെ
0: കൊണ്ടുവന്നിട്ടില്ല, നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് ദൂരെ മാറിയിരിക്കാം. അപ്പോ ബാല, ഞാൻ അതിരാവിലെ വിടും, നാട്ടിൽ വരുമ്പോ വിളിക്കണം, വല്ലപ്പോഴും ഒക്കെ കാണണം, കൂടണം. പോട്ടെ പോട്ടെ.

0: അല്ല, ഈ ടേബിൾ ഓർഡർ എടുക്കാൻ ആരും വന്നില്ലേ? ഓർഡർ എടുക്കാൻ ആരെങ്കിലും വന്നോളും, നീ ഒന്ന് പോയേ. നീ പോ.
1: എന്താ ഇങ്ങനെ?
0: കാശ് കിട്ടാനുള്ള സൂത്രപ്പണികളാ കള്ളന്മാര് ടൈം കെട്ടി നടക്ക.
2: ഭാര്യയെ കണ്ട് പാളങ്ങ് ഡീസന്റ് ആയതേ, ഇതൊക്കെ എവിടെ പോവാനാ? ഇനിയും എന്റെ കയ്യിൽ തന്നെ വന്ന് വീഴും.
1: വരട്ടെ, എനിക്ക് പേടിയായി തുടങ്ങുന്നു. ഒരിക്കൽ മോഹിച്ചിട്ട് വേർപിരിയേണ്ടി വന്നതിന്റെ മുറിവുകൾ ഇനി ഉണങ്ങിയിട്ടില്ല. വീണ്ടും ഒരിക്കൽ കൂടി മോഹിച്ചിട്ട് വിധി മറ്റൊന്നാണെങ്കിൽ എനിക്കത് താങ്ങാനാവില്ല.

0: എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. പിന്നെ കുട്ടികൾ, അവർ വലുതാകുമ്പോൾ എല്ലാ സത്യങ്ങളും അവർക്ക് മനസ്സിലാവും. അവരെന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. ഞാൻ ഡൽഹിക്ക് ഒരു ട്രാൻസ്ഫർ വാങ്ങിക്കാം. ഒരുപാട് കൊളീഗ്സ് ഉണ്ട് അവിടെ എന്നെ സഹായിക്കാൻ. നമുക്ക് ഡൽഹി സെറ്റിൽ ചെയ്യാം. ഇനി ഇവിടെ ഇങ്ങനെ താമസിക്കണോ? നന്ദിനി കുട്ടിക്ക് എഴുതാനുള്ള ഒരു മൂടില്ല. നമുക്ക് നാളത്തേക്ക് ഡൽഹിക്ക് രണ്ട് ടിക്കറ്റ്സ് പറയാം.
1: ഇത് യാഥാർത്ഥ്യമാണോ സ്വപ്നമാണോ എന്ന് എനിക്കിനിയും മനസ്സിലാവുന്നില്ല.
0: വിധി നമ്മളെ വേർപിരിച്ചു. വിധി തന്നെ നമ്മളെ ഒന്നിപ്പിച്ചു. അല്ലെങ്കിൽ ഞാനിവിടെ തന്നെ വരാനും നന്ദിനി കുട്ടിയെ വീണ്ടും കാണാനും ഒന്നും നടക്കുമായിരുന്നില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ തന്നെ.

0: സാർ, ഇത് കോട്ടയം നമ്പർ 14 വില്ല്, ഇത് 12 വില്ല, ഇത് എയർ ടിക്കറ്റ് സാർ.
1: ശരി, തണപ്പാ, താൻ ഈ ബില്ല് സെറ്റിൽ ചെയ്ത് ഈ എയർ ടിക്കറ്റിന്റെ കാശും കൊടുത്തിട്ട് ഒരു ടാക്സിയും വിളിച്ചിട്ടോ.
0: അല്ല സാറേ, ഇനി എപ്പോഴാ രണ്ടുപേരും കൂടി ഒരുമിച്ചുള്ള വരവ്?
1: വരാടോ,
0: ഏതായാലും ഇനി വരുമ്പോ രണ്ടുപേർ കൂടി ഒരു കോട്ടേജ് മതിയല്ലോ.
1: ചെല്ലേ.

എന്റെ ബാലേട്ടന്റെ ഭാര്യയായി എനിക്കിനിയെങ്കിലും ജീവിക്കണം.

0: ഇത്രയും കാലം അവൾ വിക്രം കോൺട്രാക്ടറുടെ മകൾ മാത്രമായിരുന്നു. എല്ലാ തെറ്റുകളും മനസ്സിലാക്കി ബാലന്റെ കൂടെ ഒരു പുതിയ ജീവിതത്തിന് തയ്യാറായി എന്റെ മുമ്പിൽ വന്ന് യാചിച്ചപ്പോ ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് താൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുപോയി.
1: ഞാനും കൂടെ ഇങ്ങ് പോന്നു. സാറിന്റെയും കുട്ടികളുടെയും കാര്യങ്ങൾ നോക്കി ഞാനും കൂടെ കൂടിക്കൊള്ളാം.
0: ബാലൻ പുറപ്പെടാൻ തുടങ്ങുന്നല്ലേ, ഒരു നല്ല കാര്യത്തിനല്ലേ, ഒട്ടും അമാന്തിക്കണ്ട, നമുക്ക് പുറപ്പെട്ടുകളെ.
2: സാറേ ഇരിക്കൂ, നടപ്പാ, ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുക്കൂ.
3: ഞാനിപ്പോ വരാം.

0: ചേട്ടന്റെ ഭാര്യയും കുട്ടികളൊക്കെ വന്നൂല്ലേ? നന്നായി. ഈ കഥയുടെ അവസാനം ഇങ്ങനെ തന്നെ ആവണം. അല്പം കൂടി താമസിച്ചിരുന്നെങ്കിൽ ഒരിക്കലും തിരുത്താനാവാത്തൊരു തെറ്റ് നമ്മൾ ചെയ്തേനെ അല്ലേ? രാജേശ്വരി ഭാഗ്യവതിയാ. ബാലേട്ടനെ നഷ്ടപ്പെടാൻ അവർക്ക് വിധിച്ചിട്ടില്ല.
1: ഒരിക്കൽ കൂടി മോഹിപ്പിച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഒരു ദുരന്തം വരുത്തി വയ്ക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചല്ല മോനെ. എന്നോട് ക്ഷമിക്കണം.
0: ഇതാണിതിന്റെ ശരി. ബാലേട്ടനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഭാര്യയോടും കുട്ടികളോടും ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. ഈ ത്യാഗവും ഈ ലോകത്ത് നമുക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. ബാലേട്ടന്റെയും കുടുംബത്തിന്റെയും നന്മയ്ക്കായി ഞാൻ എന്നും പ്രാർത്ഥിക്കും. ബാലേട്ട, ബാലേട്ട വേദനിക്കരുത്. ബാലേട്ട സന്തോഷമായി പോയി വരും. ബാലേട്ട.

സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം പക്ഷേ, സംവിധാനം മോഹൻ, തിരക്കഥ ചെറിയാൻ കൽപ്പകവാടി, നിർമ്മാണം മോഹൻകുമാർ, ഛായാഗ്രഹണം സരോജ് പാടി, സംഗീതം ജോൺസൺ, അഭിനേതാക്കൾ മോഹൻലാൽ, ശോഭന, ശാന്തികൃഷ്ണ, ഇന്നസെന്റ്, തിലകൻ, എം ജി സോമൻ, ജഗതി ശ്രീകുമാർ, കരമന ജനാർദ്ദനൻ നായർ, സുകുമാരി, മാമുക്കോയ, ഗണേഷ് കുമാർ, വേണു നാഗവള്ളി, കോഴിക്കോട് നാരായണൻ നായർ, കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ദേശീയ തലസ്ഥാനത്ത് ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ച ഡൽഹി പോലീസ് 45 മെട്രോ സ്റ്റേഷനുകളുടെ കവാടങ്ങൾ വൈകിട്ട് 6 മണി വരെ അടച്ചിടും. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. സമ്മേളനം പ്രധാനമായും നിയമനിർമ്മാണത്തിനെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസിക പ്രശ്നങ്ങൾ തുറന്നു പറയാനും സഹായം തേടാനും മടിക്കരുതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹങ്ങളുടെ ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2026-27 സീസണ് ഇന്ന് തുടക്കം. ആദ്യ മത്സരം ബംഗളൂരു എഫ്സിയും എസ് സി ഡൽഹിയും തമ്മിൽ. വാർത്തകൾ വിശദമായി. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇന്ന് നടത്താനിരുന്ന സി ജെ പിയുടെ പ്രതിഷേധ പരിപാടിക്ക് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. മുൻകാലങ്ങളിലെ മാർഗനിർദ്ദേശ ലംഘനങ്ങളും പൊതുസുരക്ഷയും കണക്കിലെടുത്താണ് നടപടി. പ്രതിഷേധങ്ങൾക്കും മറ്റ് പരിപാടികൾക്കും കുറഞ്ഞത് 10 ദിവസം മുൻപ് അപേക്ഷ സമർപ്പിക്കണമെന്ന് ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ നൂപൂർ പ്രസാദ് അറിയിച്ചു. മേഖലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഡൽഹിയിലെ 45 മെട്രോ സ്റ്റേഷനുകളുടെ കവാടങ്ങൾ വൈകിട്ട് 6 വരെ അടച്ചിടും. ദേശീയ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡൽഹി ട്രാഫിക് പോലീസും ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. 9 ദിവസം സഭ ചേരുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. പ്രധാനമായും നിയമനിർമ്മാണത്തിനായാണ് സമ്മേളനം ചേരുന്നത്. കേരള നിയമസഭയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് നവംബർ 1 തുടക്കമാകും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഈ മാസം 15 മുതൽ 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ വൈദ്യസഹായം തേടുന്നതിൽ സമൂഹത്തിന്റെ പൊതുവായ സമീപനത്തെക്കുറിച്ച് തിരുവനന്തപുരം SIT ആശുപത്രിയിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജയപ്രകാശ് ആർ ആകാശവാണി വാർത്തകളോട് സംസാരിക്കുന്നു.
1: മാനസികാരോഗ്യ പ്രശ്നമാണ് സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കുക എന്നുള്ള ഒരു പ്രവണതയിലേക്ക് പൊതുവിൽ സമൂഹം മാറിയിട്ടില്ലെന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മാനസികാരോഗ്യത്തെ കുറിച്ചിട്ടുള്ള ശാസ്ത്രീയമായ ചിന്തകൾ സമൂഹത്തിൽ വലിയ തോതിൽ ഇനിയും വികസിച്ചു വരേണ്ടിയിരിക്കുന്നു. ആധുനിക വൈദ്യശാസ്ത്രം വികസിച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം പൊതുസമൂഹത്തിന്റെ ധാരണയിലും ചിന്തകളിലും സമീപനങ്ങളിലും ഉണ്ടാകുന്ന ഒരു മാറ്റം ഇനിയും നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു.
0: മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തുറന്നു പറയണമെന്നും സഹായം തേടാൻ മടിക്കരുതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മാനസിക പ്രയാസങ്ങൾ ദൌർബല്യമല്ലെന്നും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവരെ ചേർത്ത് പിടിക്കാനും പിന്തുണയ്ക്കാനും സമൂഹം തയ്യാറാകണമെന്നും ലോക മാനസികാരോഗ്യ ദിന സന്ദേശത്തിൽ അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഗാർഹിക പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്ക് സുരക്ഷയും നിയമ പരിരക്ഷയും ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാൻ സന്തോഷത്തോടെ പഠിക്കാമെന്ന പേരിൽ സംസ്ഥാന വ്യാപക ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. മറ്റന്നാൾ മുതൽ ഈ മാസം 17 വരെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ സർക്കാർ സ്കൂളുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിവിധ പരിപാടികൾ നടത്തും. പഠന സമ്മർദ്ദം, പരീക്ഷാഭയം, ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികളെ നേരത്തെ തിരിച്ചറിഞ്ഞ് കൌൺസിലിംഗും മാനസികാരോഗ്യ പിന്തുണയും ഉറപ്പാക്കും. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഈ മാസം 15-ന് ആധാർ ഓതന്റിഫിക്കേഷൻ പൂർത്തിയാക്കണം. 23,657 പേർ ഇനിയും നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല. ആധാർ കാർഡിന്റെയും പെൻഷൻ പാസ്ബുക്കിന്റെയും പകർപ്പുകളുമായി അർഹരായ ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട ഫിഷറീസ് ഓഫീസുമായി ബന്ധപ്പെടണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. തിരുവനന്തപുരത്തെ നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹങ്ങളുടെ ഘോഷയാത്ര കേരളത്തിൽ പ്രവേശിച്ചു. ഉച്ചയോടെ കേരള തമിഴ്നാട് അതിർത്തിയായ കളിക്കാവിളയിലെത്തിയ ഘോഷയാത്രയെ കേരള പോലീസ്, റവന്യൂ, തിരുവിതാംകൂർ ദേവസ്വം അധികൃതർ ചേർന്ന് ആചാരപൂർവ്വം സ്വീകരിച്ചു. ആ ഘോഷയാത്ര ഇന്ന് രാത്രിയോടെ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തും. നാളെ വൈകുന്നേരം ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തുന്നതോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. പാലക്കാട് ജില്ലയിൽ രണ്ടാം വിള നെല്ല് സംഭരണത്തിന് തുടക്കമായി. കൊയ്ത്ത് 50% പൂർത്തിയായ പാടശേഖരങ്ങളിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ നെല്ലെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: പല്ലശേന പഞ്ചായത്തിലെ കൂടല്ലൂർ ചാട്ടുമൊക്ക് പാടശേഖര സമിതിയിൽ നിന്നാണ് നെല്ല് സംഭരണം ആരംഭിച്ചത്. 220 ചാക്കുകളിലായി 12 ടൺ നെല്ലാണ് ഇന്നലെ സംഭരിച്ചത്. ഇന്നലെ 1 മില്ല് കൂടി സപ്ലൈകോയുമായി കരാർ ഒപ്പിട്ടിട്ടുണ്ട്. കൂടുതൽ മില്ലുകൾ എത്തുന്നതോടെ രണ്ടാം വിള നെല്ലെടുപ്പ് വേഗത്തിലാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നിന്ന് അർദ്ധരാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഇടുക്കിയിലെ മലയോര വിനോദസഞ്ചാര മേഖലയിൽ ഏകീകൃത ടൂറിസം ഹബ്ബ് ഒരുങ്ങുന്നു. 5 പഞ്ചായത്തുകളിലെ പ്രധാന കേന്ദ്രങ്ങളെ കോർത്തിണക്കിയുള്ള വികസന പദ്ധതികൾ പുരോഗമിക്കുകയാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: മൂന്നാറിനും തേക്കടിക്കുമിടയിലുള്ള 5 മലയോര പഞ്ചായത്തുകളിലെ വിനോദസഞ്ചാര സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതിന്റെ പൈലറ്റ് പദ്ധതിയായി കള്ളിമാലി, കനകക്കുന്ന്, വാക്കാസിറ്റി വെള്ളച്ചാട്ടം, സ്വർഗ്ഗമേട്, മുള്ളൻതണ്ട്, പുത്തടിത്തടാകം, ചതുരങ്കപ്പാറ എന്നിവ ടൂറിസം കേന്ദ്രങ്ങളായി വികസിപ്പിക്കും. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്കിടയിൽ പ്രകൃതിദത്തമായ പ്രാദേശിക കേന്ദ്രങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് നാട്ടുകാർക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഹോംസ്റ്റേകൾ, റിസോർട്ടുകൾ, പ്രാദേശിക കൃഷിരീതികൾ എന്നിവ സമഗ്രമായി സംയോജിപ്പിച്ചാണ് ഇടുക്കിയുടെ ഈ പുതിയ വിനോദസഞ്ചാര മാതൃക നടപ്പിലാക്കുന്നത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗസ്മരണകൾ കാതരമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഗോത്രവർഗ നേതാക്കളുടെ പോരാട്ടങ്ങൾക്ക് ആദരമായി റാഞ്ചിയിലെ പഴയ സെൻട്രൽ ജയിലിൽ 142 കോടി രൂപ ചെലവിൽ ഒരുക്കിയ സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം ശ്രദ്ധേയമാക്കുന്നു. 30 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മ്യൂസിയം സിദ്ധു കാനു, വീർ ബുദ്ധു ഭഗത്, ഗയമുണ്ട, ഭഗവാൻ ബിർസാമുണ്ട തുടങ്ങിയ പോരാളികളുടെ ധീരചരിത്രം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നു. ആദിവാസി സമൂഹത്തിന്റെ സംഭാവനകളില്ലാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പൂർണ്ണമാകില്ലെന്ന സന്ദേശവും മ്യൂസിയം ഉയർത്തിപ്പിടിക്കുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2026-27 സീസണ് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു എഫ്സി എസ്സി ഡൽഹിയെ നേരിടും. വൈകുന്നേരം 5 മണിക്ക് ബംഗളൂരുവിലാണ് മത്സരം. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം നാളെ നടക്കും. വൈകുന്നേരം 7 മണിക്ക് ഇൻഡോറിലാണ് മത്സരം. ഇന്നലെ റാഞ്ചിയിൽ നടന്ന 2nd മത്സരത്തിൽ ഇന്ത്യക്കെതിരെ വെസ്റ്റ്ഇൻഡീസ് 6 വിക്കറ്റിന് വിജയിച്ചിരുന്നു. ഓരോ മത്സരങ്ങളും വീതം ജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ദേശീയതലത്തിലും ലക്ഷദ്വീപിലും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി ഗവൺമെന്റ് അഷുറൻസ് പാർലമെന്ററി കമ്മിറ്റി വിലയിരുത്തി. ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചതായി കമ്മിറ്റി ചെയർമാനും മുസഫർ നഗർ എംപിയുമായ ഹരീന്ദർ സിംഗ് മാലിക് പറഞ്ഞു. ലക്ഷദ്വീപ് സന്ദർശനത്തിനിടെ ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ലക്ഷദ്വീപ് എംപി ഹംദുല്ല സെയ്ദ് പാർലമെന്റിൽ ഉന്നയിച്ച വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ വിശദാംശങ്ങളും സമിതി ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. BSNL വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര ടെലികോം മന്ത്രാലയവുമായി സഹകരിച്ച് നാളെ മിനി മാരത്തൺ സംഘടിപ്പിക്കും. രാവിലെ 5 തിരുവനന്തപുരത്ത് PMG ജംഗ്ഷനിലെ BSNL കേരള സർക്കിൾ ഓഫീസിൽ നിന്ന് ആരംഭിക്കുന്ന മാരത്തൺ അർജുന അവാർഡ് ജേതാവ് KM ബീനാമോൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. ജീവനക്കാരും കായിക താരങ്ങളും ഉൾപ്പെടെ 1000 പേർ പങ്കെടുക്കും. വയനാട് മുത്തങ്ങയിൽ അധിനിവേശ സസ്യങ്ങളിൽ നിന്ന് ബയോചാർ ഉൽപ്പാദിപ്പിക്കുന്നതിൽ 165 ഗോത്ര വനാശ്രിത സമൂഹങ്ങൾക്ക് പരിശീലനം നൽകി. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ പിന്തുണയോടെ കഴിഞ്ഞ 4 ദിവസങ്ങളിലായിരുന്നു പരിശീലനം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ തലസ്ഥാനത്ത് ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. 45 മെട്രോ സ്റ്റേഷനുകളുടെ കവാടങ്ങൾ വൈകിട്ട് 6 മണി വരെ അടച്ചിടും. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. സമ്മേളനം പ്രധാനമായും നിയമനിർമ്മാണത്തിലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസിക പ്രശ്നങ്ങൾ തുറന്നു പറയാനും സഹായം തേടാനും മടിക്കരുതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹങ്ങളുടെ ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2026-27 സീസണ് ഇന്ന് തുടക്കം. ആദ്യ മത്സരം ബംഗളൂരു എഫ്സിയും എസ് സി ഡൽഹിയും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
6: ടൈം ട്രാവലർ.
7: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ഒക്ടോബർ 10 ചോര ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുന്നു. ഇന്ന് മാനസിക ആരോഗ്യ ദിനം, ഒപ്പം ദേശീയ തപാൽ ദിനം. 1868 ഒക്ടോബർ 10, ക്യൂബയുടെ ചരിത്രത്തിലെ മഹായുദ്ധം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദശവത്സര യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. 1895 ഒക്ടോബർ 10, കേരള തമിഴ്നാട് അതിർത്തിയിൽ ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. 1899 ഒക്ടോബർ 10, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല സ്ഥാപകരിൽ പ്രമുഖനായ SA ഡാംഗെ ജന്മം കൊണ്ടിരിക്കുന്നു. 1911 ഒക്ടോബർ 10, മലയാള കവിതയിൽ റൊമാൻറിക് ഭാവനയുടെ വസന്തോത്സവം സൃഷ്ടിച്ച ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ജന്മം കൊണ്ടിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഝാർഖണ്ഡിൽ. ദിയോഗറിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ജന്തർ മന്ദറിൽ സി ജെ പി നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധ പരിപാടിക്ക് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. യു എ ഇയിൽ ഡ്രോൺ ആക്രമണം നേരിട്ട ക്രൂഡ് ഓയിൽ ടാങ്കറിലുണ്ടായിരുന്ന 22 ഇന്ത്യൻ നാവികരും സുരക്ഷിതരെന്ന് കേന്ദ്ര സർക്കാർ. റഷ്യൻ നിർമ്മിത ഡീസലിന്റെ വിൽപ്പനയ്ക്കും ഇറക്കുമതിക്കുമുള്ള ഉപരോധം അടുത്ത വർഷം ഏപ്രിൽ 7 വരെ നീക്കി അമേരിക്ക. തമിഴ്നാട് മാഹി, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയയിൽ നടക്കുന്ന വേൾഡ് ബൌൾസ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഝാർഖണ്ഡിലെത്തി. ദിയോഗറിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ബി ബി എം ടി ആശുപത്രിയിൽ നടക്കുന്ന സൈന്യ സമ്പർക്ക മേളയും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ സി ജെ പി നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധ പരിപാടിക്ക് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങളും പരിപാടികളും സംഘടിപ്പിക്കുന്നതിന് കുറഞ്ഞത് 10 ദിവസം മുമ്പെങ്കിലും അപേക്ഷ നൽകേണ്ടതുണ്ടെന്നും പ്രദേശത്ത് നിരോധനാജ്ഞ നിലവിലുണ്ടെന്നും ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ അറിയിച്ചു. സുരക്ഷ ചൂണ്ടിക്കാട്ടി 45 മെട്രോ സ്റ്റേഷനുകളിലെ ഗേറ്റുകൾ ഇന്ന് വൈകുന്നേരം 6 മണി വരെ അടച്ചിടുമെന്നും പോലീസ് വ്യക്തമാക്കി. രാജ്യ തലസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തണമെന്നും സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കണമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. എത്യോപ്യയിലെ ആദിസ് അബാബയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര വിഷയങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിൽ ഇരുപക്ഷത്തിനും ന്യായമായ പ്രാതിനിധ്യം വേണമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
1: Conscious efforts are made to delay reform and undermine change. India and Africa cannot remain unrepresented or underrepresented in global decision making. And that is why India worked resolutely during its G20 presidency in 2023 to secure a permanent membership for the African Union.
0: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം, പ്രധാനമന്ത്രി ലോറൻസ് വോങ് എന്നിവരുമായി സിംഗപ്പൂരിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ചും നിക്ഷേപ സാധ്യതകളെക്കുറിച്ചും നേതാക്കൾക്കിടയിൽ ചർച്ച നടന്നതായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. യു എ ഇയിലെ ഷാർജ ആങ്കറേജിൽ നടന്ന ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പനാമ പതാകയുള്ള ക്രൂഡ് ഓയിൽ ടാങ്കറിലുണ്ടായിരുന്ന 22 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ സ്ഥിരീകരിച്ചു. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇന്ത്യൻ ജീവനക്കാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ കപ്പൽ മാനേജ്മെന്റ് കമ്പനിയുമായി അധികൃതർ ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സായുധസേനയുടെ കാര്യത്തിൽ മാത്രം അധിഷ്ഠിതമല്ല ദേശസുരക്ഷയെന്നും പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വം നിർണായകമാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചറേഴ്സ് ചാമ്പ്യൻസ് അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള സൈനിക ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന വിശ്വസ്ത രാജ്യമായി ഇന്ത്യ ഉയർന്നുവരികയാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സർക്കാർ ഓഫീസുകളിലെ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിനും തീർപ്പാകാതെ കിടക്കുന്ന ഫയലുകൾ കുറയ്ക്കുന്നതിനുമായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രത്യേക ക്യാമ്പയിൻ 6.0 ആരംഭിച്ചു. മന്ത്രാലയത്തിന് കീഴിലുള്ള 610 ഓഫീസുകൾ പങ്കെടുക്കുന്നുണ്ട്. ഈ മാലിന്യങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണത്തിനും ക്യാമ്പയിനിൽ ഊന്നൽ നൽകുന്നു. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റിനിർത്തി വിഷമതകൾ തുറന്നുപറയാൻ അന്തരീക്ഷമൊരുക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ, യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആണവായുധ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും ഏത് ഭീകരാക്രമണത്തിനും ഉചിതമായ മറുപടി നൽകുമെന്നും ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കി ഇന്ത്യ. ന്യൂയോർക്കിൽ യു എൻ പൊതുസഭയുടെ നിരായുധീകരണ സമിതി യോഗത്തിൽ ജനീവയിലെ യു എൻ ഡിസാമമെന്റ് കോൺഫറൻസ് ദൌത്യസംഘത്തിലെ ഇന്ത്യൻ പ്രതിനിധി അൻമോൾ ഷേർ ബേദിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭരണകൂട നയത്തിന്റെ ഭാഗമായി ആണവായുധങ്ങൾ ഉപയോഗിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ദേശീയതലത്തിലും ലക്ഷദ്വീപിലും കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി ഗവൺമെന്റ് അഷുറൻസ് പാർലമെന്ററി കമ്മിറ്റി വിലയിരുത്തി. ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചതായി കമ്മിറ്റി ചെയർമാനും മുസഫർനഗർ എം പിയുമായ ഹരേന്ദ്ര സിംഗ് മാലിക് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 9 ദിവസം സഭ സമ്മേളിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29-ന് സമ്മേളനം അവസാനിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. തമിഴ്നാട് മാഹി, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയിലെ രാജ്യത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സെമി കണ്ടക്ടർ നിർമ്മാണ രംഗത്ത് രാജ്യം ഇന്ന് ചിപ്പുകളുടെ ഉത്പാദനത്തിലും രൂപകൽപ്പനയിലും ആഗോളതലത്തിൽ ശ്രദ്ധേയമായ ചുവടുവയ്പ്പുകൾ നടത്തിക്കഴിഞ്ഞു. സെമി കണ്ടക്ടർ വ്യവസായത്തിന് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമായി മാറാനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു.
3: ഭാരതത്തിനെ ആപ്കെ സഹയോഗ് സേ ചിപ്പ് ഡിസൈൻ ഹോ, മാനുഫാക്ചറിംഗ് ഹോ, ഇക്വിപ്മെന്റ് മാനുഫാക്ചറിംഗ്, മെറ്റീരിയൽ ഇക്കോസിസ്റ്റം, ടെസ്റ്റിംഗ് കേപ്പബിലിറ്റി ഹോ, ഇൻ സഭി പർ ഏക് സാത് കാം കിയ ഓർ സഫലത ഹാസിൽ കർക്കെ ദിഖായി ഹേ.
0: ഓസ്ട്രേലിയയിലെ ബർഹാമിൽ നടക്കുന്ന വേൾഡ് ബൌൾസ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. ഇന്ത്യൻ താരം പുതുൽ സോനോവാളാണ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ISL ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC ഡൽഹിയെ നേരിടും. വൈകുന്നേരം 5 മണിക്ക് ബംഗളൂരുവിലാണ് മത്സരം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ നടക്കും. വൈകുന്നേരം 7 മണിക്ക് ഇൻഡോറിലാണ് മത്സരം. ഇന്നലെ റാഞ്ചിയിൽ നടന്ന 2-ാം മത്സരത്തിൽ ഇന്ത്യക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് 6 വിക്കറ്റിന് വിജയിച്ചിരുന്നു. ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിന് ഒപ്പമാണ്. റഷ്യൻ നിർമ്മിത ഡീസലിന്റെ വിൽപ്പനയ്ക്കും ഇറക്കുമതിക്കുമുള്ള ഉപരോധം 2027 ഏപ്രിൽ 7 വരെ താൽക്കാലികമായി നീക്കി അമേരിക്ക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ഈ നീക്കം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് പ്രതികരിച്ചു. ഊർജ്ജ വിതരണം, റഷ്യ യുക്രൈൻ സംഘർഷം, ഇറാനിലെ സാഹചര്യം എന്നിവയും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ ഭീകരാക്രമണ ശ്രമം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് UAE പ്രോസിക്യൂഷൻ. വിമാനം പിടിച്ചെടുത്ത് ടെലവീവ് വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ ടെർമിനലിലേക്ക് ഇടിച്ചിറക്കി വൻ നാശനഷ്ടം വരുത്താനാണ് ഒമാനി സഹ പൈലറ്റ് പദ്ധതി ഇട്ടിരുന്നതെന്ന് UAE അറ്റോർണി ജനറൽ അറിയിച്ചു. അസാധാരണമായ ധീരതയ്ക്ക് ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ US കോൺഗ്രസ് അംഗം രാജാ കൃഷ്ണമൂർത്തി ഔദ്യോഗിക രേഖയായ കോൺഗ്രഷണൽ റെക്കോർഡിൽ ആദരിച്ചു. ദുബായിൽ നിന്ന് ടെലവീവിലേക്കുള്ള വിമാനത്തിലെ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ജീവൻ രക്ഷിക്കാൻ ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരതയും സമയോചിതമായ ഇടപെടലും സഹായിച്ചുവെന്ന് കൃഷ്ണമൂർത്തി പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരമായ ഇടപെടലിനെ മാനിച്ച് ഇസ്രായേലിന്റെ പ്രസിഡൻഷ്യൽ അവാർഡ് ഫോർ സിവിലിയൻ ഹീറോയിസം നൽകുമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പ്രഖ്യാപിച്ചു. വ്യക്തിഗത വോട്ടർമാർ സമർപ്പിക്കുന്ന ഫോം 7 അപേക്ഷകൾക്ക് പരിധി നിശ്ചയിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അവകാശവാദങ്ങളും എതിർപ്പുകളും ഉന്നയിക്കുന്ന കാലയളവിൽ പരമാവധി 10 അപേക്ഷകളും വോട്ടർ പട്ടികയുടെ തുടർച്ചയായ പുതുക്കൽ പ്രക്രിയയിൽ പ്രതിമാസം 5 അപേക്ഷകളും മാത്രമേ ഒരാൾക്ക് സമർപ്പിക്കാനാകൂ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഈ മാസം 15 മുതൽ 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ജാർഖണ്ഡിൽ. ദിയോഗറിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 2-ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ജന്തർ മന്ദറിൽ CJP നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധ പരിപാടിക്ക് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. UAE ഡ്രോൺ ആക്രമണം നേരിട്ട ക്രൂഡ് ഓയിൽ ടാങ്കറിലുണ്ടായിരുന്ന 22 ഇന്ത്യൻ നാവികരും സുരക്ഷിതരെന്ന് കേന്ദ്ര സർക്കാർ. റഷ്യൻ നിർമ്മിത ഡീസലിന്റെ വിൽപ്പനയ്ക്കും ഇറക്കുമതിക്കുമുള്ള ഉപരോധം അടുത്ത വർഷം 7 ഏപ്രിൽ വരെ നീക്കി അമേരിക്ക. തമിഴ്നാട് മാഹി, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയയിൽ നടക്കുന്ന വേൾഡ് ബൌൾസ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

കാർഷിക മേഖല വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. ക്ഷീര വികസന വകുപ്പ് തിരുവനന്തപുരം വലിയതുറ സ്റ്റേറ്റ് ഫോഡർ ഫാം പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഒക്ടോബർ 15-16 തീയതികളിൽ 2 ദിവസത്തെ തീറ്റ പുൽകൃഷി വികസനവും സൈലേജ് നിർമ്മാണവും എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400005641, 9388834424 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക യന്ത്രങ്ങൾ 50% വരെ സബ്സിഡി ലഭിക്കുന്ന സ്മാം അപേക്ഷ ക്ഷണിച്ചു. ഒക്ടോബർ 15 വരെ അപേക്ഷ സ്വീകരിക്കും. പദ്ധതിയിലൂടെ കാർഷിക യന്ത്രങ്ങൾ, വിളവെടുപ്പ് യന്ത്രങ്ങൾ, വിള സംസ്കരണ ഉപകരണങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യന്ത്രങ്ങൾ എന്നിവ സബ്സിഡി നിരക്കിൽ ലഭിക്കും. വ്യക്തിഗത കർഷകർക്ക് 40 മുതൽ 50% വരെയാണ് സബ്സിഡി അനുവദിക്കുന്നത്. അനുവദിച്ച യന്ത്രങ്ങളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ അപേക്ഷകൾ ലഭിച്ചാൽ യോഗ്യരായ എല്ലാ അപേക്ഷകരെയും ഉൾപ്പെടുത്തി ഓൺലൈൻ നറുക്കെടുപ്പിലൂടെയായിരിക്കും തെരഞ്ഞെടുപ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് 8401672893 9605632084 എന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കർഷകർക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ, പുതിയ വിപണി സാധ്യതകൾ, കർഷക സംരംഭകത്വം എന്നിവ പരിചയപ്പെടുത്തുന്നതിനായി കേരള കാർഷിക സർവകലാശാലയിൽ വെച്ച് ഒക്ടോബർ 16 അഗ്രികോൺ 2026 സംഘടിപ്പിക്കുന്നു. ടൈ കേരളയും കേരള കാർഷിക സർവകലാശാലയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കർഷകർ, കാർഷിക സംരംഭകർ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപ്പര്യമുള്ളവർ എന്നിവർക്ക് പരിപാടിയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 7025888862 7025888872 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ വെച്ച് ഒക്ടോബർ 15-16 തീയതികളിൽ വളർത്തുനായ്ക്കളുടെ പരിപാലനത്തിൽ സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. നായക്കുട്ടികളെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നായ്ക്കളുടെ പരിശീലനം, പ്രജനനം, ജന്തുജന്യ രോഗങ്ങളുടെ നിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുക്കുന്നതാണ്. പരിശീലനത്തിൽ താൽപ്പര്യമുള്ളവർ നേരിട്ടോ

ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 8921540233 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

നമ്മുടെ മാനസികാരോഗ്യത്തിന്റെ രാജധാനി സങ്കീർണതയുടെ കലവറയായ മസ്തിഷ്കം തന്നെയാണെന്ന് ഓർക്കണം. കോടിക്കണക്കിന് ന്യൂറോണുകൾ രാപ്പകൽ പ്രവർത്തിക്കുന്ന ഈ അത്ഭുത യന്ത്രമാണ് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഓർമ്മകളെയും നിയന്ത്രിക്കുന്നത്. നമ്മുടെ ഓരോ പ്രതികരണവും ഓരോ തീരുമാനവും ഈ മസ്തിഷ്കത്തിന്റെ രാസപ്രവർത്തനങ്ങളുടെ ഫലമാണ്. ശരീരത്തിന് വരുന്ന പനി പോലെ മസ്തിഷ്കത്തിനും ക്ഷീണവും രോഗാവസ്ഥകളും വരാമെന്ന യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. ഈ ആന്തരിക ലോകത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും അതിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നാം യഥാർത്ഥത്തിൽ ആരോഗ്യവാന്മാരായി മാറുന്നത്. ഈ മസ്തിഷ്കത്തിന്റെ ആരോഗ്യം നിലനിർത്തേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദൌത്യമാണ്. ഈ അത്ഭുത യന്ത്രത്തെ പരിപാലിക്കുന്നതിലൂടെയാണ് നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ നമുക്ക് സാധിക്കുക. എഴുതാത്ത കഥ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു വഞ്ചൂരിൽ നിന്ന് ഗീന, സുരഭി, മഞ്ജു, മാളവിക എന്നിവർ.

ഇന്നത്തെ അതിവേഗ ലോകത്തിൽ മാനസികാരോഗ്യം ഒരു ഐച്ഛിക വിഷയമല്ല, അത് അതിജീവനത്തിന്റെ അടിസ്ഥാന ആവശ്യകതയാണ്. വീട്ടിലെ സ്നേഹബന്ധങ്ങൾ മുതൽ ജോലിസ്ഥലത്തെ കാര്യക്ഷമത വരെ എല്ലാറ്റിലും നമ്മുടെ മാനസിക നില പ്രതിഫലിക്കുന്നു. സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ കാണാച്ചങ്ങലകൾ നമ്മുടെ ഉണർവിനെയും സന്തോഷത്തെയും കെടുത്തിക്കളയരുത്. ഒരു യന്ത്രത്തിന് കൃത്യമായ വിശ്രമം ആവശ്യമുള്ളതുപോലെ മനസ്സിനും ശാന്തമായ നിമിഷങ്ങളും കൃത്യമായ പരിചരണവും കൂടിയേ തീരൂ. എങ്കിൽ മാത്രമേ നമുക്ക് വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും മറ്റുള്ളവരുമായി അർത്ഥവത്തായ ബന്ധങ്ങൾ സ്ഥാപിക്കാനും കഴിയൂ. ജീവിതം അതിന്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ മാനസികാരോഗ്യം നമുക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് മറന്നുപോകരുത്. ചിത്രം അക്കരപ്പച്ച, രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നു ഇരവൂരിൽ നിന്നും അശോക, നിർമ്മല, ജയൻ, മുരുകൻ, രഘു എന്നിവർ.

മാനസികാരോഗ്യ രംഗത്തെ ഏറ്റവും വലിയ തടസ്സം സ്റ്റിഗ്മ അഥവാ അപമാനബോധം എന്ന ഇരുട്ടാണ്. മാനസികാരോഗ്യ പ്രശ്നമുള്ളവർ ദുർബലരാണ്, ഇത് തുറന്നു പറഞ്ഞാൽ സമൂഹം ഒറ്റപ്പെടുത്തും തുടങ്ങിയ ഭയങ്ങളാണ് പലരെയും ചികിത്സ തേടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ശാരീരിക രോഗങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണന പോലും മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ലഭിക്കാത്തത് ഈ സാമൂഹിക വിലക്ക് മൂലമാണ്. ഈ സ്റ്റിഗ്മയെ തകർത്തെറിയേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. മാനസിക രോഗങ്ങൾ എന്നത് ഒരു കുറവല്ല, മറിച്ച് ചികിത്സ ആവശ്യമുള്ള ഒരു ആരോഗ്യ പ്രശ്നം മാത്രമാണ്. നമ്മുടെ സംസാരത്തിലും സമീപനത്തിലും തുറന്ന മനസ്സിലും ഈ സ്റ്റിഗ്മയുടെ വേരുകൾ നശിക്കണം, നശിച്ചേ തീരൂ. രഹസ്യരാത്രി എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇഷ്ടഗാനങ്ങളിൽ ഇനി. രചന വയലാർ, സംഗീതം എം കെ അർജുനൻ, ആലപിച്ചത് കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെട്ടത് കൂന്തള്ളൂരിൽ നിന്നും നവാസ്, റഹീം, ഷംല, ആയിഷ, ഫാത്തിമ എന്നിവർ.

സ്റ്റിഗ്മ ഇല്ലാതാക്കുക എന്നാൽ വേദനിക്കുന്ന ഒരു സുഹൃത്തിന് വിധി പറയാതെ ചെവി കൊടുക്കുക എന്നാണ്. ഒരു വ്യക്തിക്ക് മാനസിക സഹായം ആവശ്യമായി വരുമ്പോൾ അതിനെ മടി കൂടാതെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയണം. നമ്മുടെ സമൂഹം കൂടുതൽ ദയയും സഹാനുഭൂതിയുമുള്ള ഒരിടമായി മാറിയാൽ മാത്രമേ ആളുകൾക്ക് ഭയമില്ലാതെ അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ തുറന്നു പറയാൻ സാധിക്കൂ. അപ്പോൾ മാത്രമേ ചികിത്സാ രംഗത്തുള്ളവർക്ക് അവരുടെ ദൗത്യം എളുപ്പത്തിൽ നിറവേറ്റാൻ സാധിക്കൂ. സ്റ്റിഗ്മ ഇല്ലാതാകുന്നത് ഒരു വ്യക്തിക്ക് മാത്രമല്ല, കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഒരുപോലെ ഗുണകരമാണ്. ഇത്തരം മാനസികമായ തുറന്ന സമീപനമാണ് യഥാർത്ഥത്തിൽ ഒരു നാഗരിക സമൂഹം. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച ഗാനം. ഈണം പകർന്നത് ജി ദേവരാജൻ. ചിത്രം ഹൃദയം ഒരു ക്ഷേത്രം. ആലാപനം പി മാധുരി. ഗാനം ആവശ്യപ്പെട്ടത് വെള്ളറട നിന്നും മനു, രാജി, ഹൃദയ, അനുമോൾ എന്നിവർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. എന്താണ് വിഷാദം, എന്താണ് ഉത്കണ്ഠ, എപ്പോഴാണ് സഹായം തേടേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾക്ക് വ്യക്തമായ അറിവുണ്ടായിരിക്കണം. വിവരങ്ങളുടെ ഈ വെളിച്ചമാണ് അന്ധവിശ്വാസങ്ങളെയും തെറ്റിദ്ധാരണകളെയും അകറ്റുന്നത്. ഓരോ വിദ്യാലയങ്ങളിലും തൊഴിൽ സ്ഥാപനങ്ങളിലും മാനസികാരോഗ്യ സംബന്ധിയായ ചർച്ചകളും ക്ലാസുകളും പതിവാകണം. നമ്മുടെ അടുത്ത സുഹൃത്തോ സഹപ്രവർത്തകനോ ഒരു വിഷാദാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ അത് തിരിച്ചറിയാനുള്ള പ്രാഥമിക അറിവെങ്കിലും നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ ശ്രദ്ധിക്കുക, അവരുടെ വാക്കുകൾക്ക് കാതോർക്കുക. ഇതാണ് അവബോധത്തിന്റെ പ്രഥമ പാഠങ്ങൾ. കാവല്ലൂരിൽ നിന്നും അശ്വതി, ശുഭ, മായറാണി, മഞ്ജിമ, സ്മൃതി എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനമാണ് അടുത്തത്. ചിത്രം ധീരസമീരെ യമുനാതീരെ. രചന ONV, സംഗീതം ശ്യാം, ആലാപനം S. ജാനകി.

ശരീരത്തിന് ഭക്ഷണം പോലെ നമ്മുടെ മസ്തിഷ്കത്തിനും അതിൻ്റെതായ ഇന്ധനം ആവശ്യമുണ്ട്. ചിട്ടയായ ഉറക്കം, ആരോഗ്യകരമായ ഭക്ഷണം, പതിവായ വ്യായാമം എന്നിവ തലച്ചോറിന്റെ രാസപരമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അത്യാവശ്യമാണ്. സന്തോഷം, സമാധാനം തുടങ്ങിയ വികാരങ്ങൾക്ക് കാരണമായ ഡോപ്പോമൈൻ, സെറോട്ടോണിൻ തുടങ്ങിയ ഹോർമോണുകൾ ശരിയായ അളവിൽ ഉൽപ്പാദിപ്പിക്കാൻ ഈ ശീലങ്ങൾ സഹായിക്കുന്നു. കൂടാതെ ധ്യാനം, പ്രകൃതിയുമായ ഇടപഴകൽ, ഇഷ്ടമുള്ള ഹോബികളിൽ ഏർപ്പെടൽ തുടങ്ങിയവ മനസ്സിന് വിശ്രമം നൽകുന്ന മാനസിക ഇന്ധനങ്ങളാണ്. ഈ ലളിതമായ കാര്യങ്ങൾ പോലും നമ്മുടെ മാനസികാരോഗ്യത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ സന്തോഷത്തിന് നാം തന്നെയാണ് പ്രാഥമിക ഉത്തരവാദികൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. ആ നിമിഷം എന്ന ചിത്രത്തിലെ ഗാനം രചന യൂസഫ് ലിക്കേച്ചേരി, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നത് ആര്യനാട് നിന്ന് മോഹനൻ.

മാനസികാരോഗ്യം എന്നത് വ്യക്തിപരമായ ഒരു കാര്യം മാത്രമല്ല, അത് കൂട്ടായ ഉത്തരവാദിത്വമാണ്. ഒറ്റപ്പെടലാണ് പല മാനസിക പ്രശ്നങ്ങളുടെയും പ്രധാന കാരണം. അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുക, അവരെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വിഷമങ്ങൾ തുറന്ന് സംസാരിക്കുക. ഒരാളോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ചികിത്സയുടെ ആദ്യപടിയാണ്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ വിഷമങ്ങൾ തുറന്ന് സംസാരിക്കുക. ഒരാളോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ചികിത്സയുടെ ആദ്യപടിയാണ്. നമ്മുടെ സംസാരത്തിൽ വിധി തീർപ്പുകൾ ഒഴിവാക്കി സ്നേഹവും അംഗീകാരവും നിറയ്ക്കുമ്പോൾ ലോകം കൂടുതൽ സുരക്ഷിതമായ ഒരിടമായി മാറുന്നു. പരസ്പരം താങ്ങും തണലുമാവുക എന്നതാണ് ഈ ദിനം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. നമുക്ക് ചുറ്റുമുള്ളവരുടെ വേദനകൾ നമ്മുടെ കൂടി വേദനകളായി കാണാൻ കഴിയണം. മാനസികാരോഗ്യ ദിന പ്രത്യേക ഇഷ്ടഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് വട്ടിയൂർക്കാവിൽ നിന്നും രഞ്ജൻ മനോജ്, ഹരിത വിശ്വം, മുരളി രവി എന്നിവർ. ചിത്രം മേള, രചന മുല്ലനേഴി, സംഗീതം MB ശ്രീനിവാസൻ, ആലാപനം KJ യേശുദാസ്.

പ്രതിസന്ധികൾ ഏത് ജീവിതത്തിലും ഉണ്ടാകാം. എങ്കിലും ജീവിതം അതിന്റെ എല്ലാ വൈവിധ്യങ്ങളോടും കൂടി ഒരാഘോഷമാണ്. ദുഃഖവും സന്തോഷവും ഇരുട്ടും വെളിച്ചവും ഇടകലർന്നതാണ് നമ്മുടെ യാത്ര. മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് ഈ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും പൂർണ്ണമായി ആസ്വദിക്കാൻ സാധിക്കും. ചെറിയ വിജയങ്ങളെ ആഘോഷിക്കുക, നല്ല നിമിഷങ്ങളെ ഓർത്തെടുക്കുക, വർത്തമാനകാലത്തിൽ സന്തോഷം കണ്ടെത്തുക. നമ്മുടെ മാനസികമായ ക്ഷീണത്തെ തിരിച്ചറിഞ്ഞ് സഹായം തേടാൻ മടിക്കരുത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് വരാൻ ഒരാളെ സഹായിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. കൊച്ചു കട്ടക്കാലിൽ നിന്നും ഇതൾ, നയൻ, ഋഷി, പ്രയാഗ്, നീല എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനമാണ് അടുത്തത്. ടി എസ് രാധാകൃഷ്ണൻ ഈണമിട്ട ഗാനം, രചന ഉണ്ണി ആറന്മുള, ചിത്രം എതിർപ്പുകൾ, ആലാപനം കെ ജെ യേശുദാസ്.

പ്രിയ ശ്രോതാക്കളെ, ഈ മാനസികാരോഗ്യ ദിനം നിങ്ങൾക്കൊരു പുതിയ തുടക്കമാകട്ടെ. നിങ്ങളുടെ മനസ്സിനെ പരിപാലിക്കാൻ നിങ്ങൾ സ്വയം പ്രതിജ്ഞയെടുക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ലോകം നിങ്ങൾക്കായി പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. ഈ വാക്കുകൾക്ക് ശേഷം നിങ്ങളുടെ മനസ്സിന് ശാന്തതയും സന്തോഷവും പ്രത്യാശയും നൽകുന്ന ഒരു ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. ഈ സംഗീതം നിങ്ങളുടെ മനസ്സിനെ തഴുകട്ടെ. സ്നേഹത്തോടെ, സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നൊടുവിൽ മനസ്സേ നിനക്ക് മംഗളം എന്ന ചിത്രത്തിലെ ഗാനം. ഗാനം ആവശ്യപ്പെടുന്നത് കാട്ടാക്കടയിൽ നിന്നും വിജയൻ, മോഹനൻ, ശശിധരൻ എന്നിവർ. രചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ. ആലാപനം KP ബ്രഹ്മാനന്ദനും എൻ ലതികയും ചേർന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഉയർത്തെഴുന്നേൽപ്പ് എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം ബി സാംബശിവൻ.
2: അയ്യോ സാർ, പോകൂ സാർ, അപ്പച്ചമ്മ വരും സാർ, പോകൂ സാർ.
3: ശ്ലോഭ, ഞാൻ പോകാം. നീ നിന്റെ മുറിക്കകത്ത് തനിച്ചാണ് ഉറക്കം എങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിന്റെ മുറി വരും.
2: അയ്യോ സാർ, പോകൂ സാർ, അപ്പച്ചമ്മ വരും, പോകൂ സാർ.
3: ശ്ലോഭ, നീ ഏത് ഷീറ്റ് അവിടെ കൊണ്ട് വിരിച്ചത്? ദേ നല്ല ഷീറ്റ്
2: സാർ. അപ്പച്ചമ്മ വരുന്നു, അപ്പച്ചമ്മയ്ക്ക് സംശയമുണ്ട്. പോകൂ സാർ.
3: ശരി മിസ്റ്റർ, എങ്കിൽ ഇപ്പോൾ ഞാൻ പോകുന്നു. അയാൾ പുറത്തിറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയതും അപ്പച്ചമ്മ അകത്തേക്ക് ചെന്ന് ഒന്നിച്ചാണ്. അപ്പച്ചമ്മയുടെ മുഖം വിളറി. അപ്പച്ചമ്മയുടെ മുഖത്തൊട്ടു നോക്കി. മോനെ, നീ ഒരു കൊച്ചുകുട്ടിയാണോ? ഇറങ്ങുന്നത് സന്ധ്യയായി.

നേരെ ഒരുപാട് ഇരുട്ടി. മസ്ലോവി ഉറങ്ങിയില്ല. മേശപ്പുറത്തിരിക്കുന്ന ആ മെഴുതിരി നാളത്ത് നോക്കി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ വിചാരം, മെഴുതിരി കിടത്തി കിടന്നാൽ എന്തെങ്കിലും അബദ്ധം പറ്റും. ദൂരെ പാഞ്ഞൊഴുകുന്ന നദിയുടെ ഇരമ്പം കേൾക്കാം. ആ ജലപ്പരപ്പിൽ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഹിമപ്പാളികൾ തമ്മിൽ കൂട്ടിമുട്ടി ചിതറുന്ന ശബ്ദം അവൾക്ക് വളരെ ഭീകരമായി തോന്നുന്നു. ആരോ വാതിലിൽ തട്ടി, വീണ്ടും തട്ടി. അവൾ ഞെട്ടിപ്പോയി. ആരാത്? അയ്യോ ആരാത്? അവൾ ചെന്ന് വാതിൽ തുറന്നു. പെട്ടെന്ന് ആ വിളക്ക് കിട്ടും. അവിടെ കാലുയർന്നു നിലത്ത് നിന്ന് അവിടെ കാലുയർന്നു പോയി. വിലക്ക ഹസ്തങ്ങളിൽ അവൾ ഉയർന്നു പോകുന്നു. അയ്യോ സാർ, പിന്നെ സാർ, പിന്നെ സാർ. അവൾ കൈകാലിൽ തടിക്കുന്നു. എന്നെ വിടു സാർ, എന്നെ കൊണ്ടുപോകരുത്, കൊണ്ടുപോകരുത് സാർ, കൊണ്ടുപോകരുത്. അവൾ വീണുപോയി. വീണാൽ നാലഞ്ച് പ്രാവശ്യം കുതിക്കുന്നൊരു

0: അവധി നിനക്ക് ഇപ്പൊ കിട്ടും അവധി, ആളുകൾ മീശയ്ക്ക് നീ പിടിച്ച് ഓടുന്നു, അപ്പോൾ അയാള് വീട് കത്തിക്കാൻ ചെല്ലുന്നു. എടാ ഇന്ന് രാത്രി 8 മണിക്ക് പുറപ്പെടണം, മനസ്സിലായില്ലേ? നിനക്ക് അടുക്കളയിൽ ഒരു വിളി കേട്ടു.
1: മസ്ലോബാ,
0: ആ പെണ്ണതിരെ ഓടിപ്പോയി. ഡേയ്, ആ പോയ പെണ്ണേതെ, ഡേയ് നകുൽ, ആ പോയ പെണ്ണേത് തിരക്കേടില്ലല്ലോ. അവള് ഇവിടുത്തെ വേലക്കാരി. കള്ളം പറയാടാ, കള്ളം പറയാടാ, നിന്റെ അപ്പച്ചമ്മയുടെ മോള്, നിന്റെ മറപ്പെണ്ണ്. ആ അല്ല, അപ്പച്ചമ്മയ്ക്ക് മക്കളില്ല, ഇതിവിടുത്തെ വേലക്കാരി. അപ്പൊ നിനക്ക് അവധി 7 ദിവസത്തേക്ക് മതിയോ കൂട്ടുകാരാ? ഏകോ രംഗിക്കോ മര്യാദക്ക്. സന്ധ്യയായി. ആ ബംഗ്ലാവിന്റെ ഔട്ട് ഹൗസിനപ്പുറത്തുള്ള ഇരുളടഞ്ഞ കോണിൽ യാത്ര ചോദിച്ചു നടക്കുന്നു.

സാർ, സാർ, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ ഏറ്റുന്നേ. എന്റെ മസലവാ നില ഞാൻ ഏറ്റു. സാർ, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ വേറെ ഉണ്ടാക്കാതെ അപ്പച്ചമ്മ കേൾക്കും. മിസ്ലബ, ഇതാ നിനക്ക് തൽക്കാല ആവശ്യത്തിന് വേണ്ടി ഇതാ ഈ 100 രൂപ നിനക്ക് കേൾക്കട്ടെ. രൂപ എന്തിന്? എനിക്ക് പണം വേണ്ട, എനിക്ക് പണം വേണ്ട. വേള ഉണ്ടാക്കാതെ അപ്പച്ചമ്മ കേൾക്കും. അയാളെ കടലാസ് പൊതി അവിടെ ബ്ലൗസിന്റെ പോക്കറ്റ് കൊത്തി തിരികെ വെച്ചു കൊടുത്തു. കൂരുകളിനെ കുത്തിമുറിച്ചു കൂവി വിളിച്ചുകൊണ്ട് മുമ്പോട്ട് കുതിക്കുന്ന ആ തീവണ്ടിക്കുള്ളിൽ നെഗലും കൂട്ടുകാരൻ ഒരു മുറിക്കാത്തിരിപ്പുണ്ട്. നെഗൽ വളരെയധികം മധ്യതച്ചിത്തനായി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു.

രണ്ടു വർഷം കഴിഞ്ഞു. അതിഭയങ്കരമായ യുദ്ധം നടന്നു. യുദ്ധത്തിൽ അവർ ജയിച്ചു. യുദ്ധം ജയിച്ച് മിസ്റ്റർ നകുൽ നാട്ടിൻപുറത്തേക്ക് തിരിച്ചു വരികയാണ്. അപ്പച്ചമ്മയുടെ വീട്ടിലൊന്ന് കയറി കയറി ചെല്ലുമ്പോ അപ്പച്ചമ്മ തീരെ സുഖമില്ലാത്ത മട്ടിൽ ഭൂമുഖത്തിരിപ്പുണ്ട്. മോനെ, നകുൽ, നമ്മൾ യുദ്ധം ജയിച്ചല്ലയോ മക്കളെ. ഇത് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. മോനെ, ഒരുപാട് പേര് ചത്തു അല്ലേ? ആ ചത്ത്, അത് പാവപ്പെട്ട പൊട്ടാളക്കാരല്ലേ. ഞങ്ങൾ ആഫീസർമാർക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ മോനെ അബദ്ധമൊന്നും പറ്റിയില്ലല്ലോ. ഏ, ഒരു പോറൽ പോലും പറ്റില്ല. മോനെ, നകുൽ, നിനക്കൊരു കപ്പ് കാപ്പി ഇടാൻ ഇപ്പൊ ഞാൻ തന്നെ അടുക്കളയിൽ കയറേണ്ടിയിരിക്കുക. ആ പെണ്ണുണ്ടല്ലോ ഇവിടെ വിലയ്ക്കുന്ന പെണ്ണേ. ആര്? ആ പെണ്ണേ മസ്ലോവ. അവൾ എന്നെ ചതിച്ചടാ മോനെ. എങ്ങനെ? അല്ല, മോടിച്ചോണ്ട് പോയോ? ആ മോടിച്ചോണ്ട് പോയെങ്കിൽ സാരമില്ലായിരുന്നു മോനെ. എനിക്ക് നിന്നെ കൊഴാമറിച്ചില്ലെന്ന് പറഞ്ഞുകൂടാ. ആ പെണ്ണ് എങ്ങനെയോ ഗർഭം ധരിച്ചു. അറിഞ്ഞ ദിവസം അടിച്ചു പുറത്താക്കിയവളെ. പകഞ്ഞ കൊള്ളി പുറത്ത് നമ്മുടെ കുടുംബത്തിൽ ചെയ്യുന്ന കാര്യമാണ്. നകുൽ സ്വന്തം മുറിയിലേക്ക് പോയി. ഇതാ ആ മുറിക്കകത്ത് മറ്റൊരാൾ നിൽക്കുന്നു. മറ്റൊരാളല്ല, അയാൾ തന്നെ. ആ നിലക്കണ്ണാടിയിൽ അയാൾ പ്രതിരൂപം. അയാൾ ആ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കി. അയാൾ അയാളോട് പറയുന്നു, നകുൽ, നിന്റെ കുഞ്ഞിനെ തോളിലിട്ടുകൊണ്ട് ഇപ്പോൾ മസ്ലോവ തെരുവിൽ തെണ്ടി തെണ്ടി നടക്കായിരിക്കും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി. ചെല്ല്, നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോലെ. പൗരുഷമുള്ളവനാണെങ്കിൽ, വാക്കിന് വില കൽപ്പിക്കുന്നവനാണെങ്കിൽ, കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിൽ, ചെല്ല്, നീ മസ്ലോവയെ കൂട്ടിക്കൊണ്ടുവരും. അയാളെ ഇറങ്ങി. പെട്ടെന്ന് മനസ്സ് തടഞ്ഞു. നില്ല, എങ്ങോട്ട് പോവുക? നീ ആര്? അവളാര്? നീ ആര്? അവളാര്? അവൾ വേലക്കാരി. നീ ചക്രവർത്തിയുടെ സഹോദരിയെ കല്യാണം കഴിക്കണവൻ. പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ചതിന് എനിക്ക് ചക്രവർത്തി തിരുമനസ് കനിഞ്ഞു നൽകിയ ഒരു പാരിതോഷികമാണ് എന്റെ ഇന്നത്തെ ഈ ന്യായാധിപ പദവി.

തുടരേണ്ട, സമയമായി, വിചാരണ തുടരാൻ സമയമായി. മിസ്റ്റർ നെഗുൽ തന്റെ പൂർവകഥകൾ ഓർമ്മിച്ച് എല്ലാം മറന്നിരിക്കുകയായിരുന്നു. അയാൾ കോടതി വളപ്പിലേക്ക് കോടതി ഹാളിലേക്ക് കയറി ചെന്നു. അയാളുടെ സംശയം മസ്ലോമിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടോ? ഇല്ല, അവൾക്ക് മനസ്സിലായിട്ടില്ല. അവൾ ആ പ്രതിക്കൂട്ടി നിൽക്കുന്നു, ഒന്നും അറിയാത്ത ഭാവത്തിൽ. പ്രതിഭാഗം വക്കീൽ തന്റെ വാദം തുടരുകയാണ്. അതുകൊണ്ട് ന്യായാധിപന്മാരെ, എന്റെ കക്ഷി നിരപരാധിയാണെന്നും അവൾ വെറുതെ വിടണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. മാത്രമല്ല, അവളെ ഇത്തരത്തിലാക്കിയത് ആരായാലും ശരി, എത്ര സമുന്നതനായ മനുഷ്യനായാലും ശരി, എത്ര സമുന്നതമായ പദവി അലങ്കരിക്കുന്ന ആളായാലും ശരി, അവളെ തേടിപ്പിടിച്ച് ശിക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രതിക്കെന്തെങ്കിലും പറയാനുണ്ടോ? അവളൊന്ന് തേങ്ങിക്കരയുക മാത്രം ചെയ്തു, ഒന്ന് വിങ്ങിക്കരയുക മാത്രം ചെയ്തു. ഒരു മണിക്കൂർ കഴിഞ്ഞ് ഈ കേസിന്റെ വിധി പറയുന്നതാണ്. ന്യായാധിപന്മാർ അവരുടെ ചേംബറുകളിലേക്ക് പോയി. ഞങ്ങൾ തീരുമാനിച്ചു, ഞാൻ കാരണം പിഴച്ചുപോയൊരു പെണ്ണ്, ഞാൻ കാരണം കുറ്റവാളിയായി എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു, എന്റെ വിധിയെഴുത്തിന് വിധേയായി വന്നു നിൽക്കുന്നു. ഇപ്പോഴെങ്കിലും എനിക്ക് ഇവിടെ രക്ഷിക്കണം. എന്റെ പ്രലോഭനങ്ങൾ കുടുങ്ങിപ്പോയി പാവപ്പെട്ട പെണ്ണിനെ, നിരപരാധിയായ പെണ്ണിനെ എനിക്ക് രക്ഷിക്കണം. ഞാൻ അവളെ രക്ഷിക്കും. അതിനുവേണ്ടി തന്നെ അയാൾ അഭിപ്രായം രേഖപ്പെടുത്തി. അയാളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജഡ്ജി വിധി പറയാൻ പോകുന്നു. ദൃശ്യമായും അവൾ വെറുതെ വിടത്തക്ക തരത്തിൽ എഴുതിപ്പിടിപ്പിച്ചു. ഒരു മണിക്കൂർ കഴിഞ്ഞു, വീണ്ടും ജനക്കൂട്ടമായി കോടതി വളപ്പിൽ ജനക്കൂട്ടമായി. വിധിന്യായം കേൾക്കാൻ എല്ലാവരും കാതുകുറിപ്പിച്ചു നിൽക്കുന്നു. ഇതാവരുന്നു ജഡ്ജി. നിർഗുണം ബ്രഹ്മം, ഗുണവുമില്ല ദോഷവുമില്ല, നിർഗുണം ബ്രഹ്മം. എല്ലാവരും കാതുകുറിപ്പിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം വിധിന്യായം വായിച്ചു തുടങ്ങി. ചക്രവർത്തി മനസ്സിലെ പേരിൽ ഈ കേസിലെ പ്രതികൾക്ക് ഇനി പറയുന്ന ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഹോട്ടൽ പരിചാരിക എഫീമിയയ്ക്ക് 6 മാസത്തെ കഠിനവും, സൈമണും മസ്ലോവയ്ക്കും ജീവപര്യന്തം നാടുകടത്തലും വിധിച്ചിരിക്കുന്നു.

0: ശത്രുക്കൾ പോലും സഹതപിക്കും വിധം, ശത്രുക്കൾ പോലും സഹതപിക്കും വിധം. നേകുലസ്തബ്ധനായിരുന്നു പോയി. താൻ അവൾക്ക് വേണ്ടി എഴുതി, അത് പ്രയോജനപ്പെട്ടില്ല. അന്ന് വൈകുന്നേരത്ത് നെഗുൽ യജ്ഞ കാണാൻ ചെന്നു. യജ്ഞ നടക്കാനിറങ്ങുന്ന സമയം ആരെ തൂക്കാൻ വിധിച്ചാലും കൃത്യം അഞ്ചരിക്കത്തിൽ നടക്കാനിറങ്ങും. ഹലോ മിസ്റ്റർ നെഗുൽ, എന്താ വിശേഷം? സാർ, ഇന്ന് കേസ് ആ വിധി പറഞ്ഞ കേസിൽ അബദ്ധം പറ്റിപ്പോയി സാർ. എന്താണ്? ആ മസ്ലോവ നിരപരാധിയാണ്, അവൾ വെറുതെ വിടേണ്ടതായിരുന്നു. മിസ്റ്റർ നെഗുൽ, നിങ്ങൾ എഴുതി അവൾ കുറ്റക്കാരിയാണെന്ന്.
1: കുറ്റക്കാരിയെ ഞാൻ ശിക്ഷിച്ചു.
0: അല്ല സാർ, കുറ്റക്കാരി എന്ന് മാത്രമല്ല ഞാൻ എഴുതിയിട്ടുള്ളത്, അവൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ മുതലാളിയെ കൊല്ലണമെന്ന് അവൾക്ക് മനഃപൂർവമായ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നുകൂടി ഞാൻ എഴുതിയിട്ടുണ്ട്. മിസ്റ്റർ നെഗുൽ, നിങ്ങൾക്ക് അവിടെ പേര് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ എഴുതേണ്ടതായിരുന്നു. സാർ, ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ശരി, എങ്കിൽ നമുക്ക് സംശയമാണെങ്കിൽ ഫയൽ നോക്കാം. ജഡ്ജി അകത്ത് പോയി ഫയൽ എടുത്തുകൊണ്ട് വന്നു. ഫയലിലെ താളുകൾ അറിയുന്നു. നോക്ക് മിസ്റ്റർ നെഗുൽ, ശരിയാണ്, ജഡ്ജി പറഞ്ഞാണ് ശരി, അവൾ കുറ്റം ചെയ്തിട്ടുണ്ട്, അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ എന്ന് ആരംഭിക്കുന്ന വാക്യം അതിൽ ഇല്ലേ ഇല്ല. ഇതെന്ത് മറിമായമാണ് സാർ? ഞാൻ എഴുതിയതാണ് സാർ. മിസ്റ്റർ നെഗുൽ, നിങ്ങൾ എഴുതിക്കാണും, പക്ഷേ ക്ലാർക്ക് അത് പകർത്തിയതിന് ശേഷം നിങ്ങൾ വായിച്ചു കേട്ടോ.
1: വായിച്ചു, പക്ഷേ വേണ്ട പോലെ കേട്ടില്ല.
0: ആ അവിടെയാണ് പക്ഷേ. മിസ്റ്റർ നെഗുൽ, വിഷമിക്കണ്ട, ഇത് നമ്മുടെ കോടതിയിൽ സാധാരണയല്ലേ സാർ. ഇതൊരു സമാധാനമല്ല സാർ. കോടതികളുടെ ശ്രദ്ധ മൂലം നിരപരാധിയായ ഒരു പെണ്ണ് നാട് കടത്തപ്പെടുന്ന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ സാധിക്കില്ല സാർ.
2: മിസ്റ്റർ നെഗുൽ, നിങ്ങൾ അപ്പീൽ കൊടുക്കണം, രക്ഷപ്പെടും. പക്ഷേ പ്രശസ്തനായ വക്കീലിന് വേണം വക്കാലത്ത് കൊടുക്കാൻ.
0: നെഗുൽ പിന്നെ പോയത് വക്കീലിനെ കാണാനാണ്. ആ വക്കീൽ കേസ് ഏറ്റു. 10,000 രൂപ പ്രതിഫലം. അന്ന് രാത്രി വളരെ ഇരുട്ടുന്നവരെ അയാൾ ഡയറി എഴുതിക്കൊണ്ടിരുന്നു. ഒരു കത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹം എഴുതി, ഈ നീതിപീഠം അനീതിപീഠമാണ്. ഈ നീതിപീഠത്തിൽ എനിക്ക് വിശ്വാസമില്ല. എല്ലാ തെറ്റുകളും ചെയ്ത ഒരു മഹാപരാധിയായ ഞാൻ അവിടെ ന്യായാധിപൻ. ഒരു തെറ്റും ചെയ്യാത്ത പാവം മസ്ലോവ കുറ്റവാളിയായി എന്നെ മുമ്പിൽ നിൽക്കുന്നു. ഈ നീതിപീഠത്തിൽ എനിക്ക് വിശ്വാസമില്ല, ഞാൻ ജോലി രാജിവെക്കുന്നു. അടുത്ത ദിവസം രാജിക്കത്ത് സമർപ്പിച്ചിട്ട് നെഗുൽ പോയത് ജയിലിലേക്കാണ്. ജയിൽ സൂപ്രണ്ട് ചോദിച്ചു, അല്ല സാറോ, എന്താ സാർ ഇങ്ങോട്ടൊക്കെ? എനിക്കൊരാളെ കാണണം, ഒരു കൊലപ്പുള്ളി, നാടുകടത്താൻ വിധിക്കപ്പെട്ട ഒരുത്തി, മസ്ലോവ.
1: ഓഹോ, വിളിക്കാം വിളിക്കാം.
0: മസ്ലോവ വന്നു. രണ്ടുപേരും ഒരു മുറിക്കകത്ത് മേശക്കിരുവശവും അഭിമുഖമായിട്ടിരുന്നു. നെഗുൽ തന്റെ കണ്ണട കയ്യിലെടുത്തപ്പോൾ മുഖത്തു ഉറ്റുനോക്കി. മസ്ലോവ, നീ എന്നെ സൂക്ഷിച്ചു നോക്ക്, എനിക്കെന്നെ മനസ്സിലായോ? അവൾക്ക് മനസ്സിലായ ലക്ഷണമില്ല. മസ്ലോവ, നിനക്കെന്നെ അറിയാം, നമ്മൾ രണ്ടുപേരും എന്റെ അപ്പച്ചമ്മയുടെ വീട്ടിൽ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. എന്റെ പേർ നെഗുൽ. മുസ്ലവ, നിന്നെ കാണാമെന്നാണ് മാപ്പ ചോദിക്കാൻ.
1: മാപ്പോ? എന്തിന് സാർ? ഞാനതൊക്കെ എന്നേ മറന്നു. ഞാനിപ്പോ ഒരു പുതിയ ആളാണ്. ഞാൻ മേശാലയത്തിലാണ്, ഞാൻ കൊല്ലപ്പള്ളിയാണ്, നാടിനടുത്താൻ വിധിക്കപ്പെട്ടവളാണ് സാർ. ഞാനിപ്പോ ഇപ്പോ എനിക്ക് അന്നത്തെ വിലയൊന്നുമില്ല. അന്ന് എന്റെ ജീവിതത്തിന് സാർ 100 രൂപയല്ലേ വില കൊണ്ടത്. ഇപ്പൊ എന്നെ എനിക്ക് 10 രൂപ.
0: സാറേ, സമയമായി, സന്ദർശകർക്ക് പോകാൻ സമയമായി. മനസ്സിലാവ, ഞാൻ നാളെ വരും, എനിക്ക് പലരും സംസാരിക്കാനുണ്ട്.
1: എന്താണ്, സംസാരിച്ചു തീർന്നില്ലേ?
0: ഇല്ല ഇല്ല, നീ എനിക്കൊരു സഹോദരിയല്ല. സാറേ സാറേ, ബന്ധോ സ്വന്തമൊക്കെ പിന്നെ പറയാം, സന്ദർശകരുടെ സമയം കഴിഞ്ഞ് പോകണം. അടുത്ത ദിവസം ഞങ്ങൾ ജയിലിലെത്തിയപ്പോൾ യാതൊരു കൂസലുമില്ല അവൾ വരുന്നു.
1: സാറേ, എന്തൊക്കെയാ വിശേഷം?
2: മനസ്സിലായി, അവൾ മദ്യപിച്ചിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ട്.
0: മുസ്ലവ, നിന്റെ കേസ് വാദിക്കാൻ ഞാൻ എന്റെ വക്കീലിനെ ഏൽപ്പിച്ചിട്ട് വരിക. അപ്പീൽ പെറ്റീഷൻ, നീ അതിൽ രക്ഷപ്പെടും. ഇതാ, ഇതാണ് അപ്പീൽ പെറ്റീഷൻ, വക്കീൽ തയ്യാറാക്കിയതാണ്. ഇതിലൊരു ഒപ്പിട്ട് തരൂ. അവൾ ഒപ്പിട്ട് കൊടുത്തു. മുസ്ലവ, ഈ കേസിൽ നീ രക്ഷപ്പെടും, നിന്നെ വെറുതെ വിടും. നിന്നെ മോചിപ്പിക്കുന്ന ദിവസം മുസ്ലവ നമ്മുടെ വിവാഹം നടക്കും.
1: വിവാഹോ? എന്താ ഇത്ര അത്യാവശ്യം?
0: എന്റെ മനസാക്ഷി.
1: മനസാക്ഷിയോ നിങ്ങൾക്കോ?
0: ദൈവത്തിന്റെ മുമ്പിൽ.
1: ദൈവോ? ഇങ്ങോട്ട് വരുന്ന വഴിക്കങ്ങ നിൽക്കുന്നു മൂപ്പിന്ന്. ഒരു ദൈവഭക്തൻ. മനസ്സിലായി, ഇപ്പൊ ദൈവഭക്തൻ ഇവിടെ വന്നെന്തിനാണോ?

0: സാറ് കരച്ചിൽ പിടിച്ചതൊക്കെ ആയോ? ആ സമയമായി.
1: ശോഭ, ഞാൻ പോകുന്നു. അടുത്ത ദിവസം അവളെ കാണാൻ ചെന്നപ്പോ ജയിൽ സൂപ്രണ്ട് പറഞ്ഞു,
0: സാറേ ഇന്ന് അവളെ കാണാൻ പറ്റൂല.
1: എന്താണ്?
0: നല്ല രാത്രി അവളെ വലിയ ബഹളമായിരുന്നു, സ്ത്രീകളെ എല്ലാം തല്ലി അവളെ ഒറ്റയ്ക്കൊരു മുറിയിട്ട് പൂട്ടിയിരിക്കുകയാണ്. അവൾക്ക് ഭ്രാന്തിന്റെ ലക്ഷണം.
1: ശരി, എങ്കിൽ ഞാൻ അവളെ കാണുന്നില്ല.
0: അയാൾ ജയിൽ വരാന്തിലൂടെ നടന്നു പോകുമ്പോ ഒരു വിളി കേട്ടു,
2: മിസ്റ്റർ നകുൽ.
0: അയാൾ തിരിഞ്ഞു നോക്കുമ്പോ ആ ജയിലഴി പിടിച്ചു നിൽക്കുന്നു അതിസുന്ദരിയായ ഒരു സ്ത്രീ.
2: എന്നെ മനസ്സിലായോ?
0: നമ്മൾ ഒന്നിച്ച് പഠിച്ചതാണ് ഒരു കോളേജിൽ, ഒരു ഒരു ക്ലാസ്സിൽ, ഓർമ്മയില്ലേ?
2: ഓ, നിങ്ങൾ ആ പ്രഭുവിന്റെ മകളല്ലേ? നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നു?
0: മിസ്റ്റർ നകുൽ, ചക്രവർത്തി ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തുണ്ട്. ഞാൻ അതിന്റെ ഒരു പ്രവർത്തകയാ. ഞങ്ങളെയൊക്കെ നാടുകടത്താൻ അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്.
2: ആ പിന്നെ നിങ്ങളും ആ മസ്റുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് കേട്ടല്ലോ.
0: മിസ്റ്റർ നകുൽ, അവിടെ കാര്യം വലിയ കഷ്ടമാണ്. നിങ്ങൾ വിചാരിച്ചാൽ അവൾക്ക് ഇവിടെ ജയിൽ ആശുപത്രിയിൽ നഴ്സുകളെ ആവശ്യമുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ അവളെ അങ്ങോട്ട് അയക്കാൻ കഴിയില്ലേ?
1: അതൊരു നല്ല നിർദ്ദേശമാണല്ലോ.
0: നകുൽ പോയി ശ്രമിച്ചു. ആ ശ്രമത്തിൽ അയാൾ വിജയിക്കുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ ഓർഡറുമായിട്ടാണ് അയാൾ ജയിൽ വന്നു. ജയിൽ സൂപ്രണ്ട് പറഞ്ഞു, സാറേ ആ ഓർഡർ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ മസ്ലമിക്ക് ആ ജോലി അത്ര ഇഷ്ടമല്ല എന്ന് കേട്ടു. അവളെ ഇങ്ങോട്ട് വിളിക്കും, ഞാൻ സംസാരിച്ചു നോക്കാം.
1: മസ്ലോബ വന്നു.
0: സാർ, കഴിഞ്ഞൊരു ദിവസം തീരെ മര്യാദയില്ലാതെ ഞാൻ അങ്ങയോട് സംസാരിച്ചു, ക്ഷമിക്കണം.
1: മസ്ലോബ,
0: ക്ഷമ ചോദിക്കേണ്ട ഞാനല്ലേ? മസ്ലോബ, നീ രക്ഷപ്പെടും, നീ കേസിൽ രക്ഷപ്പെടും, നിന്നെ പറഞ്ഞേ വിടും. വക്കീൽ എന്നും എന്നോട് പറഞ്ഞു, നിശ്ചയമായും നീ മോചിപ്പിക്കപ്പെടും. നിന്നെ പറഞ്ഞു വിട്ടാൽ അന്ന് നമ്മുടെ വിവാഹം നടക്കും.
2: സാർ, ഈ കാര്യം പറയാൻ വേണ്ടി മാത്രം ഇവിടെ വരരുത്.
0: ഇല്ല, ഇതിനുമേൽ നിനക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ വരില്ല. പക്ഷേ എന്റെ ജീവിതം നിനക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ ജോലി രാജികൊടുത്തു. നിന്നെ ഒരുപക്ഷെ വെറുതെ വിടുന്നില്ലെങ്കിൽ, നീ സൈബീരിയയിലേക്ക് പോവുകയാണെങ്കിൽ നിന്നോടൊപ്പം ആ ശിക്ഷ പങ്കിട്ട് അനുഭവിക്കാൻ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും.

0: സഖി സാർ ഒന്ന് പറയാറുണ്ട് പറഞ്ഞില്ലേ?
1: ഇല്ല, മേലെ ഞാനത് പറയില്ല, ആവർത്തിക്കില്ല. മസ്റ്റർ, എനിക്കൊരു അപേക്ഷയുണ്ട്. നീ ഈ കുടി നിർത്തണം. മാത്രമല്ല, ജയിൽ ആശുപത്രിയിലെ നഴ്സിന്റെ ജോലിയും സ്വീകരിക്കണം. സാർ അങ്ങ് പറഞ്ഞുകൊണ്ട് അത് രണ്ടും ഞാൻ അംഗീകരിക്കും. നെഹ്റു പിന്നെ പോയത് നാട്ടുമ്പുറത്തേക്കാണ്, എന്റെ സ്വന്തം നാട്ടിൽ. എന്റെ സ്വത്തെല്ലാം പാവങ്ങൾക്ക് വിതരണം ചെയ്തു. അപ്പച്ചമ്മി അവസാനമായി കണ്ട് യാത്ര ചോദിച്ചു, തിരിച്ചു വന്നു. ജയിലാശുപത്രിയിൽ മസ്റോവെ കാണാൻ ചെന്നപ്പോൾ ഇതാ ഒരു പുതിയ നേഴ്സ്.

ചെന്നില്ല. മുസ്ലവ, ഞാൻ ഇപ്പോഴും അഖിലിനെ കണ്ടു. അഖിൽ പറഞ്ഞു, നീ രക്ഷപ്പെടും, നിശ്ചയമായും രക്ഷപ്പെടും. പക്ഷെ എന്താ പ്രയോജനം? രക്ഷപ്പെട്ടാ പിന്നെയും നീ ആ നശിച്ച സ്ഥാപനത്തിലേക്ക് തിരിച്ചു പോകുമ്പോലെ? അതോ ഞാൻ പറഞ്ഞ പോലെ നിൽക്കൂ, മറുപടി പറഞ്ഞിട്ട് പോകൂ. അവൾ ദൂരെ ചെന്നും തിരിഞ്ഞു നോക്കി. അവൾ മന്ദഹസിച്ചു. അന്ന് ആ ചെടിച്ചില്ലയുടെ മറവിൽ നിന്ന് ചിരിച്ച ചിരി അയാൾ കണ്ടു. അത് ശരി, അപ്പൊ നീ എന്നെ പരീക്ഷിക്കായിരുന്നു.

0: ഒളിച്ചു നശിപ്പിച്ചു കളഞ്ഞു. കേസ് തോറ്റുപോയി. നീ കരയണ്ട, ഇതാ ദയാഹർജിക്കുള്ള അപേക്ഷയാണ്. വക്കീൽ തയ്യാറാക്കി തന്നാണ്. ഇതെങ്കിലും നിനക്ക് ഗുണമായിട്ട് എത്തിക്കാതിരിക്കില്ല. ഇതൊന്ന് ഒപ്പിട്ടു തരൂ, ഒപ്പിട്ടു തരൂ. ഒപ്പിടുമ്പോൾ മസ്ലോ പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങളെല്ലാം അവിടെ നിന്ന് കൊണ്ടുപോവുക. ഞാൻ അറിഞ്ഞു മസ്ലോവ, എല്ലാം ഞാൻ അറിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് നൂറുകണക്കിന് ജയിൽ പുള്ളികളെ നടത്തി കൊണ്ടുപോകുന്നു 14 മൈൽ അകലെയുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവരെല്ലാം സൈബീരിയയിലേക്ക് നാടുകടത്താൻ കൊണ്ടുപോവുകയാണ്. ട്രെയിൻ തയ്യാറായി നിൽക്കുന്നു. നെഗുൽ അവിടെ വന്നെത്തി. മസ്ലോവ ഇരിക്കുന്ന കമ്പാർട്ട്മെന്റിൽ ചെന്ന് കയറി. മസ്ലോവ, ഞാൻ നിനക്ക് കൊടുത്തേച്ച തുണിയൊക്കെ കിട്ടിയോ?
1: കിട്ടി സാർ.
0: നീ നിനക്ക് അറിയുന്നു, ഞാൻ നിന്റെ കൂടെ വരികയാണ് അങ്ങ് സൈബീരിയയിലേക്ക്. നീ അനുഭവിക്കുന്ന ഈ ദുഃഖം എന്റെ കാരണക്കാരൻ ഞാനാണ്. നിന്റെ ശിക്ഷ പങ്കിട്ട് അനുഭവിക്കാൻ ഞാൻ നിന്റെ കൂടെ വരികയാണ്. സാർ, എനിക്കൊരു അപേക്ഷയുണ്ട്. അങ്ങൊരു വലിയ ആളാണ്. സൈബീരിയയിൽ പോകത്ത ഗൃഹത്തിൽ യാതൊരു തെറ്റും അങ്ങ് ചെയ്തിട്ടില്ല. അങ്ങ് ദയവായി എന്നെ കൂടെ വരരുത്, വരരുത്.

0: ഇന്ന് സാംസൺ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്കിഷ്ടമാണോ മസ്ലോവ? തുറന്നു പറഞ്ഞോളൂ, എനിക്ക് യാതൊരു വൈഷമ്യമില്ല, പറഞ്ഞോളൂ. സാംസൺ നിന്റെ രക്ഷിതാവായി വരുമെങ്കിൽ അതിൽ സന്തോഷിക്കുന്നതാണ് ഞാൻ. പറയൂ, നിൽക്കൂ മസ്ലോവ, പറഞ്ഞിട്ട് പോകൂ, മറുപടി പറഞ്ഞിട്ട് പോകൂ. അവൾ പോയി. നിരാശനായിട്ട് അയാൾ തിരിച്ചുപോയി. എന്റെ താമസത്തിലെത്തിയപ്പോൾ അയാൾക്ക് കത്ത് കിട്ടി. ആ കത്ത് പൊളിച്ച് വായിച്ചപ്പോൾ അയാൾ തുള്ളിച്ചാടി. അവളെ വെറുതെ വിട്ടിരിക്കുന്നു. ദയാഹർജി, ചക്രവർത്തിയുടെ സമക്ഷം സമർപ്പിച്ച ദയാഹർജി അവൾക്ക് അനുകൂലമായിട്ട് വിധിച്ചിരിക്കുന്നു. അന്ന് അർദ്ധരാത്ര സമയത്ത് അയാൾ മസ്ലോവയുടെ താമസത്തിലെത്തി വാതിലിൽ തട്ടി വിളിച്ചു. മസ്ലോവ, നീ അറിഞ്ഞോ? നിന്നെ വെറുതെ വിട്ടു. ദയാഹർജി നിനക്ക് അനുകൂലമായിട്ട് വിധിച്ചിരിക്കുന്നു. ഇറങ്ങി വരൂ, നമുക്ക് സ്ഥലം വിടാം, നമുക്ക് നാട്ടിലെത്തി, നമുക്ക് ഒന്നിച്ച് സുഖമായിട്ട് ജീവിക്കാം. മസ്ലോവ വരൂ.
1: വാതിൽ തുറക്കപ്പെടുന്നു.
0: ഇറങ്ങി വന്നത് അവളല്ല, സാംസൺ. നിങ്ങൾക്ക് എന്നോട് കഴിയും. അവർ തമ്മിൽ അടുക്കുന്നു. രണ്ടുപേരെയും കണ്ണു ചുവന്നു. അവർ ആഞ്ഞടുക്കുന്നു. രണ്ടുപേരെയും താലമാറ്റത്ത് അവളിറങ്ങി ഓടുന്നു. നിൽക്കൂ. അവർ രണ്ടുപേരും ഓടിപ്പോകുന്നു. ഉറക്കം തോന്നുന്ന ഒരു പട്ടാളക്കാരൻ ഞെട്ടിയുണർന്നു. അവന്റെ തോക്കിൽ നിറയൊഴിഞ്ഞു. രക്തത്തിൽ കുളിച്ച് മസ്ലോവ ആ വീട്ടിന്റെ വരാന്തയിൽ കിടക്കുന്നു. ആ മൃതദേഹത്തിന് ഇരു പാർശ്വത്തു നിൽക്കുന്നു അവർ. സാംസൺ, നാം തമ്മിൽ മല്ലടിക്കേണ്ടവരല്ല. നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ജീവിതമാണ് ഇതാ ഇങ്ങനെ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നു. ഈ നാട്ടിലെ സാമൂഹ്യ ജീവിതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ഒന്നിച്ച് പരിശ്രമിക്കേണ്ടവരാണ് നമ്മൾ. നമുക്ക് കൈകോർത്ത് പിടിക്കുക, നമുക്കൊന്നിച്ച് പ്രഖ്യാപിക്കുക.

0: ഉയർത്തെഴുന്നേൽപ്പ് അവിടെ അവിടെ അവസാനിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഉയർത്തെഴുന്നേൽപ്പ് എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം ബി സാംബശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: സാംസ്കാരിക ഇടങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെ നീണ്ടുകിടക്കുന്ന പ്രകൃതിയുടെ അത്ഭുത ലോകമായ പശ്ചിമഘട്ടത്തിലേക്കാണ്. പശ്ചിമഘട്ടം കേവലം ഒരു മലനിരയല്ല, മറിച്ച് ജീവന്റെയും സംസ്കാരത്തിന്റെയും ഒരു കലവറയാണ്. ജീവന്റെ ഉറവിടമാണ് പശ്ചിമഘട്ടം എന്ന് ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാം. പശ്ചിമഘട്ടം ഏകദേശം 1600 കിലോമീറ്ററോളം നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ പ്രദേശങ്ങളിലൊന്നാണ്. ഇവിടെ കാണുന്ന സസ്യങ്ങളും ജീവികളും നദികളും മലകളും ഈ പ്രദേശത്തിന്റെ പ്രത്യേകതയാണ്. ഈ മലനിരകൾ ഇന്ത്യയുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി മഴ നൽകുന്നതിനാൽ ഈ പ്രദേശത്ത് ധാരാളം നദികളും കാടുകളുമുണ്ട്. പശ്ചിമഘട്ടം നിരവധി വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെയും സസ്യങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. സിംഹവാലൻ കുരങ്ങ്, നീലഗിരി താർ, വരയാട്, ഇന്ത്യനാന എന്നിവയെ ഇവിടെ കാണാം. കൂടാതെ നിരവധിയിനം പക്ഷികളും ഉഭയജീവികളും പാമ്പുകളും ഇവിടെയുണ്ട്. കാവേരി, ഗോദാവരി, കൃഷ്ണ, പെരിയാർ, ഭാരതപ്പുഴ തുടങ്ങിയ നദികളുടെ എല്ലാം ഉറവിടം പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടത്തിലെ വനങ്ങളും മലകളും പല ആദിവാസി വിഭാഗങ്ങളുടെയും വീടാണ്. അവരുടെ ജീവിതവും സംസ്കാരവും പ്രകൃതിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു. പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതിപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് 2012 യുനെസ്കോ ഇതിനെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി ഇവിടെ കർശനമായ നിയമങ്ങൾ നിലവിലുണ്ട്. പശ്ചിമഘട്ടം വെറുമൊരു പ്രകൃതി സംരക്ഷണ കേന്ദ്രമല്ല, മറിച്ച് അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ്. അവരുടെ കൃഷിയും ജീവിത രീതികളും ആചാരങ്ങളും ഈ മലനിരകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള നാടൻ പാട്ടുകളും കഥകളും പുരാണങ്ങളും ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. പ്രിയ ശ്രോതാക്കളെ, പ്രകൃതിയുടെയും മനുഷ്യരുടെയും ഈ അത്ഭുത ലോകത്തെ നേരിൽ കണ്ടറിയാനും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും ഈ പരിപാടി നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് കരുതുന്നു.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

0: നമസ്കാരം. പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവെയിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആണ്, ലോക മാനസിക ആരോഗ്യ ദിനമാണ്. ഇന്നത്തെ നമ്മുടെ പോക്കുവെയിൽ തത്സമയ പരിപാടിയിൽ നമുക്ക് മാനസിക ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട മനസ്സിൻ്റെ സന്തോഷം നിലനിർത്തുന്ന, മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്തുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു പോകാം. നമ്മളെപ്പോഴും മറന്നു പോകും, നമ്മളെപ്പോഴും ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് വളരെയധികം ബോധവാന്മാരാണ്, എന്നാൽ നമ്മുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ അത്ര കണ്ട് ബോധവാന്മാരല്ല. അത് പറയാൻ പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ തുറന്ന് പറയാൻ മടിക്കുന്നവരാണ്. മനസ്സ് തളരുമ്പോൾ ശരീരത്തിന് പനിയോ ക്ഷീണമോ വന്നാൽ നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് ഓടിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ മനസ്സ് വല്ലാതെ ഭാരപ്പെടുമ്പോൾ, ഒരു വലിയ ഇരുട്ട് നമ്മെ മൂടുമ്പോൾ, എനിക്ക് സങ്കടമുണ്ട്, എനിക്കൊരു സഹായം വേണം എന്ന് തുറന്നു പറയാൻ പലപ്പോഴും നമ്മൾ മടിക്കാറുണ്ട്. ഓർക്കുക, മനസ്സ് തളരുന്ന ഒരു ദൗർബല്യമല്ല, അതൊരു മനുഷ്യ സഹജമായ അവസ്ഥ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിനായി ഓടുന്നതിനിടയിൽ നമ്മൾ പലപ്പോഴും നമ്മെ തന്നെ മറന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷനാവുന്നതും ഉറക്കം നഷ്ടപ്പെടുന്നതും ആരോടും മിണ്ടാതെ ഒറ്റയ്ക്ക് ഒതുങ്ങിക്കൂടാൻ തോന്നുന്നതുമൊക്കെ മനസ്സ് നമുക്ക് തരുന്ന ചില സൂചനകളാണ്. എനിക്കിപ്പോൾ ഒരു ഇടവേള വേണം, എൻ്റെ ഭാരങ്ങൾ ഒന്ന് ഇറക്കി വയ്ക്കണം എന്ന് മനസ്സ് നമ്മോട് തന്നെ യാചിക്കുന്ന നിമിഷങ്ങളാണവ. ആ സമയത്ത് ആ അവസ്ഥയെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം അത് മാറ്റിവെക്കാൻ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം, ഇഷ്ടമുള്ള വർത്തമാനങ്ങൾ പറയാം, സുഹൃത്തുക്കളോട് സംസാരിക്കാം. അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന മാനസിക ആരോഗ്യത്തെ നമുക്ക് നിലനിർത്താം. അപ്പോൾ എല്ലാവർക്കും മാനസിക ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി സംസാരിക്കാനുള്ളൊരവസരമുണ്ട്. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ, നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: രവി ആലപ്പുഴ.
0: സുഖമാണോ? മാനസികാരോഗ്യം ഒക്കെ ഓക്കെ അല്ലേ? ഇന്ന് മാനസികാരോഗ്യ ദിനമാണ്. ലോക തപാൽ ദിനം. അപ്പൊ രണ്ടും കൂടെ തമ്മിൽ നല്ല റിലേറ്റഡ് ആണ്. പണ്ട് നമ്മള് നമ്മുടെ മാനസിക വിഷമങ്ങളൊക്കെ ലെറ്ററിലൂടെ ഇറക്കി വെച്ചിരുന്നു. ഇപ്പൊ പിന്നെ പുതിയ മീഡിയകളൊക്കെ വന്നതോടുകൂടി വളരെ എളുപ്പമായി
1: എല്ലാം.
0: അതെ അതെ, ഒരു വിഷമം വന്നാൽ നമ്മൾ അറിയിക്കണമെങ്കിൽ കുറെ ദിവസം കഴിഞ്ഞ അവിടെ എത്തും സംഭവം.

0: ഇത് രണ്ടും കൂടെ ഭയങ്കരമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന സാധനങ്ങളാണ്. ശരീരത്തിന്റെ അസുഖം മനസ്സിനെയും, മനസ്സിന്റെ അസുഖം ശരീരത്തെയും ബാധിക്കും. അപ്പൊ അങ്ങനെ ഒരു നല്ല മെന്റൽ സ്റ്റാറ്റസ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് തുടക്കത്തിലെ ആശംസിക്കുകയാണ്. അപ്പൊ ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ?
1: ഇല്ലായിരുന്നു.
0: അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: പൊന്നിൻ താമരകൾ എന്ന് തുടങ്ങുന്ന പാട്ട്.
0: പൊന്നിൻ താമരകൾ ആരാധന എന്ന ചിത്രത്തിലെ
1: ആരാധന സിനിമ.
0: രണ്ടുപേര് പാടിയാലോ?
1: ഇല്ല, എനിക്ക് പാടാൻ അറിയത്തില്ല.
0: ഈ പാട്ട് എനിക്ക് പറഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാനും പാടാൻ ശ്രമിക്കുന്നില്ല. അപ്പൊ മാനസികാരോഗ്യ ദിനത്തിന് വേണ്ടി നമ്മുടെ ശ്രോതാക്കളോട് എന്താ പറയാനുള്ളേ?
1: എല്ലാവരും നന്നായിരിക്കുക, എപ്പോഴും നല്ല നല്ല യാത്രകളിലും ഉല്ലാസങ്ങളിലും ഒക്കെ പങ്കെടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറയാനുള്ളൂ.
0: നല്ല ആൾക്കാരോട് വർത്തമാനം പറയുക, നല്ല പാട്ട് കേൾക്കുക, നല്ല സിനിമ കാണുക, പിന്നെ ഈ പ്രസന്റിൽ ജീവിക്കുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കൂട്ടുകാരുമൊക്കെ ആയിട്ടൊക്കെ ചേർന്ന് അതിന് ഒറ്റയ്ക്ക് പോകാനാണ് ഇഷ്ടമെങ്കിൽ ഒറ്റയ്ക്ക് പോവുക, അങ്ങനെ മനസ്സിന്റെ ആരോഗ്യത്തെ നിലനിർത്താമെന്നാണ് രവിചേട്ടൻ നമ്മളോട് പറയുന്നത്. പ്രിയ ശ്രോതാക്കളോട് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാമോ? ഓക്കെ, ശരി. പൂക്കുവിൽ തത്സമയ പരിപാടിയിൽ ആലപ്പുഴയിൽ നിന്ന് രവിചേട്ടനാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. അപ്പം മാനസികാരോഗ്യ ദിനത്തിൻ്റെ ആദ്യത്തെ കോളറായിരുന്നു നമ്മളുടെ. അപ്പോൾ ഉല്ലാസയാത്രകൾ നടത്തുന്ന എപ്പോഴും മനസ്സിൻ്റെ ഭാരത്തെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കിട്ടുന്ന സമയം, നമ്മുടെ മനസ്സിനും കൂടെ വേണ്ടി കുറച്ച് സമയം നമ്മളെപ്പോഴും അവനവന് വേണ്ടി കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക. തീർച്ചയായും മനസ്സിനെ ഉല്ലാസപ്പെടുത്തും, മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്താൻ നമ്മളെ സഹായിക്കും. രവിചേട്ടൻ ആവശ്യപ്പെട്ട ഈ പാട്ട് നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായി കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഇന്ന് മാനസിക ആരോഗ്യ ദിനമാണ്. അപ്പം നമ്മുടെ മാനസിക ആരോഗ്യത്തിനായി നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. വളരെ ചെറിയ കാര്യങ്ങൾ മതിയാവും മനസ്സിനെ സാന്ത്വനിപ്പിക്കാൻ. നമുക്ക് പ്രിയപ്പെട്ടവരോട് നമ്മുടെ മനസ്സിലെ ഭാരങ്ങൾ പങ്കുവയ്ക്കാം. നമ്മുടെ സന്തോഷങ്ങൾ മറ്റുള്ളവരുമായി നമുക്ക് കൂട്ടിക്കലർത്താം. ഒപ്പം നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന ചിന്തയേക്കാൾ വലുതാണ് നമ്മുടെ സ്വന്തം സമാധാനം എന്നാലോചിക്കുമ്പോൾ തന്നെ മനസ്സ് വളരെയധികം ഭാരം കുറയുന്നതായി നമുക്ക് അനുഭവപ്പെടും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: രവി കണ്ണമ്പള്ളിയാണ്.
0: ആ രവി, ആലപ്പുഴ കഴിഞ്ഞ ഉടനെ രവി കണ്ണമ്പള്ളിയാണ്, പറഞ്ഞോളൂ.
1: അല്ല, ഇപ്പൊ ഞാന് ആലപ്പുഴയാണ്. ആലപ്പുഴ രവി അല്ല, കണ്ണമ്പള്ളി രവി. ഇപ്പൊ ആലപ്പുഴ.
0: അത് ശരി, തൊട്ട് മുമ്പേ ആലപ്പുഴ രവിചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചതേ ഉള്ളൂ.
1: അതുകൊണ്ടാണ് ഞാനും വിളിച്ചത്.
0: ഇതൊരു കോഴി
1: ആലപ്പുഴയാണെങ്കിൽ ഞാൻ രവി, ഈ രവി ആലപ്പുഴയാണ്. ഇപ്പൊ
0: കണ്ണമ്പള്ളി രവി ഇപ്പോൾ ആലപ്പുഴയിൽ ഉണ്ട്.
1: ആലപ്പുഴയില് ഹോട്ടലൊന്നും ഇറങ്ങാറാണ്.
0: ആ, അന്ന് പറഞ്ഞിരുന്നല്ലോ യാത്രയിലാണെന്ന്. അപ്പൊ അത് അടിപൊളിയാണ്. ആകസ്മികമായി രണ്ടുപേരും അടുത്തടുത്ത് തന്നെ കോളിൽ വന്നു എന്നുള്ളതാണ്. പിന്നെ ഈ മാനസിക ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വിശ്രമവേളകൾ ആനന്ദകരമാക്കുകയാണ്. നടക്കട്ടെ. ആ, എങ്ങനെയുണ്ട് ആലപ്പുഴ യാത്രയൊക്കെ?
1: ആലപ്പുഴ നല്ല സുഖം. ഞങ്ങള് ഒരു ബോട്ട് പിടിച്ചു പോയി. ആ ബോട്ടിൽ ഇപ്പൊ തിരിച്ച് വന്ന് ഇതായി ഇറങ്ങാൻ തുടങ്ങുന്നു.
0: എത്ര പേരുണ്ട് ബോട്ടില്?
1: ഞങ്ങള് 5 പേരുണ്ട്. അതായത് ഞാനും ഭാര്യയും മോളും മോളെ 2 കുഞ്ഞുമക്കളും. മോനും മക്കളും ആരും വന്നില്ല, അവർക്കൊക്കെ ജോലികളുള്ളത് കൊണ്ട് വന്നില്ല.
0: മതി, നമുക്ക് പോവാല്ലോ. ഇങ്ങനെയാണല്ലോ ജീവിതം ആനന്ദകരമാക്കാൻ.
1: അതെ.
0: ശരി, ബോട്ടില് ഇങ്ങനെ ഫുഡ് ഒക്കെ കിട്ടിയാ?
1: ഇല്ല, ഞങ്ങള്
0: കഴിച്ചിട്ടാണ് കയറി. വെള്ളമൊക്കെ ഉണ്ടോ ആലപ്പുഴ?
1: ഇവിടെ നമ്മൾ അവിടുത്തെ മഴ ഇവിടെ ഇല്ല.
0: ആ, ഇവിടെ ശക്തമായ മഴയാണ്. ഇന്നലെയൊക്കെ ഇവിടെ പൊളി മഴയാണ്.
1: ആ മഴ ഇവിടെ ഇല്ല. ഞങ്ങള് തമ്പാനൂര് ഇന്നലെ വന്നതാണ്. ഇന്നലെ തമ്പാനൂര് വരുമ്പോഴത്തേക്ക് വരെ, അതായത് പൂജപ്പുര വരുമ്പോഴത്തേക്ക് വരെ നല്ല മഴയായിരുന്നു. പൂജപ്പുര ഒരു തുള്ളി മഴ പെയ്തില്ല.
0: ശരി.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് തമ്പാനൂര് വന്നപ്പോ ചെറിയ മഴ തൂറ്റി. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മഴയേ ഇല്ല.
0: അതായത് സമയത്തായിരുന്നു അങ്ങോട്ട് പോയേ?
1: ഞങ്ങള് 5 മണിയായി.
0: ആ, പക്ഷെ 5 മണിക്കൊക്കെ തിരുവനന്തപുരത്ത് ഇന്നലെ ഭയങ്കര മഴയായിരുന്നു.
1: ഇല്ല, തിരുവനന്തപുരത്ത് ഇല്ലായിരുന്നു, പൂജപ്പുര വരെ ഉണ്ടായിരുന്നു. പൂജപ്പുര കഴിഞ്ഞിട്ട് മഴ.
0: നമ്മൾ ഇന്നലെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു, വെള്ളയമ്പലത്തുണ്ടായിരുന്നു.
1: ആ, വെള്ളയമ്പലത്ത് പെയ്തിരിക്കും, പക്ഷെ പൂജപ്പുര മഴ പെയ്തില്ല.
0: മഴയുടെ ഓരോ കാര്യങ്ങളെ.
1: പൂജപ്പുര വന്നിട്ട് ഞങ്ങള് ഇത് ജഗതി വഴി തിരിഞ്ഞ് കറങ്ങി പോയപ്പോഴത്തേക്ക് തമ്പാന്തി വന്നപ്പോ ചെറിയ മഴ പെയ്തു.
0: പക്ഷെ ഇന്നലെ ഇവിടെ വെള്ളനാട് കട്ട മഴയായിരുന്നു.
1: വെള്ളനാട് ആ മഴയത്തൊക്കെ ഞങ്ങളുണ്ട്, ഈ ആട്ടയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു.
0: ആ, പേരൂർക്കട മഴ, വെള്ളയമ്പലത്ത്
1: മഴയൊക്കെ ഭയങ്കര വെള്ളത്തിന്റെ ഇത് ഒരു ഒഴുക്കായിരുന്നു.
0: ആ, അപ്പൊ ഇങ്ങനെ അത് ഓരോ സ്ഥലങ്ങൾ വെച്ച് ഇങ്ങനെ മഴ കൊടുത്തോണ്ടിരിക്കുകയാണ്.
1: ഇന്നവിടെ മഴ ഉണ്ടാ?
0: ഇന്നിപ്പോ മഴ പെയ്തിട്ടില്ല ഇതുവരെ. ഇന്ന് പെയ്യുമെന്ന് തോന്നുന്നില്ല, കണ്ട ലക്ഷണം.
1: എന്നാ ആലപ്പുഴ മഴയില്ല.
0: പക്ഷെ ഇവിടെ ഇങ്ങനെ ഇരുണ്ട് കിടപ്പുണ്ട്, ഒരു കൺഫ്യൂഷനിലാണ്, പെയ്യണോ വേണ്ടേ. അപ്പോ എല്ലാരോടും എന്റെ സ്നേഹാന്വേഷണം പറയണം. ഇനി എങ്ങോട്ടാ പോകുന്നത്? യാത്ര കഴിഞ്ഞോ?
1: ഇല്ല, യാത്ര കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് 5:30 ട്രെയിനുണ്ട്. വീട്ടിലേക്ക് പോകാം.
0: നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അതിനിടയിൽ ഒരു ചായയൊക്കെ കുടിക്കണം.
1: ഓ,
0: അതിനെല്ലാരും വളരെ ഹാപ്പി അല്ലേ? വല്ലപ്പോഴൊക്കെ ഇതിനൊക്കെ സമയം കണ്ടെത്തണം, ഇങ്ങനെ ജോലി ജോലി ജോലി നടക്കാതെ.
1: അത് എന്നെ മുമ്പ് ടീച്ചറാണ് പറഞ്ഞത്, പ്രേരി പിടിപ്പിച്ചത്.
0: പിന്നല്ലാതെ
1: ഓ മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ അല്ലാതെയും കൊണ്ട് വല്ലപ്പോഴേക്കും ഇറങ്ങാൻ പോണം.
0: അത് നമ്മളെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കും. ഇനിയും പോണം. വലിയ ദൂര യാത്രകൾ ഒരുപാട് കാശൊന്നും നമ്മൾ മുടക്കണ്ട. എപ്പോഴും എനിക്ക് ജോലിയാണ് എനിക്ക് ജോലിയാണ് ഒന്നിന് സമയമില്ല എന്ന് വേവലാതിപ്പെടുന്ന ആൾക്കാരുടെ ഇടയിൽ നമ്മളൊരു മാതൃകയാണ്, മാതൃക. ശരി, അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
1: ഞാൻ ആകാശദൂതിലെ പെട്ടെന്ന് വിളിച്ചതാണ്, ഏതെങ്കിലും ഒരു പാട്ട്.
0: ആകാശദൂതിലെ ഏതെങ്കിലും ഒരു പാട്ട്. എല്ലാവരും മാനസിക ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്.
1: ആ,
0: ഇതിനു മുമ്പ് ഇതുപോലെ വന്നിട്ടുണ്ട്.
1: വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റിന് വിളിച്ചപ്പോഴത്തേക്ക് ആലപ്പുഴ രവി വിളിച്ചേന്റെ തൊട്ട് പുറകാണ് എന്റെ വാശിക്ക് ഞാൻ വിളിച്ചു.
0: ആ ഇതിപ്പോ സംഭവം എന്ന് പറഞ്ഞ ആലപ്പുഴ രവിചേട്ടൻ വിളിച്ചപ്പോ കണ്ണമ്പള്ളി രവിചേട്ടൻ ആലപ്പുഴ നമ്മളെ വിളിക്കുകയാണ്. തീർച്ചയായും അതൊരു കോയിൻസിഡൻസ് ആണ്. അപ്പൊ വളരെ സന്തോഷം. അപ്പൊ സന്തോഷമായിട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് വരൂ. അപ്പൊ പാട്ട് കേൾക്കാം. ശരി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് കണ്ണമ്പള്ളി രവിചേട്ടനാണ് ഇപ്പൊ വിളിച്ചത്. പക്ഷേ അവിചാരിതമായി അദ്ദേഹം ഇപ്പോൾ ആലപ്പുഴയിലാണ്. തൊട്ടു മുന്നേ ആലപ്പുഴയിലുള്ള രവിചേട്ടനാണ് നമ്മളെ വിളിച്ചത്. അപ്പൊ അതൊരു ആകസ്മികതയാണ് ഇന്നത്തെ ദിവസത്തിന്റെ. അപ്പൊ യാത്രയൊക്കെ കഴിഞ്ഞ് അതിന്റെ ഒരു സന്തോഷത്തിലിരിക്കുന്ന ഒരു അവസരമാണ്. അപ്പൊ ആകാശദൂത് എന്ന ചിത്രത്തിലെ ഏതെങ്കിലും ഒരു പ്രിയ ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് രവിചേട്ടനും കുടുംബത്തിനും വേണ്ടി ആ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. മാനസികാരോഗ്യ ദിനമാണ് ഇന്ന്. ഇപ്പം ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും പരാജയങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ വരാം. പക്ഷേ ഇതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. ഓരോ ഇരുണ്ട രാത്രിക്കൊപ്പവും ഒരു പുലരി പിറക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനും വീണ്ടും ഉണർന്നെഴുന്നേൽക്കാനുള്ള കരുത്തുണ്ട്. ആ കരുത്ത് നമുക്ക് പല രീതികളിൽ നമുക്ക് നേടിയെടുക്കാം. നമുക്കിപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ, ആരാന്ന് പറയാമോ?
0: ആരാണെന്ന് പറയാമോ? ഇത് കടങ്കഥയാണോ പഴഞ്ചൊല്ലാണോ? ആരാണെന്ന് പറയാമോ? ഉഷാ വാഴിച്ചലെന്ന് പറയാലോ. പറഞ്ഞോ.
1: അപ്പൊ എന്നെ മറന്നിട്ടില്ലല്ലേ? ഞാൻ എത്ര നാളുകൊണ്ട് ഞാൻ വിളിക്കുന്ന, ഇനി ഇങ്ങോട്ട്

0: 5000 രൂപ കിട്ടി.
1: അടിപൊളി. ഇനി ഞാൻ പറയണമായിരിക്കും.
0: 5000 അതിന്നും ഒരു വലിയ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. 5000 രൂപ കിട്ടി. പിന്നെ അതിനുശേഷമൊക്കെ ഞാൻ എനിക്ക് പിന്നെ ഓരോ സമ്മാനമൊക്കെ ഞാൻ 200 ഇങ്ങനെയൊക്കെ കിട്ടും. അപ്പൊ ഞാൻ വിടുന്നില്ല, അത് എടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ എനിക്കൊരു വലിയ വിഷയം എന്ന് വെച്ചാല് എനിക്ക് 3 ആൺമക്കളാണ്. മൂത്ത മോൻ കല്യാണം കഴിഞ്ഞ്, 2 കുഞ്ഞുങ്ങളുണ്ട്. അവന് പോലീസിലാണ് ജോലി. 2-ാമത്തെയാള് കല്യാണം കഴിഞ്ഞ് ഓട്ടോ ഡ്രൈവറാണ്, നമ്മളെ തിരുവനന്തപുരം സിറ്റിയിലാണ് ഓടുന്നത്. അത് കല്യാണം കഴിഞ്ഞ് 3-4 വർഷമായി കുഞ്ഞുങ്ങളൊന്നുമില്ല. അപ്പോ ഇളയ മോനെ അവനാണ് ഈ ബ്യൂട്ടീഷ്യനാണ് നടത്തുന്നത്. അവന് 33 വയസ്സുണ്ട്. അപ്പൊ അവൻ ഇതുവരെയും കല്യാണമൊന്നും ആവുന്നില്ല. അതിൽ എനിക്കൊരു ഭയങ്കര ഒരു വിഷമം.
1: ഞാനിനി അനുഗ്രഹിക്കണോ?
0: പറഞ്ഞാ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണം. ടീച്ചർ വന്ന് പറഞ്ഞാ മാത്രം മതി.
1: മതി, ഞാൻ മനസ്സിൽ പറഞ്ഞാ മതിയോ?
0: എങ്ങനെ പറഞ്ഞാലും അത് ഉടനെ
1: എന്തായാലും ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കട്ടെ.
0: ദൈവമേ,
1: ഹൃദയം നിറഞ്ഞ് പറയുന്നു.
0: അങ്ങനെ എന്റെ കല്യാണമാണെങ്കിൽ 17 വയസ്സിലായിരുന്നു.
1: 17 വയസ്സിലൊരു കുഞ്ഞു കുട്ടിയല്ലേ?
0: 17 വയസ്സിലായിരുന്നു എന്റെ കല്യാണം. അപ്പൊ എന്റെ ഭർത്താവിന് 21 വയസ്സുണ്ടായിരുന്നു.
1: അടിപൊളി.
0: അപ്പൊ അതൊക്കെ ഞാനങ്ങ് ചിന്തിക്കണം. അപ്പൊ എന്റെ
1: മമ്മിച്ചില്ല. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വിചാരിക്കുക എന്താണെന്നറിയുമോ, കല്യാണമൊന്നും കഴിക്കാതെ വളരെ സ്വതന്ത്രമായി അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ പിന്നെ അതൊക്കെ നടക്കും, അതിൻ്റെതായ സമയത്ത് എല്ലാം നടക്കും അല്ലേ മോനെ എന്ന് പറയുന്നത് പോലെ നടക്കും. അത് ഓർത്ത് ടെൻഷൻ ആവണ്ട, എല്ലാം ഓക്കെ ആവും.
0: ഓ ശരി. അങ്ങനെ അതിൽ എനിക്ക് അപ്പൊ ആ ടെൻഷനൊക്കെ പകുതി മാറിയേ. അത് ടീച്ചർ എന്താ പറഞ്ഞാലും എനിക്കത് പിന്നെ അത് നടക്കും, നടക്കാതിരിക്കത്തില്ല. അത് ശരിയാണ്,
1: ദൈവമാക്കല്ലേ.
0: അങ്ങനെയല്ല, എന്നാലും പിന്നെ നമ്മളെ നല്ല മനസ്സുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്കും ഒരു സന്തോഷമാണ്. അത് നടന്നിട്ടും
1: മനസ്സിൽ വിചാരിക്കുന്ന പോലെ ആ വിഷമതകളെല്ലാം വളരെ പെട്ടെന്ന് ഓക്കെ ആവും. കേട്ടാ, അപ്പൊ ജോലിക്കൊക്കെ പോകുന്നുണ്ടോ?
0: ആ, ജോലിക്ക് പോകുന്നുണ്ട്. ജോലി ഇപ്പം പിന്നെ ഇവിടെ പിന്നെ അനന്തപുരി ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടില്, ജഗതിയില്.
1: അവിടെയാണ് ജോലിക്ക് പോകുന്നത്? ആ,
0: ജഗതി അനന്തപുരി പിന്നെ ഓഡിറ്റോറിയം. എന്റെ ഫ്രണ്ടിൽ ഒരു അമ്മ മാത്രമുള്ള വീടായിരുന്നു. അവിടെയാണ് ഞാൻ നിന്നത്. അപ്പൊ അവിടെ 15 ദിവസം നിന്നപ്പോഴത്തേക്ക് പല്ലിന് വേദനയായി. അന്നേരം ഈ ഓഫീസ് വഴിയാണ് ഞങ്ങളെ അക്കൗണ്ട് ആക്കുന്നത്. അപ്പൊ എന്നോട് മാഡം പറഞ്ഞ്, ഉഷ ഒരു കാര്യം ചെയ്യ്, പല്ലെടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു പല്ലെടുത്ത് ഇനി എനിക്ക് തിങ്കളാഴ്ച പോണം മറ്റന്നാ.
1: പല്ലെടുക്കാനാണോ അവിടെ ജോലിക്കാണോ?
0: അയ്യോ ശരി, പല്ലെടുത്തിട്ട് 2-3 ആഴ്ചയായി, വേദന മാറുന്നില്ല. അന്നേരം ഞാനവിടെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇനി തിങ്കളാഴ്ച, എനിക്ക് അവിടെ പകരത്തിന് ഒരാളെ ആക്കിയിട്ടുണ്ട്.
1: അപ്പൊ ഇനി തിങ്കളാഴ്ച തൊട്ട് വീണ്ടും ജോലിക്ക് കയറണം.
0: അതിന് ഞാൻ പറഞ്ഞു, മാഡം ഞാൻ അവിടെ നിക്കുന്നില്ല, എനിക്ക് വേറെ ഏതെങ്കിലും വീട് തരാൻ പറഞ്ഞു. എനിക്ക് വേണ്ടിട്ടല്ലേ ആ കൊച്ചിനെ അവിടെ ആക്കിയത്, അന്നേരം അത് അവിടെ നിന്നോട്ടെ, എനിക്ക് വേറെ തരാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിങ്ങനെ. പിന്നെ ഇനി എവിടെയാണെന്ന് അറിയില്ല,
1: എവിടെയെങ്കിലും കിട്ടും.
0: ആ, എവിടെയെങ്കിലും, ഞാൻ ഫ്ലാറ്റിൽ മാത്രം നിക്കത്തില്ല.
1: ഈ ലോകം വിശാലമായ ഈ ലോകമല്ലേ,
0: പിന്നെ
1: എവിടെയെല്ലാം എന്തെല്ലാം ജോലി നമ്മളെ കാത്തിരിക്കുന്നു.
0: അതൊക്കെ പോട്ടെ, ടീച്ചറിന് സുഖമാണോ?
1: സുഖമായിട്ടിരിക്കുന്നു.
0: ഓ, അതൊന്നും ചോദിച്ചില്ല.
1: സുഖമാണ്, വലിയ കുഴപ്പമില്ല.
0: വലിയ കുഴപ്പമില്ല അങ്ങനെ പറയരുത്,
1: സുഖമാണ്. അത് മതിയല്ലോ, വളരെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു.
0: നല്ല പരിപ്പ് കറി.
1: ഒന്നും പരിപ്പ് കറി ഒന്നും ഇല്ല, അതായത് പരിപ്പ് എനിക്ക് ഇഷ്ടവുമില്ല.
0: എന്നോട് പറഞ്ഞിട്ടുണ്ട്.
1: എന്തൊക്കെയോ തോരൻ ഉണ്ടായിരുന്നു, പുളിശ്ശേരി ഉണ്ടായിരുന്നു, മാങ്ങാക്കറി ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു.
0: അയ്യോ, പത്തിപ്പിക്കല്ലേ.
1: ആ, കഴിച്ചു.
0: വയറ് നിറച്ച് കഴിച്ചു.
1: നിറച്ചു കഴിച്ചില്ല, ഒരു പകുതി സ്ഥലം ഇട്ടിട്ടുണ്ട്. അരവയർ ആഹാരമേ കഴിക്കാവൂന്നാണ്.
0: ശരിയാണ്, ഞാനും അതോ തന്നെ.
1: ആ, ദഹിക്കാനുള്ള ഒരു സ്ഥലം ഇട്ടേക്കണം.
0: ആണോ?
1: ആ, ഇതൊക്കെ ഇങ്ങനെ കടഞ്ഞൊക്കെ ഒന്ന് ഇതാവണ്ടേ, സെറ്റാവണ്ടേ. മറ്റത് വയറ് ഫുള്ള് 3/4 ഭാഗം ആഹാരം നിറച്ചു വെക്കും, 1/2 ഭാഗം വെള്ളം കുടിച്ച്. ഇത് അവിടെ കിടന്ന് ആകെപ്പാടെ ഡൈജഷനും നടക്കാതെ ആകെ അജീർണം ബാധിച്ചു പോകും. അതുകൊണ്ട് അരവയർ ആഹാരം 1/4 വയർ വെള്ളം 1/4 വയർ ഒഴിച്ചിട്ടേക്കണമെന്നാണ്.
0: ഓ, അങ്ങനെ. അപ്പൊ ഇനി ഞാൻ അങ്ങനെ ചെയ്യാം. ഞാൻ ഫുള്ളായിട്ട് കഴിക്കത്തില്ല ടീച്ചറെ, പകുതിയെ കഴിക്കൂ.
1: അത് മതി. ഒരു പ്രായം കഴിഞ്ഞാൽ ഫുഡിന്റെ അളവൊക്കെ അങ്ങോട്ട് കുറയ്ക്കാം. എന്നിട്ട് പ്രോട്ടീൻ ഡയറ്റ്

0: സാധനങ്ങൾ കൂടുതൽ കഴിക്കാം. അപ്പൊ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം
1: കിട്ടും.
0: ഇന്ന് മാനസികാരോഗ്യ ദിനമാണേ.
1: ഓർമ്മയില്ല എനിക്ക്,
0: ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല. അപ്പൊ
1: നമുക്ക് റേഡിയല്ലോ, ഞാൻ ഈ മൊബൈൽ
0: റേഡിയല്ലോ,
1: റേഡിയോ ഉണ്ട്, പക്ഷെ അതിന് ഇത് കിട്ടുന്നില്ല, ഈ നമ്മളെ കരുണാ സായി കിട്ടുന്നില്ല.
0: റേഡിയോ ഫോണിൽ കേക്കാലോ?
1: ആ ഫോണിൽ കേക്കാം.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
1: പാട്ട് അമ്മ മനസ്സ് തങ്ക മനസ്സ്. അത് രണ്ടുപേരും ഒന്ന് പാടാമോ? പാടിത്തരാം.
0: എനിക്കത് അത്ര പിടിയില്ല, എന്നാലും ശ്രമിക്കാം. അമ്മ മനസ്സ്.

0: അവ അത്ര അറിയാവുള്ളൂ.
1: കൊള്ളാം, സൂപ്പർ ആയിരിക്കുന്നു, നന്നായിരിക്കുന്നു.
0: പാട്ടാണെന്ന് അറിയാൻ വയ്യ, പറഞ്ഞില്ല.
1: ഇല്ല ടീച്ചർ അങ്ങനെ പാടുന്നെങ്കിലും ഞങ്ങൾ ഈ കേൾക്കുന്ന ഞങ്ങൾക്ക് അത് നല്ല ശബ്ദവും നല്ല ഇതാണ്. നമുക്ക് ഫോൺ ഇവിടെ ഇങ്ങനെ കേൾക്കാം, കേൾക്കുമ്പോ നല്ല. അപ്പോഴേ ഒരു കാര്യം കൂടെ
0: പറഞ്ഞു,
1: ഇത് പിന്നെ വൈകുന്നേരം ഇടത്തില്ലായിരുന്നോ?
0: ഓ, 7 മണിക്ക് ഇടുമല്ലോ.
1: പക്ഷെ അന്ന് ഇതുപോലെ ഇട്ടില്ലല്ലോ, ഞാനിത് കേൾക്കാനായിട്ട് കാത്തിരിക്കുവായിരുന്നു.
0: അന്ന് പ്രോഗ്രാം ഇല്ലായിരുന്നോ?
1: ഇല്ല,
0: അന്ന് ഏതോ ഒരു ദിവസം എന്തോ ഒരു ടെക്നിക്കൽ എറർ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നും അങ്ങനെയല്ല, ഇന്ന് എന്തായാലും റിപ്പീറ്റ് കേൾക്കും.
1: ആണോ?
0: ഓ, അപ്പൊ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം.
1: ഇല്ല, ഞാൻ ഈ മൊബൈലിൽ പിടിച്ചെടുക്കും.
0: ആ, അതെ, അപ്പൊ അത് കേട്ടിരിക്കണം.
1: പിടിച്ചെന്റെ കൂട്ടുകാർക്കൊക്കെ അയക്കും. ആലപ്പുഴ രവി എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരൻ വിളിച്ചില്ലേ?
0: ഓ, വിളിച്ചു.
1: ആ, അത് അനന്തപുരി FM-ലെ ഒരു ശ്രോതാവായിരുന്നു. ഇപ്പൊ അതിൽ നല്ല മാറി, ഇപ്പം ഞാൻ ഇങ്ങോട്ടായി
0: റേഡിയോയിലോട്ട് വിരമിച്ചു.
1: ആ പുള്ളിയും കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല.
0: ആണോ? ആ, ശരി. അത്
1: ഓട്ടോ ഡ്രൈവർ. എന്തോ
0: അതെങ്ങനെ അറിയാം?
1: അത് ഞങ്ങളുടെ
0: കൂട്ടായ്മ
1: ശ്രോതാക്കളല്ലേ.
0: കൂട്ടായ്മ. ഓക്കെ,
1: അത് അനന്തപുരി FM എന്നാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്.
0: കണ്ടുപിടിച്ചെടുത്ത്, അപ്പൊ ഈ വിവരവും കണ്ടുപിടിച്ചെടുത്ത്. അദ്ദേഹത്തിന് വിഷമമില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? എന്നാലും ഉഷാ വാഴ്ചയിൽ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായി വളരെ പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.
1: താങ്ക് യു മാം.
0: അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: ഓക്കെ, ബൈ.
0: ഓക്കെ, ബൈ. ശരി. പോക്കുവെൽ തത്സമയ പരിപാടിയിൽ കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് ഉഷാ വാഴ്ചയിലാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ കുറച്ച് വിഷമതകളൊക്കെ ഇങ്ങനെ നമ്മളോട് പങ്കുവച്ചു, കൂട്ടുകാരെ പോലെ. അപ്പോൾ എല്ലാം അതിൻ്റെതായ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും എന്ന് പ്രതീക്ഷിക്കുക. തീർച്ചയായും ആ പ്രതീക്ഷയാണ് ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നടത്തുന്നതും നമുക്ക് മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതും ഒക്കെ. അപ്പോൾ ഉഷാ വാഴ്ചയിൽ ആവശ്യപ്പെട്ട അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. ഇന്ന് വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആണ് എന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നാളുകളിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ചേർത്ത് പിടിക്കാം. ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നത് കണ്ടാൽ വെറുതെ ചുമ്മാ നമുക്ക് അരികിൽ ചെന്നൊന്ന് ഒരു വിശേഷം ചോദിക്കാം. ചിലപ്പോൾ ആ ഒരു ചോദ്യം മതിയാവും പലപ്പോഴും ഒരാളുടെ മനസ്സിൻ്റെ വലിയൊരു ഭാരം കുറയ്ക്കാൻ. സന്തോഷത്തോടെ ഇരിക്കുക, മനസ്സിനെ കേൾക്കുക, നമുക്ക് പരസ്പരം താങ്ങായി കൂടെ ഉണ്ടാകാം. അടുത്ത പാട്ട് നമുക്കൊരു മെസ്സേജാണ്. കരുണാസായി മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർ ഒരു പാട്ട് ഈ ദിവസത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും മാനസികാരോഗ്യ പ്രവർത്തകർ ചെയ്യുന്ന സേവനങ്ങൾ ഒട്ടും ചെറുതല്ല. തീർച്ചയായും ഒരാളുടെ മനസ്സിനെ സാന്ത്വനിപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവരൊരുപാട് ശ്രമങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രത്തിലെ തിരിതിരി നറുതിരി, തിരിയുടെ കതിരോമൽ ചേലോടെ, ചിരിചിരി ചെറുചിരി എന്ന് തുടങ്ങുന്ന പാട്ടാണ് അവർ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഒരു ചിരി, മനസ്സു തുറന്നുള്ള ഒരു പുഞ്ചിരി മറ്റൊരാളെ വളരെയധികം സന്തോഷിപ്പിക്കും, അവരെ അത് വളരെ നന്നായിട്ട് ആശ്വസിപ്പിക്കും. അങ്ങനെ അർത്ഥവത്തായ ഒരു പാട്ടാണ് ഇന്ന് കരുണാസായിയുടെ ആരോഗ്യ പ്രവർത്തകരായ ദ്വിജ, നിഥില, ദേവിശ്രീ, ആതിര, അവന്തിക എന്നിവർ ആവശ്യപ്പെടുന്നത്. അവരോടൊപ്പം തന്നെ എല്ലാ മാനസിക ആരോഗ്യ പ്രവർത്തകർക്കുമായി ഈ ഒരു പാട്ട് കരുണാസായി റേഡിയോയിലൂടെ സമർപ്പിക്കുന്നു. ഈ ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് പോക്കുവെയിലേക്ക് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ ശ്രദ്ധാലുക്കളാണ്. നമ്മൾ വളരെ നന്നായി ഭക്ഷണം കഴിക്കുന്നു, വ്യായാമം ചെയ്യുന്നു, വസ്ത്രങ്ങൾ നോക്കി വാങ്ങുന്നു, സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ നമ്മൾ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി വാങ്ങുന്നു. എന്നാൽ ഈ ശരീരത്തെ നമ്മെ തന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്, അതാണ് നമ്മുടെ മനസ്സ്. അതിന് നമ്മളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പം തീർച്ചയായും നമ്മൾ ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ തീർച്ചയായും മാറ്റിവെക്കണം. പോക്കുവയിൽ പോലുള്ള പരിപാടികൾ പരസ്പരം വർത്തമാനങ്ങൾ പറയാനും ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണ് നമുക്ക് നൽകുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ഹലോ ടീച്ചറെ.
0: ആ പറഞ്ഞോളൂ.
1: ബെന്നൂരിൽ നിന്ന് വിജയകുമാരിയാണ്.
0: ആ പറഞ്ഞോളൂ.
1: നമസ്കാരം.
0: സ്വീകരിച്ചിരിക്കുന്നു.
1: പിന്നെ സുഖമാണോ ടീച്ചറെ?
0: ആ സുഖമാണല്ലോ.
1: മൂന്നാലാഴ്ചയായി വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വിളിക്കാത്തവരൊക്കെ
0: വിളിക്കട്ടെ.
1: ഒന്ന് ബാക്കിലോട്ടായി കൊടുത്തു.
0: ഒന്ന് ലീവ് എടുത്തു.
1: അല്ലേ, ലീവ് എടുത്തു എങ്കിലും വിളിക്കാണ്. ആ സമയാവുമ്പഴേ നമുക്ക് അയ്യോ കറണ്ട് പോയി.
0: വിളിക്കാതിരിക്കുന്നത് എങ്ങനെ?
1: വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല ടീച്ചറെ. അതുകൊണ്ട് സാറിന്റെ പരിപാടിയുടെ അന്നും വിളിച്ചു നോക്കി, പക്ഷേ
0: അന്നും കിട്ടിയില്ല.
1: കിട്ടിയില്ല. പിന്നെ ഞാൻ അന്ന് ടീച്ചറിനോട് അവിടെ ഒരു നമ്മുടെ അവിടെ ഉള്ള ഒരു നാടകക്കാര്യം പറഞ്ഞില്ലേ, ഇന്ന് അതിന്റെ പ്രോഗ്രാം ഉണ്ടല്ലേ അവിടെ.
0: അതെ,
1: ഇന്ന് നാടകം ഉണ്ടല്ലേ.
0: നാടകമുണ്ട് സൂര്യകാന്തി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട്.
1: എന്നെ ക്ഷണിച്ചിട്ടുണ്ട് പുള്ളിക്കാരെ വരണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കട്ടെ സാറേ, തിരിച്ചു വരണ കാര്യമൊന്നും ഭയങ്കര ബുദ്ധിമുട്ട്, ഒന്ന് അങ്ങോട്ട് വരാം. തിരിച്ചു കഴിഞ്ഞിട്ടേ വരണം, വിജയമാരി വരണം, വരാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ്
0: വിളിച്ചിരിക്കുന്നു.
1: ടീച്ചറെ പറ്റുമെങ്കിൽ വരാം.
0: പിന്നെ അവസരമല്ലേ?
1: അവസരം തന്നെ ടീച്ചറെ. അങ്ങനെ എന്റെ കൂടെ പറഞ്ഞു ഇങ്ങനെ. അന്ന് വന്നപ്പോ നീ പിന്നെ എന്ത് എന്നെ കണ്ടിട്ട് അടുത്ത് വരാത്തതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ഒത്തിരി ആൾക്കാർ നിന്നെന്റെ ഇടയിൽ ഞാൻ ഓടിക്കൊണ്ട് വരുന്നത് ശരിയല്ലല്ലോ, ഞാൻ ടീച്ചറിനോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു ഇങ്ങനെ അവിടെ നാടകത്തിന്റെ റിഹേഴ്സൽ നടക്കുകയായിരുന്നു വിജയമാരി, അതാണ് അതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് പുള്ളിയോട് പറഞ്ഞു, ഇങ്ങനെ ടീച്ചറിനോട് സംസാരിച്ചായിരിക്കും ഒക്കെ. അപ്പൊ ചോദിച്ചു നിങ്ങള് വിളിക്കുക. ഞാൻ പറഞ്ഞു ഓ ഞാനവിടുത്തെ ഒരു സ്ഥിരം അംഗം തന്നെ, ഞാനവിടുത്തെ സ്ഥിരം ഒരു അംഗം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു നാടകം കാണാൻ വന്നോ, 10-ാം തീയതി നാടകമാണ് അവിടെ വെച്ചാണ് എന്നൊക്കെ പറഞ്ഞു.
0: മാക്സിമം ശ്രമിക്കൂ.
1: അവസരങ്ങൾ
0: വെറുതെ പാഴാക്കണം. മഴയൊന്നും ഇല്ലെങ്കിൽ ഓക്കെ ആയിട്ട് വന്നിട്ട് പോവാം.
1: പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് വരാം.
0: തിരിച്ചു വരാം.
1: വരുന്ന കാര്യമാണ് ബുദ്ധിമുട്ട്. കാരണം അവിടെ നിന്ന് 7 മണിക്ക് ഒരു ബസ്സുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് ബസ് ഇല്ല. അതാണ് ഏറ്റവും വലിയ പാട്. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വരാനൊരു ഇതുണ്ട്. പിന്നെ ടീച്ചറെ വേറെ എന്തോ വിശേഷം ടീച്ചറെ?
0: മാനസികാരോഗ്യ ദിനമാണ്, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
1: മനസ്സിനാണല്ലോ എല്ലാവർക്കും ഭയങ്കരമായ ഒരു ഇത് അല്ലേ. എന്ന് വെച്ചാൽ മാനസികമായിട്ടാണല്ലോ എല്ലാവർക്കും ഓരോ ദുഃഖങ്ങളും വിഷമങ്ങളും അത് ഇതുപോലെയൊക്കെ ടീച്ചറിനോട് പങ്കുവയ്ക്കുമ്പോ നമുക്ക് ഭയങ്കരമായ ഒരു അനുഭവം നമുക്ക് അത് എല്ലാവർക്കും. ഞാൻ ഇതുപോലെ സത്യമാണ് ടീച്ചറെ, ഞാൻ എന്റെ അനുഭവം പോലെ ഞാൻ ഓരോരുത്തരുടെയും പറയും, നിങ്ങൾ വിളിക്കണം സംസാരിക്കണം. ടീച്ചറിനോട് സംസാരിക്കുമ്പോ ഭയങ്കര ഒരു അനുഭൂതിയാണ് നമുക്ക് കിട്ടുന്നത്. നീ വരണം, നമുക്ക് അവിടെ പോകണം എന്നൊക്കെ ഞാൻ ഇവിടെ എന്റെ അടുത്തുള്ള 1-2 പേരോടൊക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്പം അവര് എല്ലാ 2-3 പേര് ഇതിൽ നിന്നെല്ലാം കരുണാസായി ഇപ്പൊ സ്ഥിരം അവിടത്തെ പരിപാടികളാണ്
0: കേൾക്കുന്നത്. ആൾക്കാരായി
1: അതുകൊണ്ട് പറയും
0: വിജയകുമാരി നമ്മുടെ പ്രൊമോട്ടറായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുക. മനസ്സിന്റെ ആരോഗ്യം
1: ഉണ്ട്. കാരണം നമ്മുടെയൊക്കെ ജീവിതം പോലെയാണല്ലോ അവരും. പക്ഷെ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിഷമങ്ങളും. അപ്പൊ ഞാൻ പറയും ചേച്ചി നീ കരുണാസായി കേൾക്കണം, കരുണാസായി കേട്ടാലേ നിനക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ, നിന്റെ ആ കാര്യമൊക്കെ അപ്പം മനസ്സിലാവും. അപ്പൊ ഇപ്പൊ എന്നോട് പറയണേ, ഞാൻ എപ്പോഴും കിടന്നു പറയും പോലെ 11 മണിവരെ എന്റെ ഫോണിൽ കരുണാസായിയാണ് വെച്ചോണ്ടിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്കുമ്പോ പറയണേ നീ എല്ലാവർക്കും ഡെഡിക്കേഷൻ ചെയ്യും, എന്റെ കാര്യം വല്ല നീ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്ത് ഇനി വിളിക്കുമ്പോ ടീച്ചറിന്റെ കൂടെ ഞാൻ തീർച്ചയായിട്ടും പറയും, എനിക്ക് പ്രത്യേക ഡെഡിക്കേഷൻ. എന്റെ അടുത്ത് ഒരു ബെറ്റി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്, കടയാണ് അവർക്ക്, ഞാൻ ബെറ്റി എന്നാണ് പേര്, അവർക്ക് സ്റ്റേഷനറി കടയുണ്ട്. അപ്പൊ ഞാനിതുപോലെ ആ ചേച്ചിയോട് തന്നെ പറഞ്ഞു പറഞ്ഞു ചേച്ചി ഇപ്പൊ സ്ഥിരം അവിടുത്തെ ആരാധകയാണ്. അപ്പൊ എന്നോട് പറയും, നീ എല്ലാവർക്കും വേണ്ടി നീ ഡെഡിക്കേഷൻ ചെയ്യും, നിന്റെ ഈ ചേച്ചി ഇവിടെ അടുത്തുണ്ടായിരുന്നിട്ട് നീ ചോദിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അതിന് ഞാൻ ടീച്ചറിനെ വിളിക്കുമ്പോൾ പ്രത്യേകിച്ച് നിനക്ക് ഡെഡിക്കേഷൻ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളു ബാക്കി
0: കാര്യം. പാട്ട്
1: ടീച്ചറെ താളം മറന്ന താരാട്ട് ചേട്ടന്റെ ആ പാട്ടാണ്. പിന്നെ ടീച്ചറിനൊരു രണ്ടുപേരി എന്നത് പോലെ പാടണ്ടേ, നമ്മൾ പാടിയില്ലെങ്കിൽ അത്
0: വിഷമമല്ലേ.
1: പാട്ടത്തെ ടീച്ചർ
0: പാടിക്കോളൂ.

0: അനിയും പ്രിയനെ മറന്നോ മൃദുലേ, ഹൃദയം ഹൃദയമായി ചേർന്നിടാം.
1: ഈ പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടതും അല്ല, ഇന്ന് താളം മറന്ന താരാട്ട്.
2: താളം മറന്ന താരാട്ട് ടീച്ചറേ, ഇവിടെ കറണ്ട് പോയി.
1: അപ്പൊ എന്തായാലും 7 മണിക്ക് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാം.
2: എന്നാലും ടീച്ചറിന്റെ
1: സംസാരിക്കാൻ പറ്റി, എനിക്കും സംസാരിക്കാൻ പറ്റി. അപ്പൊ മാനസിക ആരോഗ്യത്തോടെ ഇരിക്കാനാവട്ടെ. ബെറ്റി ചേച്ചിയോട് എന്റെ പ്രത്യേക അന്വേഷണവും സ്നേഹവും അറിയിക്കുക. ബെറ്റി ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ്
2: ചെയ്യുന്നത്.
1: എല്ലാവർക്കും ആയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം.
2: ഓക്കെ,
1: ശരി, ബൈ. പോക്കോയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് കരുണാസയുടെ പ്രിയ ശ്രോതാവ് വിജയകുമാരി ചേച്ചിയാണ്. അപ്പോൾ താളം മറന്ന താരാട്ട് കേട്ടൻ്റെ എന്ന് തുടങ്ങുന്ന മനോഹരമായ പാട്ടാണ് കേൾക്കേണ്ടത്. അത് പ്രിയ കൂട്ടുകാരിയായ ബെറ്റിക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ഗാനം ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്വേയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. മാനസിക ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. കുട്ടികൾക്കായി, കുടുംബത്തിനായി, ജോലിക്കായി, ഇതിനിടയിൽ എപ്പോഴെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി സമയം, നമ്മുടെ മനസ്സിന് വേണ്ടി സമയം മാറ്റി വയ്ക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ. സ്വന്തം ഇഷ്ടങ്ങൾക്കായി 5 മിനിറ്റ് നീക്കി വയ്ക്കുന്നത് ഒരു സ്വാർത്ഥതയല്ല, അത് മാനസിക ആരോഗ്യത്തിന് വളരെ അത്യാവശ്യവുമാണ്. നല്ല പാട്ട് കേൾക്കാം, നല്ല വർത്തമാനങ്ങൾ പറയാം. പോക്കുവെയിലൂടെ നമുക്കതിനുള്ള ഒരു അവസരമുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: നവമി.
0: നവമിയാണോ? എന്തൊക്കെയുണ്ട് നവമി കുട്ടിയെ വിശേഷങ്ങൾ?
1: സുഖായിട്ടിരിക്കുന്നു.
0: സുഖായിട്ടിരിക്കുന്നു. പിന്നെ ഇന്ന് സ്കൂളിലൊന്നും പോണ്ടായിരുന്നു. ഇന്ന് മാനസിക ആരോഗ്യ ദിനമാണ്, പറഞ്ഞത് കേട്ടായിരുന്നോ? എന്താ മാനസികാരോഗ്യ ദിനത്തിന് ചെയ്യാൻ പറ്റുന്നത്? ഒന്നും വേണ്ട, നമ്മള് വർത്തമാനം പറയുന്നത് തന്നെ ഒരു കാര്യമാണ്. എനിക്ക് നവമിയുടെ അടുത്ത് സംസാരിക്കുമ്പോ എനിക്കൊരു സന്തോഷം ഉണ്ടാവും, നവമിക്ക് സന്തോഷം ഉണ്ടാവും. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും മാനസികാരോഗ്യം ഉണ്ടാവും. ശബ്ദമൊക്കെ മാറി മാറിയിരിക്കുന്നുണ്ടല്ലോ. സ്കൂളിലെ കാര്യം ഒന്ന് പറയാൻ വന്നല്ലോ.
1: സ്കൂളില് എനിക്ക് ഡാൻസ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് കിട്ടി. ഇനി സബ്ജില്ലേ പോകും.
0: ആണോ? എന്തായിരുന്നു ഡാൻസ് പ്രോഗ്രാം?
1: ചൊവ്വാഴ്ച.
0: ചൊവ്വാഴ്ച നടന്നു. അത് ഏത് ഇനത്തിലാണ് മക്കൾ പങ്കെടുത്തത്? ഭരതനാട്യം, മോഹിനിയാട്ടം, ഗ്രൂപ്പ് ഡാൻസ്. ഗ്രൂപ്പ് ഡാൻസിൽ ഫസ്റ്റ് കിട്ടി, ഇനി സബ് ജില്ലയിലേക്ക് പോണം. അടിപൊളി. സബ് ജില്ലയിൽ പോയി ഫസ്റ്റ് വാങ്ങിക്കൂ.
1: വാങ്ങിക്കൂ.
0: ഏത് പാട്ടായിരുന്നു ഇപ്പോഴത്തെ ഗ്രൂപ്പ് ഡാൻസിന്റെ?
1: പകിട 12.
0: പകിട 12. അതിന് രണ്ടുപേര് പാടിത്തരുമോ?
1: അറിഞ്ഞൂടാ.
0: നമ്മളെ റെക്കോർഡിൽ കേട്ടല്ലേ കളിക്കണേ അല്ലേ? അത് കുഴപ്പമില്ല. എത്ര പേരുണ്ട് ഗ്രൂപ്പില്? 7 പേര്. 7 പേരും അടിപൊളിയായിട്ട് കളിച്ചാ. അങ്ങനെ സബ് ജില്ലയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പാട്ടിനൊന്നും ചേർന്നില്ലേടാ? പാട്ടിനൊന്നും ചേർന്നില്ല. ഡാൻസിന്, ഈ ഒരു ഡാൻസ് ഐറ്റത്തിന് മാത്രമേ ചേർന്നുള്ളൂ. അതിന് ഫസ്റ്റ് അടിച്ച് മാറ്റുകയും ചെയ്തല്ലേ. അപ്പൊ ഇനി എന്നാണ് സബ് ജില്ലയിലേക്ക് പോകണ്ടേ?
1: നവംബർ 1.
0: കേരളപ്പിറവിയുടെ അന്ന് അല്ലേ? ഓക്കെ, അപ്പൊ അന്ന് അന്ന് പോയി അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണേ. എന്നിട്ട് എന്നെ വിളിച്ച് പറയണം. എ ഗ്രേഡോ ഫസ്റ്റോ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ വിളിച്ച് പറയണം. വീട്ടിലെല്ലാവർക്കും സുഖമാണോ?
1: സുഖമാണ്.
0: അപ്പൂപ്പൻ, അമ്മുമ്മ, ഒത്തശ്ശി, സായിക്കുട്ടി, നക്ഷത്രക്കുട്ടി, സായിക്കുട്ടി അല്ലല്ലോ, എല്ലാവർക്കും സുഖമാണ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
1: യവന കഥയിൽ നിന്ന് വന്ന.
0: യവന കഥയിൽ നിന്ന് വന്ന. ഇടയ കന്യക. ഇത് ആരെ പാട്ട് സെലക്ട് ചെയ്ത് തന്നേ?
1: അമ്മാമ്മയുടെ ബർത്ത്ഡേ ഞാൻ സെലക്ട് ചെയ്ത.
0: ഓ, അത് ശരി. ലതാമ്മയുടെ ബർത്ത്ഡേ ആണോ ഇന്ന്? അപ്പൊ കരുണാസായി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കളുടെയും ഞങ്ങളുടെ അണിയറ പ്രവർത്തകരുടെയും ഒക്കെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ അമ്മാമ്മയ്ക്ക് നേരുന്നു. അപ്പൊ രണ്ടുപേര് പാട്ട് നമുക്ക് ഏതാണ് പാടിത്തരുന്നതെന്ന്? നമുക്ക് അമ്മുമ്മയ്ക്ക് കൊടുക്കാമേ. പാടിക്കോ.
1: കാട്ടുചെമ്പക പൂത്തോട്ടെ, കാട്ട് വെട്ടിയ പുത്താണ്, തേടി കിട്ടിയ കന്നി സ്വത്താണ്. നാട്ടു വിത്തിയ മുത്താണ്, തേടി കിട്ടിയ പൊന്നാണ്, കട്ടെടുത്തൊരു മോഹസ്വത്താണ്.
0: അടിപൊളി. ഇത് ഈ മോഹസ്വത്തും ഒക്കെ ഈ നിധിയൊക്കെ അമ്മുമ്മയാണല്ലേ? സെറ്റ് അമ്മുമ്മയല്ലേ? അപ്പം മോള് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ വാക്കുകളിലെല്ലാം അമ്മുമ്മയുണ്ട്. അപ്പോ ഇന്ന് ഈ യവന കഥയിൽ നിന്ന് വന്ന എന്ന് തുടങ്ങുന്ന ഈ പാട്ട് നമുക്ക് അമ്മയ്ക്ക് വേണ്ടി, അമ്മുമ്മയ്ക്ക് വേണ്ടി കേൾക്കാം. അപ്പം മത്സരത്തിനൊക്കെ പോയി പങ്കെടുത്തിട്ട് വന്ന് വിളിക്കണം. എല്ലായിടത്തും സ്നേഹാന്വേഷണം അറിയിക്കണേ. നന്നായിട്ട് പാട്ട് പാടിയേ.
1: ഓക്കെ.
0: ശരി ശരി. അപ്പോൾ പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളുടെ പ്രിയ ശ്രോതാവ് നവമിക്കുട്ടിയാണ് ഇപ്പോൾ സംസാരിച്ചത്. വളരെ കുഞ്ഞിലേ മുതൽ നമ്മളോടിങ്ങനെ ഫോണിൻ പ്രോഗ്രാമിലൂടെ സംസാരിക്കുന്ന ആളാണ്, പാട്ടൊക്കെ പാടിത്തരുന്ന ആളാണ്, പാട്ടൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ് പാട്ടൊക്കെ പാടുന്നത്. അപ്പോൾ നവമിക്കുട്ടി അമ്മൂമ്മയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നീ ഒരു പാട്ട് ആവശ്യപ്പെടുന്നത്. ഒരിക്കൽ കൂടി ലതയ്ക്ക് കരുണാസായ റേഡിയോയുടെ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് യവന കഥയിൽ നിന്ന് വന്ന ഇടയ കന്യക എന്ന പാട്ട് നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. സ്വന്തം ഇഷ്ടങ്ങൾക്കായി നമുക്ക് 5 മിനിറ്റ് എപ്പോഴും നീക്കി വയ്ക്കാം. വെറുതെ ഇരിക്കാൻ തോന്നുമ്പോൾ പ്രകൃതിയിലേക്ക് നോക്കി വെറുതെ കുറച്ച് സമയം ഇരിക്കുക. തീർച്ചയായും അതവിടെ മനസ്സിന് നല്ല ഉന്മേഷം പ്രദാനം ചെയ്യും. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങിയാൽ ഈ ലോകത്തെ നേരിടാൻ പിന്നെ നമുക്ക് വേറെ ആരുടെയും അനുവാദത്തിൻ്റെ ആവശ്യം വേണ്ടി വരില്ല. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ ഹലോ കോള് കട്ടായി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. നമസ്തേ, കാട്ടാക്കട വർക്ക്ഷോപ്പിൽ നിന്നും ബാലകൃഷ്ണനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലോക മാനസിക ആരോഗ്യ ദിനമായിട്ട് ഒരു പാട്ട് വച്ചു തരണം. സ്വർഗം ചമച്ചതും നരകം രചിച്ചതും മനസ്സേ നീ തന്നെ എന്ന പാട്ടാണ് ബാലകൃഷ്ണൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മാനസികാരോഗ്യ ദിനത്തിൽ വളരെയധികം അർത്ഥവത്തായ ഒരു പാട്ടാണ്. ഈ പാട്ട് കാച്ചാണിയിലെ നടരാജൻ മാമനും ലില്ലി അമ്മയ്ക്കും കണ്ണമ്പള്ളി രവിയണ്ണനും നമ്മുടെ നാട്ടിലെ ക്ഷേത്രത്തിലെ ബാലെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ചന്ദ്രമോഹനൻ സാറിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിൽ വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്നാണ് ബാലകൃഷ്ണൻ പറയുന്നത്. ഇന്നത്തെ മാനസിക ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ബാലകൃഷ്ണൻ ഈ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേ ആവശ്യപ്പെട്ടതുപോലെ ഈ ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ കാലത്ത് ഡിപ്രഷനും സ്ട്രെസ്സും ഒക്കെ വളരെ സാധാരണമായി നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ്. പക്ഷെ അതൊരു അവസാനമല്ല, മറിച്ച് അവിടെ നിന്നാണ് ഈ ഒരു പുതിയ തുടക്കമുണ്ടാകുന്നത്. പരാജയങ്ങൾ വരുമ്പോൾ, കഷ്ടപ്പാടുകൾ വരുമ്പോൾ, എനിക്കിനി വയ്യ എന്ന് തോന്നുമ്പോൾ ഒന്ന് ഓർക്കുക, ഈ രാത്രി എത്ര ഇരുണ്ടതാണെങ്കിലും അതിനുശേഷമുള്ള സൂര്യോദയം ഉറപ്പാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോ മനുഷ്യരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: കുന്നംപുറത്ത് ശശി.
0: കുന്നംപുറത്ത് നിന്ന് ശശി വിളിച്ചിട്ടുണ്ടല്ലോ.
1: നേരത്തെ ഒരു പ്രാവശ്യം വിളിച്ചു.
0: ഇന്നിപ്പോ ടെൻഷനിലാണോ? അന്നത്തെ അത്ര ഇല്ല അല്ലേ?
1: അന്നത്തെ
0: അന്നൊരു 100 ഡിഗ്രിയിൽ നിന്നു, ഇന്നൊരു 75 ആയിട്ടുണ്ട്. അടുത്ത് വിളിക്കുമ്പോ അതിങ്ങനെ പതിയെ പതിയെ കുറഞ്ഞു കുറഞ്ഞ് 0 ലേക്ക് വരും. എന്തിനാണ് ടെൻഷൻ അടിക്കുന്ന വിളിക്കുമ്പം? സാധാരണ ഫോൺ വിളിക്കില്ലേ? അല്ലല്ലോ, പറയുമ്പോഴൊക്കെ നമ്മള് ശ്രദ്ധിക്കണം. അങ്ങനെയൊന്നുമില്ല, നമ്മള് ഇതൊരു റേഡിയോ പ്രോഗ്രാമല്ലേ, നമ്മള് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഇതിനകത്ത് പറയുള്ളൂ. അപ്പൊ വളരെ റിലാക്സ് ചെയ്ത് എന്താണോ പറയാന്ന് വെച്ചാൽ അത് പറയാം. അപ്പൊ ഒരു ടെൻഷനും വേണ്ട, കാരണം ഇന്ന് മാനസിക ആരോഗ്യ ദിനമാണ്. ടെൻഷൻ അടിപ്പിക്കാതിരിക്കാനാണ് നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ വെക്കുന്നത്. ശരി, അപ്പൊ എന്ത് ജോലിക്കൊക്കെ പോയായിരുന്നോ? അപ്പൊ മഴയത്ത് കേറാൻ പറ്റൂല. അപ്പൊ തെങ്ങിങ്ങനെ വഴുക്കലായിരിക്കും. അപ്പൊ പിന്നെ ഈ ജോലിക്ക് മാത്രമേ
1: പോകുന്നുള്ളൂ? ചെറിയ ചെറിയ പണി ഉണ്ടെങ്കിൽ പോകും.
0: മഴയാകുമ്പോ മൊത്തത്തിൽ ഒരു പണിയും കാണൂലല്ലോ.
1: ഒരു പണിയും.
0: അങ്ങനെയാണല്ലോ ജീവിതം. ഉച്ചഭക്ഷണം ഒക്കെ കഴിഞ്ഞോ? ചോറൊക്കെ ഉണ്ടായി കഴിച്ചാ? അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടേ. അപ്പൊ മോൻ ഇന്ന് വീട്ടിലില്ലേ?
1: മോൻ ഇന്ന് ഒരു വണ്ടിയിൽ എടുത്ത് കിളി കയറ്റി പോയി. എസ്ഇപി ഡ്രൈവർ. അവൻ പാരിയോട്ടില്. എന്റെ കൂട്ടത്തിൽ
0: ജെ സി ബി അല്ലേ? ഓ ശരി ശരി ശരി. കിളിയായിട്ട് പോണം. ചേട്ടൻ എന്താ, പണിക്കൊന്നും പോവാൻ പറ്റില്ല? പണിയില്ലായിരുന്നു. ഇടി മഴയൊക്കെ വരുന്നുണ്ട്, നമുക്കൊന്ന് കാത്തിരിക്കാം. ഇന്ന് ഏത് പാട്ട് വേണം?
1: അവരുടെ രാജ്യം.

0: രാവുകൾ എന്നും അവളുടെ രാവുകൾ. ഈ പാട്ടാണെന്ന് കേൾക്കണ്ടേ? അവളുടെ രാവുകൾ എന്ന ചിത്രത്തിലെ
1: സീമ
0: അഭിനയിച്ച അതിമനോഹരമായ
1: പാട്ടാണ്.
0: സിനിമയുടെ ആദ്യത്തെ സിനിമയാണ്. അതിന് വളരെ മനോഹരമായ ഒരു പാട്ടാണത്. രക്ഷയില്ലാത്ത പാട്ടാണ്.
1: അത് അതിമുഖത്തിൽ മറ്റേ സീമ പറഞ്ഞു വണ്ടിയിൽ പോയി പാട്ട് കേട്ടാൽ അവിടെ ഇറങ്ങി പാട്ട് മൊത്തം കേട്ടിട്ടുണ്ട്.
0: ആ അതാണ് അതാണ്, അത്രയും മനോഹരമായ
1: പാട്ടാണ്
0: പറഞ്ഞപ്പോ രണ്ടുപേരും പാടിയാ കൊള്ളാന്ന് വരെ എനിക്ക് തോന്നിയത്. അപ്പൊ ഈ പാട്ട് ഞാൻ ഇന്ന് മാനസിക ആരോഗ്യ ദിനത്തിൽ ശശിചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: ശരി ശരി
0: ശരി, അപ്പൊ പാട്ട് കേൾക്കാം.
1: ഓക്കെ ഓക്കെ
0: ശരി. അപ്പോൾ കുന്നമ്പുറത്ത് നിന്ന് നമ്മളോട് ശശിചേട്ടനാണ് ഇപ്പോൾ വിളിച്ചത്. ഇത് രണ്ടാമത്തെ ദിവസമാണ് വിളിക്കുന്നത്, പക്ഷെ കുറച്ച് ടെൻഷൻ ഇപ്പോഴും ബാക്കിയാണ്. അപ്പോൾ ഇനി വിളിക്കും തോറും അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ അവളുടെ രാവുകൾ എന്ന ചിത്രത്തിലെ രാഗേന്ദു കിരണങ്ങൾ ഒളിവീശിയില്ല എന്നുള്ള പാട്ട് കേട്ടിട്ട് നമുക്ക് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

പോക്വയിൽ തത്സമയ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ മനസ്സിൽ വിഷമങ്ങൾ പൂട്ടിവെച്ച് ആരെയും അറിയിക്കാതെ നടക്കരുത്. പകരം പ്രിയപ്പെട്ടവരോട് സംസാരിക്കുക, നമ്മളുടെ ഹൃദയം തുറന്ന് അവരോട് സംസാരിക്കുക. കാരണം നമ്മുടെ ജീവന് നമ്മുടെ സന്തോഷത്തിന് വളരെ വിലയുണ്ട്. നമ്മുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് അവന്തികയാണ്, ഒരു മാനസികാരോഗ്യ പ്രവർത്തകയാണ്. അപ്പോൾ പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് അവന്തിക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നീലവാന ചോലയിൽ നീന്തിടുന്ന ചന്ദ്രിക എന്ന പാട്ടാണ്, അതിയായി ഇഷ്ടപ്പെടുന്ന ഈ ഒരു പാട്ടാണ് അവന്തിക കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പോക്കുവയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായി നമുക്കിത് കേൾക്കാം. ഇന്നത്തെ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. ഇന്നത്തെ പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ ഒരുപാട് ശ്രോതാക്കൾ വിളിച്ചു, വിശേഷങ്ങൾ പങ്കുവച്ചു, ഒത്തിരി വിഷമങ്ങളൊക്കെ പങ്കുവച്ചു. അപ്പം ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, നമ്മൾ ആരും ഈ ലോകത്ത് ഒറ്റയ്ക്കല്ല. പുറമെ എത്ര തിരക്കുകളാണെങ്കിലും എത്ര വലിയ പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിലും നമ്മുടെ മനസ്സ് തളരുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഒരാളെങ്കിലും നമ്മളോടൊപ്പം ഉണ്ടാകും. ചിലപ്പോൾ അതൊരു സുഹൃത്താവാം, ഒരു കുടുംബാംഗമാകാം, അല്ലെങ്കിൽ ദൂരെ ഇരുന്ന് സംസാരിക്കുന്ന ആരെങ്കിലുമൊക്കെ ആകാം. ജീവിതത്തിൽ തോറ്റുപോയി എന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടെങ്കിൽ ഓർക്കുക, അതൊരവസാനമല്ല, പുതിയൊരു തുടക്കത്തിനായുള്ള ഒരു കാത്തിരിപ്പാണ്. നിങ്ങളുടെ മനസ്സ് ഭാരപ്പെടുമ്പോൾ അത് അടച്ചുപൂട്ടി വെക്കരുത്, പകരം തുറന്ന് സംസാരിക്കുക. സഹായം ആവശ്യമുണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കുക. കാരണം നമ്മളുടെ ഈ ജീവന്, നമ്മുടെ മനസ്സിന് എല്ലാം വളരെ വലിയ വിലയുണ്ട്. നമ്മുടെ ഓരോ ചെറു പുഞ്ചിരിക്കും ഈ ലോകത്തിൽ വലിയ വിലയുണ്ട്. അപ്പോൾ മാനസിക ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. നാളെ ഒരു നല്ല പുലരിയിലേക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്നേഹിക്കുക, സ്വന്തം ഹൃദയത്തെ ചേർത്ത് പിടിക്കുക. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നിന്നും വിടവാങ്ങാനുള്ള സമയമായിരിക്കുകയാണ്. എല്ലാവർക്കും മാനസിക ആരോഗ്യം ആശംസിച്ചുകൊണ്ട് അവന്തിക കോട്ടയത്ത് നിന്ന് ആവശ്യപ്പെട്ട നീലവാന ചോലയിൽ നിന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനത്തോടുകൂടി പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നിന്നും വിട പറയാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് നന്ദകുമാറും ലേഖയുമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: പരിസ്ഥിതി വിശേഷത്തിൽ ഇന്ന് സരസ്വതി നദി ഒഴുകും വഴി എന്ന കൃതിയെക്കുറിച്ച് കേൾക്കാം. ഭാരതീയ നാഗരികതയുടെയും ഭൂമിശാസ്ത്രത്തിന്റെയും നിഗൂഢതകളിലേക്ക് വെളിച്ചമീശുന്ന അത്യപൂർവമായ ഒരു കൃതിയാണ് മിഷേൽ ഡാനിനോ രചിച്ച സരസ്വതി നദി ഒഴുകും വഴി, അഥവാ ദ ലോസ്റ്റ് റിവർ ഓൺ ദ ട്രെയിൽ ഓഫ് ദ സരസ്വതി. ഒരു നദിയെക്കുറിച്ചുള്ള അന്വേഷണം എങ്ങനെ ഒരു നാഗരികതയുടെ തന്നെ പുനർവായനയായി മാറുന്നു എന്ന് ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നു. നമ്മുടെ പുരാണങ്ങളിലും വേദങ്ങളിലും ഗംഗയെക്കാളും യമുനയെക്കാളും പവിത്രമായി വാഴ്ത്തപ്പെട്ട നദിയാണ് സരസ്വതി. അമ്പിനമേ നദീതമേ ദേവിതമേ സരസ്വതി എന്ന് ഏറ്റവും നല്ല അമ്മയും നദിയും ദേവിയുമായ സരസ്വതി എന്നാണ് ഋഗ്വേദം ഈ നദിയെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ നൂറ്റാണ്ടുകളായി സരസ്വതി എന്നത് കേവലം ഒരു സങ്കല്പമോ അദൃശ്യമായ നദിയോ, അതായത് അന്തർവാഹിനി മാത്രമായാണ് കരുതപ്പെട്ടിരുന്നത്. ഈ ഒരു മിത്തിനെ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇഴകീറി പരിശോധിക്കുകയാണ് മിഷേൽ ഡാനിനോ ഈ പുസ്തകത്തിലൂടെ ചെയ്യുന്നത്. ഫ്രഞ്ച് വംശജനെങ്കിലും ഭാരതീയ സംസ്കാരത്തിൽ അഗാധമായ അറിവുള്ള ഡാനിനോ വെറുമൊരു ചരിത്രകാരനായല്ല, മറിച്ചൊരു ഡിറ്റക്റ്റീവിനെ പോലെയാണ് സരസ്വതിയുടെ പാത പിന്തുടരുന്നത്. ഹിമാലയത്തിൽ നിന്നുദ്ഭവിച്ച് ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത് വഴി അറബിക്കടലിൽ പതിച്ചിരുന്ന ആ വമ്പൻ നദിക്ക് എന്ത് സംഭവിച്ചു, അതെങ്ങനെയാണ് വറ്റിപ്പോയത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങൾ. മിഷേൽ ഡാനിനോ തന്റെ വാദങ്ങളെ വെറും പുരാണ കഥകളിൽ മാത്രം ഒതുക്കി നിർത്തുന്നില്ല. അദ്ദേഹം പ്രധാനമായും മൂന്ന് തരം തെളിവുകളാണ് നിരത്തുന്നത്. ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിച്ച് പുരാതന നദീതടങ്ങളുടെ, അതായത് പാലിയോ ചാനൽസിന്റെ സാന്നിധ്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. രാജസ്ഥാനിലെ താർ മരുഭൂമിക്കിടയിൽ ഇന്നും കാണപ്പെടുന്ന വലിയ ജലസ്രോതസ്സുകൾ പണ്ടൊഴുകിയിരുന്ന ഒരു വമ്പൻ നദിയുടെ അവശേഷിപ്പുകളാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. സിന്ധു നദീതട നാഗരികതയിലെ ഭൂരിഭാഗം നഗരങ്ങളും യഥാർത്ഥത്തിൽ സിന്ധു നദിയേക്കാൾ കൂടുതൽ സരസ്വതി നദീതടത്തിലാണ് നിലനിന്നിരുന്നതെന്ന് ഡാനിനോ ചൂണ്ടിക്കാട്ടുന്നു. ഹാരപ്പൻ സംസ്കാരത്തിലെ 2000-ത്തോളം ജനവാസ കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും ഇന്ന് വറ്റിപ്പോയ ഖഗർ ഹക്ര നദീതടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സിന്ധു സരസ്വതി നാഗരികത എന്ന് വിളിക്കണമെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. വേദങ്ങളിൽ വിവരിക്കുന്ന സരസ്വതിയുടെ പ്രവാഹവും പിന്നീട് മഹാഭാരത കാലമാകുമ്പോഴേക്കും നദി മരുഭൂമിയിൽ അപ്രത്യക്ഷമാകുന്ന വിവരണവും തമ്മിലുള്ള കാലക്രമം അദ്ദേഹം ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നു. ഒരു നദിയുടെ മരണം എങ്ങനെ ഒരു നാഗരികതയെ മുഴുവനായി ഇല്ലാതാക്കുന്നു എന്നതിന് സരസ്വതി ഒരു വലിയ ഉദാഹരണമാണ്. BC 1900-നോടടുത്ത് നടന്ന വലിയ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ സരസ്വതിയുടെ പോഷക നദികളായ യമുനയെയും സത്ലജിനെയും വശങ്ങളിലേക്ക് മാറ്റിയൊഴുക്കി. ഇതോടെ പ്രധാന സ്രോതസ്സ് നഷ്ടപ്പെട്ട സരസ്വതി പതുക്കെ വറ്റിത്തുടങ്ങി. നദി മുറിഞ്ഞ തടാകങ്ങളാവുകയും പിന്നീട് മണൽക്കുന്നുകൾക്കിടയിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തു. നദിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് കിഴക്കോട്ട് ഗംഗാതടത്തിലേക്കും തെക്കോട്ട് ഗുജറാത്തിലേക്കും പലായനം ചെയ്യേണ്ടി വന്നു. മനുഷ്യന്റെ ഇടപെടലുകൾ മാത്രമല്ല, പ്രകൃതിയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും എത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഡാനിനോ വിവരിക്കുന്നു. വനനശീകരണവും കാലവർഷത്തിലുണ്ടായ വ്യതിയാനവും നദിയുടെ അന്ത്യത്തിനാക്കം കൂട്ടി. ഇന്ന് നാം നേരിടുന്ന ജലക്ഷാമവും പരിസ്ഥിതി നാശവും പണ്ട് സരസ്വതി തീരത്ത് നടന്ന കാര്യങ്ങളുടെ ആവർത്തനമാണോ എന്ന ഗൗരവകരമായ ചിന്ത പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നു. ചരിത്രപരമായ മറ്റൊരു വലിയ വെല്ലുവിളിയും ഡാനിനോ ഉയർത്തുന്നുണ്ട്. ഇന്ത്യയിലേക്ക് ആര്യന്മാർ പുറത്തുനിന്ന് വന്നവരാണെന്ന സിദ്ധാന്തത്തെ സരസ്വതിയുടെ സാന്നിധ്യം തള്ളിക്കളയുന്നു എന്ന് അദ്ദേഹം വാദിക്കുന്നു. ഋഗ്വേദം സരസ്വതിയെ ഒരു വമ്പൻ നദിയായി വർണ്ണിക്കുന്നുണ്ടെങ്കിൽ ആ വേദങ്ങൾ രചിക്കപ്പെട്ടത് സരസ്വതി വറ്റുന്നതിന് മുൻപായിരിക്കണം, അതായത് BC 2000 മുൻപ്. ഇതോടെ സിന്ധു നാഗരികതയും വേദകാല നാഗരികതയും ഒന്നാണെന്ന നിഗമനത്തിലേക്കാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. സരസ്വതി നദി ഒഴുകും വഴി കേവലം ഒരു നദിയുടെ ചരിത്രമല്ല, അത് ഭാരതീയ മനസ്സുകളിൽ ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക പ്രവാഹത്തെ കണ്ടെത്താനുള്ള ശ്രമമാണ്. ഒരു നദി മരിക്കുമ്പോഴും ആ നദി തന്ന സംസ്കാരം ഭാഷയായും ആചാരങ്ങളായും ഇന്നും നിലനിൽക്കുന്നു എന്ന് ഡാനിനോ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നമ്മുടെ നദികളെ സംരക്ഷിക്കേണ്ടതിന്റെയും പ്രകൃതിയുടെ താളത്തെ മാനിക്കേണ്ടതിന്റെയും അനിവാര്യത ഈ പുസ്തകം ഓരോ വായനക്കാരനെയും ഓർമ്മിപ്പിക്കുന്നു. സരസ്വതിയുടെ പാതയിലൂടെയുള്ള ഈ യാത്ര നമ്മുടെ തന്നെ വേരുകളിലേക്കുള്ള മടക്കയാത്രയാണ്.
0: പരിസ്ഥിതി വിശേഷങ്ങൾ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രിയ സൗഹൃദങ്ങളെ, നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന, എഴുത്തുകാരിയാണ്, കുറച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, എഡിറ്ററാണ്, അധ്യാപികയായിരുന്നു കുറച്ചു കാലം. ഇന്ന് മാനസിക ആരോഗ്യ ദിനമാണ്. എന്താണ് മാനസികാരോഗ്യ ദിനം? അങ്ങനെയും ഒരു ദിനമുണ്ടോ? ഉണ്ട്. നമ്മൾ ശരീരത്തെ വളരെയേറെ ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ മനസ്സിനെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസരമായി ഈ ദിവസത്തെ നമുക്ക് ഒറ്റ വാക്കിൽ അടയാളപ്പെടുത്താം. മനസ്സ് എത്രത്തോളം ആരോഗ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുവോ, ആ ഇടത്ത് മാത്രമേ ഊർജസ്വലമായ ശരീരവും നമ്മൾക്കുണ്ടാവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മനസ്സിനെ ഊർജസ്വലമാക്കി നിർത്താൻ നമ്മൾക്ക് ഏറ്റവും പ്രധാനമായും വേണ്ട ഘടകം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആത്യന്തികമായി നമ്മൾക്ക് വേണ്ടത് വേറെ എവിടെയും അന്വേഷിക്കാനില്ല, നമ്മുടെ വീടകങ്ങളിൽ തന്നെയാണ്. നമ്മുടെയൊക്കെ വീടിനുള്ളിലെ വ്യക്തികൾ തമ്മിൽ എത്രത്തോളം അടുപ്പമുണ്ട്, മാനസിക അടുപ്പമുണ്ട് എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചു നോക്കാൻ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ചെറു വർത്തമാനങ്ങൾ പോലും എത്രയേറെ ദൃഢതരമായി നമ്മുടെ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തുറന്നു പറച്ചിലുകൾ തന്നെയാണ് ഒരു കുടുംബത്തെ ഏറ്റവും സുതാര്യമായും സ്നേഹപൂർണമായും മാനസിക ആരോഗ്യത്തോടെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അച്ഛനും അമ്മയും മക്കളും കുടുംബാംഗങ്ങൾ എല്ലാവരും അവരവരുടെ ജീവിത വഴികളിലെ വിശേഷങ്ങൾ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും കലഹിച്ചും കളി പറഞ്ഞും മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്നും കിട്ടുന്ന ഊർജം ചെറുതല്ല. ആ ഒരു തിരിച്ചറിവ് നമ്മൾക്ക് എന്നും ഉണ്ടാവണം. മാനസിക ആരോഗ്യത്തിന് നമ്മൾ എങ്ങോട്ടും അന്വേഷിക്കേണ്ടതില്ല. നമ്മുടെ വീടകങ്ങളിൽ തന്നെ മാനസികാരോഗ്യം പുലരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
1: ശ്രുതി സ്മൃതികളിൽ ഇന്ന് ആദ്യം കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിനു വേണ്ടി കെ പി ബ്രഹ്മാനന്ദൻ പാടിയത്. ഈ ഗാനശില്പികൾ പി ഭാസ്കരനും കെ രാഘവനും.

അടുത്തതായി ചക്രഭാഗം എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ ഗണേശിന്റെ ഈണത്തിൽ പി. സുശീല പാടിയ ഗാനമാണ്. ഗാനരചയിതാവ് വയലാർ രാമവർമ്മ.

0: തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പുന കോട്ടാണ്. തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പുന കോട്ടാണ്.
1: കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കട് കോട്ടാണ്.

വക്കീൽമാരുടെ കോട്ടല്ല ഇത്, ഫക്കീരണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന കൽബിനെ മൂടിയ കോട്ടാണ്. വക്കീൽമാരുടെ കോട്ടല്ല ഇത്, ഫക്കീരണയണ കോട്ടാണ്.

0: വർഷം നാലായി കോട്ടിനകത്തും വാലൻ പാട്ട ഇരിക്കുന്നു. കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ. വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാട്ട ഇരിക്കുന്നു. കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ. ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കട കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്.
1: ശ്രുതിസ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.

0: എന്റെ പേര് നർത്തന. ഞാൻ വിളപ്പിൽശാല സരസ്വതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ സൈക്കോളജി വിഭാഗം അധ്യാപികയാണ്. ഇന്ന് ഒക്ടോബർ 10 വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആണ്. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഒരുപാട് കേൾക്കുന്ന വാക്കാണ് മെന്റൽ ഹെൽത്ത്. പണ്ടൊരാൾക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ പോലും ആളുകൾക്കൊരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു. ആൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അവൻ എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെയായിരുന്നു പലപ്പോഴും നമ്മുടെ തന്നെ സൊസൈറ്റിയുടെ റെസ്പോൺസ്. പക്ഷെ ഇപ്പോൾ കുറച്ചെങ്കിലും ആ മൈൻഡ് സെറ്റ് മാറി വരുന്നുണ്ട്. ഇന്നൊരാൾ സ്ട്രെസ്സാണെന്നും അല്ലെങ്കിൽ ആങ്സൈറ്റി അനുഭവപ്പെടുന്നു എന്ന് പറയുന്നതും തെറാപ്പി എടുക്കുന്നതും അത്ര വലിയ ടാബുവായി പലരും കാണുന്നില്ല. സോഷ്യൽ മീഡിയയിലൂടെയും സിനിമകളിലൂടെയും അവയർനെസ് പ്രോഗ്രാംസിലൂടെയും മെന്റൽ ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ ഡിസ്കഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതേസമയം അവയർനെസ് കൂടുന്നതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ മെന്റൽ ഹെൽത്ത് കണ്ടന്റും സയന്റിഫിക് ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ശരിയായ ഇൻഫർമേഷൻ ഉണ്ടാക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് ഒരു പ്രശ്നം വന്നാൽ ഡോക്ടറിനെ കാണുന്നത് പോലെ മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിലും ആവശ്യമായാൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെയോ നമുക്ക് സമീപിക്കാവുന്നതാണ്. പിന്നെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വലിയ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉള്ള ആളുകൾക്ക് മാത്രം വേണ്ടിയുള്ള ഒരു കാര്യമല്ല. ഡെയിലി സ്ട്രെസ്, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്, അക്കാഡമിക് പ്രഷർ, അതുപോലെ തന്നെ ജോലി ഭാരം, ലോൺലിനെസ്, ഗ്രീഫ്, ഇതൊക്കെ നമ്മുടെ മെന്റൽ വെൽബീയിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ കമ്പാരിസൺ, കരിയർ പ്രഷർ, അക്കാഡമിക് കോമ്പറ്റീഷൻ, ജോലി സംബന്ധമായ സ്ട്രെസ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മെന്റൽ ഹെൽത്തിനെ നമ്മുടെ എവറിഡേ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് കാണേണ്ട സമയമാണ്. ഒരാൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അഡ്വൈസ് കൊടുക്കാതെ, അല്ലാതെ നീ ഓക്കെ ആവും, അല്ലെങ്കിൽ ഇപ്പോൾ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നതാണ്, എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക, ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതൊക്കെ പറയുന്നതിനെക്കാട്ടിലും ആദ്യം നമുക്ക് അയാളെ ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കാം. കാരണം ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടത് ഒരു സൊല്യൂഷൻ ആയിരിക്കത്തില്ല, ഒന്ന് കേൾക്കാൻ തയ്യാറായുള്ള ഒരാളെ ആയിരിക്കും. അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളിലൂടെയാണ് മെന്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള സ്റ്റിഗ്മ കുറയുന്നതും നമ്മൾ കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് മാറുന്നതും. അവസാനമായി ഈ വർഷത്തെ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയുടെ തീം ലിവ്ഡ് എക്സ്പീരിയൻസസ് ഹേർഡ് റിയൽ വോയിസസ് റിയൽ ചേഞ്ച് എന്നാണ്. മെന്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കേൾക്കുക എന്ന് തന്നെയാണ്. ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വ്യത്യാസമുള്ളതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു മുൻവിധിയും ഇല്ലാതെ ഒരാളെ കേൾക്കാനും മനസ്സിലാക്കാനും ആവശ്യമുള്ളപ്പോൾ നമുക്ക് സപ്പോർട്ട് നൽകാനും കഴിയണം. കാരണം ചിലപ്പോൾ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കം വലിയൊരു സൊല്യൂഷനിൽ നിന്നായിരിക്കില്ല, ഒരാളെ കേൾക്കാൻ തയ്യാറാകുന്നതിൽ നിന്നായിരിക്കാം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: മറക്കാൻ പറയാൻ എന്തെളുപ്പം. എന്തെങ്കിലും തരത്തിലുള്ള ആഘാതങ്ങൾ ഏൽപ്പിക്കാത്തവരായി ആരുമില്ല. പലരും അതൊക്കെ മറക്കാൻ ശ്രമിക്കും. ശ്രമിച്ചാലും മറക്കാൻ കഴിയാത്ത ചിലതുണ്ടാകും. എന്തൊക്കെ മറക്കണം, എന്തൊക്കെ മറക്കരുത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ കഴിയില്ല. അത്ര കണ്ട് സങ്കീർണമാണ് മറവിയുടെ അർത്ഥമേഖല. അടുത്ത് സ്നേഹിച്ചവർ തമ്മിൽ പിരിയുമ്പോൾ പറയുന്ന ഒരു വാക്കാണ് എന്നെ മറന്നേക്കൂ എന്നത്. മറക്കാൻ പറയാൻ എന്തെളുപ്പം എന്നതായിരിക്കും അതിന്റെ മറുപടി. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ മറക്കാൻ കഴിയുന്നതായി ഒന്നുമില്ല. അങ്ങനെ മറന്നു കഴിഞ്ഞാൽ ജീവിതം തന്നെയില്ല. ചിലർ പറയാറില്ലേ, ഇത് മറക്കണമെങ്കിൽ ഞാൻ മരിക്കണമെന്ന്. ശരിയാണ്, വിശാലമായ അർത്ഥത്തിൽ ആരും ഒന്നും മറക്കുന്നില്ല. മറന്നു എന്ന് പറയുന്നത് വെറുതെയാണ്, വെറുമൊരു ഭംഗിക്കാണ്. അനുഭവങ്ങളുടെ അടുക്കാണ് ജീവിതം. അടുക്കി വെക്കപ്പെട്ട ഇഷ്ടികകളിൽ ഇടയ്ക്കുനിന്ന് ചിലത് വലിച്ചെടുക്കുമ്പോൾ എന്തുണ്ടാകും? അതിന്റെ ഘടന തെറ്റും. അതുപോലെ തന്നെയാണ് അനുഭവങ്ങളിൽ ചിലത് മറക്കുക, ചിലത് ഓർക്കുക എന്നൊക്കെ പറയുന്നത്. ഒട്ടും പ്രായോഗികമല്ല അങ്ങനെയൊരു വേർതിരിവ്. പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് പഴയത് മറക്കാമെന്ന് വെച്ചാലോ, മനഃശാസ്ത്രപരമായി അതും എളുപ്പമല്ല. മറവിക്കാരെ കീർത്തി അനുഗ്രഹിക്കുകയില്ല. കർത്തവ്യങ്ങൾ യഥാസമയം വിജയകരമായി നിർവഹിക്കുന്നതിലൂടെയാണല്ലോ കീർത്തി പരക്കുന്നത്. അതിലുള്ള മറവി അവരെയും വിസ്മൃതിയിൽ തള്ളുന്നു. അതുകൊണ്ട് മറക്കരുത്.

0: ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ഒക്ടോബർ 10 ചോര ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുന്നു. ഇന്ന് മാനസിക ആരോഗ്യ ദിനം, ഒപ്പം ദേശീയ തപാൽ ദിനം. 1868 ഒക്ടോബർ 10 ക്യൂബയുടെ ചരിത്രത്തിലെ മഹായുദ്ധം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദശവത്സര യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. 1895 ഒക്ടോബർ 10 കേരള തമിഴ്നാട് അതിർത്തിയിൽ ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. 1899 ഒക്ടോബർ 10 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല സ്ഥാപകരിൽ പ്രമുഖനായ S.A. ഡാംഗെ ജന്മം കൊണ്ടിരിക്കുന്നു. 1911 ഒക്ടോബർ 10 മലയാള കവിതയിൽ റൊമാൻറിക് ഭാവനയുടെ വസന്തോത്സവം സൃഷ്ടിച്ച ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ജന്മം കൊണ്ടിരിക്കുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: பெற்று பாடி பாடி பாடி பாடி குடமுறைக்கல் தேவி.
1: நமஸ்காரம். പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. സഭാ സമ്മേളനം 9 ദിവസം. സംസ്ഥാനത്ത് പരമ്പരാഗത രീതികൾക്കപ്പുറം പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. നവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി നാടും നഗരവും. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് കേരള തമിഴ്നാട് അതിർത്തിയിൽ ആചാരപരമായ സ്വീകരണം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ ഇൻഡോറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. പൂനമല്ലി വടവളിനി പാതയിലെ 14.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മെട്രോ റെയിൽ സർവീസ് നാടിന് സമർപ്പിക്കുന്ന അദ്ദേഹം 5 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. IIT മദ്രാസിലെ ബ്രെയിൻ സെന്ററും പ്രധാനമന്ത്രി സന്ദർശിക്കും. 16-ാം നിയമസഭയുടെ 2-ാം സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 9 ദിവസം സഭ സമ്മേളിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29-ന് സമ്മേളനം അവസാനിക്കും. പരമ്പരാഗത രീതികൾക്കപ്പുറം പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുന്നതായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ടെക്നോ പാർക്ക് ഫേസ് 1-ൽ ടെക് കേരളം ബ്രാൻഡ് അവതരണവും IT പാർക്ക് അഫിലിയേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ യുവാക്കളുടെ പ്രയോജനത്തിനായി വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. കേരള ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ മഹാസംഗമം എറണാകുളത്ത് നടന്നു. സംഗമം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മന്ത്രിമാരായ റോജി എം ജോൺ, ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ജനപ്രതിനിധികൾക്കായി വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഈ മാസം 15 മുതൽ 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. പുതുതലമുറയിൽ കാർഷിക സംസ്കാരവും കൃഷിയോടുള്ള താൽപര്യവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച കതിര് പദ്ധതിക്ക് കണ്ണൂർ ജില്ലയിൽ തുടക്കമാകുന്നു. ജില്ലയിലെ 27 സ്കൂളുകളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
2: 10 സെന്റ് സ്ഥലത്ത് മാതൃകാ പോഷകത്തോട്ടം, പഴവർഗ കൃഷി, പുഷ്പ ഔഷധ സസ്യത്തോട്ടം, ജൈവകൃഷി, ജൈവവള നിർമ്മാണം, വിത്ത് ബാങ്ക് സ്ഥാപിക്കൽ, തനത് വിത്തുകളുടെ ശേഖരണവും സംരക്ഷണവും തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും. ഓരോ കാർഷിക ക്ലബിലേക്കും 25 മുതൽ 30 വരെ വിദ്യാർത്ഥികളെയാണ് തെരഞ്ഞെടുക്കുക.

0: ോട്ട നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനത്തിന് വിദ്യാലയത്തിന് 10,000 രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ 500 സ്കൂളുകളിലാണ് ആദ്യഘട്ടത്തിൽ കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കുന്നത്.
1: കൊച്ചി കളമശ്ശേരിയിൽ സ്പാ നടത്തിപ്പിന്റെ മറവിൽ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ യുവതിയെ മന്ത്രി ബിന്ദുകൃഷ്ണ സന്ദർശിച്ചു. യുവതിക്ക് എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗസ്മരണകൾക്ക് ആദരമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഗോത്രവർഗ നേതാക്കളുടെ പോരാട്ടങ്ങൾക്ക് ആദരമായി റാഞ്ചിയിലെ പഴയ സെൻട്രൽ ജയിലിൽ 142 കോടി രൂപ ചെലവിൽ ഒരുക്കിയ സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം ശ്രദ്ധേയമാകുന്നു. ആദിവാസി സമൂഹത്തിന്റെ സംഭാവനകളില്ലാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പൂർണ്ണമാകില്ലെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാലുടൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ നടക്കും. വൈകുന്നേരം 7 മണിക്ക് ഇൻഡോറിലാണ് മത്സരം. ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ISL ഫുട്ബോളിന്റെ പുതിയ സീസണ് തുടക്കമായി. ബംഗളൂരുവിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC ഡൽഹി പോരാട്ടം പുരോഗമിക്കുകയാണ്. രാത്രി 7:30 നടക്കുന്ന 2-ാം മത്സരത്തിൽ FC ഗോവ ചെന്നൈയിൻ FCയെ നേരിടും. നവരാത്രി പൂജയോടനുബന്ധിച്ച് പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്ര ഇന്ന് രാത്രിയോടെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തും. കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിൽ എത്തിയ ഘോഷയാത്രയ്ക്ക് പോലീസ്, റവന്യൂ, തിരുവിതാംകൂർ ദേവസ്വം അധികൃതർ ചേർന്ന് സ്വീകരണം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: ഘോഷയാത്ര നാളെ വൈകുന്നേരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. പത്മതീർത്ഥക്കുളത്തിലെ ആറാട്ടിന് ശേഷം സരസ്വതീ ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തും. കരമന മുതൽ വെള്ളിക്കുതിരപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന കുമാരസ്വാമിയെ ആരിശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും പൂജയ്ക്കിരുത്തും. നവരാത്രി പൂജ കഴിഞ്ഞ് ഒരു ദിവസത്തെ നല്ലൊരുപ്പിനും ശേഷം ഈ മാസം 23-ന് വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും.
1: സംസ്ഥാനത്തെ വിവിധ സിനിമാ തിയേറ്ററുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ 26 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 2-ാം ഘട്ടത്തിൽ പിഴയായി 62,000 രൂപയും ചുമത്തി. ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷ, സിവിൽ സപ്ലൈസ് വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. പരിശോധന എല്ലാ മാസവും തുടരുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷിനും കൌൺസിലർ സുഗതനുമെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് BJP കൌൺസിലർമാർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പാർട്ടി സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. റായ്പൂരിലെ ഓൾ ഇന്ത്യ റേഡിയോ ഡെപ്യൂട്ടി ഡയറക്ടർ വികൽപ് ശുക്ല അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 58 വയസ്സായിരുന്നു. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെ 1993 ബാച്ച് ജൂനിയർ ഗ്രേഡ് ഗ്രൂപ്പ് ബി ഉദ്യോഗസ്ഥനാണ് വികൽപ് ശുക്ല. BSNL ഇരുപത്തിയാറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര ടെലികോം മന്ത്രാലയവുമായി സഹകരിച്ച് നാളെ മിനി മാരത്തൺ സംഘടിപ്പിക്കും. രാവിലെ 5-ന് തിരുവനന്തപുരത്ത് PMG ജംഗ്ഷനിലെ BSNL കേരള സർക്കിൾ ഓഫീസിൽ നിന്ന് ആരംഭിക്കുന്ന മാരത്തൺ അർജുന അവാർഡ് ജേതാവ് KM ബീനമോൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനാവശ്യ കേബിളുകൾ നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. മേയർ വി രാജേഷ് പദ്ധതി തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും. പാളയം, ഫോർട്ട്, കണ്ണമ്മൂല, തൈക്കാട്, പെരുന്താന്നി വാർഡുകളാണ് ആദ്യ ഘട്ടത്തിലുള്ളത്. ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിളിന്റെ 94-ാമത് പതിപ്പ് നാളെ വാരാണസിയിൽ സംഘടിപ്പിക്കും. സമ്പൂർണാനന്ദ സംസ്കൃത സർവകലാശാലയിലെ നമോ ഘട്ടിൽ നിന്ന് ദീക്ഷ മണ്ഡപ് വരെയാണ് സൈക്കിൾ യാത്ര. കേന്ദ്ര കായികമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ പരിപാടിയിൽ പങ്കെടുക്കും. നശാമുക്ത യുവ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് സൺഡേസ് ഓൺ സൈക്കിൾ സംഘടിപ്പിക്കുന്നത്. ലക്ഷദ്വീപ് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റിയുടെയും കേരള ജുഡീഷ്യൽ അക്കാദമിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഡിസ്ട്രിക്ട് കോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം സംബന്ധിച്ച 3 ദിവസത്തെ ശേഷി വികസന പരിശീലന പരിപാടിക്ക് കവരത്തിയിൽ തുടക്കമായി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൌമൻ സെൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപിലെ 3 കോടതികളിലും നടപ്പാക്കി വരുന്ന DCMS സംവിധാനം ഭൂമിശാസ്ത്രപരമായി വിവിധ ദ്വീപുകളിലായി ചിതറിക്കിടക്കുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് നീതിന്യായ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായും സമയബന്ധിതമായും ലഭ്യമാക്കുന്നതിന് സഹായകരമാകുമെന്ന് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൌമൻ സെൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. സഭാ സമ്മേളനം 9 ദിവസം. സംസ്ഥാനത്ത് പരമ്പരാഗത രീതികൾക്കപ്പുറം പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. നവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി നാടും നഗരവും. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് കേരള തമിഴ്നാട് അതിർത്തിയിൽ ആചാരപരമായ സ്വീകരണം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം നാളെ ഇൻഡോറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
4: വ്യക്തിവിശേഷം. വ്യക്തിവിശേഷത്തിൽ ഇന്ന് പ്രൊഫസർ MN വിജയൻ മാഷിനെ കുറിച്ച് കേൾക്കാം. സാഹിത്യ നിരൂപകൻ, അധ്യാപകൻ, ഇടതുപക്ഷ ചിന്തകൻ എന്നു തുടങ്ങി പതിറ്റാണ്ടുകളോളം കേരളത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ ഭൂമികകളിൽ പകരം വയ്ക്കാനില്ലാത്ത സാന്നിധ്യമായിരുന്നു പ്രൊഫസർ MN വിജയൻ. കേസരിയുടെ നിരൂപണാ ദർശനത്തിന് ശേഷം സമർത്ഥവും സർഗാത്മകവുമായി നിരൂപണം നടത്തിയ ആളായിരുന്നു MN വിജയൻ. വൈലോപ്പിള്ളി കവിതയെ ആധാരമാക്കി MN വിജയൻ എഴുതിയ നിരൂപണം എപ്രകാരമാണ് കവിയുടെ വ്യക്തിത്വം കവിതയുടെ പ്രമേയതരത്തെ നിർണയിക്കുന്നത് എന്നന്വേഷിക്കുന്നു. മലയാളത്തിലെ മനഃശാസ്ത്ര നിരൂപണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പഠനമായിരുന്നു അത്. കാവ്യവിശകലനത്തിനും ജീവിത വ്യാഖ്യാനത്തിനും മനഃശാസ്ത്രത്തെ മാത്രം ഉപയോഗപ്പെടുത്തിയ മലയാളത്തിലെ ഏക വിമർശകനാണ് MN വിജയൻ. മാർക്സിന്റെ സമൂഹചിന്തയും ഫ്രോയിഡിന്റെ വ്യക്തിമനഃശാസ്ത്രവും ഏറെ സ്വാധീനിച്ച അദ്ദേഹം കാളിദാസൻ, കുമാരനാശാൻ, ജി ശങ്കരക്കുറുപ്പ്, ചങ്ങമ്പുഴ, വൈലോപ്പിള്ളി, ബഷീർ എന്നിവരെയാണ് പ്രധാനമായും പഠനവിഷയമാക്കിയത്. ആദ്യകാല ലേഖനങ്ങൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച കൃതിയാണ് കവിതയും മനഃശാസ്ത്രവും. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം മുഴുവൻ സമയ സർഗാത്മക പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രസിഡന്റ്, ദേശാഭിമാനി വാരികയുടെ പത്രാധിപർ തുടങ്ങിയ ചുമതലകൾ വഹിച്ചു. മാതൃഭൂമിയിൽ എഴുതിയ അരവും കത്തിയും എന്ന ലേഖനവും പുരയ്ക്കുമേലെ ചാഞ്ഞമരം എന്ന ലേഖനവും MN വിജയന്റെ നിലപാടുകളെ അടയാളപ്പെടുത്തുന്നു. ആർക്കുവേണ്ടി പാർട്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ പാർട്ടിക്കുവേണ്ടി എന്ന വാക്കിനർത്ഥമില്ലാതാകുന്നു. നമ്മളുണ്ടാക്കിയ സാധനം മറ്റാരുടെയൊക്കെയോ സ്വതന്ത്ര സ്ഥാപനമാകുമ്പോൾ അതൊരു മർദ്ദനോപകരണമായി മാറും. അത് മനുഷ്യന്റെ ശത്രുവായി തീരും. നമ്മെ രക്ഷിക്കാൻ വേണ്ടിയുണ്ടാക്കിയ പോലീസ് സേന അവരുടെ വടി നമ്മെ തല്ലാൻ ഉപയോഗിക്കുന്നത് പോലെയാകും. അങ്ങനെ വരുമ്പോൾ ഏതു പാർട്ടിയുടെയും രൂപാന്തരം. MN വിജയന്റെ വാക്കുകൾക്ക് വല്ലാത്ത മൂർച്ചയായിരുന്നു. അതിതീവ്ര നിലപാടുകളായിരുന്നു അവ. 1982 കേരള സാഹിത്യ അക്കാദമി അവാർഡ് MN വിജയന്റെ ചിതയിലെ വെളിച്ചം എന്ന കൃതിക്ക് ലഭിച്ചു. മനുഷ്യർ പാർക്കുന്ന ലോകങ്ങൾ, മരുഭൂമികൾ പോകുമ്പോൾ പുതിയ വർത്തമാനങ്ങൾ, നൂതന ലോകങ്ങൾ, വർണ്ണങ്ങളുടെ സംഗീതം, കവിതയും മനഃശാസ്ത്രവും, ശീർഷാസനം, കാഴ്ചപ്പാട്, അടയുന്ന വാതിൽ, തുറക്കുന്ന വാതിൽ, വാക്കും മനസ്സും, ഫാസിസത്തിന്റെ മനഃശാസ്ത്രം, സംസ്കാരവും സ്വാതന്ത്ര്യവും, അടയാളങ്ങൾ, ചുമരിൽ ചിത്രമെഴുതുമ്പോൾ എന്നു തുടങ്ങി നിരവധിയായ പുസ്തകങ്ങൾ MN വിജയൻ എഴുതി. 2007 ഒക്ടോബർ 3 പാഠം പ്രതികരണവേദിയെ സംബന്ധിച്ച ഒരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ MN വിജയൻ തൃശൂരിലെത്തി. തൃശൂർ പ്രസ് ക്ലബ്ബ് അദ്ദേഹം പ്രഭാഷണം തുടങ്ങി. ഭാഷാ ചർച്ചയിലാണ് നമ്മുടെ രാഷ്ട്രീയ ചർച്ച. കേൾക്കണമെങ്കിൽ ഈ ഭാഷ വേണമെന്ന് പറഞ്ഞത് ബെർണാഡ് ഷായാണ്. അത്രയും പറഞ്ഞതും അദ്ദേഹം കുഴഞ്ഞു വീഴുകയുണ്ടായി. എഴുത്തിന്റെയും കേൾവിക്കാരുടെയും ലോകത്തെ വിട്ട് യാത്രയായി.
5: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
6: ഇത് ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം, ഞാൻ അനിൽ വെങ്കോട്, എഴുത്തുകാരനാണ്. ഇന്ന് മാനസികാരോഗ്യ ദിനമാണ്. ആരോഗ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്തയിൽ വളർച്ചയുണ്ടായിട്ടുണ്ട്. രാവിലെ അരമണിക്കൂറൊന്ന് നടക്കുക, അല്ലെങ്കിൽ ഒരു യോഗ ചെയ്യുക, ഏതെങ്കിലും നൃത്തരൂപങ്ങൾ പോലുള്ള എക്സസൈസുകളിൽ ഏർപ്പെടുക, ജിമ്മിൽ പോവുക, ഇതൊക്കെ കൂടുതൽ കൂടുതൽ ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടമാണിത്. പഴയതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരുക തന്നെയാണ്. പക്ഷേ ഇതിനനുസൃതമായി നമ്മുടെ മാനസികാരോഗ്യനില യെ സംബന്ധിക്കുന്ന കൺസേൺ, ധാരണകൾ വളരുന്നുണ്ടോ എന്നത് സംശയമാണ്. അത് രോഗങ്ങളെ ചികിത്സിക്കാനുള്ള സന്നദ്ധത മാത്രമല്ല, മനോരോഗങ്ങൾ വന്നാൽ മാനസിക രോഗങ്ങളെ ചികിത്സിക്കേണ്ടതുണ്ട് എന്ന ബോധ്യം, അത് സമയത്ത് ക്ലിനിക്കുകളിൽ എത്തിപ്പെടണം, ഡോക്ടറെ കാണണം, മരുന്ന് കഴിക്കേണ്ടതാണെങ്കിൽ മരുന്ന് കഴിക്കണം, അങ്ങനെയുള്ള ബോധ്യം തന്നെ കുറവാണ്. അതല്ലാതെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, സാധാരണ ജീവിതത്തിൽ നോർമൽ എന്ന് നമ്മൾ കരുതുന്ന മനുഷ്യരുടെ ഇടയിൽ എല്ലാ മാനസിക ആരോഗ്യത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ മസിലുകളെയും നാഡിഞരമ്പുകളെയൊക്കെ ശക്തമായി ഊർജ്ജസ്വലമായി നിലനിർത്തണം എന്ന് വിചാരിക്കുന്ന ആരോഗ്യ ചിന്തയുള്ള ഒരാൾ തന്നെ അയാളുടെ മാനസിക നിലയെ കുറിച്ച്, അതിൻ്റെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ച് എന്ത് കൺസേൺ ആണുള്ളത്? തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അതിലേറ്റവും മോശമായി വരുന്ന ഒരു സാഹചര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളൊരു സന്ദർഭത്തിലും ആ സന്ദർഭത്തിലായിരിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളൊരു പാട്ട് കേൾക്കാൻ ഒരു കച്ചേരിയോ ഒരു പാട്ട് ഗസൽ പരിപാടിയോ എന്തെങ്കിലും കേൾക്കാൻ ചെന്നിരിക്കുമ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് ആ പരിപാടിയിൽ മുങ്ങിയിരിക്കാൻ കഴിയുന്നുണ്ട്? ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ നോക്കുകയും മറ്റ് അത്യാവശ്യങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയും ഇതൊന്നുമില്ലാത്ത ഒരാൾ മൊബൈലിൽ ഇത് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ഈ ഷൂട്ട് ചെയ്യുന്ന ആളുകളെ ഇപ്പോൾ പരിപാടികൾക്കൊക്കെ പോയാൽ നമ്മൾ കാണുന്നത് ഈ കണ്ടുകൊണ്ട് പരിപാടി കാണാനല്ല, അത് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. ഷൂട്ട് ചെയ്യുന്നവർ അത് കാണുന്നില്ല, അതിൽ ഏകാഗ്രതയില്ല, പാട്ടിൽ ഏകാഗ്രതയില്ല, അല്ലെങ്കിൽ നൃത്തത്തിൽ ഏകാഗ്രതയില്ല, കലാരൂപത്തിൽ അവർ മുങ്ങിപ്പോകുന്നില്ല, പകരം അവർ ഷൂട്ട് ചെയ്യുകയാണ്, മറ്റെപ്പോഴോ കാണാനായിട്ട് മാറ്റിവെക്കുകയാണ്. ഇതാണ് ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കിയും മൊബൈലിൽ നോക്കിയും വീട്ടുകാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചും നാളെ അടയ്ക്കാനുള്ള ചിട്ടിക്ക് പൈസ എവിടെ നിന്ന് ഉണ്ടാക്കും എന്ന് ആലോചിച്ചും ഒക്കെ ആകുലതപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു പാട്ട് പോലും നമ്മൾ ആ കാല സമയത്തിൽ മുങ്ങിയിരുന്ന് കേൾക്കാനുള്ള സന്നദ്ധത ഇല്ലാതെ പോകുന്നത് എത്ര ദുരന്തമാണ്. ഇത് തന്നെയാണ് ഓരോ സന്ദർഭത്തിലും നമ്മൾ ആ ബി ദയർ എന്ന് പറയാം, അവിടെ ആയിരിക്കുന്നതിനു പകരം മറ്റേതോ ഒരു അതീതത്തിലുള്ള പ്രശ്നത്തെ വലിച്ച് മുമ്പിൽ വയ്ക്കുകയും അതിൻ്റെ ദുരന്തത്തിൽ ജീവിക്കുകയും ചെയ്യുകയാണ്. ഇത് പൈസ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയിലും ഒക്കെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. ജീവിതം നാം തെന്നിപ്പോകുന്നു, മറ്റെന്തിനോ വേണ്ടി, മറ്റേതോ കാലത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെടുന്ന ഒന്നായി ജീവിതം മാറുകയാണ്. ഈ കാത്തിരിപ്പിൻ്റെ, ഈ മാറ്റിവെക്കലിൻ്റെ തലം ജീവിതാവസാനം വരെ തുടരും. അപ്പോൾ മരണത്തിന് തൊട്ടു മുമ്പിൽ നിന്നൊരു പക്ഷേ അയാൾ ആലോചിക്കുന്നത് ഞാൻ ജീവിതത്തെ ആകെ മാറ്റിവെച്ചതേ ഉള്ളൂ, ജീവിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മളൊരു കാലത്തിൽ ആ വർത്തമാനത്തിലായിരിക്കുക എന്ന് പറയുന്നതാണ്. അങ്ങനെ ആയിരിക്കാൻ ഒരു ഒരു പരിശ്രമം ആവശ്യമാണ്. അത് കലയിലേക്ക്, എഴുത്തിലേക്ക്, നമ്മുടെ ഇപ്പൊ കുട്ടികളോടൊപ്പം കളിക്കുന്നതൊക്കെ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, നമ്മൾ മറ്റെല്ലാം മറന്ന് ആ അതിനകത്തേക്ക് വീണു പോകുന്നത് പോലെ ഓരോ സന്ദർഭത്തിനും ആ സന്ദർഭത്തിൻ്റെ സന്തോഷത്തിനുള്ളിൽ, അതിൻ്റെ ആ ടോട്ടാലിറ്റിക്കുള്ളിൽപ്പെടാൻ നമ്മളൊരു സന്നദ്ധത കാണിക്കണം, വിട്ടുകൊടുക്കണം. അത് പഠിക്കുമ്പോൾ പോലും അങ്ങനെയാണ്, ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോൾ പോലും അങ്ങനെയാണ്. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റണം. അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. അത് മാനസികാരോഗ്യത്തെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: നമസ്കാരം, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആണ്, ലോക മാനസിക ആരോഗ്യ ദിനമാണ്. ഇന്നത്തെ നമ്മുടെ പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമുക്ക് മാനസിക ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട മനസ്സിന്റെ സന്തോഷം നിലനിർത്തുന്ന, മനസ്സിന്റെ ആരോഗ്യം നിലനിർത്തുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു പോകാം. നമ്മളെപ്പോഴും മറന്നുപോകും, നമ്മളെപ്പോഴും ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് വളരെയധികം ബോധവാന്മാരാണ്, എന്നാൽ നമ്മുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ അത്ര കണ്ട് ബോധവാന്മാരല്ല. അത് പറയാൻ പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ തുറന്ന് പറയാൻ മടിക്കുന്നവരാണ്. മനസ്സ് തളരുമ്പോൾ ശരീരത്തിന് പനിയോ ക്ഷീണമോ വന്നാൽ നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് ഓടിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ മനസ്സ് വല്ലാതെ ഭാരപ്പെടുമ്പോൾ, ഒരു വലിയ ഇരുട്ട് നമ്മെ മൂടുമ്പോൾ, എനിക്ക് സങ്കടമുണ്ട്, എനിക്കൊരു സഹായം വേണം എന്ന് തുറന്നു പറയാൻ പലപ്പോഴും നമ്മൾ മടിക്കാറുണ്ട്. ഓർക്കുക, മനസ്സ് തളരുന്ന ഒരു ദൗർബല്യമല്ല, അതൊരു മനുഷ്യ സഹജമായ അവസ്ഥ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിനായി ഓടുന്നതിനിടയിൽ നമ്മൾ പലപ്പോഴും നമ്മെ തന്നെ മറന്നുപോകുന്ന ഒരവസ്ഥയുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷനാവുന്നതും ഉറക്കം നഷ്ടപ്പെടുന്നതും ആരോടും മിണ്ടാതെ ഒറ്റയ്ക്ക് ഒതുങ്ങിക്കൂടാൻ തോന്നുന്നതുമൊക്കെ മനസ്സ് നമുക്ക് തരുന്ന ചില സൂചനകളാണ്. എനിക്കിപ്പോൾ ഒരു ഇടവേള വേണം, എന്റെ ഭാരങ്ങൾ ഒന്ന് ഇറക്കി വെക്കണം എന്ന് മനസ്സ് നമ്മോട് തന്നെ യാചിക്കുന്ന നിമിഷങ്ങളാണവ. ആ സമയത്ത് ആ അവസ്ഥയെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം അത് മാറ്റിവെക്കാൻ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം, ഇഷ്ടമുള്ള വർത്തമാനങ്ങൾ പറയാം, സുഹൃത്തുക്കളോട് സംസാരിക്കാം. അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന മാനസിക ആരോഗ്യത്തെ നമുക്ക് നിലനിർത്താം. അപ്പം എല്ലാവർക്കും മാനസിക ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി സംസാരിക്കാനുള്ള ഒരു അവസരമുണ്ട്. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം മാഡം.
1: ആ, നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
2: രവി ആലപ്പുഴ.
1: സുഖമാണോ? മാനസികാരോഗ്യമൊക്കെ ഓക്കെ അല്ലേ? ഇന്ന് മാനസികാരോഗ്യ ദിനമാണ്. ലോക തപാൽ ദിനം. അപ്പൊ രണ്ടും കൂടെ തമ്മിൽ നല്ല റിലേറ്റഡ് ആണ്. പണ്ട് നമ്മള് നമ്മുടെ മാനസിക വിഷമങ്ങളൊക്കെ ലെറ്ററിലൂടെ ഇറക്കി വെച്ചിരുന്നു. ഇപ്പൊ പിന്നെ പുതിയ മീഡിയകളൊക്കെ വന്നതോടുകൂടി വളരെ എളുപ്പമായല്ലാം
2: നടക്കും.
1: അതെ അതെ, മറ്റേ ഒരു വിഷമം വന്നാൽ നമ്മൾ അറിയിക്കണമെങ്കിൽ കുറെ ദിവസം കഴിഞ്ഞ അവിടെ എത്തും സംഭവം. ഇപ്പൊ എല്ലാം വിരൽ തുമ്പിൽ ഇങ്ങനെ ഉണ്ട്. ഒരുപാട് വെന്റിലേറ്റ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ടെങ്കിൽ കൂടി നമ്മൾ പലപ്പോഴും ആരോടും

0: ഉണ്ടാകട്ടെ എന്ന് തുടക്കത്തിലെ ആശംസിക്കുകയാണ്.
1: അതെ
0: അതെ. ജോലിക്കൊന്നും പോയില്ലേ?
1: ഇല്ലായിരുന്നു.
0: ഏത് പാട്ട് വേണം?
1: പൊന്നിൻ താമരകൾ എന്ന് തുടങ്ങുന്ന പാട്ട്.
0: പൊന്നിൻ താമരകൾ ആരാധന എന്ന ചിത്രത്തിലെ.
1: ആരാധന സിനിമ.
0: രണ്ടുപേര് പാടിയാലോ?
1: ഇല്ല, എനിക്ക് പാടാൻ അറിയത്തില്ല.
0: ഈ പാട്ട് എനിക്ക് പറഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാനും പാടാൻ ശ്രമിക്കുന്നില്ല. അപ്പൊ മാനസികാരോഗ്യ ദിനത്തിന് വേണ്ടി നമ്മുടെ ശ്രോതാക്കളോട് എന്താ പറയാനുള്ളേ?
1: എല്ലാവരും നന്നായിരിക്കുക, എപ്പോഴും നല്ല നല്ല യാത്രകളിലും ഉല്ലാസങ്ങളിലും ഒക്കെ പങ്കെടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറയാനുള്ളൂ.
0: നല്ല ആൾക്കാരോട് വർത്തമാനം പറയുക, നല്ല പാട്ട് കേൾക്കുക, നല്ല സിനിമ കാണുക, പിന്നെ ഈ പ്രസന്റിൽ ജീവിക്കുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കൂട്ടുകാരുമൊക്കെ ആയിട്ടൊക്കെ ചേർന്ന് ഇനി ഒറ്റയ്ക്ക് പോകാനാണ് ഇഷ്ടമെങ്കിൽ ഒറ്റയ്ക്ക് പോവുക, അങ്ങനെ മനസ്സിന്റെ ആരോഗ്യത്തെ നിലനിർത്താമെന്നാണ് രവിചേട്ടൻ നമ്മളോട് പറയുന്നത്. പ്രിയ ശ്രോതാക്കളോട് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാമോ? ഓക്കെ, ശരി.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഇന്ന് മാനസിക ആരോഗ്യ ദിനമാണ്. അപ്പം നമ്മുടെ മാനസിക ആരോഗ്യത്തിനായി നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. വളരെ ചെറിയ കാര്യങ്ങൾ മതിയാവും മനസ്സിനെ സാന്ത്വനിപ്പിക്കാൻ. നമുക്ക് പ്രിയപ്പെട്ടവരോട് നമ്മുടെ മനസ്സിലെ ഭാരങ്ങൾ പങ്കുവയ്ക്കാം. നമ്മുടെ സന്തോഷങ്ങൾ മറ്റുള്ളവരുമായി നമുക്ക് കൂട്ടിക്കലർത്താം. ഒപ്പം നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന ചിന്തയേക്കാൾ വലുതാണ് നമ്മുടെ സ്വന്തം സമാധാനം എന്നാലോചിക്കുമ്പോൾ തന്നെ മനസ്സ് വളരെയധികം ഭാരം കുറയുന്നതായി നമുക്ക് അനുഭവപ്പെടും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: രവി കണ്ണമ്പള്ളിയാണ്.
0: ആ രവി, ആലപ്പുഴ കഴിഞ്ഞ ഉടനെ രവി കണ്ണമ്പള്ളിയാണ്, പറഞ്ഞോളൂ.
1: അല്ല, ഇപ്പൊ ഞാന് ആലപ്പുഴയാണ്. ആലപ്പുഴ രവി അല്ല, കണ്ണമ്പള്ളി രവി. ഇപ്പൊ ആലപ്പുഴ.
0: അത് ശരി, തൊട്ടു മുമ്പേ ആലപ്പുഴ രവിചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചതേ ഉള്ളൂ.
1: അതുകൊണ്ടാണ് ഞാനും വിളിച്ചത്.
0: ഇതൊരു
1: ആലപ്പുഴയാണെങ്കിൽ ഞാൻ രവി, ഈ രവി ആലപ്പുഴയാണ്. ഇപ്പൊ
0: കണ്ണമ്പള്ളി രവി ഇപ്പോൾ ആലപ്പുഴയിലുണ്ട്.
1: ആലപ്പുഴയില് ബോട്ടിലൊന്ന് ഇറങ്ങാറാണ്.
0: ആ, അന്ന് പറഞ്ഞിരുന്നല്ലോ യാത്രയിലാണെന്ന്. അപ്പൊ അത് അടിപൊളിയാണ്. ആകസ്മികമായി രണ്ടുപേരും അടുത്തടുത്ത് തന്നെ കോളിൽ വന്നു എന്നുള്ളതാണ്. പിന്നെ ഈ മാനസിക ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വിശ്രമ വേളകൾ ആനന്ദകരമാക്കുകയാണ്. നടക്കട്ടെ. ആ, എങ്ങനെയുണ്ട് ആലപ്പുഴ യാത്രയൊക്കെ?
1: ആലപ്പുഴ നല്ല സുഖം. ഞങ്ങള് ഒരു ബോട്ട് പിടിച്ചു പോയി. ആ ബോട്ടിൽ ഇപ്പൊ തിരിച്ചു വന്ന് ഇതായി ഇറങ്ങാൻ തുടങ്ങുന്നു.
0: എത്ര പേരുണ്ട് ബോട്ടില്?
1: ഞങ്ങള് 5 പേരുണ്ട്. അതായത് ഞാനും ഭാര്യയും മോളും മോളെ 2 കുഞ്ഞുമക്കളും. മോനും മക്കളും ആരും വന്നില്ല, അവർക്കൊക്കെ ജോലികളുള്ളത് കൊണ്ട് വന്നില്ല.
0: മതി, നമുക്ക് പോവാല്ലോ. ഇങ്ങനെയാണല്ലോ ജീവിതം ആനന്ദകരമാക്കാൻ.
1: അതെ.
0: ശരി, ബോട്ടില് ഇങ്ങനെ ഫുഡൊക്കെ കിട്ടിയ?
1: ഇല്ല, ഞങ്ങള് ഫുഡ് കഴിച്ചിട്ടാണ് കയറിയത്.
0: ആ, ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കയറിയത്. വെള്ളമൊക്കെ ഉണ്ടോ ആലപ്പുഴ?
1: ഇവിടെ നമ്മൾ അവിടുത്തെ മഴ ഇവിടെ ഇല്ല.
0: ആ, ഇവിടെ ശക്തമായ മഴയാണ്. ഇന്നലെയൊക്കെ ഇവിടെ പൊളി മഴ.
1: ആ മഴ ഇവിടെ ഇല്ല. ഞങ്ങള് തമ്പാനൂര് ഇന്നലെ വന്നതാണ്. ഇന്നലെ തമ്പാനൂര് വരുമ്പോഴത്തേക്ക് വരെ, അതായത് പൂജപ്പുര വരുമ്പോഴത്തേക്ക് വരെ നല്ല മഴയായിരുന്നു. പൂജപ്പുര ഒരു തുള്ളി മഴ പെയ്തില്ല.
0: ശരി.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് തമ്പാനൂര് വന്നപ്പോ ചെറിയ മഴ തൂറ്റി. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മഴയേ ഇല്ല.
0: അതേത് സമയത്തായിരുന്നു അങ്ങോട്ട് പോയേ?
1: ഞങ്ങള് 5 മണിയായി.
0: ആ, പക്ഷെ 5 മണിക്കൊക്കെ തിരുവനന്തപുരത്ത് ഇന്നലെ ഭയങ്കര മഴയായിരുന്നു.
1: ഇല്ല, തിരുവനന്തപുരത്ത് ഇല്ലായിരുന്നു, പൂജപ്പുര വരെ ഉണ്ടായിരുന്നു. പൂജപ്പുര കഴിഞ്ഞിട്ട്
0: നമ്മള് ഇന്നലെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു, വെള്ളയമ്പലത്ത് ഉണ്ടായിരുന്നു.
1: ആ, വെള്ളയമ്പലത്ത് പെയ്തിരിക്കും, പക്ഷെ പൂജപ്പുര മഴ പെയ്തില്ല.
0: മഴയുടെ ഓരോ കാര്യങ്ങളെ.
1: പൂജപ്പുര വന്നിട്ട് ഞങ്ങള് ഇത് ജഗതി വഴി തിരിഞ്ഞ് കറങ്ങി പോയപ്പോഴത്തേക്ക് തമ്പാന്തി വന്നപ്പോ ചെറിയ മഴ പെയ്തു.
0: പക്ഷെ ഇന്നലെ ഇവിടെ വെള്ളനാട് കട്ട മഴയായിരുന്നു.
1: വെള്ളനാട് ആ മഴയത്തൊക്കെ ഞങ്ങളുണ്ട് ഈ ആട്ടയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു.
0: ആ, പേരൂർക്കട മഴ, വെള്ളയമ്പലത്ത് മഴ,
1: ഭയങ്കര വെള്ളത്തിന്റെ ഇത് ഒഴുക്കായിരുന്നു.
0: ആ, അപ്പൊ ഇങ്ങനെ അത് ഓരോ സ്ഥലങ്ങൾ വെച്ച് ഇങ്ങനെ മഴ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇന്നിപ്പൊ മഴ പെയ്തിട്ടില്ല ഇതുവരെ. ഇന്ന് പെയ്യുമെന്ന് തോന്നുന്നില്ല, കണ്ട ലക്ഷണം.
1: എന്നാ ആലപ്പുഴ മഴയില്ല.
0: ആ, പക്ഷെ ഇവിടെ ഇങ്ങനെ ഇരുണ്ട് കിടപ്പുണ്ട്. ഒരു കൺഫ്യൂഷനിലാണ്, പെയ്യണോ വേണ്ടേ. അപ്പോ എല്ലാരോടും എന്റെ സ്നേഹാന്വേഷണം പറയണം. ഇനി എങ്ങോട്ടാ പോകുന്നേ? യാത്ര കഴിഞ്ഞോ?
1: ഇല്ല, യാത്ര കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് 5:30 ട്രെയിനുണ്ട്. വീട്ടിലേക്ക് പോകാം.
0: നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അതിനിടയിൽ ഒരു ചായയൊക്കെ കുടിക്കണം.
1: ഓ,
0: അതിനെല്ലാരും വളരെ ഹാപ്പി അല്ലേ?
1: ഓ,
0: വല്ലപ്പോഴൊക്കെ ഇതിനൊക്കെ സമയം കണ്ടെത്തണം, ഇങ്ങനെ ജോലി ജോലി ജോലി നടക്കാതെ.
1: അത് എന്നെ മുമ്പ് ടീച്ചറാണ് പറഞ്ഞത്, പ്രേരിതി പിടിപ്പിച്ചത്.
0: പിന്നല്ലാതെ?
1: ഓ, മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ അല്ലാതെ കൊണ്ട് വല്ലപ്പോഴേക്കും വല്ലപ്പോഴും ഇറങ്ങാൻ പോകണം.
0: അത് അത് നമ്മളെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കും. ഇനിയും പോണം. വലിയ ദൂര യാത്രകൾ ഒരുപാട് കാശൊന്നും നമ്മൾ മുടക്കണ്ട. എപ്പോഴും എനിക്ക് ജോലിയാണ്, എനിക്ക് ജോലിയാണ്, ഒന്നിനു സമയമില്ല എന്ന് വേവലാതി പെടുന്ന ആൾക്കാരുടെ ഇടയിൽ നമ്മളൊരു മാതൃകയാവണം. മാതൃക. ശരി, അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
1: ഞാൻ ആകാശദൂതില് പെട്ടെന്ന് വിളിച്ചതാണ്, ഏതെങ്കിലും ഒരു പാട്ട്.
0: ആകാശദൂതില് ഏതെങ്കിലും ഒരു പാട്ട്. എല്ലാവരും മാനസിക ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്.
1: ആ,
0: ഇതിനു മുമ്പ് ഇതുപോലെ വന്നിട്ടുണ്ട്.
1: വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റിന് വിളിച്ചപ്പോഴത്തേക്ക് ആലപ്പുഴ രവി വിളിച്ചെ വാശിക്ക് ഞാൻ വിളിച്ചു.
0: ആ ഇതിപ്പോ സംഭവം എന്ന് പറഞ്ഞ ആലപ്പുഴ രവിചേട്ടൻ വിളിച്ചപ്പോ കണ്ണമ്പള്ളി രവിചേട്ടൻ ആലപ്പുഴ നമ്മളെ വിളിക്കുകയാണ്.
1: അതെ അതെ,
0: തീർച്ചയായും അതൊരു കോയിൻസിഡൻസ് ആണ്. അപ്പൊ വളരെ സന്തോഷം. അപ്പൊ സന്തോഷമായിട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് വരൂ.
1: ശരി,
0: അപ്പൊ പാട്ട് കേൾക്കാം.
1: ശരി
0: ശരി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഉന്നത നിലവാരമുള്ള മെഡിക്കൽ വിദ്യാഭ്യാസവും ആരോഗ്യ സേവനങ്ങളും രാജ്യത്തുടനീളം ഉറപ്പാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ചെന്നൈ സന്ദർശിക്കും. പൂനമല്ലി വടപളനി മെട്രോ റെയിൽ സർവീസ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ജന്തർ മന്തർ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി ഡൽഹി പോലീസ്. നിരവധി പേർ കസ്റ്റഡിയിൽ. ട്രെയിൻ മെട്രോ സർവീസുകൾ ഭാഗികമായി തടസ്സപ്പെട്ടു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം മറ്റന്നാൾ മുതൽ. സഭ 9 ദിവസം സമ്മേളിക്കും. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിലെ ആദ്യ മത്സരത്തിൽ ഡൽഹിക്കെതിരെ ബംഗളൂരുവിന് ജയം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉയർന്ന നിലവാരമുള്ള മെഡിക്കൽ വിദ്യാഭ്യാസവും ആരോഗ്യ സേവനങ്ങളും ഉറപ്പാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ജാർഖണ്ഡിലെ ദേവ്ഘർ എയിംസിന്റെ ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ചെന്നൈ സന്ദർശിക്കും. പൂനമല്ലി വടപളനി പാതയിലെ 14.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മെട്രോ റെയിൽ സർവീസ് അദ്ദേഹം നാടിന് സമർപ്പിക്കും. 5 അമൃത്ഭാരത് റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. IIT മദ്രാസിലെ ബ്രെയിൻ സെന്ററും അദ്ദേഹം സന്ദർശിക്കും. CJP ജന്തർ മന്തർ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ പോലീസ് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തതായി ഡൽഹി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ കുമാർ അഭിഷേക് പറഞ്ഞു. കർശന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 45 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടു. വിവിധ ട്രെയിനുകൾ ഇന്ന് രാത്രി 10 വരെ സർവീസ് നിർത്തിവച്ചു. പ്രതിഷേധത്തിനിടെ ഡൽഹി പോലീസ് വെടിയുതിർത്തു എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം വീഡിയോകളുടെ കാര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. സഭ 9 ദിവസമായിരിക്കും സമ്മേളിക്കുക. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലിജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29 സമ്മേളനം അവസാനിക്കും. അയൽ രാജ്യങ്ങളിലെ സംഭവ വികാസങ്ങളും ആധുനിക യുദ്ധരീതികളും ആഗോള സുരക്ഷാക്രമത്തിലെ പ്രധാന മാറ്റങ്ങളും ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജോധ്പൂർ വ്യോമസേനാ താവളത്തിൽ തരംഗ് ശക്തി സൈനികാഭ്യാസത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ സായുധ സേന ഘടനയിലും തന്ത്രപരമായ സമീപനത്തിലും മാറ്റം വരുത്തുകയാണെന്ന് ശ്രീ സിംഗ് പറഞ്ഞു.
1: Added to the uncertainty and unpredictability coming from mind-boggling speed of technological changes in the defense sector is the geopolitical flux. We are facing a situation where the older established world order is fast disappearing, while the shape of future order is yet to emerge. In light of this volatile security environment, a perpetual state of high alertness is demanded from every responsible nation.
0: സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം, പ്രധാനമന്ത്രി ലോറൻസ് വോങ് എന്നിവരുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂരിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പരസ്പര സഹകരണം, ആഗോള സാമ്പത്തിക വികസനം, നിക്ഷേപം എന്നിവ ശക്തിപ്പെടുത്തുന്നത് നേതാക്കൾ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഖേൽ മഹാകുംഭ് മുതൽ ഖേലോ ഇന്ത്യ വരെയുള്ള സംരംഭങ്ങളിലൂടെ രാജ്യത്തെ കായിക മേഖലയിൽ ഉണ്ടായ വികസനമാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്.
2: കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്തെ കായിക മേഖലയിൽ വലിയ പരിവർത്തനമാണ് ഉണ്ടായത്. ദേശീയ അന്തർദേശീയ വേദികളിലെ ഇന്ത്യൻ താരങ്ങളുടെ മെഡൽ നേട്ടം കായിക ആവാസ വ്യവസ്ഥയിലുണ്ടായ പരിവർത്തനത്തിന് ഉത്തമ ഉദാഹരണമാണ്. 2010 ഖേൽ മഹാകുംഭ് മുതൽ ഖേലോ ഇന്ത്യ വരെ ആഗോളതലത്തിൽ മികവ് നേടുന്നതിന് കായിക താരങ്ങളെ ശാക്തീകരിക്കാൻ താഴെത്തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അടുത്തിടെ സമാപിച്ച ഏഷ്യൻ ഗെയിംസിൽ 85 മെഡലുകളുമായി ഇന്ത്യ 4th സ്ഥാനത്തെത്തിയിരുന്നു. ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം, ദേശീയ കായിക നയം, ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നിവയും കായിക മേഖലയ്ക്ക് ഉണർവ് പകർന്നു. കേന്ദ്രത്തോടൊപ്പം സംസ്ഥാന സർക്കാരുകളും ഇതിൽ സജീവമായി പങ്കെടുക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിർണായക ധാതുക്കളുടെ ശേഖരണം സംബന്ധിച്ച നയം 1 മാസത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചേക്കുമെന്ന് ഖനിവകുപ്പ് സെക്രട്ടറി കേശവ് ചന്ദ്ര. പ്രതിരോധം, ബഹിരാകാശം, ഊർജ്ജം തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിൽ

0: ഈ വിഭവങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ നടപടി സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. ബാറ്ററി നിർമ്മാണ സാമഗ്രികളുടെ മൂല്യവർദ്ധന വേഗത്തിലാക്കാൻ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിലായി 4 പ്രത്യേക നിർണായക ധാതു സംസ്കരണ പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും സർക്കാർ നടത്തിവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റി നിർത്തി വിഷമതകൾ തുറന്നു പറയാൻ അന്തരീക്ഷമൊരുക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പ്രസവാനന്തര വിഷാദരോഗം അനുഭവിക്കുന്ന സ്ത്രീകൾക്കായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന അമ്മയ്ക്കൊപ്പം പദ്ധതിയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്നവരെ ഓൺലൈൻ സർവേയിലൂടെ കണ്ടെത്തി മാനസികാരോഗ്യ പിന്തുണയും പരിചരണവും ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹിമ.
2: പ്രസവാനന്തര വിഷാദരോഗം എന്നത് അമ്മയുടെ കുറ്റമല്ലെന്നും ഹോർമോൺ വ്യതിയാനങ്ങൾ ഉൾപ്പെടെയുള്ള ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അമ്മയും കുഞ്ഞും സുരക്ഷിതരായിരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ഈ പദ്ധതി ഒരു പൈലറ്റ് പ്രോജക്റ്റായാണ് ആരംഭിച്ചിരിക്കുന്നത്. പദ്ധതി വിജയകരമായി നടപ്പാക്കി സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം.
0: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടാലുടൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ബീഹാർ, കർണാടക, ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, മാഹി എന്നിവിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ കാലാവസ്ഥ തുടരും. ISL ഫുട്ബോൾ 13-ാം സീസണിന് തുടക്കമായി. ബംഗളൂരുവിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ബംഗളൂരു FC സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയെ 3-2 തോൽപ്പിച്ചു. ഗോവയും ചെന്നൈയും തമ്മിലുള്ള രണ്ടാം മത്സരം ഗോവയിൽ പുരോഗമിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഇന്റർകാശിയെ നേരിടും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ. ഇൻഡോറിൽ രാത്രി 7-നാണ് മത്സരം. ഓരോ മത്സരം വീതം ജയിച്ച ഇരു ടീമുകളും പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിളിന്റെ 94-ാം പതിപ്പ് നാളെ വാരാണസിയിൽ നടക്കും. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുക്കും. ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കളായ പ്രാചി ചൌധരി, പാരുൾ ചൌധരി, ജയ്കുമാർ, രാജ്കുമാർ പാൽ എന്നിവരും സൈക്കിൾ യാത്രയുടെ ഭാഗമാകും. റായ്പൂർ ആകാശവാണി ഡെപ്യൂട്ടി ഡയറക്ടർ വികൽപ് ശുക്ല അന്തരിച്ചു. 58 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ വികൽപ് ശുക്ല ഛത്തീസ്ഗഡ് പൊതുപ്രക്ഷേപണ മേഖലയിലെ പ്രമുഖ സാന്നിധ്യമായിരുന്നു. ജമ്മുകാശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ പാകിസ്ഥാനെ ശക്തമായി വിമർശിച്ചു. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണെന്നും എക്കാലവും അങ്ങനെ തന്നെയായിരിക്കുമെന്നും ഇന്ത്യ ആവർത്തിച്ചു. ന്യൂയോർക്കിൽ ചേർന്ന UN പൊതുസഭയുടെ 4-ാം സമിതിയിൽ കോളനിവൽക്കരണ വിരുദ്ധതയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെയാണ് ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കിയത്. അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. യുക്രൈനിലെ സപോരിഷ്യ മേഖലയിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. 16 പേർക്ക് പരിക്കേറ്റു. റഷ്യയിൽ നിന്ന് ഡീസൽ വാങ്ങാനുള്ള കരാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം. യുക്രൈനിലെ യുദ്ധത്തിനുള്ള റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സായി ഈ നീക്കം മാറിയേക്കാമെന്ന് കീവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ ഭാഗമായി ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് അന്താരാഷ്ട്ര ടെലികമ്മ്യൂണിക്കേഷൻസ് യൂണിയനുമായി സഹകരിച്ച് ന്യൂഡൽഹിയിൽ റോബോട്ടിക്സ് ഫോർ ഗുഡ് യൂത്ത് ചാലഞ്ച് സംഘടിപ്പിച്ചു. 13 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 300 വിദ്യാർത്ഥികൾ റോബോട്ടിക്സിലെ സർഗാത്മകത, നൂതനാശയം, പ്രശ്നപരിഹാര ശേഷി എന്നിവ പ്രദർശിപ്പിച്ചു. ഉന്നത നിലവാരമുള്ള മെഡിക്കൽ വിദ്യാഭ്യാസവും ആരോഗ്യ സേവനങ്ങളും രാജ്യത്തുടനീളം ഉറപ്പാക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ചെന്നൈ സന്ദർശിക്കും. പൂനമല്ലി വടപളനി മെട്രോ റെയിൽ സർവീസ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി ഡൽഹി പോലീസ്. നിരവധി പേർ കസ്റ്റഡിയിൽ. ട്രെയിൻ മെട്രോ സർവീസുകൾ ഭാഗികമായി തടസ്സപ്പെട്ടു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം മറ്റന്നാൾ മുതൽ. സഭ 9 ദിവസം സമ്മേളിക്കും. കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. 13 കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിലെ ആദ്യ മത്സരത്തിൽ ഡൽഹിക്കെതിരെ ബംഗളൂരുവിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം
3: 1.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. മാനസികാരോഗ്യ ദിനമാണ് ഇന്ന്. അപ്പൊ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും പരാജയങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ വരാം. പക്ഷെ ഇതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിന്റെ അവസാനമല്ല. ഓരോ ഇരുണ്ട രാത്രിക്കൊപ്പവും ഒരു പുലരി പിറക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനും വീണ്ടും ഉണർന്നെഴുന്നേൽക്കാനുള്ള കരുത്തുണ്ട്. ആ കരുത്ത് നമുക്ക് പല രീതികളിൽ നമുക്ക് നേടിയെടുക്കാം. നമുക്കിപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ
2: ഹലോ, ആരാന്ന് പറയാമോ?
1: ആരാണെന്ന് പറയാമോ? ഇത് കടങ്കഥയാണോ പഴഞ്ചൊല്ലാണോ? ആരാണെന്ന് പറയാമോ? ഉഷ വാഴിച്ചലെന്ന് പറയാലോ? പറഞ്ഞോ.
2: അപ്പൊ എന്നെ മറന്നിട്ടില്ലല്ലേ? ഞാനും എത്ര നാളുകൊണ്ട് ഞാൻ വിളിക്കുന്നറിയാം. ഇനി ഇങ്ങോട്ടുള്ള വയറും എല്ലാം കട്ട് ചെയ്ത് ഇട്ടിക്കണോ ഒന്നറിയാൻ പാടില്ല.
1: നമ്മൾ കട്ട് ചെയ്തിട്ടിക്കണം. പിന്നെ എവിടത്തെ എല്ലാം കട്ട് ചെയ്തിടണം?
2: അല്ല, ഈ വാഴിച്ചലോട്ടുള്ളത് മാത്രം.
1: ആ, ഈ രാവിലെ ഒരു കത്രിയ കൊണ്ട് നമ്മൾ ഇറങ്ങും റേഡിയോ പ്രവർത്തകർ. ഓരോ സ്ഥലത്തെയും വയറുകൾ നമ്മൾ കട്ട് ചെയ്ത് ഇടും.
2: എന്താണ് എനിക്ക് തോന്നുന്നത്, പക്ഷെ എന്തായാലും കിട്ടി.
1: പറഞ്ഞോളൂ വിശേഷങ്ങൾ.
2: എനിക്കൊരു വിഷമമുണ്ട്, അത് പറഞ്ഞോട്ടെ?
1: പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്ന വിഷമമാണെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് രഹസ്യമായി പറയാം.
2: അല്ല, പബ്ലിക്കായിട്ട് എന്താച്ചാല് എനിക്ക് പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ലോട്ടറി എടുത്തല്ലേ, ലോട്ടറി എടുത്തപ്പോ എന്നോട് ടീച്ചർ പറഞ്ഞ് ആ ഉഷയ്ക്ക് ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞു.
1: അങ്ങനെ
2: അങ്ങനെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അന്ന് 5000 രൂപ കിട്ടി.
1: അടിപൊളി. ഇനി ഞാൻ പറയണമായിരിക്കും.
2: 5000, അതിന്നും ഒരു വലിയ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. 5000 രൂപ കിട്ടി. പിന്നെ അതിനുശേഷമൊക്കെ ഞാൻ എനിക്ക് പിന്നെ ഓരോ സമ്മാനമൊക്കെ ഞാൻ 200 500 ഇങ്ങനെയൊക്കെ കിട്ടും. അപ്പൊ ഞാൻ വിടുന്നില്ല, അത് എടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ എനിക്കൊരു വലിയ വിഷയം എന്ന് വെച്ചാല് എനിക്ക് 3 ആൺമക്കളാണ്. മൂത്ത മോൻ കല്യാണം കഴിഞ്ഞ്, 2 കുഞ്ഞുങ്ങളുണ്ട്. അവന് പോലീസിലാണ് ജോലി. 2-ാമത്തെയാള് കല്യാണം കഴിഞ്ഞ് ഓട്ടോ ഡ്രൈവറാണ്, നമ്മളെ തിരുവനന്തപുരം സിറ്റിയിലാണ് ഓടുന്നത്. അത് കല്യാണം കഴിഞ്ഞ് 3-4 വർഷമായി കുഞ്ഞുങ്ങളൊന്നുമില്ല. അപ്പോ ഇളയ മോനെ അവനാണ് ഈ ബ്യൂട്ടീഷ്യൻ ആണ് നടത്തുന്നത്. അവന് 33 വയസ്സുണ്ട്. അപ്പൊ അവൻ ഇതുവരെയും കല്യാണമൊന്നും ആവുന്നില്ല. അതിലെനിക്കൊരു ഭയങ്കര ഒരു വിഷമം.
1: ഞാനിനി അനുഗ്രഹിക്കണോ?
2: പറഞ്ഞാ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണം. ടീച്ചർ വന്ന് പറഞ്ഞാ മാത്രം മതി.
1: മതി, ഞാൻ മനസ്സിൽ പറഞ്ഞാ മതിയോ?
2: എങ്ങനെ പറഞ്ഞാലും അത് ഉടനെ.
1: എന്തായാലും ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കട്ടെ.
2: ദൈവമേ,
1: ഹൃദയം നിറഞ്ഞ് പറയുന്നു.
2: അങ്ങനെ എന്റെ കല്യാണം ആണെങ്കിൽ 17 വയസ്സിലായിരുന്നു.
1: 17 വയസ്സിലൊരു കുഞ്ഞു കുട്ടിയല്ലേ?
2: 17 വയസ്സിലായിരുന്നു എന്റെ കല്യാണം. അപ്പൊ എന്റെ ഭർത്താവിന് 21 വയസ്സുണ്ടായിരുന്നു.
1: അടിപൊളി.
2: അപ്പൊ അതൊക്കെ ഞാനങ്ങ് ചിന്തിക്കണം. അപ്പൊ എന്റെ
1: മാമല്ല, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വിചാരിക്കുക എന്താണെന്നറിയാമോ, കല്യാണമൊന്നും കഴിക്കാതെ വളരെ സ്വതന്ത്രമായി അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതൊക്കെ നടക്കും, അതിൻ്റെതായ സമയത്ത് എല്ലാം നടക്കും അല്ലേ മോനെ എന്ന് പറയുന്നത് പോലെ നടക്കും. അതോർത്ത് ടെൻഷൻ ആവണ്ട, എല്ലാം ഓക്കെ ആവും.
2: ഓ ശരി. അങ്ങനെ അതിൽ എനിക്ക് അപ്പൊ ആ ടെൻഷനൊക്കെ പകുതി മാറിയേ. അത് ടീച്ചർ എന്താ പറഞ്ഞാലും എനിക്കത് പിന്നെ അത് നടക്കും, നടക്കാതിരിക്കത്തില്ല. അത് ശരിയാണ്,
1: ദൈവമാക്കല്ലേ.
2: അങ്ങനെയല്ല, എന്നാലും പിന്നെ നമ്മളെ നല്ല മനസ്സുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്കും ഒരു സന്തോഷമാണ്. അത് നടന്നിട്ടും
1: മനസ്സിൽ വിചാരിക്കുന്ന പോലെ ആ വിഷമതകളെല്ലാം വളരെ പെട്ടെന്ന് ഓക്കെ ആവും കേട്ടാ.
2: ഓ ശരി.
1: അപ്പൊ ജോലിക്കൊക്കെ പോകുന്നുണ്ടോ?
2: ആ, ജോലിക്ക് പോകുന്നുണ്ട്. ജോലി ഇപ്പം പിന്നെ ഇവിടെ പിന്നെ അയ്യോ അനന്തപുരി ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടില് ജഗതി ഇല്ലേ,
1: അവിടെയാണ് ജോലിക്ക് പോകുന്നത്. ആ,
2: ജഗതി അനന്തപുരി പിന്നെ ഓഡിറ്റോറിയം, അതിന്റെ ഫ്രണ്ടിൽ ഒരു അമ്മ മാത്രമുള്ള വീടായിരുന്നു. അവിടെയാണ് ഞാൻ നിന്നത്. അപ്പൊ അവിടെ 15 ദിവസം നിന്നപ്പോഴത്തേക്ക് പല്ലിന് വേദനയായി. അന്നേരം ഈ ഓഫീസ് വഴിയാണ് ഞങ്ങളെ കൊണ്ടാക്കുന്നത്. അപ്പൊ എന്നോട് മാഡം പറഞ്ഞ്, ഉഷ ഒരു കാര്യം ചെയ്യ്, പല്ലെടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു പല്ലെടുത്ത് ഇനി എനിക്ക് തിങ്കളാഴ്ച പോണം മറ്റന്നാ.
1: പല്ലെടുക്കാനാണോ അവിടെ ജോലിക്കാണോ?
2: ആ, ജോലിക്ക്. അയ്യോ ശരി, പല്ലെടുത്തിട്ട് 2-3 ആഴ്ചയായി, വേദന മാറുന്നില്ല. അന്നേരം ഞാനവിടെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇനി തിങ്കളാഴ്ച, എനിക്ക് അവിടെ പകരത്തിന് ഒരാളെ ആക്കിയിട്ടുണ്ട്.
1: അപ്പൊ ഇനി തിങ്കളാഴ്ച തൊട്ട് വീണ്ടും ജോലിക്ക് കയറണം.
2: ജോലിക്ക് കയറണം. അതിന് ഞാൻ പറഞ്ഞു, മാഡം ഞാൻ അവിടെ നിക്കുന്നില്ല, എനിക്ക് വേറെ ഏതെങ്കിലും വീട് തരാൻ പറഞ്ഞു. എനിക്ക് വേണ്ടിട്ടല്ലേ ആ കൊച്ചിനെ അവിടെ ആക്കിയത്, അന്നേരം അത് അവിടെ നിന്നോട്ടെ, എനിക്ക് വേറെ തരാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിങ്ങനെ. പിന്നെ ഇനി എവിടെയാണെന്ന് അറിയില്ല,
1: എവിടെയെങ്കിലും കിട്ടും.
2: എവിടെയെങ്കിലും ഫ്ലാറ്റിൽ മാത്രം നിക്കത്തില്ല.
1: ഈ ലോകം വിശാലമായ ഈ ലോകമല്ലേ,
2: പിന്നെ
1: ഇവിടെയെല്ലാം എന്തെല്ലാം ജോലി നമ്മളെ കാത്തിരിക്കുന്നു.
2: അതൊക്കെ പോട്ടെ, ടീച്ചറിന് സുഖമാണോ?
1: സുഖമായിട്ടിരിക്കുന്നു.
2: ഓ, അതൊന്നും ചോദിച്ചില്ല.
1: സുഖമാണ്, വലിയ കുഴപ്പമില്ല.
2: വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയരുത്,
1: സുഖമാണ്. അത് മതിയല്ലേ, വളരെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു.
2: നല്ല പരിപ്പേറി.
1: പരിപ്പ് കയറി ഒന്നുമില്ല, അതായത് പരിപ്പ് എനിക്ക് ഇഷ്ടവുമില്ല.
2: ഇഷ്ടവുമില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട്.
1: എന്തൊക്കെയോ തോരൻ ഉണ്ടായിരുന്നു, പുളിശ്ശേരി ഉണ്ടായിരുന്നു, മാങ്ങാക്കറി ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു.
2: അയ്യോ,
1: കഴിച്ചു.
2: വേറെ നിറച്ച് കഴിച്ചു.
1: നിറച്ച് കഴിച്ചില്ല, ഒരു പകുതി സ്ഥലം ഇട്ടിട്ടുണ്ട്. അരവയർ ആഹാരമേ കഴിക്കാവൂ എന്നാണ്.
2: ശരിയാണ്, ഞാനും അതോ തന്നെ.
1: ആ, ദഹിക്കാനുള്ള ഒരു സ്ഥലം ഇട്ടേക്കണം.
2: ആണോ?
1: ആ, ഇതൊക്കെ ഇങ്ങനെ കടഞ്ഞൊക്കെ ഒന്ന് ഇതാവണ്ടേ, സെറ്റാവണ്ടേ. മറ്റേത് വയറ് ഫുള്ള് മുക്കാൽ ഭാഗം ആഹാരം നിറച്ചു വെക്കും, കാൽഭാഗം വെള്ളം കുടിച്ച്. ഇത് അവിടെ കിടന്ന് ആകെപ്പാടെ ഡൈജഷൻ നടക്കാതെ ആകെ അജീർണം ബാധിച്ചു പോവും. അതുകൊണ്ട് അരവയർ ആഹാരം, കാൽവയർ വെള്ളം, കാൽവയർ ഒഴിച്ചിട്ടേക്കണമെന്നാണ്.
2: ഓ, അങ്ങനെ. അപ്പൊ ഇനി ഞാൻ അങ്ങനെ ചെയ്യാം. ഞാൻ ഫുള്ളായിട്ട് കഴിക്കത്തില്ല ടീച്ചറെ, പകുതിയെ കഴിക്കൂ.
1: അത് മതി, ഒരു പ്രായം കഴിഞ്ഞാൽ ഫുഡിന്റെ അളവൊക്കെ അങ്ങോട്ട് കുറയ്ക്കാം. എന്നിട്ട് പ്രോട്ടീൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കാം. അപ്പൊ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം
2: കിട്ടും.
1: ഇന്ന് മാനസികാരോഗ്യ ദിനമാണേ.
2: ആണല്ലേ, അതൊന്നും ഓർമ്മയില്ല എനിക്ക്.
1: ഏ, പറഞ്ഞൊന്നും കേട്ടില്ല. അപ്പൊ
2: നമുക്ക് റേഡിയോ റേഡിയോ ഉണ്ട്, പക്ഷെ അതിന് ഇത് കിട്ടുന്നില്ല. ഈ നമ്മളെ കരുണാസായി കിട്ടുന്നില്ല.
1: റേഡിയോ ഫോണിൽ കേക്കാലോ?
2: ആ, ഫോണിൽ കേക്കാം.
1: അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: പാട്ട് അമ്മ മനസ്സ് തങ്ക മനസ്സ്. അത് രണ്ടുപേരും ഒന്ന് പാടാമോ? പാടിത്തരാം.
1: എനിക്കത് അത്ര പിടിയില്ല, എന്നാലും ശ്രമിക്കാം. അമ്മ മനസ്സ് തങ്ക മനസ്സ്,

0: അത്ര അറിയാവുള്ളൂ.
1: കൊള്ളാം, സൂപ്പർ ആയിരിക്കുന്നു, നന്നായിരിക്കുന്നു പാട്ട്.
0: സൂപ്പറാണെന്ന് അറിയാൻ വയ്യ, പറഞ്ഞില്ല.
1: ഇല്ല, ടീച്ചർ അങ്ങനെ പാടുന്നെങ്കിലും ഞങ്ങൾ ഈ കേൾക്കുന്ന ഞങ്ങൾക്ക് അത് നല്ല ശബ്ദവും നല്ല ഇതാണ്. നമുക്ക് ഫോൺ ഉടൻ ഇങ്ങനെ കേൾക്കാം, കേൾക്കുമ്പോ നല്ല. അപ്പോഴേ ഒരു കാര്യം കൂടെ
0: പറഞ്ഞു,
1: ഇത് പിന്നെ വൈകുന്നേരം ഇടത്തില്ലായിരുന്നോ?
0: ഓ, 7 മണിക്ക് ഇടുമല്ലോ.
1: പക്ഷെ അന്ന് ഇതുപോലെ ഇട്ടില്ലല്ലോ, ഞാനിത് കേൾക്കാനായിട്ട് കാത്തിരിക്കുവായിരുന്നു.
0: അന്ന് പ്രോഗ്രാം ഇല്ലായിരുന്നോ?
1: ഇല്ല,
0: അന്ന് ഏതോ ഒരു ദിവസം എന്തോ ഒരു ടെക്നിക്കൽ എറർ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നും അങ്ങനെയല്ല, ഇന്ന് എന്തായാലും റിപ്പീറ്റ് കേൾക്കും.
1: ആണോ?
0: ഓ, അപ്പൊ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം.
1: ഇല്ല, ഞാൻ ഈ മൊബൈലിൽ പിടിച്ചെടുക്കും.
0: ആ, അതെ, അപ്പൊ അത് കേട്ടിരിക്കണം.
1: പിടിച്ചെന്റെ കൂട്ടുകാർക്കൊക്കെ അയക്കും.
0: അപ്പൊ
1: ആലപ്പുഴ രവി എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരൻ വിളിച്ചില്ലേ?
0: ഓ, വിളിച്ചു.
1: ആ, അത് അനന്തപുരി FM-ലെ ഒരു ശ്രോതാവായിരുന്നു. ഇപ്പൊ അതിൽ നല്ല മാറി, ഇപ്പം ഞാൻ ഇങ്ങോട്ടായി
0: റേഡിയോയിലോട്ട് വിരമിച്ചു.
1: ആ പുള്ളിയും കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല.
0: ആണോ? ആ, ശരി. അത്
1: ഓട്ടോ ഡ്രൈവർ എന്തോ,
0: അതെങ്ങനെ അറിയാം?
1: അത് ഞങ്ങളുടെ
0: കൂട്ടായ്മ
1: ശ്രോതാക്കളല്ലേ.
0: കൂട്ടായ്മ, ഓക്കെ.
1: അത് അനന്തപുരി FM എന്നാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്.
0: കണ്ടുപിടിച്ചെടുത്ത്, അപ്പൊ ഈ വിവരവും കണ്ടുപിടിച്ചെടുത്ത്. അദ്ദേഹത്തിന് വിഷമമില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? എന്നാലും ഉഷാ വാഴ്ചയിൽ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായി വളരെ പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.
1: താങ്ക് യു മാം.
0: അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: ഓക്കെ, ബൈ.
0: ഓക്കെ, ബൈ. ശരി.

പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. ഇന്ന് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആണ്, ഇന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നാളുകളിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ചേർത്ത് പിടിക്കാം. ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നത് കണ്ടാൽ വെറുതെ ചുമ്മാ നമുക്ക് അരിയിൽ ചെന്നൊന്ന് ഒരു വിശേഷം ചോദിക്കാം. ചിലപ്പോൾ ആ ഒരു ചോദ്യം മതിയാവും പലപ്പോഴും ഒരാളുടെ മനസ്സിന്റെ വലിയൊരു ഭാരം കുറയ്ക്കാൻ. സന്തോഷത്തോടെ ഇരിക്കുക, മനസ്സിനെ കേൾക്കുക, നമുക്ക് പരസ്പരം താങ്ങായി കൂടെ ഉണ്ടാകാം. അടുത്ത പാട്ട് നമുക്കൊരു മെസ്സേജാണ്. കരുണാസായി മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകർ ഒരു പാട്ട് ഈ ദിവസം

ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും മാനസികാരോഗ്യ പ്രവർത്തകർ ചെയ്യുന്ന സേവനങ്ങൾ ഒട്ടും ചെറുതല്ല. തീർച്ചയായും ഒരാളുടെ മനസ്സിനെ സാന്ത്വനിപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവരൊരുപാട് ശ്രമങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രത്തിലെ തിരിതിരി നറുതിരി, തിരിയുടെ കതിരോമൽ ചേലോടെ, ചിരിചിരി ചെറുചിരി എന്ന് തുടങ്ങുന്ന പാട്ടാണ് അവർ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഒരു ചിരി, മനസ്സ് തുറന്നുള്ള ഒരു പുഞ്ചിരി മറ്റൊരാളെ വളരെയധികം സന്തോഷിപ്പിക്കും, അവരെ അത് വളരെ നന്നായിട്ട് ആശ്വസിപ്പിക്കും. അങ്ങനെ അർത്ഥവത്തായ ഒരു പാട്ടാണ് ഇന്ന് കരുണാസായിയുടെ ആരോഗ്യ പ്രവർത്തകരായ ദ്വിജ, നിഥില, ദേവിശ്രീ, ആതിര, അവന്തിക എന്നിവർ ആവശ്യപ്പെടുന്നത്. അവരോടൊപ്പം തന്നെ എല്ലാ മാനസിക ആരോഗ്യ പ്രവർത്തകർക്കുമായി ഈ ഒരു പാട്ട് കരുണാസായി റേഡിയോയിലൂടെ സമർപ്പിക്കുന്നു. ഈ ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

0: ചെറു ചിരി ചിരിയുടെ കുളിരുളി നീ മുറ്റത്തെ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ ശ്രദ്ധാലുക്കളാണ്. നമ്മൾ വളരെ നന്നായി ഭക്ഷണം കഴിക്കുന്നു, വ്യായാമം ചെയ്യുന്നു, വസ്ത്രങ്ങൾ നോക്കി വാങ്ങുന്നു, സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ നമ്മൾ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി വാങ്ങുന്നു. എന്നാൽ ഈ ശരീരത്തെ നമ്മെ തന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്, അതാണ് നമ്മുടെ മനസ്സ്. അതിന് നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ തീർച്ചയായും നമ്മൾ ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ തീർച്ചയായും മാറ്റിവെക്കണം. പോക്കുവേൽ പോലുള്ള പരിപാടികൾ, പരസ്പരം വർത്തമാനങ്ങൾ പറയാനും ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണ് നമുക്ക് നൽകുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ഹലോ, ആരാണ്?
2: ഹലോ ടീച്ചറേ.
1: ആ പറഞ്ഞോളൂ.
2: വിജയകുമാരിയാണ്.
1: ആ പറഞ്ഞോളൂ.
2: നമസ്കാരം.
1: സ്വീകരിച്ചിരിക്കുന്നു.
2: പിന്നെ സുഖാണോ ടീച്ചറേ?
1: ആ സുഖമാണല്ലോ.
2: മൂന്നാലാഴ്ചയായി വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വിളിക്കാത്തവരൊക്കെ വിളിക്കട്ടെ.
1: നമ്മള്
2: ഒന്ന് ബാക്കിലോട്ടായി കൊടുത്തു.
1: ഒന്ന് ലീവ് എടുത്തു
2: അല്ലേ? ലീവ് എടുത്തു എങ്കിലും വിളിക്കാണ്. ആ സമയമാകുമ്പോഴേ നമുക്ക് അയ്യോ കറണ്ട് പോയി.
1: വിളിക്കാതിരിക്കുന്നത്
2: വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല ടീച്ചറെ. അതുകൊണ്ട് സാറിന്റെ പരിപാടിയുടെ അന്ന് വിളിച്ചു നോക്കി, പക്ഷേ
1: കിട്ടിയില്ല.
2: കിട്ടിയില്ല. പിന്നെ ഞാൻ അന്ന് ടീച്ചറിനോട് അവിടെ ഒരു നമ്മുടെ അവിടെ ഉള്ള ഒരു നാടകക്കാര്യം പറഞ്ഞില്ലേ, ഇന്ന് അതിന്റെ പ്രോഗ്രാം ഉണ്ടല്ലേ അവിടെ, ഇന്ന് നാടകം ഉണ്ടല്ലേ,
1: ഒരു നാടകം ഉണ്ട് സൂര്യകാന്തി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട്.
2: എന്നെ ക്ഷണിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ വരണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കട്ടെ സാറേ, തിരിച്ച് വരണ കാര്യം ഭയങ്കര ബുദ്ധിമുട്ട്, ഒന്ന് അങ്ങോട്ട് വരാം. തിരിച്ച് കഴിഞ്ഞിട്ടേ വരണം, വിജയമാരി വരണം, വരാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ്
1: വിളിച്ചിരിക്കുകയായിരുന്നു.
2: നോക്കട്ടെ ടീച്ചറേ, പറ്റുമെങ്കിൽ വരാം.
1: പിന്നെ ഒരു അവസരമല്ലേ?
2: അവസരം തന്നെ ടീച്ചറേ. അങ്ങനെ എന്റെ കൂടെ പറഞ്ഞു, ഇങ്ങനെ അന്ന് വന്നപ്പോ നീ പിന്നെ എന്ത് എന്നെ കണ്ടിട്ട് അടുത്ത് വരാത്തത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ഒത്തിരി ആൾക്കാർ നിന്നതിന്റെ ഇടയിൽ ഞാൻ ഓടിച്ചോണ്ട് വരുന്നത് ശരിയല്ലല്ലോ, ഞാൻ ടീച്ചറിനോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു ഇങ്ങനെ അവിടെ നാടകത്തിന്റെ റിഹേഴ്സൽ നടക്കുകയായിരുന്നു വിജയമാരി, അതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് പുള്ളിയോട് പറഞ്ഞു, ഇങ്ങനെ ടീച്ചറിനോട് സംസാരിച്ചായിരിക്കും ഒക്കെ. അപ്പൊ ചോദിച്ചു നിങ്ങള് വിളിക്കുക. ഞാൻ പറഞ്ഞു ഓ, ഞാൻ അവിടുത്തെ ഒരു സ്ഥിര അംഗം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു നാടകം കാണാൻ വന്നോ, 10-ാം തീയതി നാടകമാണ് അവിടെ വെച്ചാണ് എന്നൊക്കെ പറഞ്ഞു.
1: മാക്സിമം ശ്രമിക്കൂ, അവസരങ്ങൾ വെറുതെ പാഴാക്കണം. മഴയൊന്നും ഇല്ലെങ്കിൽ ഓക്കെ ആയിട്ട് വന്നിട്ട് പോവാം.
2: പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് വരാം.
1: തിരിച്ചുവരികയാണ്
2: വരുന്ന കാര്യമാണ് ബുദ്ധിമുട്ട്. കാരണം അവിടെ നിന്ന് 7 മണിക്ക് ഒരു ബസ്സുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് ബസ് ഇല്ല. അതാണ് ഏറ്റവും വലിയ പാട്. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വരാനൊരു ഇതുണ്ട്. പിന്നെ ടീച്ചറെ വേറെ എന്തോ വിശേഷം ടീച്ചറെ?
1: മാനസികാരോഗ്യ ദിനമാണ്, അതിന്റെ കാര്യങ്ങളൊക്കെയാണ്.
2: മനസ്സിനാണല്ലോ എല്ലാവർക്കും ഭയങ്കരമായ ഒരു ഇത് അല്ലേ? എന്ന് വെച്ചാൽ മാനസികമായിട്ടാണല്ലോ എല്ലാവർക്കും ഓരോ ദുഃഖങ്ങളും വിഷമങ്ങളും. അത് ഇതുപോലെയൊക്കെ ടീച്ചറിനോട് പങ്കുവയ്ക്കുമ്പോ നമുക്ക് ഭയങ്കരമായ ഒരു അനുഭവം നമുക്ക് അത് എല്ലാവർക്കും. ഞാൻ ഇതുപോലെ സത്യമാണ് ടീച്ചറേ, ഞാൻ എന്റെ അനുഭവം പോലെ ഞാൻ ഓരോരുത്തരുടെയും പറയും, നിങ്ങൾ വിളിക്കണം, സംസാരിക്കണം. ടീച്ചറിനോട് സംസാരിക്കുമ്പോ ഭയങ്കര ഒരു അനുഭൂതിയാണ് നമുക്ക് കിട്ടുന്നത്. നീ വരണം, നമുക്ക് അവിടെ പോണം എന്നൊക്കെ ഞാൻ ഇവിടെ എന്റെ അടുത്തുള്ള 1-2 പേരോടൊക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്പം അവര് എല്ലാം 2-3 പേര് ഇതിൽ നിന്നെല്ലാം കരുണാസായി ഇപ്പൊ സ്ഥിരം അവിടത്തെ പരിപാടികളാണ്
1: കേൾക്കുന്നത്.
2: ആൾക്കാരായി അതുകൊണ്ട് പറയും
1: വിജയകുമാരി നമ്മുടെ പ്രൊമോട്ടറായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുക.
2: കാരണം നമ്മുടെയൊക്കെ ജീവിതം പോലെയാണല്ലോ അവരും. പക്ഷേ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിഷമങ്ങളും. അപ്പൊ ഞാൻ പറയും ചേച്ചി, നീ കരുണാസായി കേൾക്കണം. കരുണാസായി കേട്ടാലേ നിനക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ, നിന്റെ ആ കാര്യമൊക്കെ അപ്പൊ മനസ്സിലാവും. അപ്പൊ ഇപ്പൊ എന്നോട് പറയണ, ഞാൻ എപ്പോഴും കിടന്നീ പറയും പോലെ 11 മണിവരെ എന്റെ ഫോണിൽ കരുണാസായിയാണ് വെച്ചോണ്ടിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് പറയണേ, നീ എല്ലാവർക്കും ഡെഡിക്കേഷൻ ചെയ്യൂ, എന്റെ കാര്യം വല്ല നീ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്ത്, ഇനി വിളിക്കുമ്പോ ടീച്ചറിന്റെ കൂടെ ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, എനിക്ക് പ്രത്യേക ഡെഡിക്കേഷൻ. എന്റെ അടുത്ത് ഒരു ബെറ്റി എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുണ്ട്, കടയാണ് അവർക്ക്, ഞാൻ ബെറ്റി എന്നാണ് പേര് അവർക്ക്, സ്റ്റേഷനറി കടയുണ്ട്. അപ്പൊ ഞാനിതുപോലെ ആ ചേച്ചിയോട് എന്നെ പറഞ്ഞു പറഞ്ഞു, ചേച്ചി ഇപ്പൊ സ്ഥിരം അവിടുത്തെ ആരാധകയാണ്. അപ്പൊ എന്നോട് പറയും, നീ എല്ലാവർക്കും വേണ്ടി നീ ഡെഡിക്കേഷൻ ചെയ്യും, നിന്റെ ചേച്ചി ഇവിടെ അടുത്തുണ്ടായിരുന്നിട്ട് നീ ചോദിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അതിന് ഞാൻ ടീച്ചറിനെ വിളിക്കുമ്പോൾ പ്രത്യേകിച്ച് നിനക്ക് ഡെഡിക്കേഷൻ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളു ബാക്കി
1: കാര്യം. പാട്ട്
2: ടീച്ചറെ താളം മറന്ന താരാട്ട് ചേട്ടന്റെ ആ പാട്ടാണ്. പിന്നെ ടീച്ചറിന്റെ ഒരു രണ്ടു വരി എന്നത്തെ പോലെ പാടണ്ടേ, നമ്മൾ പാടിയില്ലെങ്കിൽ അത് വിഷമമല്ലേ. അരുകിലാണെങ്കിലും തന്നെം ഒരു തേനലായി നിറയും ഓ മൃദുലേ ഹൃദയ മുരളിയിലോ അനിയും പ്രിയനെ മറന്നു മൃദുലേ ഹൃദയം ഹൃദയമായി ചേർന്നിടാം.
1: ഈ പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടതും അല്ല ഇന്ന് താളം മറന്ന താരാട്ട്.
2: താളം മറന്ന താരാട്ട് ടീച്ചറേ ഇവിടെ കറണ്ട് പോയി നമുക്ക്.
1: അപ്പൊ എന്തായാലും 7 മണിക്ക് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാം,
2: എന്നാലും ടീച്ചറിന്റെ
1: സംസാരിക്കാൻ പറ്റി, എനിക്കും സംസാരിക്കാൻ പറ്റി. അപ്പൊ മാനസിക ആരോഗ്യത്തോടെ ഇരിക്കാനാവട്ടെ. ബെറ്റി ചേച്ചിയോട് എന്റെ പ്രത്യേക അന്വേഷണവും സ്നേഹവും അറിയിക്കുക. ബെറ്റി ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ്
2: ചെയ്യുന്നത്.
1: എല്ലാവർക്കും ആയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം.
2: ഓക്കെ
1: ശരി, ബൈ. പോക്കുവരവ് തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് കരുണാസേയുടെ പ്രിയ ശ്രോതാവ് വിജയകുമാരി ചേച്ചിയാണ്. അപ്പോ താളം മറന്ന താരാട്ട് കേട്ടന്റെ എന്ന് തുടങ്ങുന്ന മനോഹരമായ പാട്ടാണ് കേൾക്കേണ്ടത്. അത് പ്രിയ കൂട്ടുകാരിയായ ബെറ്റിക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ഗാനം ആസ്വദിക്കാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. മാനസിക ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. കുട്ടികൾക്കായി, കുടുംബത്തിനായി, ജോലിക്കായി, ഇതിനിടയിൽ എപ്പോഴെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി സമയം, നമ്മുടെ മനസ്സിന് വേണ്ടി സമയം മാറ്റി വയ്ക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ. സ്വന്തം ഇഷ്ടങ്ങൾക്കായി 5 മിനിറ്റ് നീക്കി വയ്ക്കുന്നത് ഒരു സ്വാർത്ഥതയല്ല, അത് മാനസിക ആരോഗ്യത്തിന് വളരെ അത്യാവശ്യവുമാണ്. നല്ല പാട്ട് കേൾക്കാം, നല്ല വർത്തമാനങ്ങൾ പറയാം. പോക്കുവെയിലൂടെ നമുക്ക് അതിനുള്ള ഒരു അവസരമുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: നവമി.
0: നവമി ആണോ? എന്തൊക്കെയുണ്ട് നവമി കുട്ടി വിശേഷങ്ങൾ?
1: സുഖായിട്ടിരിക്കുന്നു.
0: സുഖായിട്ടിരിക്കുന്നു. പിന്നെ എന്ത്, സ്കൂളിലൊന്നും പോണ്ടായിരുന്നു? ഇന്ന് മാനസിക ആരോഗ്യ ദിനമാണ്, പറഞ്ഞത് കേട്ടായിരുന്നോ? എന്താ മാനസികാരോഗ്യ ദിനത്തിന് ചെയ്യാൻ പറ്റുന്നത്? ഒന്നും വേണ്ട, നമ്മള് വർത്തമാനം പറയുന്നത് തന്നെ ഒരു കാര്യമാണ്. എനിക്ക് നവമിയുടെ അടുത്ത് സംസാരിക്കുമ്പോ എനിക്കൊരു സന്തോഷം ഉണ്ടാവും, നവമിക്ക് സന്തോഷം ഉണ്ടാവും. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും മാനസികാരോഗ്യം ഉണ്ടാവും. ശബ്ദമൊക്കെ മാറി മാറിയിരിക്കുന്നുണ്ടല്ലോ. സ്കൂളിലെ കാര്യം ഒന്ന് പറയാൻ വന്നല്ലോ.
1: സ്കൂളില് എനിക്ക് ഡാൻസ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് കിട്ടി. ഇനി സബ് ജില്ലയിൽ പോകും.
0: ആണോ? എന്നായിരുന്നു ഡാൻസ് പ്രോഗ്രാം?
1: ചൊവ്വാഴ്ച.
0: ചൊവ്വാഴ്ച നടന്നു. അത് ഏത് ഇനത്തിലാണ് മക്കൾ പങ്കെടുത്തത്? ഭരതനാട്യം, മോഹിനിയാട്ടം, ഗ്രൂപ്പ് ഡാൻസ്. ഗ്രൂപ്പ് ഡാൻസിൽ ഫസ്റ്റ് കിട്ടി, ഇനി സബ് ജില്ലയിലേക്ക് പോണം. അടിപൊളി. സബ് ജില്ലയിൽ പോയി ഫസ്റ്റ് വാങ്ങിക്കൂ.
1: ഫസ്റ്റ് വാങ്ങിക്കൂ.
0: ഏത് പാട്ടായിരുന്നു ഇപ്പോഴത്തെ ഗ്രൂപ്പ് ഡാൻസിന്റെ?
1: പകിട 12.
0: പകിട 12. അതിന്റെ രണ്ടുപേര് പാടിത്തരൂ?
1: അറിഞ്ഞൂടാ.
0: അറിഞ്ഞൂടാ. നമ്മളെ റെക്കോർഡിൽ കേട്ടല്ലേ കളിക്കണേ അല്ലേ? അത് കുഴപ്പമില്ല. എത്ര പേരുണ്ട് ഗ്രൂപ്പില്? 7 പേര്. 7 പേരും അടിപൊളിയായിട്ട് കളിച്ചാ. അങ്ങനെ സബ് ജില്ലയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പാട്ടിനൊന്നും ചേർന്നില്ലേടാ? പാട്ടിനൊന്നും ചേർന്നില്ല. ഡാൻസിന്, ഈ ഒരു ഡാൻസ് ഐറ്റത്തിന് മാത്രമേ ചേർന്നുള്ളൂ. അതിന് ഫസ്റ്റ് അടിച്ച് മാറ്റുകയും ചെയ്തല്ലേ. അപ്പൊ ഇനി എന്നാണ് സബ് ജില്ലയിലേക്ക് പോകണ്ടേ?
1: നവംബർ 1.
0: നവംബർ 1. കേരളപ്പിറവിടാന്ന് അല്ലേ? ഓക്കെ. അപ്പൊ അന്ന് പോയി അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണേ. എന്നിട്ട് എന്നെ വിളിച്ച് പറയണം. എ ഗ്രേഡോ ഫസ്റ്റോ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ വിളിച്ച് പറയണം. വീട്ടിലെല്ലാവർക്കും സുഖമാണോ?
1: സുഖമാണ്.
0: അപ്പൂപ്പൻ, അമ്മുമ്മ, ഒത്തശ്ശി, സായിക്കുട്ടി, നക്ഷത്രക്കുട്ടി. സായിക്കുട്ടി അല്ലല്ലോ.
1: സുഖമാണ്.

0: முத்தானே, தேடி கிட்டிய பொன்னானே, கட்டெடுத்தடி மோகசத்தானே.
1: അടിപൊളി. ഇത് ഈ മോഹസ്വത്വം ഒക്കെ ഈ നിധിയൊക്കെ അമ്മൂമ്മയാണല്ലേ, സെറ്റ് അമ്മൂമ്മയല്ലേ. അപ്പം മോള് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ വാക്കുകളിലെല്ലാം അമ്മൂമ്മയുണ്ട്. അപ്പോ ഇന്ന് ഈ യവന കഥയിൽ നിന്ന് വന്ന എന്ന് തുടങ്ങുന്ന ഈ പാട്ട് നമുക്ക് അമ്മയ്ക്ക് വേണ്ടി അമ്മൂമ്മയ്ക്ക് വേണ്ടി കേൾക്കാം. അപ്പം മത്സരത്തിനൊക്കെ പോയി പങ്കെടുത്തിട്ട് വന്ന് വിളിക്കണം,
0: വിളിക്കണം.
1: എല്ലായിടത്തും സ്നേഹാന്വേഷണം അറിയിക്കണേ. നന്നായിട്ട് പാട്ട് പാടിയേ.
0: ഓക്കേ
1: ശരി ശരി.

പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. സ്വന്തം ഇഷ്ടങ്ങൾക്കായി നമുക്ക് 5 മിനിറ്റ് എപ്പോഴും നീക്കിവെക്കാം. വെറുതെ ഇരിക്കാൻ തോന്നുമ്പോൾ പ്രകൃതിയിലേക്ക് നോക്കി വെറുതെ കുറച്ച് സമയം ഇരിക്കുക. തീർച്ചയായും നമ്മുടെ മനസ്സിന് നല്ല ഉന്മേഷം പ്രദാനം ചെയ്യും. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങിയാൽ ഈ ലോകത്തെ നേരിടാൻ പിന്നെ നമുക്ക് വേറെ ആരുടെയും അനുവാദത്തിന്റെ ആവശ്യം വേണ്ടി വരില്ല. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, കോള് കട്ടായി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. നമസ്തേ, കാട്ടാക്കട വർക്ക്ഷോപ്പിൽ നിന്നും ബാലകൃഷ്ണനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലോക മാനസിക ആരോഗ്യ ദിനമായിട്ട് ഒരു പാട്ട് വെച്ചു തരണം. സ്വർഗം ചമച്ചതും നരകം രചിച്ചതും മനസ്സേ നീ തന്നെ എന്ന പാട്ടാണ് ബാലകൃഷ്ണൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മാനസികാരോഗ്യ ദിനത്തിൽ വളരെയധികം അർത്ഥവത്തായ ഒരു പാട്ടാണ്. ഈ പാട്ട് കാച്ചാണിയിലെ നടരാജൻ മാമനും ലില്ലി അമ്മയ്ക്കും കണ്ണമ്പള്ളി രവിയണ്ണനും നമ്മുടെ നാട്ടിലെ ക്ഷേത്രത്തിലെ ബാലെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ചന്ദ്രമോഹനൻ സാറിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിൽ വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്നാണ് ബാലകൃഷ്ണൻ പറയുന്നത്. ഇന്നത്തെ മാനസിക ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ബാലകൃഷ്ണൻ ഈ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേ ആവശ്യപ്പെട്ടതുപോലെ ഈ ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ കാലത്ത് ഡിപ്രഷനും സ്ട്രെസ്സും ഒക്കെ വളരെ സാധാരണമായി നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ്. പക്ഷെ അതൊരു അവസാനമല്ല, മറിച്ച് അവിടെ നിന്നാണ് ഈ ഒരു പുതിയ തുടക്കമുണ്ടാകുന്നത്. പരാജയങ്ങൾ വരുമ്പോൾ, കഷ്ടപ്പാടുകൾ വരുമ്പോൾ, എനിക്കിനി വയ്യ എന്ന് തോന്നുമ്പോൾ ഒന്ന് ഓർക്കുക, ഈ രാത്രി എത്ര ഇരുണ്ടതാണെങ്കിലും അതിനുശേഷമുള്ള സൂര്യോദയം ഉറപ്പാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോ മനുഷ്യരും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്?
1: കുന്നംപുറത്ത് ശശി.
0: കുന്നംപുറത്ത് നിന്ന് ശശി വിളിച്ചിട്ടുണ്ടല്ലോ.
1: നേരത്തെ ഒരു പ്രാവശ്യം വിളിച്ചു.
0: ഇന്നിപ്പോ ടെൻഷനിലാണോ? അന്നത്തെ അത്ര ഇല്ല അല്ലേ?
1: അന്നത്തെ കുറച്ച് കുറഞ്ഞു.
0: അന്നൊരു 100 ഡിഗ്രിയിൽ നിന്നു, ഇന്നൊരു 75 ആയിട്ടുണ്ട്. അടുത്ത് വിളിക്കുമ്പോ അതിങ്ങനെ പതിയെ പതിയെ കുറഞ്ഞു കുറഞ്ഞ് സീറോയിലേക്ക് വരും. എന്തിനാണ് ടെൻഷൻ അടിക്കുന്ന വിളിക്കുമ്പം? നമ്മള് സാധാരണ ഫോൺ വിളിക്കില്ലേ, അല്ലല്ലോ പറയുമ്പോഴൊക്കെ നമ്മള് ശ്രദ്ധിക്കണം. അങ്ങനെയൊന്നുമില്ല, നമ്മള് ഇതൊരു റേഡിയോ പ്രോഗ്രാം അല്ലേ, നമ്മള് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഇതിനകത്ത് പറയുള്ളൂ. അപ്പൊ വളരെ റിലാക്സ് ചെയ്ത് എന്താണോ പറയാന്ന് വെച്ചാൽ അത് പറയാം. അപ്പൊ ഒരു ടെൻഷനും വേണ്ട, കാരണം ഇന്ന് മാനസിക ആരോഗ്യ ദിനമാണ്. ടെൻഷൻ അടിപ്പിക്കാതിരിക്കാനാണ് നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ വെക്കുന്നത്. ശരി, അപ്പൊ ഇന്ന് ജോലിക്കൊക്കെ പോയായിരുന്നോ?
1: ജോലിക്ക് പരിവല്ല, മഴ ആയതിനെ കൊണ്ട്.
0: മഴ
1: തേങ്ങയൊട്ടാണ് ജോലി.
0: അപ്പൊ മഴയത്ത് കേറാൻ പറ്റൂല.
1: അത് വൈകുന്നേരമായി നേരം മഴ പെയ്യും, പിറ്റന്നാ പിന്നെ കേറാക്കൂല.
0: അപ്പൊ തെങ്ങിങ്ങനെ വഴുക്കലായിരിക്കും. അപ്പൊ പിന്നെ ഈ ജോലിക്ക് മാത്രമേ പോകുന്നുള്ളൂ?
1: അല്ല, എന്തെങ്കിലും ചെറിയ ചെറിയ പണി ഉണ്ടെങ്കിൽ പോകും.
0: മഴയാകുമ്പോ മൊത്തത്തിൽ ഒരു പണിയും കാണൂലല്ലോ.
1: ഒരു പണിയും ഇല്ല.
0: അങ്ങനെയാണല്ലോ ജീവിതം. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞോ? ചോറൊക്കെ ഉണ്ടായി കഴിച്ചാ? അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടേ. അപ്പൊ മോൻ ഇന്ന് വീട്ടിലില്ലേ? ജെ സി ബി അല്ലേ? ഓ ശരി ശരി ശരി, കിളിയായിട്ട് പോണം. അപ്പൊ ചേട്ടൻ എന്താ, പണിക്കൊന്നും പോവാൻ പറ്റില്ല? പണിയില്ലായിരുന്നു.
1: പണിയില്ല, മഴ. ഇനിയിപ്പോ മഴ കറുത്ത് വരണം. ഇടിയൊക്കെ
0: ഇടി മഴയൊക്കെ വരുന്നുണ്ട്, നമുക്കൊന്ന് കാത്തിരിക്കാം. ഇന്ന് ഏത് പാട്ട് വേണം?
1: അവരുടെ രാഘവരുടെ രാജ്യങ്ങളിൽ അനുവിശിയെല്ലാം അതിന്റെ ഉത്സവങ്ങൾ.

0: மால சார்த்தி மனவும் தனும் மறுபூமியாய் நித்ராவிஹீனங்களல்லோ என்னும் அவளுடைய ராவுகள் എന്നും അവളുടെ രാവുകൾ. ഈ പാട്ടാണെന്ന് കേൾക്കണ്ട, അവളുടെ രാവുകൾ എന്ന ചിത്രത്തിലെ
1: സീമ
0: അഭിനയിച്ച അതിമനോഹരമായ പാട്ട്. സിനിമയുടെ ആദ്യത്തെ സിനിമയാണ് അതിന്. വളരെ മനോഹരമായ ഒരു പാട്ടാണത്, രക്ഷയില്ലാത്ത പാട്ടാണ്.
1: അത് ഒരിക്കലും അതിമുഖത്തിൽ മറ്റേ സീമ പറഞ്ഞു വണ്ടിയിൽ പോയി പാട്ട് കേട്ടാൽ അവിടെ ഇറങ്ങി പാട്ട് മൊത്തം കേട്ടിട്ടാണ്.
0: അതാണ് അത്രയും മനോഹരമായ പാട്ടാണ്
1: സീമ
0: പറഞ്ഞപ്പോ രണ്ടുപേര് പാടിയാ കൊള്ളാന്ന് വരെ എനിക്ക് തോന്നിയത്. അപ്പൊ ഈ പാട്ട് ഞാൻ ഇന്ന് മാനസികാരോഗ്യ ദിനത്തിൽ ശശിചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: ശരി,
0: അപ്പൊ പാട്ട് കേൾക്കാം.
1: പാട്ട് കേൾക്കാം.
0: ഓക്കെ
1: ഓക്കെ
0: ശരി.

ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ മനസ്സിൽ വിഷമങ്ങൾ പൂട്ടിവെച്ച് ആരെയും അറിയിക്കാതെ നടക്കരുത്. പകരം പ്രിയപ്പെട്ടവരോട് സംസാരിക്കുക, നമ്മളുടെ ഹൃദയം തുറന്ന് അവരോട് സംസാരിക്കുക. കാരണം നമ്മുടെ ജീവന് നമ്മുടെ സന്തോഷത്തിന് വളരെ വിലയുണ്ട്. നമ്മുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് അവന്തികയാണ്, ഒരു മാനസികാരോഗ്യ പ്രവർത്തകയാണ്. അപ്പോൾ പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് അവന്തിക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നീലവാന ചോലയിൽ നീന്തിടുന്ന ചന്ദ്രിക എന്ന പാട്ടാണ്, അതിയായി ഇഷ്ടപ്പെടുന്ന ഈ ഒരു പാട്ടാണ് അവന്തിക കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പോക്കുവയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായി നമുക്കിത് കേൾക്കാം. ഇന്നത്തെ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. ഇന്നത്തെ പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ ഒരുപാട് ശ്രോതാക്കൾ വിളിച്ചു, വിശേഷങ്ങൾ പങ്കുവച്ചു, ഒത്തിരി വിഷമങ്ങളൊക്കെ പങ്കുവച്ചു. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ആരും ഈ ലോകത്ത് ഒറ്റയ്ക്കല്ല. പുറമെ എത്ര തിരക്കുകളാണെങ്കിലും എത്ര വലിയ പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിലും നമ്മുടെ മനസ്സ് തളരുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഒരാളെങ്കിലും നമ്മളോടൊപ്പം ഉണ്ടാകും. ചിലപ്പോൾ അതൊരു സുഹൃത്താവാം, ഒരു കുടുംബാംഗമാകാം, അല്ലെങ്കിൽ ദൂരെ ഇരുന്ന് സംസാരിക്കുന്ന ആരെങ്കിലുമൊക്കെ ആകാം. ജീവിതത്തിൽ തോറ്റുപോയി എന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടെങ്കിൽ ഓർക്കുക, അതൊരവസാനമല്ല, പുതിയൊരു തുടക്കത്തിനായുള്ള ഒരു കാത്തിരിപ്പാണ്. നിങ്ങളുടെ മനസ്സ് ഭാരപ്പെടുമ്പോൾ അത് അടച്ചുപൂട്ടി വെക്കരുത്, പകരം തുറന്ന് സംസാരിക്കുക. സഹായം ആവശ്യമുണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കുക. കാരണം നമ്മളുടെ ഈ ജീവന്, നമ്മുടെ മനസ്സിന് എല്ലാം വളരെ വലിയ വിലയുണ്ട്. നമ്മുടെ ഓരോ ചെറു പുഞ്ചിരിക്കും ഈ ലോകത്തിൽ വലിയ വിലയുണ്ട്. അപ്പോൾ മാനസിക ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. നാളെ ഒരു നല്ല പുലരിയിലേക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്നേഹിക്കുക, സ്വന്തം ഹൃദയത്തെ ചേർത്ത് പിടിക്കുക. പോക്കുകയിൽ തത്സമയ പരിപാടിയിൽ നിന്നും വിടവാങ്ങാനുള്ള സമയമായിരിക്കുകയാണ്. എല്ലാവർക്കും മാനസിക ആരോഗ്യം ആശംസിച്ചുകൊണ്ട് അവന്തിക കോട്ടയത്ത് നിന്ന് ആവശ്യപ്പെട്ട നീലവാന ചോലയിൽ നിന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനത്തോടുകൂടി പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നിന്നും വിട പറയാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പൊ ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് നന്ദകുമാറും ലേഖയുമാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ.
2: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. ക്ഷീര വികസന വകുപ്പ് തിരുവനന്തപുരം വലിയതുറ സ്റ്റേറ്റ് ഫോഡർ ഫാം പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഒക്ടോബർ 15-16 തീയതികളിൽ 2 ദിവസത്തെ തീറ്റ പുൽകൃഷി വികസനവും സൈലേജ് നിർമ്മാണവും എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400058641 9388834424 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക യന്ത്രങ്ങൾ 50% വരെ സബ്സിഡിയിൽ ലഭിക്കുന്ന സ്മാം അപേക്ഷ ക്ഷണിച്ചു. ഒക്ടോബർ 15 വരെ അപേക്ഷ സ്വീകരിക്കും. പദ്ധതിയിലൂടെ കാർഷിക യന്ത്രങ്ങൾ, വിളവെടുപ്പ് യന്ത്രങ്ങൾ, വിള സംസ്കരണ ഉപകരണങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യന്ത്രങ്ങൾ എന്നിവ സബ്സിഡി നിരക്കിൽ ലഭിക്കും. വ്യക്തിഗത കർഷകർക്ക് 40 മുതൽ 50% വരെയാണ് സബ്സിഡി അനുവദിക്കുന്നത്. അനുവദിച്ച യന്ത്രങ്ങളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ അപേക്ഷകൾ ലഭിച്ചാൽ യോഗ്യരായ എല്ലാ അപേക്ഷകരെയും ഉൾപ്പെടുത്തി ഓൺലൈൻ നറുക്കെടുപ്പിലൂടെയായിരിക്കും തെരഞ്ഞെടുപ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് 8461 6728939 9605638 എന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കർഷകർക്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ, പുതിയ വിപണി സാധ്യതകൾ, കർഷക സംരംഭകത്വം എന്നിവ പരിചയപ്പെടുത്തുന്നതിനായി കേരള കാർഷിക സർവകലാശാലയിൽ വെച്ച് ഒക്ടോബർ 16 അഗ്രികോൺ 2026 സംഘടിപ്പിക്കുന്നു. ടൈ കേരളയും കേരള കാർഷിക സർവകലാശാലയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കർഷകർ, കാർഷിക സംരംഭകർ, പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപര്യമുള്ളവർ എന്നിവർക്ക് പരിപാടിയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 7025888862 7025888872 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ വെച്ച് ഒക്ടോബർ 15-16 തീയതികളിൽ വളർത്തുനായ്ക്കളുടെ പരിപാലനത്തിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. നായക്കുട്ടികളെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നായ്ക്കളുടെ പരിശീലനം, പ്രജനനം, ജന്തുജന്യ രോഗങ്ങളുടെ നിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ എടുക്കുന്നതാണ്. പരിശീലനത്തിൽ താൽപര്യമുള്ളവർ നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ 04829 234323 എന്ന ഫോൺ നമ്പറിൽ വിളിച്ചോ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കർഷകർക്കും കാർഷിക സംരംഭങ്ങൾക്കും കാർഷിക അടിസ്ഥാന സൗകര്യ വികസന വായ്പ പദ്ധതിയിലേക്ക് 2027 മാർച്ച് 31 വരെ അപേക്ഷിക്കാം. 2 കോടി രൂപ വരെയുള്ള വായ്പകൾ പരമാവധി 7 വർഷ കാലയളവിലേക്ക് 6% പലിശ നിരക്കിൽ ലഭ്യമാകും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക് തുടങ്ങിയ പദ്ധതികൾക്ക് ധനസഹായം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 8921540233 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മനോജ് വെള്ളനാട്. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനമാണ്. മനസ്സിന്റെ ആരോഗ്യം എന്ന് വെച്ചാൽ ശരീരത്തിന്റെ ആരോഗ്യം കൂടിയാണെന്ന് നമ്മൾ പണ്ടേ നമ്മൾ പറയാറുള്ളതാണ്. എന്നാൽ കുറച്ചുകൂടി കൃത്യമായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അത് തലച്ചോറിന്റെ ആരോഗ്യമാണ്. കാരണം മനസ്സും തലച്ചോറും ഒന്ന് തന്നെയാണ്. സാധാരണ മാനസികാരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വികാരങ്ങളെയും ചിന്തകളെയും ഇന്നത്തെ കാലത്താണെങ്കിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗത്തെയും ഒക്കെ നിയന്ത്രിക്കുന്നതിനെ പറ്റിയാണ് കൂടുതലും സംസാരിക്കാറുള്ളത്. എന്നാൽ മനസ്സിന് സന്തോഷവും സമാധാനവും നൽകാൻ പറ്റുന്ന ശരീരത്തിന്റെ മൊത്തത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യത്തിന് പറ്റിയ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു വഴി എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം റെഗുലർ ആയിട്ടുള്ള വളരെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ശാരീരിക വ്യായാമങ്ങളാണ്. ഈ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല ഈ മാറ്റങ്ങളുണ്ടാവും. നമുക്ക് അതാണ് കൂടുതൽ നേരിട്ട് അറിയാവുന്ന ഒരു അനുഭവിച്ചറിയാവുന്ന ഒരു കാര്യം. പക്ഷേ അത് നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യത്തെയും വളരെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. നാം ഇങ്ങനെ വേഗത്തിൽ നടക്കുമ്പോഴോ ഓടുമ്പോഴോ ഒക്കെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വളരെ ഗണ്യമായി തന്നെ വർദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തലച്ചോറിനുള്ളിൽ ഈ എൻഡോർഫിനുകൾ, ഡോപ്പമിൻ, സെറട്ടോണിൻ തുടങ്ങിയ ഫീൽ ഗുഡ് രാസവസ്തുക്കൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവ മനസ്സിനെ സ്വാഭാവികമായും ശാന്തമാക്കുകയും സന്തോഷം നൽകുകയും ഒക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ വിഷാദ രോഗമോ അല്ലെങ്കിൽ അമിത ഉത്കണ്ഠ ഒക്കെ ഈ ആ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാരിൽ സ്വാഭാവികമായിട്ടും ഈ രാസവസ്തുക്കൾ കുറവായിരിക്കും. അപ്പം പതിവായ വ്യായാമത്തിലൂടെ ഇവ മറ്റു മരുന്നുകളുടെ സഹായം ഇല്ലാതെ അല്ലെങ്കിൽ ചെറിയ ഡോസ് മരുന്നുകളോടൊപ്പം തന്നെ ഇത് ചെയ്യുന്നത് ഈ രോഗങ്ങൾക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വളരെ സഹായിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ BDNF അതായത് ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോപിക് ഫാക്ടർ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും കൂടി ഉണ്ടാവുന്നുണ്ട്. ഇത് പുതിയ നാഡീകോശങ്ങളെ, പുതിയ സിനാപ്റ്റിക് കണക്ഷൻസിനെയൊക്കെ ഉണ്ടാക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ തലച്ചോറിന് സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ്. അതോടൊപ്പം തന്നെ ഈ ഇത് എക്സസൈസ് ചെയ്യുമ്പോൾ ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന നമ്മുടെ സ്ട്രെസ് ഹോർമോണിന്റെ അളവ് കുറയും. രാത്രിയിൽ നല്ല ഉറക്കം കിട്ടാനൊക്കെ ഇത് ഈ ശരീരം അനങ്ങിയുള്ള എക്സസൈസുകൾ നമ്മളെ വളരെ നല്ല രീതിയിൽ സഹായിക്കും. ഈ എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണമെന്നോ ഭാരം ഉയർത്തണമെന്നോ കഠിനമായ അഭ്യാസങ്ങൾ ചെയ്യണമെന്നോന്നും അല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. ദിവസം ഒരു 20-30 മിനിറ്റ് അത് വേഗത്തിലുള്ള നടത്തമോ സൈക്ലിങ്ങോ അല്ലെങ്കിൽ നീന്തലോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ അത് നമ്മുടെ ഒരു ഹൃദയമിടിപ്പ് ഒരു അല്പമെങ്കിലും കൂട്ടുന്ന രീതിയിൽ വേണം അത് ചെയ്യാൻ വേണ്ടി. അല്ലാതെ വെറുതെ ഒരു പേരിന് വേണ്ടി നടന്നിട്ട് കാര്യമില്ല. ഇത് റെഗുലറായിട്ട് ചെയ്യുകയും വേണം. ഒരു ദിവസം ചെയ്തിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യുള്ളൂ അങ്ങനെ ആകിയാലും അതുകൊണ്ട് ഗുണം ഉണ്ടാവില്ല. പക്ഷെ റെഗുലറായിട്ട് ഒരു 20 മിനിറ്റ് ഇതുപോലെ വേഗത്തിൽ നടന്നാൽ മാത്രം തന്നെ അതിൻ്റെതായ ഗുണം തീർച്ചയായിട്ടും മനസ്സിനുണ്ടാവും. അതുകൊണ്ട് ഈ മനസ്സിൽ വെറുതെ അനാവശ്യ ചിന്തകളും ഭാരങ്ങളും ഒക്കെ നിറയുമ്പോൾ വെറുതെ റൂമിനകത്ത് കയറി അടച്ചിരിക്കാതെ അല്ലെങ്കിൽ മൊബൈൽ നോക്കി കുത്തിക്കൊണ്ടിരിക്കാതെ പുറത്തിറങ്ങി ഒരല്പ ദൂരം ഇതുപോലെ ഒന്ന് നടന്നു നോക്കണം. ശരീരം ഇണങ്ങുമ്പോൾ മനസ്സിന്റെ ഭാരങ്ങൾ അയഞ്ഞ് ഇല്ലാതാവുന്നത് നമുക്ക് തന്നെ സ്വയം അനുഭവിച്ചറിയാൻ കഴിയും. എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള മനസ്സും ശരീരവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒരേ ഒരു താരം.
1: പ്രിയ ശ്രോതാക്കളെ, ഒരേ ഒരു താരത്തിൽ ഇന്ന് സിനിമയുടെയും സംഗീതത്തിന്റെയും സാഹിത്യത്തിന്റെയും ആത്മാവിനെ തൊട്ടറിഞ്ഞ അതുല്യ പ്രതിഭ ശ്രീകുമാരൻ തമ്പിയെക്കുറിച്ച് കേൾക്കാം. ഗാനരചയിതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, ഈ വിശേഷണങ്ങൾക്കെല്ലാം ഉപരിയായി മലയാളികളുടെ മനസ്സിൽ എന്നും ഒരു ബൗദ്ധിക വികാരമായി നിലകൊള്ളുന്ന വ്യക്തിത്വം ശ്രീകുമാരൻ തമ്പി. മധുരമായ ഗാനങ്ങളും ആഴമുള്ള കഥാപാത്രങ്ങളും ശക്തമായ തിരക്കഥകളുമായി കൈരളിയെ ധന്യമാക്കിയ കലാകാരൻ. മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ കേവലം ഒരു അധ്യായമല്ല, മറിച്ച് ഒരു ചരിത്രമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങൾ മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. പ്രണയവും വിരഹവും വാത്സല്യവും തത്വശാസ്ത്രവും നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകൾ. ഹൃദയസരസിലെ പ്രണയപുഷ്പമേ, ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം തുടങ്ങിയ ഗാനങ്ങൾ കാലം എത്ര കഴിഞ്ഞാലും മലയാളിയുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. ലളിതമായ വാക്കുകളിലൂടെ ആഴമേറിയ വികാരങ്ങൾ പകർന്നു നൽകാനുള്ള അദ്വിതീയമായ കഴിവ് അനുഗ്രഹീതമായി പകർന്ന കവി. ഓരോ പാട്ടും ഓരോ കവിതകൾ, ചിലപ്പോൾ ഓരോ പൂവുകൾ, സദാ തേനിറ്റ് വീഴുന്ന പൂവാങ്കുരുന്നുകൾ.

ശ്രീകുമാരൻ തമ്പി ഒരു ഗാനരചയിതാവ് മാത്രമല്ല, മികച്ചൊരു സംവിധായകൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകൾ പലപ്പോഴും കുടുംബ ബന്ധങ്ങളുടെയും മാനുഷിക മൂല്യങ്ങളുടെയും കഥകൾ പറഞ്ഞു. ഗാനം, മാളിക പണിയുന്നവർ തുടങ്ങിയ ചിത്രങ്ങൾ മനുഷ്യബന്ധങ്ങളുടെ സൂക്ഷ്മഭാവങ്ങളുടെ കഥ പറഞ്ഞു. ഈ സിനിമകളിലെ കഥാപാത്രങ്ങളൊക്കെയും നമ്മുടെയൊക്കെ ചുറ്റുമുള്ള സാധാരണക്കാരായിരുന്നു. അവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും നമ്മളുടെയും സങ്കടങ്ങളായിരുന്നു, സന്തോഷങ്ങളായിരുന്നു, വിതുമ്പലുകളായിരുന്നു. അതെല്ലാം അങ്ങേയറ്റം സത്യസന്ധമായി അഭ്രപാളികളിൽ അദ്ദേഹം പകർന്നുവെച്ചു. ഗാനമെന്ന ചിത്രം സംഗീതവും പ്രണയവും അതിമനോഹരമായി സമന്വയിപ്പിച്ച ഒരു ദൃശ്യാനുഭവമാണ്. സംഗീതജ്ഞരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും അവരുടെ മാനസിക സംഘർഷങ്ങളും ചിത്രം ആഴത്തിൽ ആവിഷ്കരിച്ചു. മധു അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ സംഗീതത്തോടുള്ള അർപ്പണബോധവും അതിനുവേണ്ടിയുള്ള ത്യാഗങ്ങളും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു വിങ്ങലായി ഇപ്പോഴും അവശേഷിക്കുന്നു. പ്രണയത്തിന്റെ അതിലോലമായ ഭാവങ്ങളെയും അതിന്റെ തീവ്രതയെയും ഈ ചിത്രം ഓർമ്മിപ്പിക്കുന്നു. പഴയകാല മലയാള സിനിമയുടെ സൗന്ദര്യവും സംഗീതത്തിന്റെ ശക്തിയും ഈ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ക്ലാസിക് ചലച്ചിത്രമായി നിലകൊള്ളുന്നു.

ശ്രീകുമാരൻ തമ്പിയുടെ തിരക്കഥകളും സംഭാഷണങ്ങളും സിനിമയുടെ ജീവനായി മാറി. പുതിയ വെളിച്ചം, മോഹിനിയാട്ടം, യുവജനോത്സവം തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥകൾ മലയാള സിനിമയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ്. സംഭാഷണങ്ങൾ കുറച്ച് ദൃശ്യങ്ങളിലൂടെ കഥ പറയാനുള്ള കഴിവ് ശ്രീകുമാരൻ തമ്പിയുടെ പ്രത്യേകതയായിരുന്നു. വൈകാരികമായ രംഗങ്ങൾക്ക് ആഴം നൽകാനും കഥാപാത്രങ്ങളുടെ മനസ്സ് തുറക്കാനും ഈ തിരക്കഥകൾക്ക് സാധിച്ചു. ശ്രീകുമാരൻ തമ്പിയുടെ തിരക്കഥകൾ മനുഷ്യബന്ധങ്ങളുടെ വൈകാരികമായ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവയാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ യാഥാർത്ഥ്യ ബോധമുള്ളവരും അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും സന്തോഷങ്ങളെയും പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ അവതരിപ്പിക്കപ്പെട്ടവരുമാണ്. ലളിതമായ സംഭാഷണങ്ങളിലൂടെയും സ്വാഭാവികമായ കഥാസന്ദർഭങ്ങളിലൂടെയും ശക്തമായ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം മികവ് പുലർത്തി. കുടുംബ ബന്ധങ്ങൾ, പ്രണയം, സൗഹൃദം തുടങ്ങിയ വിഷയങ്ങളെ വളരെ ഹൃദയസ്പർശിയായാണ് ശ്രീകുമാരൻ തമ്പി അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ തിരക്കഥകൾ കാലാതിവർത്തിയായി നിലകൊള്ളുന്നത് അവ മനുഷ്യജീവിതത്തിന്റെ സാർവത്രികമായ വികാരങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തിയതുകൊണ്ടാണ്.

സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളെ ശക്തമായി അവതരിപ്പിച്ച സംവിധായകരിലൊരാളാണ് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിന്റെ സിനിമകളിലെ സ്ത്രീകൾ സമൂഹത്തിന്റെ ചട്ടക്കൂടുകളിൽ ഒതുങ്ങി നിൽക്കുന്നവരായിരുന്നില്ല. അവർക്ക് സ്വന്തമായ അഭിപ്രായങ്ങളും നിലപാടുകളും ഉണ്ടായിരുന്നു. ചട്ടക്കാരിയിലെ ജൂലി, മാളിക പണിയുന്നവരിലെ സരോജം തുടങ്ങിയ കഥാപാത്രങ്ങൾ ഇതിനുദാഹരണങ്ങളാണ്. സ്ത്രീകളെ അവരുടെ തനതായ വ്യക്തിത്വത്തോടെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ശ്രീകുമാരൻ തമ്പിയുടെ സ്ത്രീ കഥാപാത്രങ്ങൾ ശക്തിയും നിശ്ചയദാർഢ്യവുമുള്ള വ്യക്തിത്വങ്ങളാണ്. സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരും വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടുന്നവരുമാണ് അദ്ദേഹത്തിന്റെ നായികമാർ. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. സാധാരണക്കാരിയായ സ്ത്രീയുടെ വികാരങ്ങളും ആഗ്രഹങ്ങളും ആഴത്തിൽ മനസ്സിലാക്കാനും അത് തിരശീലയിൽ അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. കുടുംബ ബന്ധങ്ങൾക്കും സ്നേഹത്തിനും പ്രാധാന്യം നൽകുന്നതോടൊപ്പം സ്വന്തമായ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്നവരാണ് അദ്ദേഹത്തിന്റെ സ്ത്രീ കഥാപാത്രങ്ങൾ.

സംഗീതം അദ്ദേഹത്തിന്റെ സിനിമകളുടെ ആത്മാവായിരുന്നു. ദക്ഷിണമൂർത്തി, എം എസ് വിശ്വനാഥൻ, ദേവരാജൻ, കെ രാഘവൻ, അർജുനൻ തുടങ്ങി പ്രതിഭാധനരായ സംഗീത സംവിധായകരോടൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു. ഈ കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. സംഗീതത്തെ കഥയുടെ ഒഴുക്കിനോട് അലിയിച്ചു ചേർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ശ്രീകുമാരൻ തമ്പിയുടെ ചിത്രങ്ങളിലെ സംഗീതം അദ്ദേഹത്തിന്റെ തിരക്കഥകളോടും കഥാപാത്രങ്ങളോടും അവിഭാജ്യമായി ഇഴുകിച്ചേർന്നവയാണ്. ഗാനരചയിതാവ് എന്ന നിലയിൽ തന്റെ അനുഭവ സമ്പത്ത് അദ്ദേഹം സിനിമയിലെ സംഗീതത്തിൽ നിറച്ചു. അദ്ദേഹത്തിന്റെ സിനിമകളിലെ ഗാനങ്ങൾ കേവലം പാട്ടുകളായിരുന്നില്ല, മറിച്ച് കഥയുടെയും കഥാപാത്രങ്ങളുടെയും ആഴം വർദ്ധിപ്പിക്കുന്ന ശക്തമായ ആവിഷ്കാരങ്ങളായിരുന്നു. ഗാനം പോലുള്ള ചിത്രങ്ങൾ സംഗീതത്തെ തന്നെ ഒരു പ്രധാന പ്രമേയമാക്കി മാറ്റുന്നു. അതുകൊണ്ടുതന്നെ ശ്രീകുമാരൻ തമ്പിയുടെ ചിത്രങ്ങളിലെ സംഗീതം മലയാള സിനിമാ ചരിത്രത്തിലെ സുവർണ അധ്യായങ്ങളിൽ ഒന്നായി നിലകൊള്ളുന്നു.

0: ഒരേ ഒരു താരം.
1: സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകളിൽ നിറഞ്ഞു നിന്നു. ബന്ധുക്കൾ ശത്രുക്കൾ എന്ന സിനിമയുടെ കഥ ഇതിനുദാഹരണമാണ്. ഈ ചിത്രം കുടുംബ ബന്ധങ്ങളിലെ സങ്കീർണതകളെ നർമ്മത്തിൽ ചാലിച്ചവതരിപ്പിക്കുന്നു. കുടുംബാംഗങ്ങൾക്കിടയിലെ സ്വാർത്ഥതയും സ്നേഹവും സ്നേഹത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന തർക്കങ്ങളും ഈ ചിത്രം വളരെ രസകരമായി കാണിച്ചു തരുന്നു. പഴയ തലമുറയുടെ കാഴ്ചപ്പാടുകളും പുതിയ തലമുറയുടെ ചിന്തകളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ ഹാസ്യാത്മകമായി ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. കഥാപാത്രങ്ങളുടെ സ്വാഭാവികമായ പെരുമാറ്റങ്ങളും സംഭാഷണങ്ങളും സിനിമയെ കൂടുതൽ ജനപ്രിയമാക്കി. കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ആഴത്തിലുള്ള ഒരു സാമൂഹിക നിരീക്ഷണം ഈ സിനിമ കാഴ്ചവെക്കുന്നു.

നവാഗത പ്രതിഭകളെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ ശ്രീകുമാരൻ തമ്പി എന്നും മുന്നിലുണ്ടായിരുന്നു. പുതിയ അഭിനേതാക്കൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും അദ്ദേഹം അവസരങ്ങൾ നൽകി. ഗാനമെന്ന സിനിമയിലൂടെ ശങ്കർ എന്ന നടനെ അദ്ദേഹം മലയാളികൾക്ക് പരിചയപ്പെടുത്തി. പ്രതിഭകളെ തിരിച്ചറിയാനും അവരെ വളർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ശ്രീകുമാരൻ തമ്പിയുടെ ചലച്ചിത്രങ്ങൾ പല നവാഗത പ്രതിഭകൾക്കും അരങ്ങൊരുക്കി. അഭിനയരംഗത്തും സാങ്കേതിക രംഗത്തും നിരവധി കഴിവുള്ള പുതുമുഖങ്ങളെ അദ്ദേഹം മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലൂടെ അരങ്ങേറ്റം കുറിച്ച പലരും പിന്നീട് മലയാള സിനിമയിലെ മുൻനിര താരങ്ങളായി വളർന്നു. പുതുമുഖങ്ങൾക്ക് അവസരം നൽകുന്നതിലൂടെ സിനിമാ മേഖലയ്ക്ക് ഒരു പുതിയ ഊർജം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ശ്രീകുമാരൻ തമ്പി ഒരുക്കിയ ഈ പ്ലാറ്റ്ഫോമുകൾ മലയാള സിനിമയുടെ ഭാവിക്ക് വലിയ സംഭാവനകൾ നൽകി.

ഒരു കവിയുടെ ഹൃദയമാണ് ശ്രീകുമാരൻ തമ്പിയുടെ സിനിമകൾക്കുണ്ടായിരുന്നത്. ഓരോ ഫ്രെയിമിലും ഒരു കവിതയുടെ സൗന്ദര്യം അദ്ദേഹം ഒളിപ്പിച്ചുവെച്ചു. ശ്രീകുമാരൻ തമ്പിയുടെ ചലച്ചിത്രങ്ങൾ ദൃശ്യഭാഷയിലും സംഭാഷണങ്ങളിലും കാവ്യാത്മകത തുളുമ്പുന്നവയാണ്. അദ്ദേഹത്തിന്റെ തിരക്കഥകൾ കവിതയുടെ സൗന്ദര്യവും സിനിമയുടെ ദൃശ്യാനുഭവവും സമന്വയിപ്പിക്കുന്നു. പ്രണയം, വിരഹം, ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ അദ്ദേഹം മനോഹരമായ ബിംബങ്ങളിലൂടെ അവതരിപ്പിച്ചു. സംഗീതത്തിന്റെ അകമ്പടിയോടെയുള്ള അദ്ദേഹത്തിന്റെ ഗാനങ്ങളും കവിത പോലെ ഹൃദയസ്പർശിയായിരുന്നു. അതുകൊണ്ടുതന്നെ ഓരോ ചിത്രവും പ്രേക്ഷകന്റെ മനസ്സിൽ ഒരു കവിത വായിക്കുന്ന അനുഭവം നൽകി. പ്രകൃതിയെയും മനുഷ്യനെയും വളരെ മനോഹരമായി അദ്ദേഹം തിരശീലയിൽ പകർത്തി. അദ്ദേഹത്തിന്റെ സിനിമകൾ വെറും കാഴ്ചകളായിരുന്നില്ല, മറിച്ച് ഓരോ ജീവിതാനുഭവങ്ങളായിരുന്നു.

ഇന്നും ശ്രീകുമാരൻ തമ്പി എന്ന പേര് മലയാളികൾക്ക് ബൗദ്ധികമായ ഒരു വികാരമാണ്. ആഴമുള്ള സിനിമകളുടെയും മധുരമുള്ള ഗാനങ്ങളുടെയും ഒരു കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്ന പേര്. ഹൃദയത്തോട് സംവദിക്കുന്ന ചലച്ചിത്രങ്ങൾ, ആത്മാവോട് സംവദിക്കുന്ന പാട്ടുകൾ, ഓരോ പാട്ടും ഓരോ സിനിമയും ഓരോ അനുഭവമായി ഇന്നും ഇനിയും ആസ്വദിച്ചുകൊണ്ടേയിരിക്കും. പെയ്തു തോരാത്ത ഒരു മഴ പോലെ അത് നമ്മളെ നനയിച്ചുകൊണ്ടേയിരിക്കും.

സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. ഈ ഇന്ന് വൈകുന്നേരം ഈ സ്റ്റുഡിയോയിലൊക്കെ വരുന്നതിന് കുറേ മുമ്പ്, ഇന്ന് വൈകുന്നേരം എന്ന് വെച്ചാൽ ശരിക്കും സായാഹ്നം, സുഹൃത്തുക്കൾ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്ത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സദസ്സിലിരുന്ന കാര്യങ്ങൾ കേൾക്കുക എന്ന് പറയുന്നതേ അതൊരു സുഖമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ മതിയല്ലോ, സാധാരണ കുട്ടികളൊക്കെ പറയുന്നില്ല കേട്ട് കൊടുത്താൽ മതിയായിരുന്നല്ലോ, അങ്ങനെ കേട്ട് കൊടുക്കുകയായിരുന്നു. ഈ മുഖ്യ പ്രഭാഷകനെ അധ്യക്ഷൻ ക്ഷണിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ക്ഷണനം സ്വീകരിച്ച് ഇവിടെ എത്തിയ എന്നാണ്. നമ്മളിൽ പലരും അറിഞ്ഞോ അറിയാതെയോ പറയുന്ന ഒന്നാണ് ക്ഷണനം. ഈ ക്ഷണനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ? വധം എന്നാണ്. അപ്പം ഈ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ക്ഷണം സ്വീകരിച്ചെത്തിയ എന്ന് പറഞ്ഞാൽ മതി, അതായത് ക്ഷണം എന്ന് മതി. മിക്ക പ്രസംഗകരിലും ആവർത്തിച്ച് കേൾക്കുന്ന വാക്കാണ് ക്ഷണനം. അതിൻ്റെ അർത്ഥം ആലോചിച്ച് നോക്കൂ, നമ്മുടെ വധം സ്വീകരിച്ച് ഇവിടെ എത്തിയ എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ അധികം വൈകാതെ ഇയാളെ കൊല്ലും എന്നാണ്. എങ്ങനെയുണ്ട്? ഒരു പാട്ട് കേൾക്കാം.

ഈ അങ്ങനെ വ്യാകരണമൊക്കെ നോക്കി സംസാരിക്കാനാവുമോ? ഇപ്പോൾ സുഗതം ഈ രാത്രിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ വ്യാകരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ശ്രോതാക്കൾക്ക് വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം, ഈ പറയുന്നതിൽ എന്ത് വ്യാകരണമാണുള്ളതെന്ന് ചോദിക്കാം. അല്ല, അതങ്ങനെ വേണമെന്നില്ല, നമ്മളിങ്ങനെ വെറുതെ വർത്തമാനം പറയുന്നതല്ലേ. എന്നാൽ അധ്യാപകർ, പ്രസംഗകർ, മാധ്യമപ്രവർത്തകർ, അവരൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം അല്ലേ? ശ്രദ്ധിച്ചേ തീരൂ. പ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ മിക്കവാറും ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ അതിഥിയെ ഹാർദവമായി ക്ഷണിക്കുന്നു. ഹാർദവം, അയ്യോ അതൊരു വലിയ തെറ്റാണ് കേട്ടോ. ഹാർദമായി എന്ന് മതി, ഹൃദയപൂർവം എന്നും സ്നേഹപൂർവം എന്നും അതിന് അർത്ഥം കിട്ടിക്കൊള്ളും. ഹാർദവം എന്ന് പറഞ്ഞാൽ അവിടെയും അതൊരു വധമായി പോകും. ഒരു പാട്ട് കേട്ടാലോ?

സുഖതമേ രാത്രിയിൽ വന്നിരുന്ന് വ്യാകരണം പറയുന്നു എന്ന് വിചാരിക്കരുത്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ ഈ വൈകുന്നേരങ്ങളിലോ തൊട്ടു മുമ്പോ കേട്ട കാര്യങ്ങൾ മനസ്സിലേക്ക് ഇരച്ചു കയറി വരും. അതുകൊണ്ട് അവിടെ ഹാർദവം എന്നും ക്ഷണനും എന്നൊക്കെ പറഞ്ഞപ്പോൾ പറയുന്നൊന്നുമില്ല. എന്നാലും ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. പ്രാസംഗികൻ എന്ന് പറയുന്നവരുണ്ട്. നോട്ടീസിൽ ഒരു തലക്കെട്ട് ഇങ്ങനെ കൊടുക്കും, പ്രാസംഗികർ. തെറ്റാണത്, സത്യത്തിൽ തെറ്റാണ്. പ്രസംഗിക്കുന്നവർ പ്രസംഗകർ ആണ്. പ്രസംഗകർ എന്നേ പറയാവൂ, പ്രാസംഗികർ. സത്യം പറയട്ടെ, തെറ്റാണത്, ഒരു സംശയമില്ലാത്ത തെറ്റ്. അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാരകമായ പരിക്കേറ്റു എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ? മരണത്തിലേക്ക് നയിക്കുന്ന പരിക്കെന്നാണ്. നിസ്സാരമായ പരിക്കിനെയും മാരകം എന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. മൗനത്തിൻ്റെ വാൽമീകം പൊട്ടിച്ച് പുറത്തു വന്നു എന്ന് പറയുന്നവരുണ്ട്. വാൽമീകി മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് വാൽമീകം എങ്കിലേ, അങ്ങനെ വേണ്ട, വൽമീകം എന്നു മതി. വൽമീകം എന്നാൽ ചിതൽപുറ്റ്. പിന്നെ വീണ്ടും ചിതൽപുറ്റെന്നൊക്കെ പറയണോ? ഇങ്ങനെയുണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഭാഷയല്ലേ, നമ്മുടെ സ്വന്തം ഭാഷയല്ലേ, നമ്മുടെ മദർ ടങ് എന്നൊക്കെ അല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. ഒരു പാട്ട് കേൾക്കാം.

ശരദിന്ദു മലർദീപനാളം നീട്ടിയെന്ന് പാടേണ്ടിടത്ത് ശരബിന്ദു മലർദീപനാളം എന്ന് പാടുന്നവരുണ്ട്. ശരത്കാലത്തെ ഇന്ദു എന്ന അർത്ഥത്തിൽ ശരദിന്ദു, അല്ലാതെ ശരബിന്ദു അല്ല. അതെന്ത് ബിന്ദുവാണ് എന്ന് ചോദിക്കില്ലേ? ബിന്ദുമാർ തന്നെ ചോദിച്ചേക്കും അതെന്ത് ബിന്ദു എന്ന്, അല്ലേ? മിക്കവാറും പേർ അതിന് പല പത്രങ്ങളിലും അച്ചടിച്ചു വരുന്ന വാക്കാണ് പിന്നോക്കം മുന്നോക്കം. ശരി വാക്കെന്തെന്നറിയുമോ? പിന്നാക്കം മുന്നാക്കം എന്നാണ്. ഐക്യകണ്ഠേന എന്ന വാക്ക് സ്ഥിരമായി പ്രയോഗിക്കുന്നവരുണ്ട്. ഐകകണ്ഠേന എന്ന് മതി, കൂടുതൽ സ്ട്രെസ് ചെയ്ത് ഐക്യകണ്ഠേന എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ബുദ്ധിമുട്ടിക്കണോ? വേണ്ടെന്നേ. ഒരു പാട്ട് കേൾക്കാം.

പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു. വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശേഷണമാണ് അല്ലേ? അപ്പോൾ വ്യക്തിയാണോ പങ്കെടുക്കുന്നത് അതോ ആ വ്യക്തിയുടെ വ്യക്തിത്വമാണോ പങ്കെടുക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പറയണോ, പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും എന്ന് പറഞ്ഞാൽ പോരെ? അതാണ് നല്ലത്. വിസ്താര ഭയം കാരണം ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഇനി അങ്ങനെ എവിടെയെങ്കിലും പറയേണ്ടതായി വന്നാൽ അങ്ങനെ പറയരുത് കേട്ടോ. വിസ്താര ഭയമല്ല, വിസ്തര ഭയമാണ്. അതുപോലെ മധ്യസ്ഥം വഹിക്കും എന്ന് പറയണ്ട, പകരം മധ്യസ്ഥത വഹിക്കും. ഞാനേ ഈ മധ്യസ്ഥം വഹിക്കും എന്നതിൻ്റെ ഒന്നും അർത്ഥം പറയുന്നില്ല. ചിലപ്പോൾ ചിരി വരും, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഓർത്ത് വിഷമിക്കും. അതുകൊണ്ട് ഇനി മധ്യസ്ഥത വഹിക്കും എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ശരി. വിശേഷണങ്ങൾ പറഞ്ഞ് ഓരോരുത്തരെ ക്ഷണിക്കുന്ന ആ കുട്ടിയുടെ പേരെന്താ മക്കളെ? ഓ, ആ അവതാരികയോ? അങ്ങനെ പറയുന്നവരുണ്ടല്ലേ, അവതാരിക പുസ്തകത്തിലാണ്. സ്റ്റേജ് മാനേജരായ പെൺകുട്ടിയെ അവതാരികയല്ല, അവതാരകയാണ്. എങ്ങനെ? അവതാരക. ഒരു പാട്ട് കേട്ടാലോ?

ദാരിദ്ര്യരേഖയോ ദരിദ്രരേഖയോ? ശ്രോതാക്കളോട് ഞാൻ ചോദിക്കുകയാണ്. മിക്കവാറും ആളുകൾ പലതും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടല്ലേ. ചിലരിപ്പോൾ മനസ്സ് വിചാരിക്കുന്നു ദാരിദ്ര്യരേഖ, ചിലർ വിചാരിക്കുന്നു ദരിദ്രരേഖ. ഞാൻ കുറച്ച് സ്പേസ് ഇടാം. എന്താണ് ഉത്തരമെന്ന് പറയുന്നതിന് മുമ്പ് മനസ്സിൽ ചിന്തിക്കൂ, ദാരിദ്ര്യരേഖയോ ദരിദ്രരേഖയോ? സംശയിക്കേണ്ട കേട്ടോ, ദാരിദ്ര്യരേഖയാണ് ശരി. മനഃപൂർവ്വം ഗൂഢാലോചന നടത്തി എന്ന് പത്രങ്ങൾ വരെ എഴുതാറുണ്ട്. മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമാണത്, ഗൂഢാലോചന അറിയാതെ ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഗൂഢാലോചന എന്ന് മതിയാകും. മനഃപൂർവമായ ഗൂഢാലോചന, അതെന്ത് ഗൂഢാലോചനയെന്ന് ഗൂഢാലോചന നടത്തുന്നവർ തന്നെ ചോദിച്ചു പോകില്ലേ. അപ്പം അത് വേണ്ട, ഗൂഢാലോചന അങ്ങനെ മതി. ഇനി നമ്മളെല്ലാം പറയുന്ന വേറൊരു കാര്യം പറയട്ടെ. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും അന്തർലീനമായ കഴിവുകളുണ്ട്. ഈ അന്തർലീനമായിരിക്കുക എന്നാൽ ഉള്ളിലുണ്ടായിരിക്കുക എന്ന് തന്നെ. അപ്പോൾ പിന്നെ ഉള്ളിൽ അന്തർലീനമാകണോ? അത് ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നായി പോവും. ആ അങ്ങനെ വേണമെങ്കിൽ ആയിക്കോട്ടെ, പക്ഷെ വേണ്ടെന്നേ, അത് ബോറാണ്. ബോറാകാതിരിക്കാൻ ഒരു പാട്ട് കേൾക്കാം.

സ്ഥിരമായി പത്രങ്ങളിൽ കാണാൻ സാധ്യതയുള്ളൊരു കാര്യം പറയട്ടെ. വാഹനം മറിഞ്ഞ് 6 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെടണമെങ്കിൽ അതിന് കാരണം വേണം. പ്രത്യേക ലക്ഷ്യത്തോടെ ആരെങ്കിലും അതിനുവേണ്ടി പരിശ്രമിക്കണം. അല്ലാതെ അത് കൊല്ലപ്പെടലാകില്ല. അപകടത്തിൽ മരിച്ചു എന്ന് മതി. അങ്ങനെ വായിച്ചാൽ മതി കേട്ടോ. അല്ലാതെ വാഹനം മറിഞ്ഞ് കൊല്ലപ്പെടണമെങ്കിൽ ഈ വാഹനത്തിന് ജീവനുണ്ടായിരിക്കണം. വാഹനം മനഃപൂർവ്വം കൊല്ലണം. അപ്പോൾ വാഹനം മറിഞ്ഞ് അല്ലെങ്കിൽ അപകടത്തിൽ മരിച്ചു എന്ന് മതി. ആരാണ് യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത്? അങ്ങനെ ചോദിക്കുന്നവരുണ്ട് അല്ലേ. ആരായാലും വേണ്ടില്ല, അധ്യക്ഷം വഹിക്കേണ്ട എന്ന് മാത്രം. ആധ്യക്ഷം വഹിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അധ്യക്ഷത വഹിക്കാം. ഒരു പാട്ട് കേൾക്കാം.

നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റായി ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. അതെന്തായിരിക്കും എന്നറിയുമോ? ഒരുപക്ഷെ മദ്യപാനി എന്ന വാക്കാവും. അതിലെന്താ തെറ്റ് എന്ന അർത്ഥത്തിൽ ദേ എനിക്കറിയാം. ഇപ്പം തന്നെ നിങ്ങൾ നെറ്റ് ചുളിക്കുന്നുണ്ട്. പക്ഷെ ചുളിക്കാൻ വരട്ടെ, വരട്ടെ വരട്ടെ, ഞാൻ പറയട്ടെ. മദ്യപാനി തെറ്റായ വാക്കാണ്. ശരിക്കും മദ്യപൻ എന്നാണ് പറയേണ്ടത്. അതാണ് വാക്ക്, അല്ലാതെ മദ്യപാനി അല്ല. അതെന്ത് പാനിയാണ്? കാലാപാനിയോ അതോ സുലൈമാനിയോ എന്നൊക്കെ ചോദിച്ചു പോകും ആളുകൾ, അല്ലേ? അപ്പം മദ്യപാനി വേണ്ട, മദ്യപൻ, അങ്ങനെ മതി. പാദസ്വരമല്ലേ ചേട്ടാ, പിന്നെ എന്തിനാണ് പാദസ്വരം എന്ന് പറയുന്നത്? പാദത്തിൽ സരിക്കുന്നതാണ് പാദസ്വരം. പാദസ്വരം തെറ്റാണ്, വലിയ തെറ്റ്. ഒരു പാട്ട് കേട്ടാലോ?

0: അണ്ണാ, നോക്ക് നിങ്ങൾ എന്തൊന്ന് എഴുതിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്നാ?
1: പ്രചരണമല്ലേ അണ്ണാ ശരി. അതുകൊണ്ട് അലവൻസ് ചെയ്യാൻ ഞാൻ അവനെ സമ്മതിച്ചില്ല.
0: പ്രചാരണം തന്നെയാണ് സുഗു. ശരി,
1: അലവൻസോ? അതെന്താണത്?
0: അനൗൺസ് എന്നാണ്.
1: തമ്മസിച്ചില്ല എന്നല്ല.
0: അതേത് ഭാഷ?
1: തമ്മസിക്കില്ല
0: വേണ്ട,
1: സമ്മതിച്ചാൽ മതി.
0: അല്ലെങ്കിൽ സമ്മതിക്കാതിരിക്കണം.
1: അത് രണ്ടിലേതെങ്കിലും ഒന്ന് പോരെ.
0: തമ്മസം
1: അത് വേണ്ട.
0: ഒരു പാട്ട് കേൾക്കാം.

സുഖതമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാവുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം, ജീവിതത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം, ജീവിതത്തെ സ്നേഹിക്കാം. അതല്ലേ വേണ്ടത്, അതിന് ഉന്മേഷം വേണം, മനസ്സിന് നല്ല സന്തോഷമുണ്ടാവണം. അതിന് രാത്രികൾ നമുക്ക് സുഖമായി ഉറങ്ങാൻ കഴിയണം. ഇപ്പോൾ സുഖമായി ഉറങ്ങാം. ശുഭരാത്രി നേരുന്നു. സ്നേഹപൂർവ്വം, മധുജൻ.